റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 28, ക്രിസ്തുവർഷം 2026, ജൂൺ 11, വ്യാഴാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

സ്വാഭാവികവും സാർവത്രികവുമാണ്. മരിക്കുന്നതാവട്ടെ പലവിധവുമാണ്. വാർദ്ധക്യത്തിലെത്തി സ്വാഭാവികമായി മരിക്കുന്നവരുണ്ട്. മോഹിച്ച ജീവിതം നിലനിർത്താൻ ശ്രമിച്ചിട്ടും മരണം ജീവിതത്തെ അപഹരിച്ചെടുക്കുന്നു. ദുഃഖഭാരത്താൽ ജീവിതം അടുത്ത് ജീവൻ ഒടുക്കുന്നവരുമുണ്ട്. പലതരം ദുരന്തങ്ങൾ മൂലം മരണപ്പെടുന്ന ഹതഭാഗ്യരായ വേറെ ചിലർ, മനുഷ്യർ തമ്മിലുള്ള പോരുകളിൽ കൊല്ലപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു മരണമുണ്ട്. അഗ്നിയെപ്പോൽ കത്തിയമരുന്നവർ. അഗ്നി ചുറ്റുമുള്ളവർക്ക് ചൂടും വെളിച്ചവും ദാനം ചെയ്ത് സ്വന്തം ജീവിതം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യാ സ്വസ്തി എന്നല്ലേ കവിവാക്യം. ഒന്നിൻ്റെ മരണം മറ്റൊന്നിന് ജീവനാണ്. വിത്ത് ജീർണിക്കുമ്പോൾ നാമ്പുകൾ മുളപൊട്ടുന്നു. അർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളാണ് ഈ ലോകത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. സ്വയം നിലനിർത്താൻ ശ്രമിക്കുന്നവയെല്ലാം വിളവ് നൽകാതെ വാടിപ്പോകുന്നു. മക്കളെ വളർത്തുന്ന അമ്മ നല്ല ഉദാഹരണമാണ്. അവളുടെ സുഖങ്ങളെല്ലാം ത്യജിച്ച് ഉള്ളതെല്ലാം നൽകി മക്കളെ വളർത്തുന്നു. മക്കൾ വളർന്ന് വലുതാകുമ്പോഴേക്ക് അമ്മ വൃദ്ധയും ആവതില്ലാത്തവളുമാകുന്നു. അവളുടെ സൗന്ദര്യവും യൗവനവും ആരോഗ്യവുമെല്ലാം തന്നെ സമർപ്പിക്കുകയാണ്. സമർപ്പിച്ചതെല്ലാം മറ്റൊരു ജീവനിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്രകാരം ജീവനർപ്പിച്ച അസംഖ്യം രക്തസാക്ഷികളുടെ ചുവന്ന കഥകളാണ് നമ്മുടെ ചരിത്രം. എല്ലാവരും എന്തായാലും മരിക്കും. പക്ഷെ അതിനെ രണ്ട് രീതിയിലാണ് മനുഷ്യർ വീക്ഷിക്കുന്നത്. ജീവിതം അടുത്ത് മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരും മരണത്തെക്കുറിച്ച് ഭയന്ന് ജീവിക്കുന്നവരും.

ഇരുകൂട്ടരും അന്വേഷിക്കേണ്ടത് മരിക്കാനൊരു കാരണമാണ്. ജീവിക്കാനൊരു കാരണം കണ്ടെത്തുന്നവർക്ക് മരിക്കാനൊരു കാരണവും ഉണ്ടാവും. ജീവിക്കാനും ജീവിതം സമർപ്പിക്കാനും ഒരു കാരണം കണ്ടെത്തിയാൽ മരണം ജീവദായകമാകും. അപ്പോൾ സ്നേഹം മരിക്കാതെ ജീവിക്കും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ NDA ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ വലിയ സമ്പദ്വ്യവസ്ഥകൾ പ്രതിസന്ധി നേരിടുമ്പോഴും 2025-26 വർഷത്തിൽ ഇന്ത്യ 7.7% മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും ഇതോടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളൊന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA യോഗത്തിൽ 35 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി BJP അധ്യക്ഷൻ നിതിൻ നബീൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് NDA നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കൽപ്പ് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തെരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10 കോടി 82 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10 കോടി 55 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1 കോടി 12 ലക്ഷത്തിലധികം വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
0: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെയെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗ നിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റു വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ, ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശി നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
0: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കളക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
0: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നമസ്കാരം ടി ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:00 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്കിലി സ്പോർട്സ് റൌണ്ട് അപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാനകൗതുകം, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസില, 4:30 എല്ലാരും ചൊല്ലണു, 5:30 കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഖിനോപന്തു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ദാമ്പത്യ ബന്ധങ്ങൾ വഷളാകുന്നത് എന്തുകൊണ്ടാണ്? അതേക്കുറിച്ച് കൂടുതലായി പറയാം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻകരിക്കോൾ. പ്രശ്നങ്ങളില്ലാത്ത വിവാഹ ബന്ധങ്ങൾ കാണില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം അറിഞ്ഞാൽ പങ്കാളിയോട് പിണങ്ങാനേ കഴിയില്ല. അപ്പോൾ എന്താണ് ആ മനഃശാസ്ത്ര രഹസ്യം അറിയണം. പറയാം, ഓരോ കാര്യത്തിലും നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മുടേതായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ നിങ്ങളോടൊപ്പം കഴിയുന്ന പങ്കാളിക്ക് നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ മനസ്സിൽ തോന്നിയതുപോലെ അല്ലേ അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ താല്പര്യവുമായി പൊരുത്തം ഉണ്ടാകില്ല. അതോടെ നിങ്ങൾക്ക് എന്ത് തോന്നും? നീരസം തോന്നും. പിന്നെ സംഭവിക്കുന്നത് എന്താ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്കേ അറിയാൻ കഴിയും. ചിലപ്പോൾ ദേഷ്യത്തിലുള്ള കോപപ്രകടനമാകാം, ചിലപ്പോൾ കയ്യാങ്കളിയാകാം. നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ എല്ലാം ചുരുക്കം പങ്കാളി മാറണം എന്നുള്ള ഉദ്ദേശമല്ലേ? ഇവിടെ ഒരു സത്യം നിങ്ങൾ അറിയാതെ പോകുന്നു. എന്താണെന്നല്ലേ, നിങ്ങൾക്കൊരിക്കലും മറ്റൊരു വ്യക്തിയെ മാറ്റിയെടുക്കാനാവില്ല. പിന്നെ എന്താണ് വഴിയായിട്ടുള്ളത്? നിങ്ങൾ തന്നെ സ്വയം മാറുക എന്നതാണ്. നിങ്ങളുടെ പങ്കാളിയെ അവനായ നിലയിലാണോ അതോ നിങ്ങളുടെ നിലയ്ക്കിലേക്ക് കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? കൊണ്ടുവരാൻ പറ്റില്ല, അപ്പോഴെങ്ങ എന്ത് വേണം? അതേ നിലയിൽ അവരെ അംഗീകരിക്കുക, സ്നേഹിക്കുക, അത്രമാത്രമേ പറ്റൂ. ആ സമയം നിങ്ങൾ മനസ്സിൽ കണ്ടിരുന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിയാതെ അവരിൽ വന്നു ചേരുകയും ചെയ്യും, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അവരിൽ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പങ്കാളി വന്ന ശേഷം നിങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങള് സേവനങ്ങള് നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ പങ്കാളി ചെയ്തു തന്ന സേവനത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നന്ദി പറയുന്നവർ തുലവും തുച്ഛമാണ്. ദാമ്പത്യം സന്തോഷകരമാകണമെങ്കിൽ നന്ദി പ്രകടനം ആവശ്യം തന്നെയാണ് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഏതായാലും നന്ദി പറയൽ നല്ലതാണെന്ന് മനസ്സിലായല്ലോ. പങ്കാളിയിൽ കഴിയുന്നത്ര നന്ദി പറയാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക. പറയുക, നന്ദി പറയലുണ്ടല്ലോ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയ സ്നേഹത്തിന്റെ അടയാളമാണ്. അത് പറയാതെ വെച്ചിട്ട് കാര്യമില്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചിലപ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണ്? ഞങ്ങൾ ഒന്നാണെന്ന്. പലപ്പോഴും സത്യം അതാണോ? അതായിരിക്കില്ല, പക്ഷേ സത്യം അതാകണം. ഇരുവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടിയും വന്നേക്കാം. അതുപോലെ ജീവിതത്തിൽ സങ്കടങ്ങളും ഏകാന്തതയും തർക്കങ്ങളും ഉണ്ടാകാം. ചില സമയം വിരസതയും അനുഭവപ്പെടാം. എല്ലാ കാലവും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഉയർച്ചയും താഴ്ചകളും ഉണ്ടാകും. ഈ സന്ദർഭത്തിൽ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ജീവിതം പരാജയത്തിലേക്ക് നീങ്ങും. അതിനാൽ പങ്കാളികൾ ഇരുവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. പരാജയം തുടങ്ങുന്നത് ഈ ഒരുമിക്കലിൽ വിള്ളലുണ്ടാകുമ്പോഴാണ്. അതിനാൽ എന്തു വന്നാലും ഞങ്ങൾ സുഖത്തിലും ദുഃഖത്തിലും ഒന്നാണെന്ന് നിങ്ങൾക്ക് മാത്രമല്ല മാലോകർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. അപ്പോ എല്ലാം സുഖമാകും.

0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: ആ ദേശ് ഹർ നാഗരിക് വികസിത് ഭാരത് കെ സപ്നേ സേ ഭരാ ഹുവാ ഹൈ. വികസിത് ഭാരത് കാ സപ്നാ അബ് കിസി ഏക് വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ. ദേശ് കെ ജൻ ജൻ കാ സപ്നാ ബൻ ചുകാ ഹൈ, സങ്കൽപ്പ ബൻ ചുകാ ഹൈ. ഔർ ഇസ് സപ്നേ കി പൂർത്തി കെ ലിയേ ഹമേ അപ്നാ ഹർ പൽ സമർപ്പിത് കർനാ ഹൈ.
0: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, എഐ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തെരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ എൻഡിഎ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കോഴിക്കോട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ മൂന്ന് രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
3: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും? കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, ഒരു 100 കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മെസ്സിഹയ്ക്കും ഒരേയൊരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ. ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിനമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
3: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ട് ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. അതേസമയം ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെയുണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു നിയമാവലിയുണ്ട്. അതനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യവും നടക്കുന്നത് എങ്കിൽ ആ റൂൾ ബുക്കിനെ നമുക്ക് ഭൗതികശാസ്ത്രമായി സങ്കല്പിക്കാം. ഈ ഭൗതികശാസ്ത്രമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് വസ്തുക്കൾ മുകളിലേക്ക് പോകാതെ താഴേക്ക് വീഴുന്നത്? ഒരു കുഞ്ഞു കാന്തം പേപ്പർ ക്ലിപ്പിനെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? മഴ മാറുന്നു.

0: മാനത്ത് മഴവില്ല് തെളിയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം അടിസ്ഥാന ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്ന ശാസ്ത്രമാണ് ഫിസിക്സ് അഥവാ ഭൗതികശാസ്ത്രം. ചലനം, ബലം, ഊർജം, പ്രകാശം, ശബ്ദം, താപം, വൈദ്യുതി എന്നു തുടങ്ങി പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും അടിസ്ഥാന കണികയായ ആറ്റത്തെക്കുറിച്ച് വരെ ഈ ശാസ്ത്രം പഠിക്കുന്നു. തെറിക്കുന്ന പന്ത് മുതൽ തെളിയുന്ന നക്ഷത്രം വരെ ഭൗതികശാസ്ത്രത്തിലെ പാഠ്യ വിഷയങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നന്നായി മനസ്സിലാക്കാൻ ഫിസിക്സ് കൂടിയേ കഴിയൂ. ഭൗതികശാസ്ത്രത്തിലെ ഒരു സുപ്രധാന ശാഖയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. വസ്തുക്കൾ എങ്ങനെ എന്തുകൊണ്ട് ചലിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇത് പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ബലം, ചലനം, ഊർജം എന്നിവയെക്കുറിച്ചാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ പഠനം. ചലനത്തിൻ്റെ ഈ അടിസ്ഥാന നിയമങ്ങൾ വെച്ച് പന്ത് മുതൽ റോക്കറ്റിൻ്റെ വരെ പോക്ക് നമുക്ക് പ്രവചിക്കാനാകും. പൊതുവെ അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ട് നാം കേൾക്കുന്ന വാക്കാണല്ലോ പ്രവചനം. മനുഷ്യൻ്റെ ആയുസ് തൊട്ട് ഭൂകമ്പവും സുനാമിയും വരെ ചിലർ പ്രവചിക്കാറുണ്ട്. ഇതൊന്നും പക്ഷേ ശരിയാവണമെന്നില്ല. എന്നാൽ ചുമ്മാ കറക്കിക്കുത്തല്ലാതെ നമുക്ക് ചുറ്റും അടുത്തതായി നടക്കാൻ പോകുന്നത് എന്തെന്ന് കൃത്യമായി പറയാൻ പറ്റുമോ? പറ്റുമല്ലോ. നാളെ പെയ്യാനിരിക്കുന്ന മഴ മുതൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വാൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പോലും കൃത്യമായി നമുക്ക് പറയാനാകും. അതൊന്നും വെറും പ്രവചനമല്ല. ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ നിയമങ്ങളും രീതികളും കണ്ടെത്തി കണക്ക് കൂട്ടിയും കിഴിച്ചും നമ്മൾ എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ്. ഈ ചിന്താരീതിയെ നാം ശാസ്ത്രം അഥവാ സയൻസ് എന്ന് വിളിക്കുന്നു. മനുഷ്യൻ്റെ ശാസ്ത്രബോധമാണ് ലോകത്തെ ഇന്ന് നാം കാണുന്ന നിലയിലേക്ക് വളർത്തിയത്. ശാസ്ത്രത്തിൽ പല ശാഖകളുണ്ട്. അതിൽ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾ എങ്ങോട്ടെന്നും എങ്ങനെയെന്നും എന്തിനെന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സുന്ദരമായൊരു ശാഖയാണ് ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സ്. ഫിസിക്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കൗതുകവും അത്ഭുതവും തോന്നും. ഒരു പന്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് അവിടെ വരെ പോകും. അല്ലെങ്കിൽ കാരം ബോർഡിൽ ഒരു കോയിൻ തട്ടിയാൽ എങ്ങനെയൊക്കെ പോകും? ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, സമയം മുന്നോട്ട് നീങ്ങും തോറും ഒരു വസ്തു എങ്ങനെ ചലിക്കുമെന്ന് കണ്ടെത്തുക. അല്പം കൂടി ശാസ്ത്രീയമായി പറഞ്ഞാൽ, ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തെ സമയത്തെ പ്രവൃത്തിയായി കണ്ടുപിടിക്കുക. അതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ പ്രധാന ലക്ഷ്യം. ആദ്യം അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. മണൽത്തരി മുതൽ ഗ്രഹങ്ങൾ വരെയുള്ള വസ്തുക്കളെല്ലാം ദ്രവ്യം അഥവാ മാറ്റർ എന്ന സംഗതി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാമല്ലോ. ഒരു വസ്തുവിൽ എത്രമാത്രം മാറ്റർ ഉണ്ട് എന്നതിൻ്റെ അളവാണ് അതിൻ്റെ പിണ്ഡം അഥവാ മാസ്. പലപ്പോഴും മാസ് എന്ന് കേൾക്കുമ്പോൾ നാം ഓർക്കാറുള്ളത് ഭാരത്തെ പറ്റിയാണ്, അതായത് വെയിറ്റ്. വാസ്തവത്തിൽ ഭാരം എന്നത് ഒരു വസ്തുവിൽ അതിൻ്റെ മാസിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ഉണ്ടാകുന്ന ബലമാണ്. മാസിന് ആനുപാതികമായിരിക്കും ഈ ബലം. അതായത് മാസ് കൂടുതലുള്ള വസ്തുവിൻ്റെ ഭാരം കൂടുതലായിരിക്കും. എന്നാൽ മാസ് പോലെ ഒരു വസ്തുവിൻ്റെ സ്വഭാവം ആയി അതിനെ കണക്കാക്കാനാവില്ല. ഭാരത്തെ ചന്ദ്രനിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഭാരം ചന്ദ്രൻ്റെ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് ഭൂമിയിലെ ഭാരത്തേക്കാൾ കുറവായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ന്യൂട്ടന്റെ മൂന്ന് ചലന നിയമങ്ങളെക്കുറിച്ച് കേട്ടിരിക്കുമല്ലോ. അതിൽ രണ്ടാമത്തേത് ഇതിനുള്ള ഉത്തരമാണ്. ഒരു വസ്തുവിന് മേലുള്ള ബലം അതിൻ്റെ മാസിനെ ത്വരണം കൊണ്ട് ഗുണിക്കുമ്പോഴിന് തുല്യമായിരിക്കും. അതായത് ഫോഴ്സ് സമം മാസ് ഇൻറ്റു അസിട്രേഷൻ. നേർ രേഖയിൽ ഓടുന്ന ഒരു കാർ സങ്കല്പിക്കൂ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര മീറ്റർ നീങ്ങി എന്ന് നമുക്ക് അളക്കാം. അതാണ് കാറിൻ്റെ സ്ഥാനം, അതായത് പൊസിഷൻ. കാർ അതിവേഗം നീങ്ങിയാൽ അതിൻ്റെ സ്ഥാനം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അതായത് കാറിൻ്റെ സ്ഥാനം മാറുന്ന നിരക്ക്, റേറ്റ് ആണ് അതിൻ്റെ വെലോസിറ്റി അഥവാ വേഗം. കാറിൻ്റെ സ്പീഡ് കൂടുന്തോറും വേഗവും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വെലോസിറ്റി മാറുന്ന നിരക്കാണ് അതിൻ്റെ അക്സലറേഷൻ. കാറിന് ബലം കൊടുക്കുന്നത് എഞ്ചിനാണ്. കൂടുതൽ ബലം കൊടുത്താൽ കൂടുതൽ ത്വരണം ഉണ്ടാക്കാം, അതായത് വേഗം പെട്ടെന്ന് കൂട്ടാം എന്ന് തന്നെ. ഒരേ വേഗത്തിൽ പോകുന്ന ഒരു വസ്തു, അതിനെ നാം ഒന്ന് സങ്കല്പിക്കൂ. പുറമേ നിന്ന് ബലമൊന്നും കൊടുക്കാത്ത പക്ഷം അത് ആക്സിലേറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ചെയ്യില്ല. പകരം അതേ വേഗത്തിൽ തന്നെ പോകും. ഇനി അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവാണെങ്കിലോ, പുറമേ നിന്നൊരു ബലം ഇല്ലാത്തിടത്തോളം അത് അനങ്ങാതെ തന്നെ ഇരിക്കും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഇതും നാം പഠിച്ചിട്ടുള്ളതാണ്. പുറമേ നിന്നുള്ള ബലത്തിൻ്റെ പ്രേരണയില്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്യാനുള്ള വസ്തുക്കളുടെ പ്രവണതയാണ് ജഡത്വം, അല്ലെങ്കിൽ ഇൻഡക്ടിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു വസ്തുവിൽ ബലം കൊടുത്താൽ എന്ത് സംഭവിക്കും? വസ്തുവും അതേ അളവിൽ ഒരു ബലം നമ്മുടെ നേർക്ക് തരും. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം എന്ന് പറയുന്നത്. വടംവലിയിൽ ഒരു ആക്ഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു റിയാക്ഷൻ തിരിച്ചു കിട്ടുമല്ലോ. ഇവ രണ്ടും തുല്യമാകുമ്പോൾ വടം അനങ്ങാതെ നിൽക്കുന്നത് പോലെ ബലവും റദ്ദായി പോകുമോ എന്ന് സ്വാഭാവികമായും സംശയിക്കാം. പക്ഷേ അത് അങ്ങനെയല്ല. നമ്മളൊരു കാർ തള്ളി നീക്കാൻ നോക്കിയാൽ കാർ നമ്മളെയാണ് തിരിച്ചു തള്ളുന്നത്. ആക്ഷൻ ഒരു വസ്തുവിലും റിയാക്ഷൻ മറ്റൊന്നിലുമാണ്. അതുകൊണ്ട് തന്നെ അവ തമ്മിൽ, അതായത് ക്യാൻസലായി പോവില്ല എന്ന് തന്നെ പറയും. ഈ നിയമം ഉപയോഗിച്ചാണ് നമ്മൾ നടക്കുന്നത് പോലും. നമ്മൾ കാലിലെ മസിൽ ഉപയോഗിച്ച് തള്ളുന്നു, തറ അതേ അളവിൽ തിരിച്ച് നമ്മളെ മുന്നോട്ട് തള്ളുന്നു, അങ്ങനെ നമ്മൾ നീങ്ങുന്നു. ഇതാണ് നടപ്പിന് പിന്നിലെ ന്യൂട്ടൻ നിയമം. ഏതു തരം ബലമാണെങ്കിലും ഈ പ്രവർത്തനവും, അതായത് ആക്ഷനും പ്രതിപ്രവർത്തനവും, അതായത് റിയാക്ഷനും ഉണ്ട്. നാം നടക്കുമ്പോൾ മാത്രമല്ല, നിൽക്കുമ്പോൾ പോലും ഭൂമിയുടെ ഗുരുത്വാകർഷണ കാരണം ഉണ്ടാകുന്ന ബലമുണ്ട്. ഭൂമി താഴേക്ക് വലിക്കുന്ന ഈ ബലം ആക്ഷൻ. നമ്മളെ തടഞ്ഞു നിർത്താൻ തറ ചെലുത്തുന്ന ബലം റിയാക്ഷൻ. ഇനി നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമ്മൾ നടക്കുന്ന ദിശക്കെതിരായി ഒരു ബലം പ്രയോഗിച്ചു തുടങ്ങും. അതാണ് ഘർഷണ ബലം. അതിൻ്റെ ശക്തി നാം നടക്കുന്ന തറയുടെ സ്വഭാവം പോലെ ഇരിക്കും. വഴുക്കലുള്ള തറയാണെങ്കിൽ ഘർഷണം കുറവായിരിക്കും. നിൽക്കുമ്പോൾ തറ ചെലുത്തുന്ന ബലമാണെങ്കിലും നടക്കുമ്പോഴുള്ള ഘർഷണമാണെങ്കിലും തറയിൽ തൊട്ടു നിന്നാലേ ഉള്ളൂ. എന്നാൽ ഗുരുത്വാകർഷണ ബലം അങ്ങനെയല്ല. നമ്മൾ ചാടി ഉയർന്ന് എങ്ങും തൊടാതെ അന്തരീക്ഷത്തിൽ നിന്നാലും അത് നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും. പ്രപഞ്ചത്തിൽ നാല് അടിസ്ഥാന ബലങ്ങളാണല്ലോ ഉള്ളത്. അവയിൽ ഒന്നാമത്തേതാണ് ഗുരുത്വാകർഷണ ബലം, അതായത് ഗ്രാവിറ്റി. സത്യത്തിൽ മാസ് ഉള്ള ഏത് രണ്ട് വസ്തുക്കളുടെയും ഇടയിൽ നിലനിൽക്കുന്ന ബലം ആണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. നമ്മളും നമ്മളുടെ അടുത്തിരിക്കുന്ന മറ്റൊരാളും തമ്മിൽ ഇതുണ്ടാകും. ഇത് പരസ്പരം ആകർഷിക്കുന്നു. അതായത് നമ്മളെയും മറ്റൊരാളെയും ഒരു അദൃശ്യ ചരട് കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് എന്ന് കണക്കാക്കിയാൽ രണ്ടുപേരും ചരട് സ്വന്തം വശത്തേക്ക് വലിക്കുന്നത് പോലെയാകും ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ. ഈ ബലത്തിന് എത്ര ശക്തി ഉണ്ടാകും? അത് രണ്ടുപേരുടെയും മാസ് കൂടുന്തോറും കൂടുകയും രണ്ടുപേർക്കും ഇടയിലുള്ള അകലം കൂടുന്തോറും കുറയുകയും ചെയ്യും. എല്ലാ വസ്തുക്കൾക്കും ഇടയിൽ ഗുരുത്വാകർഷണമുണ്ടെങ്കിലും ഇത് പൊതുവേ ശക്തി കുറഞ്ഞ ബലമായിട്ടാണ് ഭൗതികശാസ്ത്രം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാസ് എങ്കിലും വളരെ വലുതാണെങ്കിൽ മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ടാണ് ഗുരുത്വാകർഷണ ബലത്തെപ്പറ്റി പറയുമ്പോൾ നാം പൊതുവേ ഭൂഗുരുത്വ ബലത്തെക്കുറിച്ച് പറയുന്നത്. ഒരു മാസ് ഭൂമിയുടേതും മറ്റേത് നമ്മളായും എടുത്താൽ ഡി എന്നത് ഭൂമിയുടെ റേഡിയസ് ആകും. അങ്ങനെ ഉള്ളപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ മാത്രം താഴേക്ക് വീഴുന്നൊരു വസ്തുവിനുണ്ടാകുന്ന ത്വരണം ഒരു സ്ഥിരാംഗം ആണെന്ന് കാണാം. നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ ഭൂഗുരുത്വ ബലത്തിൻ്റെ അതേ അളവിൽ തറയിൽ നിന്നൊരു പ്രതിബലം ഉണ്ടാകുമല്ലോ. ഇതാണ് നമുക്ക് വെയിറ്റ് ആയി തോന്നുന്നത്. എന്നാൽ ഫ്രീ ഫാൾ സമയത്ത് നമുക്ക് വെയിറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഒരു വസ്തുവിൽ ഒരു ബലം കൊടുക്കുന്നു എന്ന് കരുതുക. പലപ്പോഴും എത്ര ബലം കൊടുക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ആ ബലം എത്രയിടത്ത് വ്യാപിച്ചു കിടക്കുന്നു എന്നതാകും. കത്തികൊണ്ട് പഴം മുറിക്കുന്ന കാര്യം തന്നെ ഉദാഹരണമായി എടുക്കാം. കത്തിയുടെ പരന്ന ഭാഗം പഴത്തിലേക്ക് വെച്ച് ഞെക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബലം കാരണം ആ പഴം ചതഞ്ഞു പോവുകയാകും ചെയ്യുക. എന്നാൽ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗമെടുത്ത് പഴത്തിൽ വെച്ച് അതേ ബലത്തിൽ ഞെക്കിയാലോ പഴം ഭംഗിയായി മുറിയും. ഒരേ ബലം തന്നെയാണ് കൊടുക്കുന്നതെങ്കിലും മൂർച്ചയുള്ള ഭാഗം വെച്ച് ഞെക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മുറിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബലം പഴത്തിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമായി ചെല്ലുന്നതാണ് ഇതിന് കാരണം. ആ നിശ്ചിത ഭാഗത്ത് എത്രമാത്രം ബലം ചെല്ലുന്നു എന്നതിനെയാണ് അവിടുത്തെ മർദ്ദം അഥവാ പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ മാസിനെ പറ്റി പറയുന്നതിനേക്കാൾ പ്രാധാന്യം പലപ്പോഴും ആ മാസിൽ എത്രമാത്രം വ്യാപ്തം അതായത് വോളിയം നിറഞ്ഞു നിൽക്കുന്നു എന്നതാവും. ഉദാഹരണത്തിന് 1 kg ഇരുമ്പിനും 1 kg പക്ഷിത്തൂവലിനും ഒരേ മാസല്ലേ? എന്നാൽ 1 kg തൂവൽ എത്രയധികം വ്യാപ്തം എടുക്കുന്നുണ്ടാവും? ഒരു വസ്തുവിൻ്റെ മാസ് ഒരു നിശ്ചിത വ്യാപ്തത്തിൽ എത്രമാത്രം തിങ്ങി നിറഞ്ഞതാണ് എന്നതാണ് അതിൻ്റെ സാന്ദ്രത അതായത് ഡെൻസിറ്റി. നമ്മൾ ഒരു ബലം അതായത് ഫോഴ്സ് പ്രയോഗിച്ച് ഒരു പെട്ടി തള്ളി നീക്കുന്നു എന്ന് കരുതുക. നമ്മൾ പ്രയോഗിക്കുന്ന ബലം അവിടെ ഒരു പ്രവൃത്തി അതായത് വർക്ക് ചെയ്യുകയാണ്. മാറ്റമില്ലാതെ തുടരുന്ന ഒരു ബലം ആണിതെന്ന് കരുതുക. ആ പ്രവൃത്തിയുടെ അളവ് കണ്ടെത്താൻ പ്രയോഗിച്ച ബലവും പെട്ടി നീങ്ങിയ ദൂരവും തമ്മിൽ ഗുണിച്ചാൽ മതിയാകും. ഇങ്ങനെ വർക്ക് നടക്കണമെങ്കിൽ ഒരു ഊർജം വേണമല്ലോ. അതായത് വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റ് ഒന്ന് തന്നെയാണ് ജൂൾ. ഒരു വസ്തുവിന് പലതരം ഊർജങ്ങൾ ഉണ്ടാകാം. താപോർജം, രാസോർജം, യാന്ത്രികോർജം തുടങ്ങിയ പല ഊർജങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. എന്നാൽ ഈ നിയമം പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണിത്. അടിസ്ഥാന ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്തെ തിരിച്ചറിയുന്ന വിധത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഈ പരിപാടിയുടെ 7-ാം ഭാഗമാണ്. നമ്മളെല്ലാവരും പലപ്പോഴും അനുഭവിക്കുന്ന എന്നാൽ നിയന്ത്രിക്കാൻ ഏറെ പാപിടുപെടുന്ന ഒരു വികാരമാണല്ലോ കോപം, അതായത് ദേഷ്യം. കോപം ഒരു സ്വാഭാവിക വികാരമാണ്, എന്നാൽ അത് നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. കോപം അതിന്റെ അത്യുന്നതിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വലിയൊരു പരിധി വരെ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും. ശരീരത്തിന്റെ മുന്നറിയിപ്പുകൾ ഉണ്ടാകും, അതെന്തൊക്കെയാകാം നമ്മൾ അറിയാതെ തന്നെ കോപം വരുമ്പോൾ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം, ശരീരം തരുന്ന ആദ്യ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്. ചിലർ കൈപ്പത്തികൾ ചുരുട്ടും, അറിയാതെ തന്നെ നിങ്ങളുടെ കൈപ്പത്തികൾ മുറിയുകയോ ചുരുട്ടുകയോ ചെയ്യുന്നുണ്ടോ? ദേഷ്യം ഉള്ളിൽ തിളഞ്ഞു മറിയുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണിത്. രണ്ടാമതായി എടുത്തു പറയാനുള്ളത് താടിയെല്ലുകൾ മുറുക്കുക എന്നതാണ്. ചിലർ ദേഷ്യം വരുമ്പോൾ പല്ലുകൾ കടിച്ചു പിടിക്കുകയോ താടിയെല്ലുകൾ ശക്തിയായി മുറുക്കുകയോ ചെയ്യും. ഇത് മുഖത്തെ പേശികളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കും. അടുത്തതായി എടുത്തു പറയേണ്ടത് ശ്വാസമെടുപ്പ് വേഗത്തിലാകാം. ദേഷ്യം കൂടുമ്പോൾ ഹൃദയമെടുപ്പ് വർദ്ധിക്കുകയും ശ്വാസമെടുപ്പ് വളരെ വേഗത്തിലാകുകയും ചെയ്യും. നെഞ്ചിടിപ്പ് കൂടുന്നതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. ശരീരം ചൂടാവാം, പെട്ടെന്ന് മുഖത്തും ശരീരത്തിലും ചൂട് അനുഭവപ്പെടും. വിയർക്കുക അല്ലെങ്കിൽ മുഖം ചുവന്നു വരിക എന്നിവയും കോപത്തിന്റെ ശാരീരിക ലക്ഷണങ്ങളാണ്. ഈ സന്ദർഭത്തിൽ എന്തു വേണം? സ്വയം ഒരു തിരിച്ചറിവ്, അതായത് സെൽഫ് അവയർനെസ് ഉണ്ടാകണം. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയണം. സ്വയം തിരിച്ചറിവാണ് കോപത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ പടി. എന്തുകൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നു? നിങ്ങൾക്കറിയാം, വണ്ടിക്ക് ബ്രേക്ക് ഇടണമെങ്കിൽ അത് അമിത വേഗതയിലാണെന്ന് ഡ്രൈവർ ആദ്യം അറിയണമല്ലോ. അതുപോലെ ദേഷ്യം വാക്കുകളായോ പ്രവൃത്തികളായോ പുറത്തു വരുന്നതിന് മുൻപ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിന് ബ്രേക്ക് ഇടാൻ കഴിയൂ. ഒരു ചെറിയ ടിപ്പ് കൂടി പറയാം. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് കൈ ചുരുട്ടുകയോ ശരീരം ചൂടാവുകയോ അനുഭവപ്പെട്ടാൽ ഒരു നിമിഷം നിൽക്കുക, ദീർഘമായി കുറച്ച് തവണ ശ്വാസമെടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. മനസ്സിനെ ശാന്തമാക്കാൻ ഇതൊരു കുറുക്കു വഴിയാണ്. ഇനി അവസാനമായി പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി പറയട്ടെ, കോപം വരുന്നത് തെറ്റല്ല, പക്ഷെ അത് നമ്മളുടെ ബന്ധങ്ങളെയും സമാധാനത്തെയും തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് കൂടുതൽ ശാന്തതയോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ കോപനിയന്ത്രണത്തെ കുറിച്ച് പറയേണ്ടതുണ്ട്. അടുത്ത ഭാഗങ്ങളിൽ തുടർച്ചയായിട്ട് ഇതുണ്ടാകും. മുടങ്ങാതെ അടുത്ത ദിവസം ഇതേ സമയം ശ്രവിക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സഹകരണ യൂണിയൻ കേരളയുടെ കോളേജുകളിൽ ഹയർ ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിന് ജൂലൈ 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജിലെ BSc നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് ഇന്ന് മുതൽ ജൂലൈ 2 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471256031. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. യോഗ്യത: കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സ്, 1 വർഷ ദൈർഘ്യമുള്ള സർക്കാർ അംഗീകൃത ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, മലയാളം ടൈപ്പ് റൈറ്റിംഗ്, അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 12 രാവിലെ 10 അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447484348. മറ്റൊരു നമ്പർ 8547005083. ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ബന്ധപ്പെട്ട് കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ജൂൺ 11-12 തീയതികളിൽ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കൂടാതെ ഡ്രോപ്സ് ഓഫ് ഹോപ്പ് 2026 തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ രക്തദാതാക്കളെ ആദരിക്കുന്നു. പൊതുജനങ്ങൾക്ക് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. SN Trustee ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവ്. 27 രാവിലെ 11 ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകണമെന്ന് അറിയിച്ചു. കുഴിമതിക്കാട് ഗവൺമെന്റ് HSSലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീനിയർ അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം 24 രാവിലെ 10. ഇളമ്പള്ളൂർ KGV ഗവൺമെന്റ് UP സ്കൂളിലെ UPST ജൂനിയർ സംസ്കൃത അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 15:00 to 2:00 നടക്കും. കൊല്ലം തേവള്ളി ഗവൺമെന്റ് മോഡൽ HS4 ഗേൾസിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 2:00 to 2:00 നടക്കും. കുരീപ്ര ചൊവ്വള്ളൂർ സെന്റ് ജോർജ് TTIയിൽ DLD കോഴ്സിന് അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447560380. മറ്റൊരു നമ്പർ 9895126133. കന്റോൺമെന്റ് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ബീച്ച് റോഡ്, ക്ലോക്ക് ടവർ, ചിന്നക്കട, മെയിൻ റോഡ്, വടയാറ്റുകോട്ട, കൊച്ചുപ്ലാമോട്, ആണ്ടാമുക്കം, താമരക്കുളം എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ടിൻ ടവർ, ഭാവനാ നഗർ, ഫോർമാൻ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ വൈദ്യുതി മുടങ്ങും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കാറ്റോടു കൂടിയ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന് സമയമായി, കഥ കേൾക്കാൻ സമയമായി. എല്ലാവരും നല്ലൊരു കഥ കേൾക്കാൻ തയ്യാറായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചൈനീസ് നാടോടിക്കഥയാണ്. ഇതിനു മുമ്പും ഞാൻ ചൈനീസ് നാടോടിക്കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെട്ട ഒരു കഥ, നല്ല രസമുള്ളൊരു കഥയാണ്, ഭയങ്കര അർത്ഥവത്തായ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ. ഭാഗ്യവും ബുദ്ധിയും സഹോദരന്മാരായിരുന്നു. അവർ ദരിദ്രനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ദിവസവും കാട്ടിലെ വിറക് ശേഖരിച്ച് വിറ്റാണ് ആഹാരത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത്. ഭാഗ്യം ബുദ്ധിയോട് പറഞ്ഞു, നീയാണ് ബുദ്ധി നൽകി മനുഷ്യരെ വിവരമുള്ളവരാക്കുന്നത്. ഈ മനുഷ്യൻ വയസ്സായി, ജോലി ചെയ്യാൻ പറ്റാതായാൽ എങ്ങനെ ജീവിക്കും? ദരിദ്രനെ സഹായിക്കാനുള്ള അവസരം ബുദ്ധി ഏറ്റെടുത്തു. ബുദ്ധി ഒരു സ്വർണപ്പതക്കം അയാൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാം. ആ ദരിദ്രൻ പതക്കവുമായി പട്ടണത്തിലേക്ക് തിരിച്ചു. വഴിയിൽ നദിയിൽ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ പതക്കം കരയിലെ കലൽമേൽ വെച്ചിട്ട് പോയി. ഒരു പരുന്ത് തിളങ്ങുന്ന വസ്തു കണ്ട് ഇരയാണെന്ന് കരുതി കൊത്തിക്കൊണ്ടുപോയി. ദരിദ്രൻ നിരാശനായി തിരിച്ചു വന്ന് വീണ്ടും കാട്ടിൽ വിറക് വെട്ടി ജീവിച്ചു തുടങ്ങി. ഭാഗ്യം പറഞ്ഞു, ബുദ്ധി നീ ചെയ്തത് ശരിയായില്ല, കൊടുത്ത പതക്കം അയാൾക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. ബുദ്ധി വീണ്ടും ദരിദ്രനെ സമീപിച്ചു, കുറച്ച് സ്വർണ നാണയങ്ങൾ നൽകി. ദരിദ്രൻ അതുമായി നഗരത്തിലേക്ക് തിരിച്ചു. സ്വർണ നാണയങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ നാണയങ്ങൾ കീശയിൽ തന്നെ സൂക്ഷിച്ചു. പക്ഷേ വെള്ളം കുടിക്കാൻ കുനിഞ്ഞപ്പോൾ നാണയങ്ങൾ വെള്ളത്തിൽ വീണുപോയി. നിരാശനായ ദരിദ്രൻ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു. ബുദ്ധി വീണ്ടും അയാൾക്കൊരു കുടത്തിൽ നിറയെ പണം നൽകി. കുടവുമായി പുറപ്പെട്ട ദരിദ്രൻ അത് നഷ്ടപ്പെടാതിരിക്കാൻ വഴിയിൽ വെള്ളം കുടിക്കാനൊന്നും നിന്നില്ല. പക്ഷേ വിശപ്പും ദാഹവും സഹിക്കാതെ കുറച്ചു കഴിഞ്ഞ് അയാൾ തളർന്നു വീണു. ആ തളർച്ചയുടെ മയക്കത്തിൽ കുടം ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഭാഗ്യം ബുദ്ധിയോട് പറഞ്ഞു, നീ അയാൾക്ക് 3 അവസരങ്ങൾ നൽകി, പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, വരൂ. രണ്ടുപേരും വിറക് വെട്ടുന്ന ദരിദ്രനെ കണ്ട് വിറകിൻ്റെ വില ചോദിച്ചു. അയാൾ 50 രൂപ ചോദിച്ചു. അവർ നൽകി. കുറച്ച് രൂപ കൊണ്ട് വീട്ടു സാധനങ്ങൾ വാങ്ങി, ബാക്കി കുറച്ച് രൂപ കൊണ്ട് മീൻ വാങ്ങി. പക്ഷേ എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അടുപ്പ് കത്തിക്കാൻ വിറകില്ലാത്ത കാര്യം ഓർമ്മ വന്നത്. വീടിൻ്റെ മുമ്പിലുള്ള വേപ്പ് മരക്കൊമ്പ് മുറിച്ചു. ആ കൊമ്പിൽ പരുന്ത് കൂടുകൂട്ടിയിരുന്നു. ആ പരുന്തായിരുന്നു സ്വർണപ്പതക്കവുമായി പറന്നുപോയത്. അങ്ങനെ ദരിദ്രന് പതക്കം തിരിച്ചു കിട്ടി.
4: എനിക്ക് തിരിച്ചു കിട്ടി
3: എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു.
4: അത് കേട്ട് അതുവഴി പോയ ദരിദ്രന്റെ പണം നിറച്ച കുടം മോഷ്ടിച്ച കള്ളൻ അവനെ ഉദ്ദേശിച്ചു പറഞ്ഞതാണോ എന്ന് കരുതി കുടം തിരിച്ചു നൽകിയിട്ട് ഓടിപ്പോയി. അങ്ങനെ ബുദ്ധി ഒരു കാര്യം മനസ്സിലാക്കി. ബുദ്ധി കൊണ്ട് പ്രയോജനം സിദ്ധിക്കണമെങ്കിൽ ഭാഗ്യവും ഒപ്പം ഉണ്ടാകണം. ഇതാണ് കഥ. വളരെ ചെറിയൊരു കഥയാണ്, പക്ഷേ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഭാഗ്യവും കൂടെ തുണയ്ക്കണം. നമ്മൾ ഭാഗ്യത്തെ വിശേഷിപ്പിക്കുന്നത് ദൈവാനുഗ്രഹമായിട്ടും എന്നെ ഭാഗ്യം തുണച്ചു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. വെള്ളിത്തിരയിലെ താരങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ അവർക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാകുമ്പോൾ, ഒരു പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴൊക്കെ പറയാറുണ്ട്. വളരെ എളിമയോടൊക്കെ പറയുന്ന വാക്കാണ്. ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഏത് മേഖലയിലാകട്ടെ, എല്ലാവരും ഭാഗ്യത്തെയോ അല്ലെങ്കിൽ ചിലരത് വേറൊരു തരത്തിൽ പറയും ദൈവാനുഗ്രഹമെന്നോ ഒക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട്. ഈ ഭാഗ്യത്തിനും വേണ്ടിയാണ് മനുഷ്യരെല്ലാവരും ഇങ്ങനെ ഉള്ളുരുകി ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എന്നൊക്കെ വിചാരിക്കുന്ന ഈ ഭാഗ്യം തന്നെയാണ്, ഇതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം, പക്ഷേ മനുഷ്യൻ ഭാഗ്യത്തിന് വലിയൊരു സ്ഥാനം ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്. അതൊരു ഉള്ള കാര്യമാണ്. ബിഷപ്പിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഇതിനകത്ത് ദാരിദ്ര്യം പിടിച്ച ഒരു വ്യക്തിയാണ്. അയാൾക്ക് വിശപ്പ് നല്ലതുപോലെ അറിയാം. അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ഈ ഭൂമിയിൽ. അവസരങ്ങൾ നഷ്ടപ്പെടുന്ന നിർഭാഗ്യവന്മാർ വളരെ ധാരാളമാണ്, ഭാഗ്യവാന്മാർ വളരെ കുറവുമാണ്, ദരിദ്രർ ധാരാളമുണ്ട്. അങ്ങനെ വലിയ ജീവിതത്തിൽ ഭൗതികമായി വലിയ നേട്ടങ്ങളൊന്നും നേടാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം പേര്. വിരലിൽ എണ്ണാവുന്നവരെ വലിയ വിജയങ്ങളൊക്കെ കാണുന്നുള്ളൂ, വലിയ വിജയിച്ചു എന്നൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള വിജയിച്ചവരെ ആണ് മനുഷ്യർ അസൂയോട് നോക്കിക്കാണുന്നത്. എന്തുകൊണ്ട് ചിലർ ഭാഗ്യദോഷികളാകുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, പക്ഷെ ഉത്തരം കിട്ടില്ല. ചിലർ പറയാറുണ്ടല്ലോ, വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനാണ്, വലിയ വീടുകളിലൊക്കെ ജനിക്കുന്നവർ, നല്ല പണവും സമ്പത്തും ഒക്കെ ഉള്ള കുടുംബത്തിൽ ജനിക്കുന്നവർ, അവരെ ഭാഗ്യവാന്മാരായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അവർക്ക് ആ ഭാഗ്യത്തിൻ്റെ മഹത്വം ചിലപ്പോൾ തിരിച്ചറിഞ്ഞ് എന്ന് വരില്ല. എന്നാലും അങ്ങനെയുള്ള വലിയ പ്രഭുക്കന്മാരുടെയും അല്ലെങ്കിൽ കോടീശ്വരന്മാരുടെയൊക്കെ മക്കളെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു ഭാഗ്യവാനായിട്ടൊക്കെയാണ്. അവർക്ക് ചിലപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ കാണും, ഒട്ടേറെ കോട്ടങ്ങൾ കാണും, അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. കുട്ടികളുടെ കാര്യം എടുത്താലോ അല്ലേ, എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചിലരിങ്ങനെ ഭാഗ്യമുള്ളവരായി ജനിക്കുന്നു, എന്തുകൊണ്ട് ചിലർ നിർഭാഗ്യവാന്മാരായിട്ട് ജനിക്കുന്നു, പാവപ്പെട്ട വീട്ടിൽ ജനിക്കുന്നു എന്നൊക്കെ പലരും ഇങ്ങനെ ചോദിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യാകുലപ്പെടുന്നതൊക്കെ, അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിയാതെ ആശ്ചര്യപ്പെടുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ പണമുള്ള സ്ഥലത്ത് ജനിക്കുന്നു, ചിലർ പണമില്ലാത്ത സ്ഥലത്ത് ജനിക്കുന്നു, ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് പിടികിട്ടാത്ത ചോദ്യങ്ങളാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്, ഈ നിർഭാഗ്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ, ഈ ഇടയ്ക്ക് വായിച്ചൊരു വാർത്ത ഞാനിങ്ങനെ ഓർക്കുകയാണ്. പത്രത്തിൽ വന്ന ചില കണക്കുകൾ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ഈ ഇടയ്ക്കാണ് അത് കണ്ടത്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ദേശീയ കുടുംബ ആരോഗ്യ സർവേ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS, അതിൻ്റെ ചില കണ്ടെത്തലുകൾ പത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വിഷമം തോന്നുന്ന ഒരു കണ്ടെത്തലുകളാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത്. കുട്ടികളുടെ ന്യൂട്രിഷനെ കുറിച്ചാണ്, ചൈൽഡ് ന്യൂട്രിഷനെ കുറിച്ച്, കുട്ടികളുടെ പോഷകാഹാര അവസ്ഥയെ കുറിച്ചിട്ടുള്ള വാർത്തയാണ്. നല്ലൊരു കണ്ടെത്തൽ, അതായത് പിഞ്ചു കുട്ടികൾ, കൈക്കുഞ്ഞുങ്ങൾ, അതായത് 6 മാസം തൊട്ട് 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ പഠനം നടത്തിയപ്പോൾ ഒരു വലിയ വിഭാഗം കുട്ടികൾക്ക് നല്ല പോഷകാഹാരക്കുറവുണ്ട് ഇപ്പോഴും ഈ കാലത്തും ഉണ്ടെന്നുള്ളൊരു കണ്ടെത്തല് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ആ ഡേറ്റ, ആ പഠനം പറയുന്നത് അതിൽ നിന്ന്, ആ പഠനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില കണക്കുകൾ പറയുന്നത്, 6 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ ഒരു ആവശ്യമുള്ള പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളുടെ ശതമാനം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അത് 15.3% മാത്രമാണെന്നാണ് കണ്ടെത്തുന്നത്. നേരത്തെ സർവേയിൽ NFHS 5 അത് 11%. അതായത് ഇന്ത്യയിലെ കൈക്കുഞ്ഞുങ്ങൾ വൈവിധ്യവും പോഷക സമ്പൂർണമായ ആഹാരം ഇപ്പോഴും പുറമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ എത്തണം. അതാവശ്യമാണ്. എന്തിനാണ്? ഒരു നല്ല പൗരനായി വളരാനും ഒരു നല്ല തലച്ചോറൊക്കെ വികസിക്കാനും ബുദ്ധിശക്തിക്കൊക്കെ ഇങ്ങനെയുള്ള നല്ല പോഷക സമ്പന്നമായ ആഹാരങ്ങൾ ആവശ്യമാണ്. വിദഗ്ധർ പറയുന്ന കുട്ടികൾക്ക് കാലറീസ് ലഭിക്കുന്നുണ്ടാവും, പക്ഷേ അവർക്ക് പ്രോട്ടീനും മൈക്രോ ന്യൂട്രിയൻസും മറ്റും ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. ന്യൂട്രിയൻ റിച്ച് ഫുഡ്സ്, പോഷക സമ്പന്നമായ ആഹാരങ്ങൾ മൊത്തത്തിൽ ഉള്ള ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും വളർച്ചയ്ക്ക് ആവശ്യമാണ്. അത് പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഡേറ്റയുടെ മറ്റൊരു കണ്ടെത്തൽ, മുലയൂട്ടൽ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 6 മാസത്തിന് താഴെയുള്ള കുട്ടികളിൽ നേരത്തെ സർവേയിൽ അത് 63.7% പുതിയ സർവേയിൽ അത് വന്നപ്പോൾ അത് 55.8% കുറഞ്ഞു എന്നുള്ള വസ്തുതയും ഈ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കൊന്നും നല്ലൊരു പ്രവണതയല്ല. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കഥയോടൊപ്പം കുറച്ച് അറിവും കൂടെ പകരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. വിളിച്ച എല്ലാവർക്കും നന്ദിയും നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ്. 9 മണിവരെ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസ അറിയിക്കാനുള്ള സമയമാണ് 9 മണിവരെ. അതുപോലെ തന്നെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. വിളിക്കുന്ന ശ്രോതാക്കൾ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
3: ഹലോ
4: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് ഫിലോമിന.
3: ആ പറഞ്ഞോളൂ ചേച്ചി.
4: നമ്മളെ റേഡിയോ ബെൻസിലെ വിളിക്കുന്ന ജയയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. ആ മോക്ക് ഒരു 100 ബർത്ത്ഡേ ആശംസകൾ. ഞാൻ ഫിലോഫ.
3: ഓക്കേ ചേച്ചി, മോളുടെ പേരെന്താണ്?
4: മോളെ പേരറിയില്ല, അമ്മ റേഡിയോ ബെൻസിലെ വിളിക്കുന്നില്ലാത്തൊരു വെച്ച.
3: ഓക്കേ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
5: ഹലോ
3: ഹലോ,
5: ഗുഡ് മോർണിംഗ് ഫിലോമിന.
3: ഗുഡ് മോർണിംഗ്.
5: ഞാൻ ജയ വട്ടത്താനോ.
3: പറഞ്ഞോളൂ ചേച്ചി.
5: എന്റെ മോളെ
3: മോളുടെ പേരെന്താണ്?
5: മോളുടെ പേര് മണിക്കുട്ടി. പേര് വിളിക്കുന്നത് മണിക്കുട്ടിന്നാ.
3: എന്താണ് ചേച്ചി?
5: ശിവനന്ദ. പേര് ശിവനന്ദ, മണിക്കുട്ടിന്നാ വിളിക്കുന്നത്.
3: ഓക്കെ.
5: അപ്പൊ എന്റെ മോക്ക് നല്ലൊരു പിറന്നാൾ ആശംസകള്, അതുപോലെ തന്നെ എന്റെ മോളെ എന്റെ മോക്ക് നല്ലൊരു ഭാവിയും
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
3: പറഞ്ഞോളൂ അമ്മ.
6: ആ എന്റെ മണിക്കുട്ടി മോക്ക് ഒരു ബർത്ത്ഡേ ആശംസ പറയാൻ വിളിക്കുവാണ്. ജയയുടെ മോള് മണിക്കുട്ടി മോക്ക്, ശിവനന്ദ മണിക്കുട്ടിന്ന് വിളിക്കുന്ന ശിവനന്ദ മോക്ക് രമയമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ. എന്റെ മോള് അടുത്ത വർഷമെങ്കിൽ എഴുന്നേറ്റ് നടന്ന് 1000 വരാക്കിയത്തോടും ഇരിക്കട്ടെ എന്ന് ആശംസിക്കും, ദൈവത്തോടും പ്രാർത്ഥിക്കും.
3: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
7: ഗുഡ് മോർണിംഗ്. ഹലോ മാം മോൾ.
3: ഗുഡ് മോർണിംഗ്.
7: ഉഷാശിവൻ പാട്ടത്തേക്കാവ്.
3: പറഞ്ഞോളൂ.
7: എന്റെ അണ്ണന്റെ മോഹനായ അച്ഛൻ മോന്റെ ബർത്ത്ഡേ ആണെന്ന്.
3: അച്ഛൻ
7: മോന്, ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം 1000 ആരോഗ്യസൗഖ്യവും ജഗദീശ്വരം കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ നമ്മളെ RJ മഹേഷ് മോന്റെയും ബർത്ത്ഡേ ആണ്. മോനും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം 1000 ആരോഗ്യസൗഖ്യവും ആ മോനും ജഗദീശ്വരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ചെയ്യപ്പെട്ടത്തനത്തിന്റെ മോള് മണിക്കുട്ടി മോക്കും ഞാൻ ബർത്ത്ഡേ ആശംസ പറയുന്നു. മോൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു.
3: മോൾക്കും
7: നല്ലൊരു ദിവസവും ആശംസിക്കുന്നു.
3: ഓക്കെ, അപ്പോൾ അശ്വിനും മഹേഷേട്ടനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
8: ഹലോ
3: ഹലോ,
8: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
8: ഞാന് എന്റെ പേര് നിഷോക് എന്നാണ്. ഞാൻ ഇവിടെ അമൃതകുളത്ത് നിന്ന് വിളിക്കുകയാണ്. ഇന്ന് എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എന്നൊരു ആശംസ പറയണം. മോന്റെ പേര് പ്രതീഷ് എന്നാണ്, വീട്ടിലെ അപ്പു എന്ന് വിളിക്കും. അപ്പം ഒരു ബെൻസ് റേഡിയോ ബെൻസ് എറിയുന്ന ഒരു ആശംസ പറയുക. അതുപോലെ എന്റെ കൊച്ചുമോന് 100 ജന്മദിന ആശംസകൾ നേരുന്നു.
3: ഓക്കെ, അപ്പോൾ പ്രതീഷ് എന്ന അപ്പുമോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ
9: ഹലോ
2: ഹലോ ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ് ഫിലോമിന.
2: ആ പറഞ്ഞോളൂ.
9: ഞാൻ തങ്കശ്ശേരിയിൽ നിന്ന് അജിതയാണ് വിളിക്കുന്നത്. എന്റെ മോന്റെ ബർത്ത്ഡേയാണ്. മോന്റെ പേര് അജു.
2: അജു.
9: ആ മോൻ 1000 ജന്മദിന ആശംസകൾ.
2: ഓക്കേ, അപ്പോൾ അജുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
9: താങ്ക് യു.
2: ഓക്കേ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
10: ഹലോ
2: ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ, വിളിക്കുമ്പോൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474239311. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
11: ഹലോ
2: ഹലോ ഗുഡ് മോർണിംഗ്.

0: ഓക്കെ, അപ്പോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. 9 മണിവരെ നമ്മുടെ സമയം. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഹലോ ഹലോ, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: എന്റെ
1: കൊച്ചുമോനെ എഞ്ചിനീയറിങ്ങിനെ പാസ്സായി, ഒരു കൺഗ്രാജുലേഷൻസ് പറയണേ മോളെ.
0: കൊച്ചുമോന്റെ പേരെന്താണ്?
1: സംഗീത്.
0: എന്താണ്?
1: സംഗീത്. സംഗീത്.
0: ഓക്കെ, അപ്പോൾ സംഗീതിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: ഞാൻ സോഫിയ, മയ്യനാട്.
0: പറഞ്ഞോളൂ ചേച്ചി.
2: നമ്മുടെ റേഡിയോയിലെ ജയ പട്ടത്താനത്തിന്റെ മോള് മണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ മണിക്കുട്ടി. ചക്കര ഉമ്മ, ഹാപ്പി ബർത്ത്ഡേ മണിക്കുട്ടി. ഞാൻ ജോലി സ്ഥലത്താണ്, കേൾക്കാൻ പറ്റത്തില്ല.
0: വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞത് കേട്ട് ഏറ്റു പറഞ്ഞത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഹലോ ഹലോ ഹലോ. ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേരൊന്നും കൃഷ്ണ ചേച്ചിയാ.
0: പറഞ്ഞോളൂ ചേച്ചി.
3: മോൾക്കൊരു നല്ല മഴയുടെയും വെയിലിന്റെയും പുലരി ആശംസിക്കുന്നു മോളെ. നമ്മളെ ശിവനന്ദ മണിക്കുട്ടി മോക്ക് എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. 1000 ആരോഗ്യ സൗഖ്യം നേരുന്നു. എന്റെ മോളുടെ എല്ലാ അസുഖങ്ങളും മാറി ഈശ്വരൻ അവർക്ക് നന്മ നൽകട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കുന്നു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111.

0: അഭിനീത അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണ സൂടിയ വാടല സൂടിയ വാകള വാടിയ സിന്തെ തുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിരകം പരികിടുവായ ആയർദം മായ നീവ
1: ആയർദം
0: മായ നീവ
1: ആയർദം
0: മായ നീവ

Dada kita tak ketah.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474293111. അതുപോലെ 8:50 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809091311. ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. ഹാപ്പി ബർത്ത്ഡേ ടു യു ശിവനന്ദ. സുരേഷേട്ടനാണ് കടപ്പാക്കടയിൽ നിന്നും ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ് മോളെ ഫിലോമിന ചന്ദ്രകയമ്മയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആർ ജെ മഹേഷ് മധു, ജയയുടെ മകൾ മണിക്കുട്ടി എന്ന് വിളിക്കുന്ന ശിവനന്ദയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ നേരുന്നു. ചന്ദ്രകയമ്മയായിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ് ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അപ്പു എന്ന പ്രദീഷിന് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. സഞ്ജയ്, വൈഷു, അല്ലു, ലച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രദീഷിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ
1: മോളെ, ഞാൻ ജലജ.
0: പറഞ്ഞോളേ.
1: അസുഖം ഇല്ലാതെ അടക്കുന്ന ആളകാന്ത മോക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ. എപ്പോഴും സുഖം, എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും എന്റെ ചേട്ടനും.
0: ഓക്കേ,
1: മോക്ക് നല്ലൊരു ദിവസം.
0: ഓക്കേ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മായയാണ്, തിരുമുല്ല വാർത്ത് നിന്നും. മണിക്കുട്ടി മോൾക്കും അഖിൽ മോനും എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഖിലിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്.
2: നാളെ എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. രാജ്മോഹൻ, ആശംസകൾ പറയണം.
0: ഓക്കേ, അപ്പോൾ രാജ്മോഹന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു മെസ്സേജ്, ഹായ് ഫിലോമിന, ജയചേച്ചിയുടെ മകൾ മണിക്കുട്ടിക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. സുൽബ തേച്ചിയാണ് പഴയാറ്റിൻകുഴിയിൽ നിന്നും ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഫിലോമിന, ഞാൻ കൊല്ലം അർബൻ ബാങ്ക് ഈവനിംഗ് ബ്രാഞ്ച് മാനേജർ നീതയാണ്. ഞങ്ങളുടെ വാഡി ബ്രാഞ്ചിലെ സ്റ്റാഫ് നവ്യയുടെ വിവാഹം 14 തീയതിയാണ്. നവ്യയ്ക്കും വരൻ വിനായകനും കൊല്ലം അർബൻ ബാങ്കിലെ എല്ലാ ജീവനക്കാരുടെയും പേരിൽ വിവാഹ മംഗള ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നവ്യയ്ക്കും വിനായകനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ മംഗള ആശംസകൾ നേരുന്നു. അടുത്തൊരു കോളിലേക്ക് പോവാം.
3: ഹലോ, ഗുഡ്
0: മോർണിംഗ്.
3: ഞാൻ കേരളത്തിൽ നിന്ന് രമേശയാണ്.
0: പറഞ്ഞോളൂ ചേച്ചി.
3: ഇന്ന് എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ്. അവൻ ബാംഗ്ലൂരാണ് ഉള്ളത്. അവന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ആഡം.
0: കൊച്ചുമോന്റെ പേരെന്താണ്?
3: ആഡം, ആഡം അബ്രഹാം.
0: ഓക്കേ, അപ്പോൾ ആഡം അബ്രഹാന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാം.
1: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. എന്റെ പേര് അഭിലാഷ്, വാളത്തുങ്കൽ.
2: പറഞ്ഞോളൂ.
1: ഇന്നലെ June 10 സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസം ഡേവിഡ് മില്ലറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല.
2: ഡേവിഡ്,
1: അവിടെ ഒരു ആശംസ പറയണേ.
2: പേര് പറയൂ. ഡേവിഡ്,
1: ഡേവിഡ് മില്ലർ.
2: ഓക്കെ, അപ്പോൾ ഡേവിഡ് മില്ലറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ അത് അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ചേച്ചി, ഗുഡ് മോർണിംഗ്. ഞാൻ കൃഷ്ണ. എൻ്റെ സ്ഥലം ചെമ്മക്കാട്. ഇന്ന് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. നൈതിക് മോൻ. നൈതിക് മോന് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൈതിക് മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്. ഹായ് ഫിലോമിന. ആർ ജെ മഹേഷ് മധുസാറിനും ഇന്ന് പിറന്നാളും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ജയചേച്ചിയാണ് പട്ടത്താനത്ത് നിന്നും ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്. ഡിയർ ഫിലോമിന, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ റേഡിയോയിലെ ഡിയറസ്റ്റ് ആർ ജെ മഹേഷ് മധുവിനും സ്നേഹം നിറച്ച 1000 ജന്മദിനാശംസകൾ. മോർ അവർ പ്രിയപ്പെട്ട മണിക്കുട്ടി മോൾക്കും 1000 ഒരിക്കൽ കൂടി സ്നേഹം നിറച്ച ജന്മദിനാശംസകൾ. അപകടം സമ്മാനിച്ച് എല്ലാ വൈകല്യങ്ങളിൽ നിന്നും ആ മോൾ എത്രയും പെട്ടെന്ന് റിക്കവർ ആയി പഴയതിൽ മിടിക്കായി ഉയർന്നു വരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. നൂർജഹാൻ ചേച്ചിയായിരുന്നു ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ് ഷാലിൻ ചേച്ചിയാണ്. മഹേഷിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്നാണ് ചേച്ചി അറിയിച്ചിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജ്. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. ബിബീഷേട്ടനാണ് പുളിയത്തുമുക്കിൽ നിന്നും ആശംസ നേർന്നിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് ഫിലോമിന. മണിക്കുട്ടി മോൾക്കും മഹേഷ് മധുവിനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. കവിത ചേച്ചിയാണ് കടപ്പാക്കടയിൽ നിന്നും ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് ഫിലോമിന. മഹേശ്വരിയാണ് മണിക്കുട്ടി മോൾക്കും മഹേഷ് സാറിനും ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന ലതികാമ്മയാണ് തട്ടാമലയിൽ നിന്നും. മണിക്കുട്ടി മോൾക്കാണ് ആശംസ അറിയിച്ചിരുന്നത്. അപ്പോൾ ദാ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ജന്മദിനവും വിവാഹവാർഷികവും എല്ലാവർക്കും നേരുന്നു, എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ, അപ്പോൾ എല്ലാ ആസ്വാദകർക്കും പ്രേമികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: ഗോപാലകൃഷ്ണൻ ബസ്സിന് ഇപ്പോൾ 105 വയസ്സ് കഴിഞ്ഞു. ദേശസാൽക്കരണം വരുന്നതിന് മുമ്പ് 1920 കൊല്ലം ആലപ്പുഴ റൂട്ടിൽ സർവീസ് തുടങ്ങിയ സ്വകാര്യ ബസ് സർവീസാണ് ഗോപാലകൃഷ്ണൻ. ഇന്ന് ചവറ പത്തനംതിട്ട, ചവറ പറക്കോട്, കൊല്ലം മടത്തറ, കോവിൽത്തോട്ടം കരിക്കോട് എന്നീ റൂട്ടുകളിൽ സർവീസ് തുടരുന്ന ഈ ഗോപാലകൃഷ്ണൻ ബസ്സിന്റെ പോയകാല ചരിത്രം നൂറ്റാണ്ടിലെ സാമൂഹ്യ സംഭവ വികാസങ്ങളുടെ ഏടുകൂടിയാണ്. കായംകുളത്ത് ബസ് ഉടമകൾ ചേർന്ന് രൂപീകരിച്ച കോഴിക്കോട് സർവീസ് സിൻഡിക്കേറ്റാണ് കൊല്ലം ആലപ്പുഴ റൂട്ടിൽ ബസ് ഓടിക്കാൻ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയിൽ നിന്ന് അനുമതി നേടിയത്. ചവറ പൊന്മന തെരുവിൽ വീട്ടിൽ കെ രാജശേഖരൻ, അതായത് ശേഖരൻ മുതലാളിയാണ് ഗോപാലകൃഷ്ണൻ ബസ് സർവീസ് തുടങ്ങിയത്. അന്നത്തെ ബസ്സിന് തകിടിന്റെ മേൽക്കൂര മാത്രമായിരുന്നു സുരക്ഷാ കവചം. ഇരുവശവും തുറന്നു കിടന്നു ഫോർഡ് ഷവർലെ കമ്പനികളുടെ ബസ്സിൽ ഉണ്ടായിരുന്നത് 6-8 സീറ്റുകളായിരുന്നു. അന്ന് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പെട്രോൾ ക്ഷാമത്തെ തുടർന്ന് കൽക്കരി ഫർണലിൽ ഇട്ട് കറക്കി ഗ്യാസ് ഉണ്ടാക്കിയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. കോവിൽത്തോട്ടം കരിക്കോട് സർവീസ് അനുവദിച്ചതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. സായിപ്പ് FX പെരേരെ കോവിൽത്തോട്ടത്ത് മിനറൽസ് കമ്പനി തുടങ്ങി. കരിമണൽ ഖനനം ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്. R ശ്രീകണ്ഠൻ നായരുടെയും ബേബി ജോണിന്റെയും നേതൃത്വത്തിൽ സമരവും ശക്തമായിരുന്നു. ഒടുവിൽ പോലീസ് തൊഴിലാളികളുമായി ഏറ്റുമുട്ടുകയും ചവറ SI ഹസൻ റോഡിൽ വീഴുകയും ചെയ്തു. ഈ സമയം അതുവഴി വന്ന ഗോപാലകൃഷ്ണൻ ബസ്സിലാണ് SI ഹസനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിന് പ്രത്യുപകാരമായാണ് 1949 കോവിൽത്തോട്ടം കരിക്കോട് പെർമിറ്റ് ഗോപാലകൃഷ്ണന് ലഭിച്ചത്. ദിവാൻ CP രാമസ്വാമി അയ്യർ കൊല്ലം ആലപ്പുഴ റൂട്ട് ദേശസാൽക്കരിച്ചതോടെ കൊല്ലം ആലപ്പുഴ പെർമിറ്റ് ഇല്ലാതായി. പകരം ലഭിച്ചതാണ് ചവറ പത്തനംതിട്ട, ചവറ പറക്കോട്, കൊല്ലം മടത്തറ എന്നീ പെർമിറ്റുകൾ. ചവറ പത്തനംതിട്ട റൂട്ടിലെ 14 തപാൽ ഓഫീസുകളിലെ ഉരുപ്പടികൾ രാവിലെയും വൈകിട്ടും എത്തിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഗോപാലകൃഷ്ണൻ ബസ്സിലാണ്. ഇന്നും കൊല്ലം നഗരത്തിലൂടി ഗോപാലകൃഷ്ണൻ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു.

0: 90 റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: paginate. Paginate.
1: Paginate is spelled as P A G I N A T E.
2: This is a verb which means to divide content into discrete numbered pages or to arrange page numbers to a document. ഒരു പുസ്തകത്തിലെയോ ഡോക്യുമെന്റിലെയോ താളുകൾക്ക് ക്രമത്തിൽ അക്കങ്ങൾ നൽകുക അല്ലെങ്കിൽ പേജുകളാക്കി തിരിക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: താങ്ക് യു ഓൾ.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബിറ്റ്സ് അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്ക് ഒരു പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അനന്ത് നാരായണൻ എന്നാണ് പേര്. അപ്പൊ അനന്ത നാരായണന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അനന്ത നാരായണൻ നല്ല ഐശ്വര്യമുള്ളൊരു പേരല്ലേ, ഒരു വലിയൊരു നീണ്ടൊരു പേര്. അപ്പൊ എന്തായാലും വലിയൊരു നീണ്ട പേരിന്റെ ഉടമസ്ഥൻ കൂടിയാണ് അനന്ത നാരായണൻ. അപ്പൊ ഏതായാലും നമുക്ക് അനന്ത നാരായണനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് അനന്തു.
1: ഹലോ.
0: ഞാൻ അനന്ത് നിങ്ങൾ പെട്ടെന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം?
1: സുഖം
0: സുഖം. ഭയങ്കര ഹാപ്പിയാണല്ലോ അല്ലേ? എന്താണ് ഹാപ്പി ആവാൻ കാര്യം?
1: ഇവിടെ വരാൻ പറ്റിയ ആദ്യമായിട്ട്.
0: ഓ, അതിന്റെ ഹാപ്പിയാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാ? പിന്നെ അനന്തന്റെ വിശേഷങ്ങളാണ് നമ്മൾ പ്രിയ ശ്രോതാക്കൾക്ക് അറിയാനുള്ളത് കേട്ടോ. അനന്തരം വിശേഷങ്ങളൊക്കെ കൂടെ പോരണം, ഓരോന്ന് പടിപിടിപടിയായിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖം
0: സുഖമായിരിക്കുന്നു അല്ലേ. ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഇനി 9.
0: ഇനി 9 പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു 8 ക്ലാസ്സൊക്കെ?
1: കുഴപ്പമില്ല,
0: കുഴപ്പമില്ലായിരുന്നു. 9 ക്ലാസ്സിലേക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇനിയിപ്പോ അല്ലെ. ഇനിയിപ്പോ സ്കൂൾ തുറക്കുക, ബഹളം, എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിയോ? എല്ലാം വാങ്ങിച്ച് ഇനി സ്കൂളിലോട്ട് പോകാനുള്ള കാലം കൊണ്ട് ക്ലാസ്സിലോട്ട് വെച്ചാൽ മതി അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു 8 ക്ലാസ്സില് ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്?
1: കുഴപ്പമില്ലായിരുന്നു, നല്ല കൂട്ടുകാരെ കിട്ടി, ടീച്ചർമാർ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു.
0: ടീച്ചർമാർ പഠിക്കാനുണ്ടായിരുന്നു, പഠിപ്പിക്കാനുണ്ടായിരുന്നു,
1: പഠിപ്പിക്കാനുണ്ടായിരുന്നു.
0: ഓക്കെ. ആ പിന്നെ അങ്ങനെ അടിപൊളിയടങ്ങ് പോയി അല്ലേ. എങ്ങനെയാണ് ടീച്ചർമാരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ, നല്ല എങ്ങനെയാ, നല്ല ജോളി ആയിരുന്നു അതോ? ആയിരുന്നു അല്ലേ. അടിയൊക്കെ തരുമായിരുന്നോ പഠിക്കാത്തതിനൊക്കെ? അടിക്കത്തൊന്നുമില്ല,
1: പഠിച്ചില്ലെങ്കിൽ
0: അങ്ങനെ അടിയൊന്നും കിട്ടിയിട്ടില്ല. അടി കിട്ടാത്ത വിദ്യാർത്ഥിയാണല്ലേ.
1: ചിലപ്പോഴൊക്കെ
0: അടി കിട്ടാറുണ്ട് അല്ല. പഠിക്കാത്തതിനാണോ അതോ കുരുത്തേക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ?
1: സംസാരം.
0: സംസാരോ എന്ന് വെച്ചാ?
1: സംസാരിക്കും ക്ലാസ്സിൽ.
0: ആ ക്ലാസ്സിൽ നമ്മൾ ഇടയ്ക്കൊക്കെ സംസാരിക്കണമല്ലോ അല്ലേ. നമ്മള് സംസാരിക്കുന്ന സ്കൂളിലൊന്നും അല്ലല്ലോ നമ്മള് പോണത്. അപ്പൊ സംസാരിക്കൊക്കെ വേണ്ടേ? അതിനടിക്കും
1: ചില.
0: ഓ, പഠിപ്പിക്കുമ്പോ സംസാരിക്ക, അത് പിന്നെ അടിക്കും. അത് പിന്നെ അടിക്കത്തില്ലേ, ഞാൻ ചുമ്മാ സംസാരിക്കുമ്പോ അടിക്കും. അതെയും അതെന്താ സ്കൂള്? ആ, അപ്പൊ പഠിപ്പിക്കുമ്പോ സംസാരിക്കുമ്പോ അടിക്കും അല്ലേ. അത് കാര്യം സാർ അത്രയും നല്ല ഇതടക്കം പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്കിരുന്ന് സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പം സ്വാഭാവികമായിട്ട് അടി എവിടുന്നൊക്കെയാ വരുന്ന അറിയാൻ പറ്റില്ല. ചില മുതലൊക്കെ ആയിരിക്കും കൊള്ളുന്നത് അല്ലേ. ബാക്കിൽ നിന്നോ ഫ്രണ്ടിൽ നിന്ന് എവിടെന്നും അറിയാൻ പറ്റില്ല അടി വരുന്ന വരക്കം. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അതല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഓക്കെ, പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയും. വീട്ടില്
1: അച്ഛനും അമ്മയും അമ്മമ്മയും അനിയത്തി
0: ഒക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അവരൊക്കെ സുഖമായിരിക്കുന്നു. എല്ലാരും നല്ല ഹാപ്പിയാണോ? അനന്തിനെ കൊണ്ട് വല്ല വിഷമം ഉണ്ടോ അവർക്ക്? കുരുത്തക്കടോ അങ്ങനൊക്കെ ഇല്ല? കുരുത്തക്കടൊന്നും കാണിക്കാറില്ല.
1: ചെറുതായിട്ട്.
0: ചെറുതായിട്ട് എന്ത് കുരുത്തക്കട കാണിക്കുന്നേ? അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ തോന്നുന്ന കുരുത്തക്കട കാണിക്കല്ലേ. പിന്നെ നമ്മള് ഇപ്പം വെക്കേഷൻ ഒക്കെ ആയിരുന്നു അല്ലെ. വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 2 വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുന്ന ആ ഒരു ഫീലിംഗ് നിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ? അടിപൊളിച്ചോ? എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ വെക്കേഷന്? കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ
1: വേണ്ടിട്ട്?
0: ആ, ഇത് മാത്രമേ ഉള്ളു അല്ലേ. ആ വെക്കേഷന്റെ ഏറ്റവും അവസാനം നമുക്ക് സ്കൂളിലൊക്കെ കൂട്ടുകാരത്തൊക്കെ ഷെയർ ചെയ്യാൻ ഒരു കാര്യം ഉണ്ടല്ലേ. ഞാൻ FM പോയി അന്നൊക്കെ ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. പക്ഷെ കുറച്ച് അവസാനമായി പോയെങ്കിൽ നല്ല സന്തോഷ വാർത്ത കിട്ടി അല്ലേ. ഓക്കെ, അപ്പൊ സ്കൂളിൽ ഇപ്പൊ മടി വല്ലതും ഉണ്ടോ?
1: ഇല്ല.
0: ഇപ്പൊ കുറെ നാളെ ഞാൻ പറഞ്ഞു 2 വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ആ ഒരു മൂഡിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും സ്കൂളിൽ പോകുമ്പം സന്തോഷമാണോ? ഓ, ഇനിയിപ്പം സ്കൂളിൽ പോകണമല്ലോ, സ്കൂളൊക്കെ തുറന്നു. ഓ, ഇനി രാവിലെ എഴുന്നേക്കണം, പഠിക്കണം, ട്യൂഷൻ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
1: ഇല്ല,
0: ഒരു മടിയില്ല. എപ്പോഴും ഈ കാണുന്ന പോലെ തന്നെയാണ് എനിക്ക്. സ്കൂൾ തുറക്കണം, പോകണം, ട്യൂഷൻ പോകണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ പോവാണ്. പിന്നെ അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മള് എന്തെങ്കിലുമൊക്കെ നമുക്ക് മറക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയിൽ നിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ
1: ഉണ്ടായിട്ടുണ്ടോ?
0: ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വെക്കേഷൻ ഒക്കെ ഫുൾ ടൈം വീട്ടിലാ?
1: വീട്ടിലും ട്യൂഷനും പിന്നെ ഫുട്ബോളിലൊക്കെ.
0: ഫുട്ബോളൊക്കെ
1: കളിക്കാൻ?
0: വെരി ഗുഡ് വെരി ഗുഡ് വെരി. പാട്ടിനൊക്കെ പോകുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും. നമുക്കൊരു പാട്ടിനൊരു കുറച്ച് ഒരു നമുക്ക് കേൾക്കണം. പാട്ടുകാരൊക്കെ നമ്മൾ വെറുതെ വിടാറില്ല. പാട്ടുകാരും ഇവർക്കാരും നമ്മൾ വെറുതെ വിടാറില്ല. അവരെ കൊണ്ട് നമ്മൾ അവരുടെ ആ ഒരു കല നമ്മൾ പ്രിയ ശ്രോതാക്കളുടെ നമ്മൾ എത്തിക്കും. അവരും കേൾക്കട്ടെ നമ്മൾ എന്താണെന്ന് എന്തൊക്കെയാണെന്ന് അല്ലേ. അറിയണ്ടേ? അറിയണം. ഓക്കെ, അപ്പൊ രാവിലെ എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഇന്നിപ്പോ ഇന്റർവ്യൂ വരാൻ പോവാണ്. സ്വാഭാവികമായിട്ട് രാവിലെ എന്തൊക്കെയാ പരിപാടികൾ? രാവിലെ എഴുന്നേറ്റാല്
1: കുളിച്ചിട്ടൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ വന്ന്.
0: ഇവിടെ അല്ല, സ്വാഭാവികമായിട്ടും. അല്ലാതെ രാവിലെ എത്ര മണിക്കൊക്കെ എഴുന്നേക്കും?
1: രാവിലെ 7:00
0: ഏഴര മണിയൊക്കെ എഴുന്നേക്കും അല്ലേ. എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ
1: അവിടെ ഇരുന്ന് ചായ കുടിച്ച് കുറച്ചഴിയുമ്പോൾ കളിക്കും.
0: അവിടെ ചായ കുടിക്കും? എവിടെ ചായ കുടിക്കും?
1: പുറത്തിരുന്ന്.
0: പുറത്തിരുന്ന് ചായ കുടിക്കും. അകത്ത് സ്ഥലം തിരുത്തില്ല ചായ കുടിക്കാൻ.
1: എണീച്ച് പുറത്തോട്ട് രാവിലെ പോകുന്നത്.
0: പുറത്തോട്ടാണോ പോകുന്നത് എല്ലാവരും എഴുന്നേറ്റ്?
1: ചുമ്മാ
0: ചുമ്മാ രസമല്ലേ. ഓ ഇത്ര നേരം അവൾ അകത്ത് കിടന്ന് ഇരുട്ട് കണ്ടു കിടന്നേ, പുറത്തു പുറത്തെ കാഴ്ചകളൊക്കെ വരകളൊക്കെ കാണണ്ടേ, അത് കാണാൻ വേണ്ടി പുറത്തോട്ട് പോകും. പിന്നെ പതുക്കെ ചായ കുടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ടൈമൊക്കെ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാ,
1: കുറച്ചേരി കളിക്കൊക്കെ ചെയ്യും.
0: ഒറ്റയ്ക്ക് ഇരുന്നോ?
1: അനിയത്തിയായിട്ട്.
0: ഓക്കെ ഓക്കെ. ആ എന്നിട്ട്
1: എന്നിട്ട് ടി വി ആണ്, വൈകുന്നേരം ട്യൂഷൻ കാണാം അല്ലെങ്കിൽ പാട്ട് കാണാം.
0: അപ്പൊ അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ജീവിതം അല്ലേ. വെക്കേഷൻ ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു. ബോറല്ല, പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇനി ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഇനിയിപ്പം ഇനിയിപ്പം എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പോകാൻ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഇനി രാവിലെ സ്കൂള്, ട്യൂഷൻ, ബഹളം. പഠിക്കാനൊക്കെ എങ്ങനെയാണ്?
1: പഠിക്കും, അത്യാവശ്യം.
0: എട്ടാം ക്ലാസ്സിലൊക്കെ എങ്ങനെ ആയിരുന്നു?
1: പഠിക്കുക,
0: കുഴപ്പമില്ലായിരുന്നു. ഒൻപതാം ക്ലാസ്സിൽ ഇനി ഒട്ടും കുഴപ്പമില്ലെന്ന് പറയണ്ടേ. പിന്നെ പത്താണ്, മുന്നോട്ട് പോവാണ് അല്ലേ. പഠിക്കാരൊക്കെ സ്വഭാവം നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, എത്ര മണി, എത്ര മണിക്കൂർ പഠിക്കും?
1: ട്യൂഷന് 5 മണിയായാലും 9, 8:30
0: ട്യൂഷന്. അല്ല വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന അങ്ങനെയുള്ള?
1: വീട്ടിൽ വെക്കേഷൻ അല്ലേ സാർ, ശനി ഞായറൊക്കെ ഇരുന്ന് പഠിക്കും.
0: ശനി ഞായർ മാത്രമേ പഠിക്കുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന ചുരുക്കം.
1: രാവിലെ 8 മണിക്ക് പോയി വരുമ്പോ വീട്ടിൽ 9 ആകും, ട്യൂഷനൊക്കെ കഴിഞ്ഞു.
0: പിന്നെ അങ്ങ് ക്ഷീണമാണ്, പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എങ്ങനെങ്കിലും കടക്കുക എന്നുള്ളതാണല്ലേ. ഒരു നേരം വിളിച്ചാൽ വീണ്ടും രാവിലെ പോകണം, പിന്നെ ഒരു ശനി ഞായറും വേണം, കാത്തിരിക്കണം ഒരു ശനി ഞായർ ദിവസം. അങ്ങനെയൊക്കെ ജീവിതം പോവല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഏറ്റവും കൂടുതൽ മനസ്സിൽ സന്തോഷം തരുന്നത് എന്ത്, എപ്പോഴായിരിക്കും, എന്ത് എന്ത് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് കാണുമ്പോഴായിരിക്കും സന്തോഷം കിട്ടാറുള്ളത് ഏറ്റവും കൂടുതൽ?
1: അങ്ങനൊന്നും
0: ഇല്ല, എപ്പോഴും സന്തോഷമാണോ? ദുഃഖവും ഇല്ല
1: ഇടയ്ക്ക്.
0: അതെന്ത് വരുമ്പോഴേ ദുഃഖം വരുന്നേ?
1: അമ്മ അച്ഛനെ അടിക്കുമ്പോഴും വഴക്കൊക്കെ പറയാൻ വരും.
0: ആരടിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്നേ?
1: രണ്ടുപേരും അടിക്കും.
0: രണ്ടുപേരും അടിച്ചാലും ദുഃഖം വരും. പുറത്ത് ആരും ഒരടി തന്നാലും ദുഃഖമൊന്നുമില്ല.
1: അങ്ങനെ അടിക്കത്തില്ല പുറത്തുനിന്ന്.
0: അങ്ങനെ അടിച്ചാൽ
1: ദുഃഖം വരുമായിരിക്കും.
0: ദുഃഖം വരുമായിരിക്കും, പരീക്ഷിച്ചിട്ടില്ല ഇതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പുറത്തുനിന്ന് അടി കിട്ടാതിരിക്കട്ടെ അല്ലേ. നമ്മൾ അതിനുള്ള കുരുത്തക്കെട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ അല്ലേ. നമ്മളിപ്പോ സ്കൂൾ ജീവിതവും വീട്ടു ജീവിതവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക അല്ലേ. ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു എട്ടാം ക്ലാസ്സിലൊക്കെ?
1: എല്ലാരും ഫ്രണ്ട്സ്.
0: എല്ലാരും ഫ്രണ്ട്സ് ആണോ? എന്തായാലും നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും അടുത്തൊരു ഫ്രണ്ട്, ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല, ഒരു ഫ്രണ്ട് കാണുമല്ലോ. എല്ലാരും അടുത്താണ്, അങ്ങനെ വേർതിരിവൊന്നും ഇല്ല, എല്ലാരും നമ്മുടെ ദോസ്താണ്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. എല്ലാരും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ. ഒമ്പതാം ക്ലാസ് ചെന്നാലും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുമല്ലോ. ഒമ്പതാം ക്ലാസ് ചെന്നാലും അങ്ങനെയൊക്കെയാണ്. ഇഷ്ട ആഹാരം എന്തുവാണ്? ഫുഡൊക്കെ
1: ബിരിയാണി.
0: ബിരിയാണി. ബിരിയാണി അങ്ങനെ വെക്കാറുണ്ടോ വീട്ടിൽ
1: എപ്പോഴും?
0: വാങ്ങിച്ചു കഴിക്കും അല്ലേ. ബിരിയാണി പ്രിയനാണ് അല്ലേ. ചിക്കനോ മട്ടനോ? എന്തു
1: ചിക്കൻ.
0: അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇനിയിപ്പം സ്കൂൾ തുറന്നാൽ ഇതൊന്നും സമയമില്ല ഇത് കഴിക്കാൻ പോലും അല്ലേ. വീട്ടിൽ നിന്ന് തരുന്ന ചോറ് കൊണ്ടുപോയി നമുക്ക് കഴിക്കേണ്ടി വരും അല്ലേ. ഓക്കെ ഓക്കെ. ചോറ് കൊണ്ടുപോകണോ അതോ?
1: കൊണ്ടു.
0: ഓക്കെ, ആ കൊണ്ടുപോകണോ. ഓക്കെ ഓക്കെ. അപ്പൊ അതങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു അല്ലേ. ഇത് അതുപോലെ തന്നെ നമ്മളിപ്പം ഈ വെക്കേഷൻ കാര്യം പറഞ്ഞു. വെക്കേഷൻ ഇപ്പൊ നമുക്ക് 2 മാസം നമ്മൾ പോലും അറിയേണ്ട അങ്ങ് പോയി. ഇനി പുതിയ ഒരു സംരംഭത്തിലേക്ക് പോവാണ്, നമ്മള് 9ാം ക്ലാസ്സിലേക്ക് പോവാണ് അല്ലേ. 9ാം ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്കൂളിൽ ചെല്ലുമ്പം ഒരുപാട് വ്യത്യസ്തം, പരിചയമില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ. പഠിക്കുന്ന സെയിം സ്കൂൾ തന്നെ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആ ഒരു ഫീൽ? എങ്ങനെ ആയിരിക്കും?
1: അറിയാത്തവരെ പരിചയപ്പെടും. അറിയാവുന്നവരായിട്ട്
0: കുറെ നേരമായിട്ട്
1: അറിയാവുന്നവരായിട്ട് കമ്പനി ആയിരിക്കും.
0: അറിയുന്നിട്ട് കമ്പനി എന്തായാലും സ്വാഭാവികം. പുതിയ കുട്ടികളൊക്കെ ആകുമ്പോ അവരുമായിട്ട് ഒന്ന് പരിചയപ്പെട്ട വരാൻ കുറെ ടൈം എടുക്കത്തില്ലേ. അപ്പൊ കുറച്ച് നമുക്കൊരു വിഷമം ഉണ്ടാവാറില്ലേ? അങ്ങനൊന്നും ഇല്ല, ഒരു വികാരവും ഇല്ലാത്ത മനുഷ്യനാണോ?
1: പിന്നെ അറിഞ്ഞു വരും എന്തായാലും.
0: അറിഞ്ഞു വരുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് പരിചയപ്പെടാം എന്നുള്ളതാണ്. എല്ലാരും പാട്ടൊക്കെ പാടും എന്ന് പറഞ്ഞില്ലേ, കുറച്ച് പാട്ട് പാടും. ഫുള്ള് പാട്ട് പാടുന്ന എപ്പോഴാണ്? ഫുള്ള് പാട്ട് പാടാറുണ്ടോ? ചിലപ്പോ. അതിനെല്ലാം ചിലപ്പോ ടൈമുകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ കുറച്ച് പാട്ട് പാടുന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുറച്ച് പാട്ട് നമുക്ക് ഒരു 3-4 വരി അത് പാടാമോ?

0: പിറന്നു പോയി.
1: അയ്യോടാ പോയോ, കൈവിട്ടു പോയോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും പേടിയുണ്ടോ? പേടിച്ചു വരി കൈവിട്ടു പോയി. പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾക്ക് ഓർത്തിരുന്നു ചിലപ്പോൾ നമ്മുടെ പേര് പോലും പെട്ടെന്ന് മറന്നു പോകും. അത് നമ്മുടെ കുറ്റമല്ല, അത് പേടിയുടെ കുറ്റമാണ് കേട്ടോ. അതിന്റെ പേടി ടെൻഷൻ ഉള്ള കൂട്ടത്തിലാണോ? പരീക്ഷയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഒന്നുമില്ല. അത് പിന്നെ നമ്മള് നമുക്ക് ആലോചിച്ചിരുന്ന സാധനം ഇട്ട് എഴുതാമല്ലോ അല്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആനന്ദന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ. സിനിമയെ കാണാറുണ്ടോ? കാണാറുണ്ടോ? അത് വീട്ടിൽ പുറത്തു പോയാണോ അതോ ടി വി വീട്ടിൽ തന്നെയാണോ?
0: രണ്ടിടത്തും
1: പോയി അല്ലേ. ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
0: സിനിമയിലെ? മോഹൻലാൽ.
1: എന്തുകൊണ്ടാണ്?
0: അഭിനയെല്ലാം
1: അഭിനയെല്ലാം അല്ലേ. അഭിനയൊക്കെ നല്ല അടിപൊളി അഭിനയാണെന്നുള്ളതുണ്ടോ? ആണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ ലേറ്റസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
0: വാഴ.
1: വാഴ ഉണ്ട് അല്ലേ. വാഴ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലേ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അത് മനസ്സിലാക്കാനുള്ള ഒരു പടം. നല്ലൊരു പടമായിരുന്നു അല്ലേ, കുഴപ്പമില്ലാത്ത നല്ലൊരു പടമായിരുന്നു. എന്തുണ്ടാ, എങ്ങനത്തെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം?
0: നല്ല പടമായിരുന്നു.
1: അല്ല, നല്ല പടം തന്നെ എന്നുള്ളതല്ല, ആ ഒരു പടം കണ്ടിട്ട് എന്ത് മനസ്സിലായി?
0: നല്ല കൂട്ടുകെട്ടിലോട്ടൊക്കെ പോകണം, തെറ്റായിട്ടൊന്നും പോവല്ലേ, സഹോദര സ്നേഹമൊക്കെ
1: അതൊക്കെ. എന്നിട്ട് അതൊക്കെ ദലനിക്കൊന്നും അതിന്റെ പ്രശ്നമൊന്നും അനന്തവും ഇല്ലെന്ന് തോന്നുന്നു. അനന്തവും ഓൾറെഡി ഓക്കെ ആണല്ലേ, എല്ലാത്തിലും നമുക്ക് ഫുൾ എ പ്ലസ് തന്നെയാണ് അക്കാര്യത്തിൽ. എങ്കിൽ പോലും നമുക്ക് നല്ലൊരു അനുഭവ പാഠം തരുന്നുണ്ട് അല്ലേ, നമ്മളെ വല്ലാതെ മനസ്സിനെ ഇങ്ങനെ ഒരു ഷോക്ക് ഏൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വളർന്നു വരുന്ന പിള്ളേരാണ്, നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ സ്കൂൾ ജീവിതത്തിൽ മറക്കാനാകാത്ത എന്തൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നല്ലതോ അല്ലെങ്കിൽ നമ്മളെ കരയിപ്പിച്ചിട്ടുള്ളതോ അങ്ങനെയൊക്കെ ആയിട്ട് സന്തോഷിപ്പിച്ച നിമിഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല?
0: ഉണ്ടായിട്ടുണ്ട്,
1: ഒരുപാടുണ്ട്. അതിലേതൊരെണ്ണം പറയൂ, എന്തായിരുന്നു? ഞങ്ങൾ നോക്കട്ടെ, എന്താണ് സന്തോഷിപ്പിച്ചതെന്ന്.
0: ടീച്ചർമാരുടെ എന്തെങ്കിലും ചെയ്ത അവര് പറഞ്ഞ നമ്മളെ ശരിയാക്കി തരും. അതൊക്കെ കുറ്റം ചെയ്യുന്ന പറഞ്ഞൊക്കെ തരും, പഠിക്കാനൊക്കെ പറഞ്ഞൊക്കെ തരും.
1: പഠിക്കാൻ പറഞ്ഞു തരും, പഠിക്കാൻ സഹായിക്കും.
0: മാർക്കൊക്കെ കുറഞ്ഞാ പറഞ്ഞു തരും, അടിക്കത്തില്ല അങ്ങനെ.
1: ഓക്കെ ഓക്കെ. അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അനത് വന്നിട്ട് പഠിക്കുന്നു പറഞ്ഞല്ലോ അല്ലേ, എന്നിട്ട് പഠിക്കുമല്ലോ. ഇതൊരു ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ കുരുത്തക്കേട് അത് സ്വാഭാവികമായിട്ടും കുരുത്തക്കേട് കുറച്ചൊക്കെ വേണമല്ലോ അല്ലേ, എങ്കിലും ജീവിതത്തിൽ ഒരു ഓളം ഉള്ളൂ അല്ലേ. വലിയ കുരുത്തക്കേടൊന്നും ചെയ്യാൻ പോകണില്ലല്ലോ. ഇപ്പൊ എങ്ങോട്ടൊക്കെ എങ്ങനെ, നല്ല സൗഹൃദമാണോ അതോ രണ്ടുപേരും എപ്പോഴും അടിയെ കൂടാറുണ്ടോ?
0: ഇടയ്ക്ക്
1: എന്ത് തരത്തിന് അടി കൂടുന്നേ?
0: അങ്ങനെയൊന്നും ഇല്ല,
1: ചുമ്മാ അടി കൂടും, ചുമ്മാ പോയിരുന്ന അടി കൂടും, കാര്യമൊന്നും ഇല്ല.
0: ടി വി കാണുമ്പോ ചിലപ്പോ അവള് വേറെ ഇടാൻ പറയുമ്പോ.
1: ഓക്കെ ഓക്കെ ഓക്കെ. ടി വി കേസാണ് അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട് കണ്ടോണ്ടിരിക്കുമ്പോ പുള്ളിക്കാരി അത് വേറെ ഇടും, അപ്പൊ നമുക്ക് ദേഷ്യം വരും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവുമല്ലോ അല്ലേ, അത് ഒരു വലിയ പ്രശ്നം. അങ്ങനെയൊക്കെയുള്ള ദേഷ്യങ്ങളെ ഉള്ളു അല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മാമ്മയുണ്ട്, പെങ്ങളുണ്ട്, ആരെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയും, പെട്ടെന്ന് പറയുന്ന ആരെയായിരിക്കും?
0: എല്ലാരും ഇഷ്ടം.
1: അവിടെയും നമ്മളെ തോപ്പിച്ചു, ഞായറാഴ്ച ആരെങ്കിലും പേര് പറയുമെന്ന് വിചാരിച്ചു, അവിടെ നമ്മളെ തോപ്പിച്ചു. ഓക്കെ. പിന്നെ പഠിച്ച് നമ്മള് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
0: ഒരു നിലയിലെത്താൻ അറിവൊക്കെ നേടാൻ.
1: നിലയിലെത്താന്ന് വെച്ചാൽ ഏത് നിലയിലാ?
0: ജോലി വാങ്ങിക്കാൻ.
1: ഓ, ജോലി വാങ്ങിക്കാൻ. എന്താണ് അതില്, ഏത് ജോലിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹിക്കുന്നത്?
0: പൈലറ്റ് ആവാൻ.
1: പൈലറ്റ് ആവാൻ. എന്താ എല്ലാരും പൈലറ്റ് ആണല്ലോ ആവശ്യപ്പെടുന്നത്, എന്താണ് പൈലറ്റിനോട് ഇത്ര ആഗ്രഹം? എന്താണ്, ഭൂമിയൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? പിന്നെന്താ,
0: ചുമ്മാ പറന്ന് നടക്കാൻ.
1: പറന്ന് നടക്കാനോ? അത് ശരി, പറന്ന് പിന്നെ നടക്കാനും നോക്കത്തില്ല, പറന്ന് പോകാനേ പറ്റുള്ളൂ പിന്നെ. പറന്നുപോരാണ് ഇഷ്ടം, അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പൈലറ്റ് ആണോ പൈലറ്റ് ആണോ എന്ന് പറയുന്നത്. ഓക്കെ. എന്തായാലും ആഗ്രഹങ്ങളൊക്കെ നല്ല ആഗ്രഹങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ പറന്ന് പറന്ന് പറന്ന് നടക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അവര് നല്ലൊരു പൈലറ്റ് ആവട്ടെ. എന്തായാലും ഭൂമിയിലൊക്കെ വരുമ്പോ ഞങ്ങളെ കൂടെ ഓർക്കണം, മിക്കവാറും ആകാശത്തായിരിക്കുമല്ലോ, അപ്പൊ ഭൂമിയിലൊക്കെ വരുമ്പോ ഞങ്ങളെ കൂടെ ഓർക്കണം കേട്ടോ. അപ്പൊ എന്തായാലും അനന്ത് ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഏതായാലും നല്ല ആഗ്രഹങ്ങളൊക്കെ നല്ല ആഗ്രഹങ്ങളാണ്, അതെല്ലാം സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. ഓക്കെ.
2: ിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: റേഡിയോ ബൻസിഗർ. റേഡിയോ ബൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബൻസിഗർ 107.8.

0: എല്ലാവർക്കും നമസ്കാരം. വോയിസ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലത്തിന്റെ സ്വന്തം എം പി ആയ എല്ലാവർക്കും നല്ല സുപരിചിതനായ ശ്രീമാൻ പ്രേമേന്ദ്രൻ സാർ അവരുകളാണ്. സാറിന് ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം. സ്വാഗതം സാർ.
1: താങ്ക് യു
0: സാർ. സാർ ഇപ്പം ഏകദേശം കുറേ ടേമായിട്ട് നമ്മുടെ കൊല്ലത്ത് മണ്ഡലത്തിൻ്റെ എം പി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാറിൻ്റെ ഒരുപാട് പ്രയത്ന ഫലമാണ് ബൈപ്പാസ്, മേപ്പറം ബൈപ്പാസൊക്കെ അത് തന്നെ രണ്ടുവരിയാക്കി കുറച്ചുകൂടി വിപുലീകരിച്ചൊക്കെ വരുന്നുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം എന്തുമാത്രം ഉണ്ട് സാർ നമ്മുടെ ഈ പരിപാടിയിലേക്ക്?
1: അല്ല, വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും പാർലമെന്റ് അംഗം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നാഷണൽ ഹൈവേ എക്സ്പാൻഷൻ, ദേശീയപാതയുടെ വികസനം, അതുപോലെ റെയിൽവേ രംഗത്തെ വികസനം. കാരണം കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട വികസന സംരംഭങ്ങൾ എന്ന നിലയിൽ റെയിൽവേയും റോഡ് ഗതാഗതവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന നാഷണൽ കൊല്ലം ഹൈവേ കൊല്ലം ബൈപ്പാസിന്റെ നിർമ്മാണം പുനരുദ്ധരിച്ച് പൂർത്തീകരിച്ച് തുടങ്ങി. ഇന്ന് ഒരുപാട് പുതിയ നാഷണൽ ഹൈവേ, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഹൈവേ 744 എന്നൊരു പുതിയ ഹൈവേ, കൊല്ലം ജില്ലയുടെ തെക്കേ അതിർത്തിയായിട്ടുള്ള കടമ്പാട്ടുകോണത്തുനിന്ന് ആരംഭിച്ച് ചടയമംഗലം വഴി, അതുപോലെ കിഴക്കൻ മലയോര മേഖലകൾ ടച്ച് ചെയ്ത് ഇടമൺ തെന്മല വഴി തിരുമംഗലത്തേക്ക് പോകുന്ന ഒരു നാഷണൽ ഹൈവേ, 45 മീറ്റർ വീതിയിൽ ഗ്രീൻഫീൽഡ് ഹൈവേ. അതുകൊണ്ട് 21,500 കോടി രൂപയുടെ അടങ്കൽ ചെലവ് വരുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. ഒരു 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഭരണാനുമതി ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ്, പ്രതീക്ഷയാണുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയും പടിഞ്ഞാറൻ മേഖലയുമായി ബന്ധപ്പെടുത്തുന്നതും അതുപോലെ വിഴിഞ്ഞം തുറമുഖവുമായി കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ട കോറിഡോർ ആയിരിക്കും സത്യത്തിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അത് കൊല്ലം ജില്ലയുടെ സമഗ്ര വികസന പ്രക്രിയയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതാണ് നാഷണൽ ഹൈവേ 744 ഗ്രീൻഫീൽഡ് ഹൈവേ, കടമ്പാട്ടുകോണം ആരംഭിച്ച് എടമൺ വഴി ആര്യങ്കാവ് തിരുമംഗലത്ത് എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ദേശീയപാത ഗ്രീൻഫീൽഡ് ഹൈവേ. അതുപോലെ തന്നെയാണ് നാഷണൽ ഹൈവേ 183 കൊല്ലത്തു നിന്ന് ആരംഭിച്ച് തേനിയിലേക്കുള്ളത്, നമ്മുടെ ജില്ലയും തൊട്ടപ്പുറത്തുമുള്ള കൊല്ലത്തു നിന്ന് ആരംഭിച്ച് ഏതാണ്ട് ചെങ്ങന്നൂരിനടുത്ത് ആഞ്ഞിലിമൂട് വരെയുള്ള പ്രദേശം രണ്ട് റീച്ചുകളായി വികസിപ്പിക്കാൻ 2016-17 മുതൽ ശ്രമം ആരംഭിച്ചതാണ്. നമുക്ക് ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലപരിമിതി മൂലം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഏതായാലും അതിപ്പോൾ 1,663.15 കോടി രൂപ ചെലവിൽ ഏതാണ്ട് ഭരണാനുമതി ആയിട്ടുണ്ട്. 20 മീറ്റർ വീതിയിൽ 24 മീറ്റർ എന്നാണ് നിർദ്ദേശിച്ചതെങ്കിൽ പോലും സ്ഥലമെടുപ്പിന് വേണ്ടി വരുന്ന അധിക സാമ്പത്തിക ചെലവും കെട്ടിട നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ളവ പൊളിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ബാധ്യതയുമൊക്കെ പരിഗണിച്ച് 1,000 കോടിക്ക് താഴെയായി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, സിവിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പരിമിതപ്പെടുത്തിയാൽ മന്ത്രിക്ക് തന്നെ അനുവദിക്കാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് ഉൾപ്പെടെ 1,663 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ റോഡിന് ഏതാണ്ട് ഭരണാനുമതിയായി ഇനി ടെൻഡർ വിളിച്ച് നിർമ്മാണ പ്രക്രിയയ്ക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, കൊല്ലത്ത് PWD റെസ്റ്റ് ഹൗസ് മുതൽ ഇടമൺ വരെ, അതായത് പഴയ നാഷണൽ ഹൈവേ 744, അതാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാനം. പലവട്ടം അതിനുവേണ്ടി പരിശ്രമിച്ചു, പലവട്ടവും തുക അനുവദിച്ചെങ്കിൽ പോലും ഒരു 14 മീറ്റർ വീതിയിൽ പോലും സ്ഥലമേറ്റെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അവിടെ എല്ലാം പലപ്പോഴും പ്രകടമാകുന്നത്. ഒരിക്കൽ അനുവദിച്ച ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയ തുക തന്നെ ലാപ്സായി പോകുന്ന സ്ഥിതിയുണ്ടായി. കാരണം ഒരു ഭാഗത്ത് കൊല്ലം ചെങ്കോട്ട റെയിൽപാതയും മറുഭാഗത്ത് ജനനിബിഡമായിട്ടുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയെന്ന നിലയിൽ കേരളപുരം, കരിക്കോട്, ചന്ദനത്തോപ്പ്, കേരളപുരം, കുണ്ട്ര, അത് കഴിഞ്ഞ് കൊട്ടാരക്കര വഴി, പുനലൂർ വഴി എടമൺ വരെയുള്ള റോഡ്, അതിനൊരു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി പരിശ്രമിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദേശീയപാത വികസനം, അതുപോലെ നാഷണൽ ഹൈവേ 66, ഇപ്പം 4-വരി പാതയായി വികസിപ്പിക്കുന്ന ദേശീയപാത 66, അതിൻ്റെ ഒറിജിനൽ പ്ലാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഡീഷണൽ ആയിട്ട് ഫണ്ട് അനുവദിച്ചുകൊണ്ട് അടിപ്പാതയായാലും അതുപോലെ തന്നെ വയാഡക്റ്റുകളായാലും ഏറ്റവും കൂടുതൽ അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. നിരന്തരമായിട്ടുള്ള ഇടപെടലും ജനങ്ങളുടെ സമ്മർദ്ദം സമരം അതിൻ്റെ ഭാഗമായി ഏതാണ്ട് കടമ്പാട്ട് കോണം മുതൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ അതിർത്തിയായിട്ടുള്ള കന്നേറ്റി പോലെ പാലം വരെയുള്ള പ്രദേശങ്ങളിൽ പുതിയ അടിപ്പാതകൾ, പുതിയ വയാഡക്റ്റുകൾ, നിരവധിയായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ, ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം നിരന്തരമായിട്ടുള്ള ഇടപെടലാണ് ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബഹുദൂരം മുന്നോട്ട് പോകാനും അർഹതപ്പെട്ട പ്രാതിനിധ്യം നമ്മുടെ നിയോജക മണ്ഡലത്തിന് ആർജിച്ചെടുക്കാനും റോഡ് ഗതാഗത രംഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട്, റോഡ് ഗതാഗത രംഗത്ത് തന്നെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റൊരു പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സഡക് യോജന PMGSY പദ്ധതി. ആ PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റവും കൂടുതൽ റോഡുകൾ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 15 റോഡുകളാണ്. ഇതൊന്നും നമ്മുടെ കൊല്ലം പട്ടണം കേന്ദ്രീകരിച്ച് റൂറൽ മേഖലയിലാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതി അനുസരിച്ചായാലും ദേശീയപാതയുടെ കാര്യത്തിലായാലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പുതിയ പദ്ധതികൾ കണ്ടെത്തുന്നതിനും അതിന് അനുമതി വാങ്ങിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സമാന സ്വഭാവത്തിൽ തന്നെയാണ് റെയിൽവേയുടെ കാര്യത്തിൽ. ഇപ്പം 361 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യത്തെ 20 റെയിൽവേ സ്റ്റേഷനുകൾ എടുത്തതിലൊന്നാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ പണി, അതിൻ്റെ നിർവഹണം ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലാണ്. അത് പൂർത്തീകരിക്കുമ്പോൾ വിമാനത്താവളത്തിന് സമാനമായ നിലയിലുള്ള റെയിൽവേ സ്റ്റേഷനായിരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പൂർത്തിയാകാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കൊല്ലത്തിൻ്റെ അതിൻ്റെ

0: ത്തിന്റെ കാര്യത്തിൽ പുതിയ തീവണ്ടികൾ ആരംഭിക്കുന്ന കാര്യത്തിൽ, തീവണ്ടികൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നിരവധിയായ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് മെമ്മോ ഷെഡ് കൊല്ലത്ത് ആരംഭിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ, ഒരു കാല സമയത്ത് അത് നഷ്ടപ്പെട്ടു പോയതാണ്. അത് വീണ്ടെടുത്ത് വേണ്ട 46 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് മെമ്മോ ഷെഡിന്റെ പണി പൂർത്തീകരിക്കുന്നത്. അതുപോലെ റെയിൽവേ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന്റെ നിർമ്മാണവും ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. റെയിൽവേയുടെ ആശുപത്രി, പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഏതാണ്ട് ടെൻഡർ നടപടികളായി കഴിഞ്ഞു. വിവിധ സ്റ്റേഷനുകളുടെ, പേരവിപുരം സ്റ്റേഷന്റെയും അതുപോലെ പെരുന്നാട് ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേഷനുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളും ഒക്കെ ചെറുതാണെങ്കിൽ പോലും അതുമൊക്കെ നടന്നു വരുന്നു. അങ്ങനെ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലും ദേശീയപാതാ വികസനത്തിന്റെ കാര്യത്തിലും റോഡ് ഗതാഗത രംഗത്തുമൊക്കെ വലിയ മുന്നേറ്റം നമ്മുടെ കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം.
1: അതുപോലെ സാറെ, നമ്മുടെ മണ്ഡലത്തിലെ ജനശബ്ദങ്ങൾ പാർലമെന്റിൽ എത്രത്തോളം അങ്ങേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
0: നമ്മുടെ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടും കേരളവുമായി ബന്ധപ്പെട്ടും രാജ്യത്തെ പൊതുവായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ സഭയിൽ ഉന്നയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ, തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നം, പരമ്പരാഗത വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നം, അങ്ങനെ തുടങ്ങി അതുപോലെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്, കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ടെൻഡർ വിളിച്ചു, നടപടികൾ പൂർത്തീകരിച്ചു. അതിശക്തമായ ഇടപെടലാണ് പാർലമെന്റിൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ചത്. ഉന്നയിച്ചു എന്ന് മാത്രമല്ല, അത് വിജയം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. ആ രംഗത്തുനിന്ന് കടൽ മണൽ ഖനനം നമ്മുടെ കടലിന്റെ ആവാസ വ്യവസ്ഥയെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന നിലയിൽ പാർലമെന്റിൽ ആ പ്രശ്നം ഉന്നയിച്ചു. പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ആ വിഷയം ചർച്ച ചെയ്തു. തീരദേശ മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള ജാഥകൾ നടത്തി, പ്രക്ഷോഭം നടത്തി, വലിയ ബഹുജന ക്യാമ്പയിൻ നടത്തി. അവസാനം ആ ഉദ്യമത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിൻവാങ്ങാൻ നിർബന്ധിതമായതിൽ നിർണായകമായ ഇടപെടൽ, മത്സ്യത്തൊഴിലാളി മേഖലയെ, തീരദേശ മേഖലയെ പ്രോധീകരിക്കുന്ന ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അഭിമാനകരമായ പങ്കുവഹിക്കാനും അതിൽ ഗുണപരമായ നേട്ടം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോസ്റ്റൽ മാനേജ്മെന്റ് സോൺ, തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും അവരുടെ വീട് നിർമ്മാണത്തിനും ഉണ്ടായിരുന്ന സാങ്കേതികമായ തടസ്സങ്ങൾ മാറ്റിയെടുക്കുന്നതിന് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളും ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുപോലെ കൊല്ലത്തിന്റെ വ്യവസായം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കശുവണ്ടി വ്യവസായത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സബ്മിഷൻസ് ആയാലും ഇടപെടലായാലും നടത്തിയിട്ടുള്ളത് ആ മേഖലയിലാണ്. അതുപോലെ അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി അടിസ്ഥാന ജനവിഭാഗമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ വിഭാഗത്തിന്റെയൊക്കെ ആവശ്യങ്ങൾ സഭയിൽ ഉന്നയിച്ചു എന്ന് മാത്രമല്ല, അതിന് ഗുണപരമായ പരിഹാരം പല ഘട്ടങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. ചോദ്യോത്തരവേളയിലായാലും സബ്മിഷൻ ഉന്നയിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോഴുമൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ, അതാണല്ലോ ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ചുമതല, ജനങ്ങളെ ബന്ധിക്കുന്ന, രാജ്യത്തെ ബന്ധിക്കുന്ന പ്രശ്നങ്ങൾ സഭയിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. ആ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ, അത് നിയോജക മണ്ഡലം മാത്രം ബന്ധപ്പെട്ടിട്ടല്ല, കേരളത്തിന്റെ പരിധിക്കുള്ളിൽ മാത്രമല്ല, രാജ്യത്ത് ഒരുപാട് നിയമനിർമ്മാണങ്ങൾ, അത് വളരെ നിയമനിർമ്മാണ സഭയിലെ അംഗമെന്ന നിലയിൽ പ്രധാനമായും ഇടപെടേണ്ടതാണല്ലോ ലോ മേക്കിംഗ് പ്രോസസ്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പ്രോസസ്. നിയമനിർമ്മാണ രംഗത്ത് നിരവധി ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയതിന്റെ പേരിലാണ് പലപ്പോഴും ഒരുപാട് അംഗീകാരങ്ങൾ അതിന്റെ ഭാഗമായി ലഭിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും വളരെ നിരവധി ഏറ്റവും കൂടുതൽ ഭേദഗതികൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് ഒരു പക്ഷേ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും എന്റെ പേരിലായിരിക്കും. ഞാൻ അവകാശവാദം ഉന്നയിക്കുകയല്ല, അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ രാഷ്ട്രീയമായി കനത്ത വിയോജിപ്പ് പ്രത്യക്ഷമായി തന്നെ സഭയിൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും, ഒരു ഏകാംഗ പാർട്ടിയുടെ അംഗമായിട്ട് പോലും പാർലമെന്റിൽ പാർലമെന്ററി നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 10 അംഗ സ്പീക്കേഴ്സ് പാനലിൽ എന്നെയും ഉൾപ്പെടുത്തിയത് ഒരുപക്ഷെ പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അതൊക്കെ ഒരു വലിയ അംഗീകാരമായിട്ടാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം പാർട്ടി സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 10 പാനൽ അംഗങ്ങളെ തീരുമാനിക്കുന്നത്.

0: യുടെ പാർട്ടിയിൽ പാർലമെന്റിലുള്ള പാർട്ടിയുടെ പ്രാതിനിധ്യത്തിന്റെ ആനുപാതിക ക്രമത്തിലാണ്. അവിടെ ഒരു ഏകാംഗ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള എനിക്ക് അവസരം ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും പാർലമെന്റ് നടത്തിയിട്ടുള്ള പെർഫോമൻസിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ സമയോചിതമായി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ തിരുത്തലുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരുപാട് ഇടപെടലുകൾ അതിന്റെ ഫലമുണ്ടായിട്ടുണ്ട്. അത് ഈ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ വിശദീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഇടപെടലുകളും അതിന്റെ നേട്ടവും രാജ്യത്തിനുണ്ടാകെ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിനുണ്ടായിട്ടുണ്ട്. നമ്മുടെ ലോക്സഭാ മണ്ഡലത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ഈ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ ആത്മവിശ്വാസം. എന്റെ ഒരു ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും അത് തന്നെയാണ്.
1: സാർ, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കേട്ടതാണ് ഇ എസ് ഐ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതായിട്ടും, അതുപോലെ പാരിപ്പള്ളിയുടെ ഇതും കുറച്ചുകൂടി പുനരധിവസിപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം, കുറച്ചൊക്കെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്, അപ്പം എത്രത്തോളം ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
0: എൻ്റെ പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഏറ്റവും നിർഭാഗ്യകരമായി ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനത് പറയാൻ പോകുന്നത്. എന്നെ ESI ഡയറക്ടർ ബോർഡ് അംഗമായി പാർലമെന്റിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തു. ആദ്യ ESI ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തന്നെ 10 മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്ന നിർദ്ദേശം ബോർഡ് യോഗത്തിൽ വന്നു. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ്, വാരണാസിയും അഹമ്മദാബാദ് ഉൾപ്പെടെ. അപ്പൊ ഞാൻ പറഞ്ഞു, 2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പാരിപ്പള്ളിയിൽ ESI മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തീകരിച്ചു, മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടില്ല. പക്ഷെ അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു നയം സ്വീകരിച്ചു. എന്താ നയം? മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ESI കോർപ്പറേഷൻ പിൻവാങ്ങാൻ തീരുമാനിച്ചു. കാരണം ESI കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് നടത്തേണ്ട കാര്യമില്ല, അവർക്ക് 35 കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം കിട്ടുന്നുള്ളൂ, ബാക്കി മുഴുവൻ പബ്ലിക്കിനാണ് കിട്ടുന്നത്. അപ്പൊ തൊഴിലാളികളുടെ പണം എടുത്ത് പബ്ലിക്കിന്റെ കുട്ടികളെ മറ്റു വിഭാഗത്തിന്റെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കാത്ത മെഡിക്കൽ കോളേജുകൾ ഇനി തുടങ്ങേണ്ടതില്ല എന്ന നയപരമായ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തു. അത് മാറ്റാൻ നല്ല പരിശ്രമം നടത്തി, നിർഭാഗ്യവശാൽ നടന്ന ഗവൺമെന്റ് പോളിസിയായിരുന്നു. അങ്ങനെയാണ് തുടങ്ങാതിരുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അവസാനം ഒരു ഘട്ടത്തിൽ സ്വകാര്യ മേഖലയിൽ കൈമാറുമെന്ന ഘട്ടം വന്നപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ കണ്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. അതേ സ്ഥലത്താണ് 2024 പോളിസി മാറ്റി. ഇപ്പൊ പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ ഞാൻ ഈ പ്രശ്നം ബോർഡ് യോഗത്തിൽ ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ആരംഭിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കോളേജ് നിങ്ങൾ നയത്തിന്റെ പേരിൽ അത് അനുവദിക്കാതിരിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി ഈ 10 മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ESI ആശ്രാമം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തണമെന്നുള്ള നിർദ്ദേശം വെച്ചു. ഐകകണ്ഠേന അംഗീകരിച്ചു. അടുത്ത ESI ബോർഡ് യോഗത്തിൽ അതിന് ഭരണപരമായ തീരുമാനമെടുത്തു. ESI മെഡിക്കൽ കോളേജ് കൊല്ലത്ത് ആരംഭിക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു, തൊഴിൽ മന്ത്രിയെ കണ്ടു, ആരോഗ്യമന്ത്രിയെ കണ്ടു. അവരെല്ലാം സമ്പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു, നടപടികൾ ആരംഭിച്ചു. ഈ നടപടികൾ മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പാകെ ESI കോർപ്പറേഷൻ അനുമതിക്കുള്ള അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കോളേജ് ആരംഭിക്കാനുള്ള അനുമതിക്കുള്ള അപേക്ഷ കൊടുക്കണമെങ്കിൽ ഏത് സംസ്ഥാനത്താണോ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഞങ്ങളുടെ പ്രദേശത്ത്, ഞങ്ങളുടെ സംസ്ഥാനത്ത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ രോഗികൾ കൂടുതലാണ്. ഈ പ്രദേശത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നത് നല്ലതാണ്. വേറെ ഒന്നും വേണ്ട, ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. സാധാരണഗതിയിൽ കൊടുക്കുന്നതാണ്. ഇവിടെ എല്ലാ അപേക്ഷാ നടപടികൾ പൂർത്തീകരിച്ചു, സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ചു, ഗവൺമെന്റ് നൽകുന്നില്ല. മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കൊടുക്കുന്ന അവസാന തീയതി വരെ ഫയൽ വെച്ച് താമസിപ്പിച്ചു. ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചു. കേന്ദ്ര തൊഴിൽ മന്ത്രി നേരിട്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു, സംസ്ഥാന തൊഴിൽ മന്ത്രിയെ വിളിച്ചു. നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല. സ്ഥലത്തിന്റെയും സാങ്കേതിക, അത് പിന്നെയാണ്. ഇപ്പൊ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് തന്നാൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വീണ്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകണം. അപ്പോഴാണ് ശരിക്കും ശരിയായ പരിശോധന നടത്തുന്ന സ്ഥലമുണ്ടോ, ഫാക്കൾട്ടി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ, മറ്റ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ? ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ബോധപൂർവമായി, അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ്. ഏതാണ്ട് 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഏറ്റവും മെച്ചപ്പെട്ടൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള അത്യന്താധുനികമായ ഒരു മെഡിക്കൽ കോളേജ്, അത് കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ, അതുപോലെ ഷോപ്പുകളിൽ പണിയെടുക്കുന്ന, എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അത്യന്താധുനികമായ മികവാർന്ന ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജ്, 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാനത്തേക്ക് വന്നൊരു കോളേജ് ആരംഭിക്കാനുള്ള അനുമതി കേന്ദ്രം നൽകുമ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു അനുമതി സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ബോധമെന്നാണ് സത്യത്തിൽ. അത് വീണ്ടും സംസ്ഥാന പുതിയ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വന്നു, ആ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇല്ലെങ്കിലും ഈ വർഷം ക്ലാസ് തുടങ്ങേണ്ടതാണ്. താൽക്കാലികമായി ആരംഭിക്കാനുള്ള എല്ലാ സംവിധാനവുമുണ്ട്, അണ്ടർടേക്കിംഗ് കൊടുത്താണ്. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സത്യത്തിൽ അത് നഷ്ടപ്പെടുത്തിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അടക്കം, ഈ ജില്ലയെ പ്രോത്സാഹിപ്പിച്ചത് മന്ത്രിമാരടക്കം, അത് ആരംഭിക്കുന്നതിന് ബോധപൂർവമായി തടസ്സം സൃഷ്ടിച്ചതാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ പോയത്. എങ്ങനെയും അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്.
2: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ചിലപ്പോൾ പ്രാദേശികമായിട്ട് തൊഴിലില്ലായ്മ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ തൊഴിലില്ലായ്മ മാറ്റാനും പുതിയ അവസരങ്ങൾ കൊണ്ടുവരാനൊക്കെ എന്തൊക്കെ ഇടപെടലാണ് പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ഗവൺമെന്റിന്റെ നയങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിൻ്റെ അതിശക്തമായ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്റ്റാർട്ടപ്പുകൾക്കാണ് പ്രാധാന്യം. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സഹായം നൽകുക, ഗവൺമെന്റ് ഒരു തൊഴിൽദായക സമൂഹമല്ല എന്ന നിലയിലേക്കാണ്. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുക, അതാണൊരു പുതിയ കോർപ്പറേറ്റ് കൾച്ചർ. പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ ആനുപാതികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ളൊരു പോളിസി ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് അല്ല ആരംഭിക്കുന്നത് പലപ്പോഴും. അതുകൊണ്ട് തന്നെ രാജ്യത്ത് വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു. ആ തൊഴിലില്ലായ്മ നിരക്കിന്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ 1st സ്ഥാനത്താണ്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പരമ്പരാഗത വ്യവസായ സ്ഥാപനങ്ങൾ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ ലഭിച്ചിരുന്ന ഒരു മേഖലയാണ്, അത് പൂർണ്ണമായും ഇപ്പോൾ അന്യം വന്നു. ഈ IT ഇൻഡസ്ട്രിയും അതുപോലെ മോസ്റ്റ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വന്നിട്ടുള്ള പുതിയ സംരംഭങ്ങൾ എഡ്യൂക്കേറ്റഡ് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി IT രംഗത്തുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വിദഗ്ധരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഒരു നയം സ്വീകരിക്കുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ വികസന സംരംഭങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത്. ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ട ഫോറങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പാർലമെൻറ്റിനകത്തും പുറത്തും ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ ഈ നയവും നിലപാടും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലപാട് സ്വീകരിക്കുന്നത്.
1: ചിലപ്പോൾ വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളും ലഹരി ഉപയോഗങ്ങളും യുവാക്കളുടെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് തടയിടാനും പുതിയ യുവാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ നല്ല സംരക്ഷണം നൽകാനും ഒക്കെ ആയിട്ട് എന്തൊക്കെ ബോധവൽക്കരണ പരിപാടികളാണ് ഇനി വരാൻ പോകുന്നത്?
0: ലഹരിമരുന്നിന്റെ വിപണനവും വ്യാപനവും നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ നശീകരണത്തിന് വഴിതെളിക്കുന്നതാണ്. അതിശക്തമായ ബഹുജന ക്യാമ്പയിനുകൾ ഈ കാര്യത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള തൂഫാൻ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപിതമായിട്ടുള്ള പദ്ധതി, വളരെ നല്ലതാണ്. നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ചും സ്കൂൾ ക്യാമ്പസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാസലഹരി മരുന്നിൻ്റെ മാഫിയ ഇന്ന് സ്കൂൾ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ബൗദ്ധിക ശേഷിയെ പോലും മരവിപ്പിക്കുന്ന മാരകമായ വിപത്തിനെ ചെറുത്തു തോൽപ്പിക്കാൻ, പ്രതിരോധിക്കാൻ ഒരു ജനകീയമായ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള തൂഫാൻ എന്ന് പറയുന്ന ഈ പദ്ധതി ആ ജനപങ്കാളിത്തത്തോടുകൂടി ലഹരി മരുന്നിന്റെ വിപണനത്തെയും വ്യാപനത്തെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ജനകീയ ക്യാമ്പയിനാണ്. ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കക്ഷിരാഷ്ട്രീയം മറന്ന് നാടൊന്നാകെ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. പിന്നെ ഇതെല്ലാം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി പരിഹരിക്കാൻ കൂടി നമുക്ക് കഴിയണം. ഇതിന്റെ സ്രോതസ് കണ്ടെത്താൻ കഴിയണം. അവിടെ ആ ലഹരി മരുന്നിന്റെ സ്രോതസ് കണ്ടെത്തി ആ അധോലോക മാഫിയ ശക്തികളെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ വിപണനവും വ്യാപനവും വലിയ തോതിൽ വർദ്ധിക്കും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ നിർദ്ദേശിക്കാനുള്ളത്.
1: അതുപോലെ സാർ, ഇപ്പം പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ വലിയ സാധ്യത കുറവായിരുന്നു, എന്നാൽ ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനവും ദുരന്തവും ഒരുപാട് കേരളത്തിന് നമ്മൾ നിരന്തരം വേട്ടയാടുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന പദ്ധതികളൊക്കെ ഈ തീരദേശ മേഖലയുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ കായൽ ഓരോരുത്തർ താമസിക്കുന്നവരും മലയോരത്ത് മേഖലയിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇവരെ സംരക്ഷിക്കാനുള്ള പുതുതായിട്ടുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചപ്പാട് സാറിനുണ്ട് അതിനെ കുറിച്ച്?
0: ഇപ്പൊ ജൂൺ 5 പരിസ്ഥിതി ആഗോള പരിസ്ഥിതി ദിനമാണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം ആചരിക്കൽ പരിപാടിയായി പരിമിതപ്പെടുകയാണ്, പരിസ്ഥിതി ദിനാചരണത്തിൽ പരിമിതപ്പെടുകയാണ്. സത്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു ഘട്ടത്തിൽ ആരും അംഗീകരിച്ചിരുന്നില്ല. ആഗോള താപനത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനം ഐക്യരാഷ്ട്രസഭയുടെ UN കോൺഫറൻസ് ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞ കോൺഫറൻസിൽ നിരന്തരമായി ചർച്ച ചെയ്ത് നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 2070 കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ കാർബൺ വാതക ബഹിർഗമനം പൂജ്യമായി പരിമിതപ്പെടുത്തും, ഇല്ലാതാക്കുമെന്നാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഊർജ രംഗത്തെ പ്രവർത്തനങ്ങൾ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന ഏതൊരു ഡെവലപ്മെന്റും വികസന പ്രവർത്തനവും പരിസ്ഥിതിയുടെ പരിരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം. പരിസ്ഥിതി സംരക്ഷണത്തിനും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും പ്രഥമ പരിഗണന നൽകി വേണം ഏതൊരു വികസന സംരംഭവും ആരംഭിക്കാൻ. ഇപ്പൊ ആൻഡമാനിൽ നമ്മൾ പണ്ട് പത്രങ്ങളിൽ കണ്ടു, മഴക്കാടുകൾ ഉൾപ്പെടെയുള്ള വൻ വനങ്ങൾ പോലും വെട്ടിനശിപ്പിച്ചുകൊണ്ടാണ് വിമാനത്താവളവും തുറമുഖവും നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ചപ്പോഴാണ് ലോകം ഇത് അറിഞ്ഞത്. അപ്പൊ ഇത് ദീർഘകാല വികസനത്തെ മുൻനിർത്തിയിട്ടുള്ള പദ്ധതിയല്ല, ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ല, സുസ്ഥിര വികസന സംരംഭമല്ല. ഐക്യരാഷ്ട്രസഭ 2015 മുതൽ 2030 വരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ദൗത്യം സുസ്ഥിര വികസനത്തിലൂടെ ലോകത്തിന്റെ പുരോഗതിയും വളർച്ചയും കൈവരിക്കുക എന്നുള്ളതാണ്. അപ്പൊ സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഗോൾ സാധ്യമാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അഥവാ പരിസ്ഥിതിയുടെ സംരക്ഷണം, എക്കോളജിയുടെ സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനൊരു സസ്റ്റൈനബിൾ അപ്രോച്ച് മാത്രമേ സുസ്ഥിര സമീപനമായിരിക്കണം വികസന പ്രവർത്തനങ്ങളിൽ സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ പലപ്പോഴും മൂലധന ശക്തികളുടെ താല്പര്യത്തിന് വിധേയമായി വൻകിട വികസന പദ്ധതികൾ നമ്മുടെ രാജ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നു, പാരിസ്ഥിതികമായ സന്തുലിതാവസ്ഥയെ ദുർബലപ്പെടുത്തുന്നു, അതുവഴി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പരിണത ഫലമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇന്ന് നമ്മൾ നല്ലതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പോലും ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷൻ കാലയളവിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായ ചൂട് ഭീകരമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെട്ടത്. കാലം തെറ്റി വരുന്ന കാലവർഷം, ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനകളാണ്. 2004 സുനാമി ഇതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഇത് അഡ്രസ് ചെയ്യുന്നതിന് വേണം മുൻഗണന കൊടുക്കേണ്ടത് വികസന പ്രവർത്തനം, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം, സുസ്ഥിരമായി നിലനിൽക്കുന്ന ശാശ്വതമായ വികസന സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രധാനമായും ഭരണകൂടം. പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അത് ആഗോളതലത്തിൽ ഉണ്ടായ ഒരു ആശയപരമായ യോജിപ്പ് അല്ലെങ്കിൽ ഒരു കൺസെൻസസ്, ആ സമവായത്തെ പോലും തകർക്കുന്ന നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്.
1: ജനങ്ങളുടെ പരാതികളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നേരിട്ട് കേൾക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സാർ കൈക്കൊള്ളുന്നത്?
0: ഞാനൊരു പാർലമെന്റ് അംഗം, ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലെല്ലാം രാവിലെ ഏതാണ്ട് 7 മണി മുതൽ 9:30 മണി വരെ നിരവധി പേരാണ് ആവശ്യങ്ങളുമായി എൻ്റെ ഓഫീസ്, വീട് ഒന്ന് തന്നെയാണ്. അതുപോലെ നിരന്തരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ, പരിപാടികളിൽ ബന്ധപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നേരിൽ കാണുന്നതിനോ ടെലിഫോണിൽ ബന്ധപ്പെടുന്നതിനോ ഒരു തടസ്സവും ഒരു തരത്തിലുള്ള വിഘ്നവുമില്ല. എപ്പോൾ വേണമെങ്കിലും അവർക്ക് ബന്ധപ്പെടാം. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നം നിരന്തരം കണ്ടും കേട്ടും ഇടപെട്ടും പരിഹരിച്ചും ആണ് എം പി എന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്നത്.
1: അതുപോലെ സാർ, എനിക്ക് തോന്നുന്നു സാധാരണ എനിക്കൊരുപാട് അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ സാറിന് ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്, പക്ഷേ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് സാറ് തിരിച്ച് വിളിച്ച് ചോദിക്കാറുണ്ട് ആരാ എന്നാണ്. അപ്പം തിരക്കേറിയ പ്രവർത്തനമാണ്, സാമൂഹിക പ്രവർത്തനമാണ്. ഇതിൻ്റെ ഇടയിൽ കുടുംബ കാര്യങ്ങളും അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇതെങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്?
0: ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിക്കുന്ന മുഴുവൻ കോളും മിസ്ഡ് കോളാണെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കും. അതുപോലെ അപ്പോൾ സംസാരിക്കാൻ സമയം കിട്ടിയില്ല, സ്റ്റാഫാണ് എടുക്കുന്നതെങ്കിൽ അത് കുറിച്ചു വെച്ച് മുഴുവൻ ആൾക്കാരെയും തിരിച്ചു വിളിച്ച് എന്താണ് അവരുടെ ആവശ്യം, എന്താണ് വിഷയമെന്ന് ബോധ്യപ്പെട്ട് അതിൽ ചെയ്യാൻ കഴിയുന്ന സഹായം ഏതാണ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കേണ്ടയാളാണ്. ആ ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കേണ്ടതാണ്. അതവരുടെ ചുമതലയാണ്, പ്രാഥമികമായ ചുമതലയാണ്. ചിലപ്പോൾ അന്യായമായ കാര്യങ്ങളായിരിക്കാം പറയുന്നത്, ഒരു തരത്തിലും നടപ്പാക്കാൻ കഴിയാത്ത അസാധ്യമായ കാര്യങ്ങളായിരിക്കാം ജനങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുക, സഹായിക്കാൻ കഴിയുന്നത് സഹായിക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെ സമാധാനിപ്പിച്ച് വിടുക. ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ ജനപ്രതിനിധികൾ ബാധ്യസ്ഥമാണ്. കാരണം ജനങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ കഴിയുന്നത് ബ്യൂറോക്രസി അല്ല, ഭരണ നേതൃത്വത്തെ അല്ല, അവർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ ഒരു അവകാശം, ജനങ്ങളുടെ ഒരു അവകാശമാണ് ജനപ്രതിനിധിയുമായി ആശയവിനിമയം നടത്താനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും. ആ നിലയിൽ കൃത്യമായി ഇടപെടൽ നടത്തി 100 കണക്കിന് ജനങ്ങളുടെ പ്രശ്നം ദിനേന പരിഹരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. ചോദ്യം എങ്ങനെ കുടുംബജീവിതവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. കുടുംബം, എൻ്റെ ഭാര്യയും മകനും കുടുംബവും ഒക്കെ അതുമായി ഇഴുകിച്ചേർന്ന് അതിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് ഞങ്ങൾക്കൊന്നൊരു പ്രശ്നമേ അല്ല. വളരെ സന്തോഷകരമായ, സംതൃപ്തകരമായിട്ടുള്ള നിലയിൽ കുടുംബജീവിതം ഇതിൻ്റെ ഭാഗമാണ്, അവരും ഇതിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സൗകര്യങ്ങൾ ലഭ്യമായിട്ടുള്ളത് പാർലമെന്റ് അംഗമെന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങൾ കുടുംബം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിനും അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ നിലയിൽ അത് ഇഴുകിച്ചേർന്ന് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കുടുംബജീവിതവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവരുമായി സമയം ചെലവഴിക്കാൻ ഒക്കെ ആവശ്യം പോലെ സമയം കിട്ടുന്നുണ്ട്. ഈ തിരക്കിനിടയിലും അതും ഇതിനോടൊപ്പമോ ഇതിൻ്റെ ഭാഗമായിട്ടോ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നതിലുള്ള വലിയ സംതൃപ്തിയും സന്തോഷവുമാണ് ആ കാര്യത്തിലുമുള്ളത്.
1: അതുപോലെ സാർ, ഈ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയോ അല്ലെങ്കിൽ ആദർശമോ എന്താണ്?
0: ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ ഇടതുപക്ഷ മനസ്സ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു വലിയ അഭിനിവേശവും ഒരു വലിയ പ്രതിബദ്ധതയുമുള്ള പ്രവർത്തനം, അത് ഇപ്പോഴും അത് തന്നെയാണ്. കാരണം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത, അതിൽ പ്രത്യേകിച്ചും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ അവസ്ഥകൾ, ആ ഒരു അവരുടെ സാമൂഹ്യമായ മോചനത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം, അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ്, അത് നമുക്ക് ഓരോരുത്തർക്കും അത്തരത്തിലൊരു മനസ്സുണ്ടാകും. ആ ഒരു ഇടതുപക്ഷ മനസ്സാണ് എന്നെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദർശനം, ആശയം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി കൂടുതലും എന്നെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷ രംഗത്തെ പ്രമാണിമാരായിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ്. സഖാവ് എൻ ശ്രീകണ്ഠൻ നായരെ പോലെ, സൗ ടി കെ ദിവാകരനെ പോലെ, അതുപോലെ ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമല്ല, സൗ ബേബി സാറിനെ പോലെ, എത്രയോ സൗ കെ പങ്കജാക്ഷൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ട്രേഡ് യൂണിയൻ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ സഖാ വി എം എസിനെ പോലെ, ഇ കെ നയനാരെ പോലെ, സ്വ എം എൻ ഗോവിന്ദൻ നായരെ പോലെയൊക്കെയുള്ള ഒരുപാട്, എന്നി ബൽറാം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള സൗകര്യ, അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ള നിലയിലല്ല. അപ്പൊ ഇടതുപക്ഷ രാഷ്ട്രീയം അതിന്റെ നന്മ കൃത്യമായി പ്രാവർത്തികമാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആ നേതൃത്വത്തോടും ആ ആശയത്തോടുമുള്ള ഒരു ആഭിമുഖ്യമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രത്യയശാസ്ത്രപരമായ കരുത്തായി, ശക്തിയായി എപ്പോഴും എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തായി ശക്തിയായി നിലകൊള്ളുന്നത് തന്നെയാണ്.
1: അതുപോലെ തന്നെ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുമ്പോഴും പല കാര്യങ്ങളും വിമർശനങ്ങൾ ഒരുപാട് സാർക്ക് കിട്ടാറുണ്ട്. ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് സാർ കൈകാര്യം ചെയ്യുന്നത്?
0: വിമർശനങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്, അത് പലതും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ വരാം, ആ കാര്യമായ അവബോധമില്ലാത്തതിന്റെ ഭാഗമായിട്ട് വരാം. മറ്റൊരു തരത്തിലുള്ള വിമർശനം ബോധപൂർവമായിട്ടുള്ള വിമർശനം, ആ വിമർശനത്തെ നമുക്ക് ഒരിക്കലും അവരുടെ വായടപ്പിക്കാനോ അവരുടെ വാദവുങ്ങളെ ഖണ്ഡിച്ച് അവരെ ബോധ്യപ്പെടുത്തുക, അവർ ബോധപൂർവമായി ചെയ്യുന്നതാണ്. പക്ഷെ നല്ലൊരു വിഭാഗവും സൃഷ്ടിപരമായിട്ടുള്ള വിമർശനങ്ങളാണ്, അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തൃപ്തരാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും, നാഷണൽ ഹൈവേ 183 ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടായി. 24 ഉണ്ടായിരുന്ന ഞാൻ ഇടപെട്ട് 20 ചുരുക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്ഷേപം ചില കേന്ദ്രങ്ങളിൽ നിന്ന്, ഞാനത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ തയ്യാറാക്കി കൃത്യമായി എന്താണ് സംഭവിച്ചത്, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വിശദീകരിച്ചപ്പോൾ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു. അപ്പം ഈ രൂപത്തിൽ ആശയവിനിമയത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തുക, നമ്മുടെ സ്റ്റാൻഡ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൺവിൻസ് ചെയ്യാൻ കഴിയും. പിന്നെ ബോധപൂർവമായി വിമർശനങ്ങൾ ഉയർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആര് വിചാരിച്ചാലും അവരെ തിരുത്താനോ കറക്റ്റ് ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ കഴിയില്ല, അത് ആ രൂപത്തിൽ തന്നെ നിലനിൽക്കും. അത് ചേമ്പലയിൽ വീണ വെള്ളത്തെപ്പോലെ അത് ഒലിച്ചു പോകും, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മൾ സത്യസന്ധമായിരിക്കണം, നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം, സദുദ്ദേശപരമായിരിക്കണം, നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയും അവരുടെ പുരോഗതിയും വളർച്ചയും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി നമ്മൾ പ്രവർത്തിച്ചാൽ അതിന് പ്രതിലോമകരമായ വിമർശനങ്ങൾ കൊണ്ട് ആ പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ ആര് ശ്രമിച്ചാലും നിഷ്പ്രയാസം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ആ നമ്മുടെ സത്യസന്ധത കൊണ്ടും നമ്മുടെ പ്രതിബദ്ധത കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശശുദ്ധി കൊണ്ടും കഴിയും എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം.
1: അതുപോലെ തന്നെ സാർ, ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ വിവരവും ബോധവൽക്കരണ പരിപാടികളൊക്കെ കമ്മ്യൂണിറ്റി ലെവലിൽ എത്തിക്കാൻ ഒരു കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങയുടെ കാഴ്ചപ്പാട്.
0: കമ്മ്യൂണിറ്റി റേഡിയോയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്ത ഒരുപാട് പ്രശ്നങ്ങൾ, രാസലഹരി മരുന്ന് ഉയർത്തുന്ന വിപൽക്കരമായ സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ വികസനോന്മുഖ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ജനകീയ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതൊരു സാമൂഹ്യ വിഷയമായി ചർച്ച ചെയ്യാനും തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി റേഡിയോ കഴിയും. നമ്മൾ COVID-19 പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ കണ്ടതാണ് കമ്മ്യൂണിറ്റി റേഡിയോ വഹിച്ച പങ്ക്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ, ജനങ്ങൾക്ക് ആശ്വാസം കൃത്യതയോടുകൂടി എത്തിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോയുടെ വലിയ ഇൻവോൾവ്മെന്റ് COVID-19 പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ കാഴ്ചവെക്കാൻ കമ്മ്യൂണിറ്റി റേഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കമ്മ്യൂണിറ്റി കേവലം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക, വിശകലനം ജനങ്ങളിൽ എത്തിക്കുക എന്നതിനപ്പുറത്ത് സാമൂഹ്യമായ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി റേഡിയോ. കമ്മ്യൂണിറ്റിയുടെ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി ക്രിയാത്മകമായ ക്യാമ്പയിനുകളും കർമ്മപരിപാടികളും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയുന്ന ഒരു വിഭാഗമെന്ന നിലയിൽ കമ്മ്യൂണിറ്റി റേഡിയോയുടെ പ്രസക്തിയും പ്രാധാന്യവും വർത്തമാനകാല സമൂഹത്തിൽ ഏറെ വർദ്ധിതമായിട്ടുണ്ട് എന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
1: അതുപോലെ സാർ, സാറിന്റെ ഓഫീസിലൊക്കെ വന്നപ്പോൾ ഒരുപാട് ബുക്കിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് വായന ഒരു വലിയ ഹോബിയായിട്ട്, ഇതിലുപരി വേറെ എന്തെങ്കിലും ഹോബികൾ അങ്ങനെന്തെങ്കിലും ഉണ്ട് ഈ രാഷ്ട്രീയമായിട്ട് സാറിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്?
0: രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം വായന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. വായനയോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹോബികളിൽ ഒന്നാണ് യാത്ര. പരമാവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, രാജ്യങ്ങൾ സന്ദർശിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ അഭിപ്രായത്തിൽ 1000 പുസ്തകം വായിച്ചാൽ ലഭിക്കുന്ന അറിവ് അനുഭവം പക്ഷേ ഒരു യാത്ര കൊണ്ട് നമുക്ക് ലഭിക്കും. യാത്രയിലൂടെ നമുക്ക് ലഭിക്കുന്ന, യാത്രാനുഭവത്തിലൂടെ ലഭിക്കുന്ന അറിവ്, ആ വിജ്ഞാനം വളരെ വളരെ വലുതാണ്. സങ്കുചിതമായ നമ്മുടെ മനസ്സിനെ ഒക്കെ വിപുലീകരിക്കാൻ കഴിയുന്ന ഈ ഒരു പ്രധാന ഘടകമാണ് യാത്ര. അതുകൊണ്ട് യാത്ര എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നാണ്. പിന്നീട് പ്രധാനമായും വായനയും യാത്രയുമാണ് പ്രധാനപ്പെട്ട ഹോബികളായി പലപ്പോഴും ജീവിതത്തിൽ, അതോടൊപ്പം സിനിമയും മറ്റ് കലാപരിപാടികളും ഒക്കെ ആസ്വദിക്കാനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ടെങ്കിൽ പോലും യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമുള്ള സംഗതികളിലൊന്നാണ്. അത് പരമാവധി ചെയ്യാൻ 10-40 രാജ്യങ്ങളിൽ ഇതിനകം തന്നെ പല സന്ദർഭങ്ങളിലായി യാത്ര ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് അനുഭവം, ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കാൻ സഹായകരമായിട്ടുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്.
1: അതുപോലെ തന്നെ സാറേ, നമ്മുടെ പ്രേക്ഷകർ, ഇതൊക്കെ ശ്രവിക്കുന്ന പ്രേക്ഷകർക്ക് സാറിൻ്റെ പരിപാടികളിലൊക്കെ പങ്കാളിത്തം, ഇനി ജന പങ്കാളിത്തം എത്രത്തോളം ലഭിക്കാനുണ്ട്, അവർക്ക് കൊടുക്കേണ്ട സന്ദേശം എന്തുവാണ്?
0: എനിക്ക് മുഴുവൻ ജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ നാടിൻ്റെ സർവതോമുഖമായ സമഗ്രമായ വളർച്ചയ്ക്കും വികസനത്തിനും ജനക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. പ്രതിലോമകരമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വികസനോന്മുഖ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം. അവരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ജനങ്ങൾ കഴിയണം. കാരണം ആശയ സംവാദം നല്ലതാണ്, പക്ഷേ പലപ്പോഴും ആ ആശയ സംവാദങ്ങൾ നമ്മുടെ ദീർഘകാല വികസന പദ്ധതികളെ തകർക്കുന്ന നിലയിലുള്ള സംവാദങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. അതൊന്നും സദുദ്ദേശപരമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിജസ്ഥിതിയെ സംബന്ധിച്ച് പഠിക്കണം, അറിയണം. അറിഞ്ഞ് ജനങ്ങളുടെ പങ്കാളിത്തവും ഇടപെടലും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായാൽ ഒരു സംശയവും വേണ്ട, ഈ പ്രതിലോമകരമായിട്ടുള്ള നെഗറ്റീവ് ക്രിട്ടിസിസത്തെ അതിജീവിച്ചുകൊണ്ട് ക്രിയാത്മകമായ വിമർശനങ്ങളിലൂടെ നമ്മുടെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയും പുരോഗതിയും ആർജിക്കാൻ കഴിയും. അതിന് ജനങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടൽ കൂടുതൽ അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ജനങ്ങൾ തയ്യാറാകേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്.
1: അപ്പം ശരിക്കും പറയേണ്ടത്, നമ്മൾ ജനങ്ങളെയല്ല ഭരിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞ് വലിയൊരു ഉദാഹരണത്തോടും, ആര് വിളിച്ചാലും ഏത് സമയത്തും ഈ പറഞ്ഞ കണക്ക് തിരിച്ചു വിളിക്കുക, ഏത് സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു MP എന്ന് ഉപരി ഒരു മണ്ഡലത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുക, ഏത് പരിപാടി എടുത്തു നോക്കിയാലും സാറിന് എല്ലാ പരിപാടിയിലും കാണാൻ പറ്റും. എനിക്ക് വന്ന് ചെറിയ സമരമായാലും റോഡ് സൈഡിലായാലും സാറിനെ കാണാൻ പറ്റും. അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് പല പരിപാടികളിലും ഞാൻ സാറിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് നേരിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പരിപാടിയിൽ വന്ന് നമ്മുടെ കൂടെ ഇത്ര നേരം സമയം ചിലവാക്കുകയും വിലപ്പെട്ട അറിവുകൾ ജനങ്ങൾക്കും പറഞ്ഞു തരികയും ചെയ്ത സാറിന് വോയിസ് ഓഫ് ചേഞ്ചിൻ്റെയും റേഡിയോ ബെൻസിൻ്റെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
0: താങ്ക് യു.
1: അപ്പോൾ ഇനി അടുത്തൊരു ഗസ്റ്റുമായിട്ട് നിങ്ങൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങളോടൊപ്പം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. റമീഷ് ആന്റണി,
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. ഹേ ലിസ്ണേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി വെരി വാർമിംഗ് എപ്പിസോഡ് ഓഫ് വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്. ഇറ്റ്സ് മീ ശ്രുതി. കഴിഞ്ഞ ആഴ്ചയിലെ
5: സ്പോർട്സിലെ കുട്ടി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കാമോൺ, ലെറ്റ്സ് ടോക്ക്. ബ്രസീലില് ഒരു ഇതിഹാസം ഉണ്ടായിരുന്നു. തന്റേതായ യുണീക്ക് സ്കില്ലും ടാലന്റും ഒക്കെ കൊണ്ട് ഫുട്ബോളിനെ കയ്യിലെടുത്ത ഒരു കളിക്കാരൻ. 17 വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ബ്രസീലിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം പെലെയാണ്. ഇപ്പോൾ പെലെയുടെ ആദ്യ ലോകകപ്പ് ജേഴ്സി ലേലത്തിന് വച്ചിരിക്കുകയാണ്.
6: ലേല കമ്പനിയായ സോത്താബീസ് ആണ് ലോകകപ്പിന് മുന്നോടിയായിട്ട് ഈ ലേലം നടത്തുന്നത്.
5: 1958 പെലെ ലോകകപ്പ് ഫൈനലിൽ ധരിച്ച ജേഴ്സിയാണിത്. എത്ര കാലം കഴിഞ്ഞാലും ഇനി എത്ര ആളുകൾ വന്ന് ചരിത്രം തിരുത്തി എഴുതിയാലും ഇതിഹാസങ്ങൾ എന്നും ഇതിഹാസങ്ങൾ തന്നെ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ലേലം കൂടിയാണിത് അല്ലെ.
6: നോർവേ ചെസ്സിലേക്ക് വരുമ്പോൾ ലോക 1-ആം നമ്പർ താരമായ മാഗ്നസ് കാൾസന് നമ്മുടെ ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദയുടെ മുന്നില് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. ക്ലാസിക്കൽ ഗെയിമിൽ 2-ാം തവണയാണ് കാൾസൺ പ്രജ്ഞാനന്ദയോട് തോൽക്കുന്നത്. ഈ ജയത്തോടെ 12 പോയിന്റുമായി പ്രജ്ഞാനന്ദ 3-ാം സ്ഥാനത്തെത്തി.
5: അമേരിക്കയുടെ വെസ്ലി സോയാണ് 14 പോയിന്റുമായി 1-ാം സ്ഥാനത്തുള്ളത്. IPLലേക്ക് വരുമ്പോൾ RCB ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കഴിഞ്ഞ വർഷം കപ്പടിച്ചത് അല്ലേ. എന്നാൽ ഇപ്പോൾ ഈ സീസണിലും 2-ാമത്തെ കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് RCB. ഫൈനലിൽ ഗുജറാത്തിനെതിരെ 5 വിക്കറ്റിന്റെ ജയമാണ് RCB സ്വന്തമാക്കിയത്. അതുപോലെ ചാമ്പ്യൻസ് ലീഗിലും 2-ാം തവണ തുടർച്ചയായി കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് PSG. ഈ 1 സമനില പാലിച്ച കളിയിൽ പിന്നെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ എത്തിയപ്പോൾ 4-3 PSG വിജയം. അത് മാത്രമല്ല, ഈ കളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എക്സ്ട്രാ ടൈമിംഗിലേക്ക് നീണ്ടുപോകുന്നത്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് 2-ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളാണ് ഇന്ത്യയുടെ നേട്ടം. 14 സ്വർണം ഉൾപ്പെടെ 25 മെഡലുകൾ നേടി ചൈനയാണ് 1-ാം സ്ഥാനത്തെത്തിയത്. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലാണ് ഇന്ത്യ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയത്. ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി വിശേഷങ്ങൾ. അടുത്ത ആഴ്ച വീണ്ടും എത്തും വരെ. Until next week, stay sporty and stay healthy.

ഹായ് ഹലോ, നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാനൊരു കെറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ പല നിയമങ്ങളും നമ്മളിങ്ങനെ മനസ്സിലാക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ നിയമങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ നിയമങ്ങൾ നമുക്കറിയില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്തത് എനിക്ക് അറിയാത്തത് കൊണ്ടായിരുന്നു, നിയമം ഇങ്ങനെയാണ് എന്ന് അറിയാത്തത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് ആകുന്നില്ല. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് ഒരു പരിരക്ഷ, അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു പരിരക്ഷ നമുക്ക് കിട്ടില്ല, നമ്മൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാധാരണ ജനങ്ങളോട് നമ്മൾ പല ക്ലാസ്സുകളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനൊരു രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ആദ്യം പോയി LLB പരീക്ഷയൊക്കെ എഴുതി വക്കീലന്മാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. പക്ഷെ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ, അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടൈം പാസിൽ തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും ഒരു കാര്യമെങ്കിലും ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ദേ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു. വേനൽമഴ കുറച്ച് നാളുകൊണ്ടേ ഉണ്ട്, പക്ഷേ ഒരു 4-5 ദിവസം മുൻപാണ് നമ്മുടെ മഴക്കാലം ആരംഭിച്ചത്. ഈ മഴക്കാലം തുടങ്ങിയതോടുകൂടി അപകടങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടും അതുപോലെ തന്നെ റെഡ് അലർട്ടിന്റെ സാധ്യതകളിലേക്കൊക്കെ പോകുന്നുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതേ സമയം തന്നെ നമ്മളിൽ ചിലർ, നമ്മൾ തന്നെ ചില അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നവരുണ്ടെങ്കിലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത്തരത്തിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവരാണോ എന്ന് മനസ്സിലാക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ പോകുന്നത്. അതായത്, പൊതുജനങ്ങൾക്കും അയൽവാസികൾക്കും ഭീഷണിയായിട്ട് നിൽക്കുന്ന അപകടകരമായിട്ടുള്ള മരങ്ങളും ചില്ലകളും ഒക്കെ നീക്കുന്നത്, ആ നീക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല നിയമങ്ങളും പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ ഭൂ ഉടമയും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് പല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പല നിയമങ്ങളനുസരിച്ചും ഇത് നമ്മൾ മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഏതൊക്കെ നിയമങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം. അതായത്, ദുരന്ത നിവാരണ നിയമം 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 32B അനുസരിച്ച് അപകടകരമായിട്ടുള്ള മരങ്ങൾ അതുപോലെ തന്നെ ചില്ലകൾ പൊതു സുരക്ഷയെ മുൻനിർത്തി അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഈ ഒരു വകുപ്പ് അധികാരം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 412 അനുസരിച്ചും പൊതുവഴിക്കോ അല്ലെങ്കിൽ അയൽപ്പക്കത്തിനോ അപകടമുണ്ടാക്കുന്ന മരങ്ങൾ സ്വന്തം ചിലവിൽ മുറിച്ചു മാറ്റാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, സ്വന്തം ചിലവിൽ മുറിച്ചു മാറ്റാൻ ഭൂ ഉടമയ്ക്ക് നോട്ടീസ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കില്ലേ, അവിടുത്തെ സെക്രട്ടറിമാർക്കും നിയമപരമായിട്ടുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ പല നോട്ടീസുകളും ലഭിക്കുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ ലഭിക്കുമ്പോൾ അവർ സാധാരണ ചിലർക്ക് ചെയ്യുന്ന എന്താണ്, ഈ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ചൊരിയുക, സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുക, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്. പക്ഷേ അവർ ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കൊണ്ടല്ല, മറിച്ച് കേരള പഞ്ചായത്ത് രാജ് ആക്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആക്ട് എന്ന് പറഞ്ഞ ഈ നിയമങ്ങളിൽ പറയുന്നതനുസരിച്ച് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിന്നെ നാട്ടുകാരുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്, അയൽവാസികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സാമ്പത്തികവും അതുപോലെ തന്നെ സിവിൽ പരവുമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ലഭിച്ചു എന്ന് വെക്കുക. ഇങ്ങനെ നോട്ടീസ് ലഭിച്ചാൽ നമ്മൾ ചെയ്യാനുള്ളത് അതിൻ്റെ ഉടമസ്ഥൻ, പ്രത്യേകിച്ച് ഈഗോ ഒന്നും വിചാരിക്കേണ്ട, മറ്റൊന്നും വിചാരിക്കേണ്ട, ഇത് പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമാണ് അല്ലെങ്കിൽ അപകട സാധ്യത ഉള്ളതാണ്, അതിൻ്റെ മരം മുറിച്ചു മാറ്റുക എന്നുള്ളതാണ്. എന്നാൽ ഈ നോട്ടീസ് ലഭിച്ചിട്ടും ഉടമസ്ഥൻ ഈ ഒരു മരം മുറിച്ചു മാറ്റുന്നില്ലെങ്കിലോ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അത് മുറിച്ചു മാറ്റാം, സ്വന്തം ചെലവിൽ മുറിച്ചു മാറ്റിയിട്ട് അപ്പോൾ അതിന് വേണ്ടി വരുന്ന തുകയുണ്ടല്ലോ, ആ തുകയുടെ അതിൻ്റെ മുഴുവൻ ചെലവും ഉടമയിൽ നിന്നും ഈടാക്കാം. ഉടമയോട് അത് അടയ്ക്കാനായിട്ട് ആവശ്യപ്പെടാം. അടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി വഴി തന്നെ, അതല്ലെങ്കിൽ അത് നികുതി കുടിശ്ശികയാണെങ്കിൽ എങ്ങനെയാണോ കണക്കാക്കുന്നത്, ഈ രീതിയിലൊക്കെ ഉടമയിൽ നിന്നും ഈടാക്കുകയും ചെയ്യാം. ഇനി ഇത്തരത്തിലുള്ള അനാസ്ഥ കാരണം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ നോട്ടീസ് കൊടുത്തതിന് ശേഷവും അദ്ദേഹം ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് സങ്കല്പിക്കുക, ആ മരം വീണ് അയൽക്കാരൻ്റെ വീടിനോ വാഹനത്തിനോ അതല്ലെങ്കിൽ ജീവന് തന്നെയോ സ്വത്തിനോ ഒക്കെ കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ അയൽക്കാരന്റെ വീടിനോ വാഹനത്തിനോ മറ്റ് സ്വത്തിനോ ഒക്കെ അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോർട്ട് ലോ പ്രകാരമുള്ള സിവിൽ നെഗ്ലിജൻസിന്റെ അടിസ്ഥാനത്തിൽ വൺ തുക തന്നെ നഷ്ടപരിഹാരം നൽകാനായിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ബാധ്യസ്ഥനാകും എന്നുള്ളതാണ്.
അപ്പൊ വരുന്ന മറ്റൊരു ചോദ്യം കൂടെ ഉണ്ടാകും കേട്ടോ, സിവിൽ നടപടി അല്ലെങ്കിൽ സിവിൽ ലയബിലിറ്റി മാത്രമേ ഉള്ളൂ, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഒരു അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷവും നടപടി എടുക്കാത്തത് നിയമപരമായിട്ടുള്ള വീഴ്ചയായി കണക്കാക്കി പോലീസിന് കേസെടുക്കാവുന്ന ഒരു സംഗതി കൂടിയാണ്. ഇനി അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 51 അനുസരിച്ച് ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കുന്നവർക്ക് 1 വർഷം മുതൽ 2 വർഷം വരെ തടവോ അതുപോലെ തന്നെ പിഴയോ ശിക്ഷയായിട്ട് ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം കൂടിയാണത്. ഇനി മരം വീണ് ആളപായമുണ്ടായി എന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ അശ്രദ്ധ മൂലമുള്ള മരണത്തിന് സെക്ഷൻ 106 BNS ഭാരതീയ ന്യായസംഹിത സെക്ഷൻ 106 പ്രകാരം ഉടമസ്ഥനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു സംഗതി കൂടിയാണ്. ഇനി മറ്റ് ഇത് നേരത്തെ IPC IPC 304A ആയിരുന്നു, അതൊക്കെ പലരും ഒക്കെ പലപ്പോഴും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു BNS പറഞ്ഞ സമയത്ത് IPC കൂടെ ഞാനൊന്ന് പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും ശരി, സ്വന്തം പുരയിടത്തിൽ മരം മറ്റുള്ളവർക്ക് ഭീഷണി അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉടമസ്ഥന്റെ നിയമപരമായ ബാധ്യതയാണ്. അയ്യോ അതെനിക്ക് അറിയത്തില്ല ായിരുന്നു കേട്ടോ എന്ന് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. എന്തായാലും മഴക്കാല അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നോട്ടീസിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കറിയാം ഇത് അപകടകരമാണ്, അടുത്ത വീട്ടിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് അപകടകരമായിട്ടുള്ളത് ചില്ല വെട്ടിമാറ്റാൻ ആണെങ്കിൽ അങ്ങനെ, അതല്ല മരം തന്നെ മുറിച്ചു മാറ്റാനാണെങ്കിൽ അങ്ങനെ, തീർച്ചയായിട്ടും നമ്മൾ ജീവൻ സ്വത്ത് ഇതൊക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം കൂടി നമ്മൾ മറക്കാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹലോ നമസ്കാരം, തിരുശ്ശൂരം ടൈം പാസ്റ്റിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇങ്ങനെ വ്യാപകമാകുന്നതോടുകൂടി പല പുതിയ വാക്കുകളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പലതിൻ്റെയും അർത്ഥം നമുക്ക് അറിയത്തില്ല, എങ്കിലും മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നമ്മളത് അങ്ങ് ആസ്വദിക്കുന്നു, അതല്ലെങ്കിൽ നമുക്ക് അറിയാമെന്ന് ഭാവിക്കുന്നു. ഇത് ആരോടാണെന്ന് ചോദിക്കുക. പലപ്പോഴും ഇത് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഇവനൊന്നും അറിയത്തില്ലേ എന്നൊരു ചിന്ത ഈ ഒരു വ്യക്തിയിൽ ഉണ്ടാകുമോ എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോംപ്ലക്സ് ആയിരിക്കാം, ഓ ഞാനത് ചോദിക്കുന്നത് എങ്ങനെ ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പലപ്പോഴും പലരുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ ഇത് അറിയാതെ തന്നെ, അല്ലെങ്കിൽ അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, അത് മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലാത്ത ട്രോളെന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പൊ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ജെൻസി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പലർക്കും ഇത് അറിയത്തില്ല. അറിയാമെന്ന് നടിക്കുന്നവർ പോലും അവർക്ക് യഥാർത്ഥത്തിൽ ഇത് എന്താണ്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇത്തരത്തിലുള്ള കാറ്റഗറൈസേഷൻ എന്ന്, അതിനൊന്നും ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരാകാം. അതല്ലെങ്കിൽ ആരെങ്കിലും കുറച്ചുപേരിട്ടേക്കുന്ന ഒരു പേര് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതെല്ലാം? നമ്മൾ ഇപ്പൊ ഒരു ചെറിയ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നീ ജെൻസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി, ആ ചെറിയ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. ആരെ പോലെ? നമ്മളെ പോലെ തന്നെ. പക്ഷേ ഇതിനിടയ്ക്കുള്ള ചില, അതായത് യുവാക്കളോട് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അറിയാം, അവർ പറഞ്ഞു തന്നിരിക്കും. എന്തായാലും നമുക്ക് എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ അതിൻ്റെ കാറ്റഗറൈസേഷൻ നോക്കാം. അതായത് ജനിച്ച വർഷം കണക്കാക്കി മനുഷ്യരെ പല തലമുറകളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ ഒരു കാറ്റഗറൈസേഷനിലൂടെ. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, ബേബി ബൂമേഴ്സ് എന്ന് പറയുന്ന 1946 മുതൽ 1964 വരെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനിച്ച ഈ ഒരു തലമുറ. ആ തലമുറയെ കഠിനാധ്വാനത്തിന്റെയും അതുപോലെ തന്നെ കുടുംബ ഭദ്രതയ്ക്കും മുൻഗണന നൽകുന്ന ഒരു വിഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അവരെയാണ് നമ്മൾ ബേബി ബൂമേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ 1965 ശേഷം 1980 വരെ ജനിച്ചവരെയാണ് നമ്മൾ വിളിക്കുന്നത് ജനറേഷൻ എക്സ് എന്ന് പറയുന്നത്. 1965 മുതൽ 1980 വരെ. ഞാൻ ഈ പറയുന്നത് വ്യക്തതയോടുകൂടി പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം നമ്മൾ ഏത് ജനറേഷനിൽ പെട്ടവരാണ്. 1946 മുതൽ 64 വരെ ജനിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബേബി ബൂമേഴ്സ് ആണ്. അതല്ല, 65 മുതൽ 1980 വരെ ജനിച്ചവരാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് അവരെ ജനറേഷൻ എക്സ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടറുകളുടെയും സാങ്കേതിക വിദ്യയുടെയും പ്രാരംഭഘട്ടം അത് കണ്ടു വളർന്നവരാണ് ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ജനറേഷൻ എക്സ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷമുള്ളൊരു തലമുറയുണ്ട്, അതായത് 1981 മുതൽ 1996 വരെ, ഇവരെ മില്ലേനിയൽസ് എന്നാണ് വിളിക്കുന്നത്, അഥവാ ജനറേഷൻ വൈ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഈ അവരാണ് ജെൻ വൈക്കാർ, ജനറേഷൻ വൈ എന്ന് പറയുന്നത്. ഡിജിറ്റൽ വിപ്ലവം അത് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, ഇതൊക്കെ നേരിൽ കണ്ടും അനുഭവിച്ചും വളർന്നവരെയാണ് നമ്മൾ ജനറേഷൻ വൈ എന്ന് വിളിക്കുന്നത്. അതിനുശേഷമുള്ള, അതായത് 1997 മുതൽ 2012 വരെ, ഇവർ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളുടെയും ലോകത്തേക്ക് ജനിച്ചു വീണവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ തലമുറ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു തലമുറ. ഇവരെയാണ് നമ്മൾ ജനറേഷൻ ഇസഡ് അഥവാ ജെൻസി എന്ന് വിളിക്കുന്നത്. ഇവരെ ഈ ജെൻസി എന്ന് വിളിക്കുന്ന ഇവരെ, അതായത് ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു തലമുറ, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ജനിച്ചു വീണതേ തന്നെ സ്മാർട്ട് ഫോണുകളുടെ ലോകത്തേക്കാണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്കാണ്. പക്ഷേ ഒരു വലിയ വിഭാഗം ഇതിനു മുൻപേ ജീവിച്ചിരുന്നവർ, അവർ കണ്ട് വളർന്ന് ഇത് പഠിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെൻസി വിഭാഗക്കാര് സോഷ്യൽ മീഡിയയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർ കുറെ കൂടി ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അത് കഴിഞ്ഞ തലമുറയുണ്ടോ, ജെൻസി ആണോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്ന് ചോദിച്ചാൽ അതല്ല എന്നുള്ളതാണ്. 2012 വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2013 മുതൽ 2024 വരെ ഇവർ പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലാണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സ്ക്രീൻ ടൈമിങ്ങിന്റെയും ഒക്കെ കൂടെ വളരുന്ന ഈ കുട്ടികളെ നമ്മൾ ജെൻ ആൽഫ എന്നാണ് വിളിക്കുന്നത്. ഇനി ജെൻ ആൽഫയുടെ കാലം കഴിഞ്ഞു പോയി കേട്ടോ, അതായത് 2024 കഴിഞ്ഞു പോയി, 2025 മുതൽ, ഈ 2025 മുതൽ 2039 വരെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ തലമുറ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യ, ഇതൊക്കെ
ലോകം ഭരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കാൻ പോകുന്നവര് അവരാണ് 2025 മുതൽ 2039 വരെ ജനിക്കാൻ പോകുന്നവര് അവരെ ജെൻ ബീറ്റ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു തരംതിരിവ്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ 15 വർഷം, ഏകദേശം 15 വർഷം കൂടുമ്പോൾ ഇങ്ങനെ പേര് മാറ്റുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലാക്കണം. അതായത് ഓരോ കാലഘട്ടത്തിലെയും സാമൂഹികവും സാങ്കേതികവുമായിട്ടുള്ള മാറ്റങ്ങൾ മനുഷ്യരുടെ ചിന്താഗതിയെയും ജീവിത രീതിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവേഷകർ ഇങ്ങനെ തരംതിരിക്കുന്നത്. നമ്മളിപ്പോ പലപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ ഓൺലൈൻ പറ്റിപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകൾക്കൊക്കെ ഇഴയാവുന്ന കാര്യം പറയുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ചോ അതല്ലെങ്കിൽ ഇന്നത്തെ ഇന്റർനെറ്റിനെ കുറിച്ചോ ഇന്റർനെറ്റ് യുഗത്തെ കുറിച്ചോ കൂടുതലായിട്ട് അറിവില്ലാത്തവരാണ്. അപ്പൊ അവര് ആരാണ് ഇത്തരത്തിൽ പറ്റിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവരെ ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അവരെ പോയിന്റ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേബി ബൂമേഴ്സ് എന്ന് പറഞ്ഞ 1946 മുതൽ 64 കാലഘട്ടം വരെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അന്ന് ജനിച്ചവര് ആ കാലഘട്ടത്തിലുള്ളവരെ അവര് ഈ ഇന്റർനെറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ഒരു രീതിയെക്കുറിച്ചോ വളരെയധികം അറിവില്ലാത്തവരാണ്. പക്ഷെ അവരുടെ കയ്യിലുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ തലമുറ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അതിന്റെ നൂലാമാലകളോ മറ്റ് പറ്റിക്കൽ ഇടപാടുകളോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവരെ കുറെ കൂടി പറ്റിക്കാൻ എളുപ്പമാണ് എന്നൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെയാണ് ജെൻ എക്സ് എന്ന് പറഞ്ഞ ജനറേഷൻ എക്സിന്റെ ആദ്യകാലങ്ങളിലുള്ളവർ 1965 മുതൽ 80 വരെ ഉള്ളവർ. ഇവർ കമ്പ്യൂട്ടറുകളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ തുടക്കത്തിലാണ് ഇവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ഇതിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അതിനുശേഷമുള്ളവർ കുറെ കൂടി ഇതിനകത്ത് അവയർനെസ് കാണിക്കുന്നവരാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഗവേഷകർക്ക് ഇത് ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ജനറേഷൻ ഓരോ പേരുകൾ ഇട്ട് വെക്കുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും വന്ന് നിങ്ങൾ ഏത് ജനറേഷനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ എന്ന് പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. നമ്മൾ മാറുന്ന കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പലതും നമ്മൾ പഠിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് എന്താ കാര്യം, പലതും നമ്മൾ പഠിക്കുന്നു. അങ്ങനെ പുതിയ ലോകത്ത് ജീവിച്ചിരിക്കുന്ന പുതിയ രീതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന സമയത്താണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു തലമുറയിൽ ജീവിക്കുന്നതിന്, അതായത് സുഗമമായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയ ബ്രേക്കിലൂടെ പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചൂരം ടൈം പാസ്റ്റിലേക്ക് ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളിങ്ങനെ ജൂൺ മാസം തുടങ്ങിക്കഴിഞ്ഞു. ജൂൺ മാസം തുടങ്ങിയ സമയത്ത് സ്കൂൾ തുറന്നു, മഴ തുടങ്ങി, കുട്ടികളെല്ലാം സ്കൂളുകളിൽ പോയി, പലർക്കും സന്തോഷമാണ്, വളരെയധികം ഇഷ്ടപ്പെട്ട്. അതായത് നമ്മൾ ഓൺലൈൻ പ്രോഗ്രാമുകളിലൊക്കെ അല്ലെങ്കിൽ ലൈവായിട്ടുള്ള പ്രോഗ്രാമിലൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം പഴയതുപോലെ അല്ല സ്കൂളുകളിലുള്ള സൗകര്യങ്ങൾ, അതെല്ലാം വളരെ വളരെ കൂടിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പണ്ട് കാലത്ത് സ്കൂളിൽ പോകുന്നത് പോലെയുള്ള ആ ഒരു രീതിയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്താണെന്നെങ്കിലും ശരി, നമ്മൾ മറ്റുള്ളവരെ സംബന്ധിച്ചും ഈ ജൂൺ മാസം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, പ്രത്യേകിച്ച് ഉപഭോക്താക്കളും ബിസിനസ്സുകാരും. അപ്പോൾ അതിനെല്ലാം ബാധിക്കുന്ന നിരവധി സാമ്പത്തിക മാറ്റങ്ങളാണ് ഈ ഒരു ജൂണിൽ തന്നെ അതിൻ്റെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയം ഒന്ന് ഉപയോഗിക്കുകയാണ്. അതായത് യു പി ഐ ഇടപാടുകൾക്കുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ എ ടി എമ്മിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന പിൻവലിക്കൽ വ്യവസ്ഥകളിലെ മാറ്റങ്ങൾ, നികുതിയുമായിട്ട് ബന്ധപ്പെട്ട സമയപരിധികൾ, ഇതെല്ലാം വരുന്ന ഒരു മാസം കൂടിയാണ് നമ്മുടെ ഈ ജൂൺ മാസം എന്ന് പറയുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. യു പി ഐ ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ജി പേ പോലെയുള്ള പേയ്മെന്റ് ഇടപാടുകളൊക്കെ നടത്തുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം ഈ ഒരു ജൂൺ മാസത്തിൽ നിലവിൽ വന്നിരിക്കുന്നത്.

അപ്പൊ ഇതിലൂടെയൊക്കെ ഇടപാട് സ്ഥിരീകരിക്കാനായിട്ട് ഉപഭോക്താക്കളോട് ആവശ്യപ്പെടും അല്ലെങ്കിൽ ആവശ്യപ്പെട്ടേക്കാം എന്ന് നമ്മൾ പറയുന്ന ഒരു മാറ്റം കൂടി വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു മാസം കൂടിയാണ് ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത്. ജൂൺ മാസം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരും എന്നറിയിച്ചിരിക്കുന്നത്. നമ്മൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഫിംഗർ പ്രിന്റ്, ഇതൊക്കെ നമ്മൾ മുൻ ആഴ്ചകളിലൊക്കെ നമ്മൾ സംസാരിച്ച കാര്യം കൂടിയാണ്. അതായത് അധിക സുരക്ഷ എന്ന രീതിയിൽ നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. അപ്പൊ ഇത് കുറെ കൂടിയൊക്കെ സെക്യൂർ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ കൂടി, അതായത് നമ്മുടെ മുഖം അതിനകത്ത് കണ്ടെങ്കിൽ മാത്രമേ, അത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ വലിയ തുകയ്ക്കുള്ള ഇടപാടുകൾ നമുക്ക് നടത്താൻ സാധിക്കൂ. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ചിലർ ഒക്കെ അത് നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോ ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംഗീകാരമില്ലാത്ത ഇടപാടുകൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ മോഷ്ടിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകാര് പണം തട്ടിയെടുക്കുന്നത് തടയുന്നതിനും വേണ്ടിയാണ് ഈ ഒരു നടപടിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോ എന്താണ് ഇതൊന്നും തട്ടിപ്പുകാർക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമുക്ക് വരുന്ന പിൻ നമ്പറുകൾ, ഈ പിൻ നമ്പറുകൾ അല്ലെങ്കിൽ ഒ ടി പി വരുന്നതൊക്കെ തട്ടിപ്പുകാർ അത് സിമ്മൊക്കെ ക്ലോൺ ചെയ്തിട്ട് അവർക്ക് ആ ഒ ടി പി കിട്ടി അതിൽ ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നുവെങ്കിൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഫിംഗർ പ്രിന്റ് അത് നമുക്ക് അവർക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സേഫ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പ്രമുഖ നമ്മൾ പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയിട്ടുള്ള പ്രമുഖ യു പി ഐ ആപ്പുകൾ ഈ ഒരു അധിക സുരക്ഷാ സംവിധാനങ്ങൾ ഈ ഒരു മാസത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഞാൻ അന്ന് സൂചിപ്പിച്ചത്. ഇനി അതുപോലെ തന്നെ നമ്മൾ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയാണ് കേട്ടോ. അതായത് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്ന സമയത്ത് ഈ കാർഡ്ലെസ് പണം പിൻവലിക്കുന്നത് ഇനി മുതൽ ബാങ്കുകളുടെ പ്രതിമാസ സൗജന്യ പിൻവലിക്കൽ പരിധിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എ ടി എമ്മിൽ നിന്ന് നമ്മൾ യു പി ഐ അടിസ്ഥാനമാക്കിയുള്ള കാർഡ്ലെസ് പിൻവലിക്കലുണ്ടല്ലോ, അപ്പൊ ഇതും നമ്മൾ എ ടി എമ്മിൽ നിന്നും പണം വിഡ്രോ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് 5 വിഡ്രോവലാണെങ്കിൽ നമ്മൾ പണമായി വിഡ്രോ ചെയ്യുന്നത് മാത്രമല്ല, യു പി ഐ ഉപയോഗിച്ചുള്ള കാർഡ്ലെസ് പിൻവലിക്കൽ നമ്മൾ ഇതിലൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, എ ടി എമ്മിലൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതും ക്യാഷ് വിഡ്രോവലിന്റെ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തും. അപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ കുഴപ്പം എന്താണ്? ഇത് സൗജന്യ ഇടപാട് പരിധി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും അധിക നിരക്ക് ഈടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അധിക ബാധ്യത ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഇനി അതുപോലെ തന്നെ നികുതിദായകർക്ക്, നമ്മൾ ടാക്സ് പേയേഴ്സിന്, ടാക്സ് പേയർ എന്ന് പറഞ്ഞാൽ സാധാരണ ടാക്സ് പേ ചെയ്യുന്ന സാധാരണക്കാരല്ല, അല്ലെങ്കിൽ ഇതല്ല ഇത് പറയുന്നത്, പ്രതീക്ഷിക്കുന്ന നികുതി ബാധ്യത 10,000 രൂപയ്ക്ക് മുകളിലുള്ള വ്യക്തികളാണെങ്കിൽ അവർ തങ്ങളുടെ ഏകദേശ നികുതി ബാധ്യതയുടെ 15% ഈ ഒരു ജൂൺ 15 മുമ്പ് അല്ലെങ്കിൽ ജൂൺ 15 2026-27 സാമ്പത്തിക വർഷത്തെ അഡ്വാൻസ് ടാക്സിന്റെ ആദ്യ ഗഡു അടയ്ക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ ഈ ജൂൺ മാസം എന്ന് പറയുന്നത്, ജൂൺ 15. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. അതായത് ജൂൺ 15 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഈ തീയതിക്ക് മുൻപെയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ അഡ്വാൻസ് ടാക്സിന്റെ ആദ്യ ഗഡു തുക അടയ്ക്കേണ്ടി വരുന്നത്. ഇത് എല്ലാവർക്കുമല്ല, അതായത് പ്രതീക്ഷിക്കുന്ന നികുതി ബാധ്യത 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന വ്യക്തികളാണ്, അവരുടെ ഏകദേശ നികുതി ബാധ്യതയുടെ 15% ഈ സമയപരിധിക്കുള്ളിൽ അടയ്ക്കേണ്ടുള്ളത്. അപ്പോൾ സമയപരിധി തെറ്റിച്ചാലോ? തെറ്റിച്ചാൽ തീർച്ചയായിട്ടും അതിന് പിഴ പലിശ വരാനുള്ള അല്ലെങ്കിൽ അതിന്റെ പലിശ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റു കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ പ്രൊവിഡന്റ് ഫണ്ട് തുക യു പി ഐ വഴി പിൻവലിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ എന്തായാലും പരീക്ഷിച്ചു വരുന്നുണ്ട്. അതിന്റെ ട്രയൽ സ്റ്റേജിലാണ്. അപ്പൊ ഇത് നടപ്പിലാക്കുന്ന നമുക്ക് ഈ മാസങ്ങളിലൊക്കെ നമുക്ക് വരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണം പിൻവലിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ സമയം കുറയ്ക്കാനും അതുപോലെ തന്നെ അതിന്റെ പ്രോസസ്, അതിന്റെ പ്രക്രിയകൾ അതൊക്കെ വളരെ സിമ്പിളാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ല നല്ല മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊള്ളട്ടെ. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ, ദിവസങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ടൈം പാസിലൂടെ അത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ക്യാഷ്ലെസ്, കാർഡ്ലെസ് ആയിട്ട് നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എ ടി എമ്മിന്റെ, അതായത് യു പി ഐ ഉപയോഗിച്ചാണ് പറയുന്നത്, അതും എ ടി എമ്മിലൂടെയാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ അതും നമ്മുടെ സൗജന്യ പരിധിയിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ ഒരു ബാങ്കിന് 5 പിൻവലിക്കൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ കാർഡ് ഇട്ട് 2 വിഡ്രോ ചെയ്തു, എന്നാൽ കാർഡില്ലാതെ നമ്മൾ യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് 3 കൂടെ വിഡ്രോ ചെയ്തു. അപ്പോൾ 3, 3, 6 ആയിട്ടുണ്ടെങ്കിൽ 5 സൗജന്യ വിഡ്രോവലാണ് ആ നമ്മുടെ പർട്ടിക്കുലർ ബാങ്ക് നമുക്ക് നൽകുന്നതെങ്കിൽ 6-ാമത് നടത്തിയതിന് അവരൊരു ചാർജ് ഈടാക്കും. അത് വ്യത്യസ്ത ബാങ്കുകൾ വ്യത്യസ്തമായിട്ടുള്ള നിരക്കുകളാണ് ഈടാക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഓർത്തു വയ്ക്കുക. എന്തിനാ അധികമായിട്ട്, അമിതമായിട്ട്, നമ്മൾ ആവശ്യമില്ലാതെ എന്തിനാണ് പണം നൽകുന്നത്? അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളെന്ന്

ഹായ് ഹലോ നമസ്കാരം, തിരുശ്ശൂരം ടൈം പാസ്റ്റിലേക്ക് ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളിൽ നമുക്ക് വേണ്ടപ്പെട്ട പലരും വിദേശ രാജ്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ അവരൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ വേണ്ടിയിട്ട് മരുന്നുകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇത് എന്ന ഒരു ധാരണ ഇല്ലാതെ ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ടുപോകുന്ന സമയത്ത് പലരും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പിടിക്കപ്പെടുകയും അവിടെ അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കടത്തിയതിനോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ പറഞ്ഞുകൊണ്ട് ജയിലിലൊക്കെ അടയ്ക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ പത്രങ്ങളിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ യാത്രക്കാര് നമ്മൾ പാസ്പോർട്ട് വിസ ഇതിന് മാത്രമായിരിക്കും വലിയ പ്രാധാന്യം നമ്മൾ നൽകുന്നത്. പക്ഷേ മരുന്നുകൾക്കും അല്ലെങ്കിൽ മരുന്നുകളും കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാകും എന്ന കാര്യം നമ്മൾ മറന്നു പോകാറുണ്ട് എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ഒരു കുറിപ്പടി വഴി നേരിട്ടോ അല്ലെങ്കിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു മരുന്ന് മറ്റ് രാജ്യങ്ങളിൽ ചിലപ്പോൾ നിയന്ത്രണമുള്ളതോ നിരോധിക്കപ്പെട്ടതോ ആകാം എന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾക്ക് മരുന്നുകളുടെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെയാണത്. പ്രത്യേകിച്ച് വേദന സംഹാരികള്, പെയിൻ കില്ലറുകൾ, അതുപോലെ തന്നെ ആങ്സൈറ്റിക്ക്, ഉറക്കമില്ലായ്മയ്ക്ക്, ഉത്കണ്ഠയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതേപോലെ തന്നെ ADHD ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ പിന്നെ ഈ ചുമയ്ക്ക് ഒക്കെ ഉള്ള മരുന്നുകൾ, സിറപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകളെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വ്യക്തിഗത ആവശ്യത്തിനാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ പോലും, മതിയായ രേഖകളില്ലാതെ വലിയ അളവിൽ മരുന്ന് കൊണ്ടുപോകുന്നത് സംശയത്തിനിടയാക്കുന്ന ഒരു സംഗതിയാണ് എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എപ്പോഴും നമ്മുടെ യാത്രകളിൽ മരുന്ന് കൂടെ കരുതുന്നതിനായിട്ട്. അതായത് അതിർത്തികളിലൂടെ നമ്മൾ മരുന്നുകളുടെ പ്രവേശനം, അത് പല രാജ്യങ്ങളും കസ്റ്റംസ് അധികൃതർ വളരെ കർശനമായിട്ടാണ് പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതായത് ലേബലുകൾ ഇല്ലാത്ത മരുന്നുകൾ, അമിതമായിട്ടുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ സാധുവായ കുറിപ്പടി ഇല്ലാത്ത മരുന്നുകൾ കൊണ്ടുപോവുക, ഇതൊക്കെയാണ് സാധാരണയായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന സംഗതികളെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചില മരുന്നുകളൊക്കെ കൊണ്ടുപോകുന്ന സൗകര്യത്തിനായിരിക്കാം ഇതൊക്കെ പൊട്ടിച്ചിട്ട്, അല്ലെങ്കിൽ ലേബൽ ഉള്ള മരുന്നായിരിക്കാം അത് പൊട്ടിച്ചിട്ട് ഏതെങ്കിലും കുപ്പികളിലൊക്കെ ഇട്ടുകൊണ്ട് പോവുക. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലേബലുകൾ ഇല്ലാത്ത മരുന്നുകളായിട്ട് ആണ് കണക്കാക്കുന്നത്. അതായത് ലേബലുകൾ ഇല്ലാത്ത മരുന്നുകളാണെങ്കിലും ഇനി അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സ്റ്റോക്കിൽ ഇനി നമുക്ക് കുറിപ്പടി ഇല്ലാത്ത മരുന്നുകൾ, അപ്പോ ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം പ്രശ്നമുണ്ടാക്കുന്ന സംഗതികൾ തന്നെയാണ്. ഇനി ചില രാജ്യങ്ങളിൽ കുറിപ്പടി മരുന്നുകൾക്ക് പോലും ആ മുൻകൂർ അനുമതിയോ അല്ലെങ്കിൽ ഡിക്ലറേഷനോ ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ ആ രാജ്യവുമായിട്ട് പോകുന്ന രാജ്യത്തിന്റെ പോളിസി എന്താണെന്നുള്ളത് മിക്കവാറും ഇന്റർനെറ്റിലൊക്കെ കയറി അതിന്റെ പോളിസിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ അത് പറയുന്നതിന് വേണ്ടിയിട്ട് പരിമിതിയുണ്ട്, ലിമിറ്റേഷനുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളാണ് ഉള്ളത്. നമുക്ക് എത്ര രാജ്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും അത് നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം മരുന്നുകൾ കരുതുന്നതും സംശയം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് നോക്കുക. അതായത് ഉദാഹരണം പറഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കുള്ള ഒരു ട്രിപ്പ് പോവുകയാണ് ഒരു വ്യക്തി, അയാൾ 6 മാസത്തെ മരുന്നുകൾ കയ്യിൽ കരുതുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ 1-2 മാസത്തേക്കുള്ള മരുന്നുകൾ കയ്യിൽ കരുതുന്നു എന്ന് കരുതുക, അയാൾ വെറും 2 ആഴ്ചത്തേക്ക് മാത്രമാണ് യാത്രയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശ്യശുദ്ധി എന്താണെന്നുള്ളത് അത് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തേക്കാം. അങ്ങനെ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ മിക്കവാറും അത് പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ അത് ഒരു യാതൊരു കാരണവശാലും നമ്മൾ മറന്നു പോകരുത്. ഇനി അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മരുന്നുകൾ, ശക്തമായ വേദന സംഹാരികൾ, അതല്ലെങ്കിൽ കുത്തിവെക്കുന്ന മരുന്നുകൾ, ഇതിന്റെയൊക്കെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ വിദേശ യാത്രയ്ക്ക് മുമ്പ് എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത് എന്നുള്ളത്. കാരണം സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചേ പറ്റൂ അവർക്ക്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ അവയുടെ ഒറിജിനൽ പാക്കേജിങ്ങിൽ തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, മരുന്നുകൾ പൊട്ടിച്ചിട്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടുപോകാതെ അത് അതിന്റെ ഒറിജിനൽ പാക്കേജിങ്ങിൽ തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, രോഗിയുടെ പേര്, രോഗവിവരണം, അതിന്റെ ഡോസേജ് എന്നിവ വ്യക്തമാക്കുന്ന ഡോക്ടറുടെ കുറിപ്പടി കൂടി കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പലരും ചെയ്യുന്നത് ഡോക്ടറുടെ കുറിപ്പടി ഉണ്ടാകില്ല, ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്നുള്ളൊരു ബില്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത് പോരാ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടറുടെ കുറിപ്പടി, അത് ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെയോ ഒക്കെ ലെറ്റർ പാഡിൽ തന്നെ ഉള്ള കുറിപ്പടി നമ്മുടെ കൈവച്ചുണ്ടായിരിക്കണം. വെള്ള പേപ്പറിൽ എഴുതിയാൽ പോരാ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു
ഷോർട്ടായിട്ടുള്ളതെങ്കിലും ഒരു മെഡിക്കൽ സമ്മറിയോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഒരു സർട്ടിഫിക്കറ്റോ ഒക്കെ കരുതുന്നത് അടിയന്തര ഘട്ടങ്ങളിലെ എയർപോർട്ട് പരിശോധനകളിൽ നമുക്ക് സഹായകരമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി, ഡോക്ടറുടെ കുറിപ്പടി അനുസരിച്ചാണ് നമ്മൾ ഈ മരുന്ന് വാങ്ങുന്നത്. അപ്പോൾ ഡോക്ടറുടെ ആ ഒരു കുറിപ്പടിയും അതുപോലെ തന്നെ ഡോക്ടർ തരുന്ന ഒരു മെഡിക്കൽ സമ്മറി, അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളതില്ലെങ്കിൽ പോലും ഒരു മെഡിക്കൽ സമ്മറിയും അതല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമ്മൾ കൈവശമുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ അവിടെ നിന്നുള്ള ബില്ലും കൂടെ, ആ ബില്ലിനകത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഡോക്ടറുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം, ഈ പേഷ്യന്റിന്റെ പേര്, വയസ്സ്, അദ്ദേഹത്തിന്റെ ലിംഗം, അദ്ദേഹം പുരുഷനാണോ സ്ത്രീയാണോ എന്നൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യണ്ടാവല്ലോ. ഇതെല്ലാം കൂടെ മെൻഷൻ ചെയ്ത കൃത്യമായിട്ടുള്ള, കണ്ടു കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് തോന്നാതിരിക്കത്തക്ക തരത്തിലുള്ള ഒറിജിനൽ ബില്ലുകൾ തന്നെ അവർ കൈവശം കരുതണം എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ പ്രമേഹമുള്ളവര്, തൈറോയിഡ്, രക്തസമ്മർദ്ദം, ആസ്മ, ഇങ്ങനെ അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം, അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് അവർ കരുതുന്നതല്ല, അവര് ചിലപ്പോൾ യാത്ര വൈകി കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ട് അല്പം കൂടുതൽ മരുന്ന് കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ ഗൾഫിൽ ഒരു മാസത്തെ ഒരു വിസിറ്റിന് പോവുകയാണ്, കൃത്യം ഒരു മാസത്തെ മരുന്നാണ് അവർ കൊണ്ടുപോയത്. പക്ഷേ ഈ ഒരു പശ്ചിമേഷ്യയിലെ ഒരു സംഘർഷം കാരണം ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് അവരുടെ യാത്ര നീട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് അവരുടെ വിസ കാലയളവ് ഒരു മാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ എംബസി, അതുപോലെ തന്നെ അവിടുത്തെ കോൺസുലേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇവർ പറഞ്ഞത് ഈ യുദ്ധത്തിന്റെ സാഹചര്യം കണക്കാക്കിക്കൊണ്ട് ഇവരുടെ വിസ കാലാവധി ഞങ്ങൾ നീട്ടിക്കൊടുക്കുകയാണ്. പക്ഷേ കൈവശം മരുന്നുണ്ടോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മൾ കുറച്ച് മരുന്ന് എന്ന് കരുതി ഒരു വർഷത്തേക്കുള്ള മരുന്നുകൾ കയ്യിൽ കരുതാമോ? ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത് പക്ഷെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും പരിധി ലംഘിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യാത്രയ്ക്ക് മുമ്പ് ലക്ഷ്യസ്ഥാനത്ത് ഉള്ള രാജ്യത്തെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ എംബസിയോ അല്ലെങ്കിൽ ഔദ്യോഗിക ആരോഗ്യ വെബ്സൈറ്റോ ഒന്ന് പരിശോധിക്കുന്നത് നമുക്ക് എപ്പോഴും നല്ല ഒരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സാധാരണ മരുന്നുകൾ എല്ലാ രാജ്യത്തും അംഗീകരിക്കപ്പെടും എന്ന ഒരു ധാരണ നമ്മൾ ഒരിക്കലും വെച്ച് പുലർത്തരുത്. കാരണം ശരിയായ രേഖകൾ ഇല്ലെങ്കിൽ ഉറക്ക ഗുളികയോ എന്തിന്, പനി മരുന്ന് പോലും വിദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ള ഒരു ധാരണ മുൻകൂട്ടി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ പോകാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെയുള്ള ആസൂത്രണം, ഇത്തരത്തിലുള്ള ആസൂത്രണം ഇമിഗ്രേഷൻ കൗണ്ടറുകളിലെ അനാവശ്യമായിട്ടുള്ള പരിഭ്രാന്തി ഒഴിവാക്കാനും തടസ്സമില്ലാത്ത ചികിത്സ ഉറപ്പാക്കാനും സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പൊ പല രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ 30 ദിവസത്തേക്ക് മരുന്നുകളൊക്കെ അനുവദിക്കാറുണ്ട്. അതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ കുറിപ്പടിയോ നിർബന്ധമാണെങ്കിൽ പോലും, പക്ഷേ മരുന്ന് ആ രാജ്യത്ത് അനുവദനീയമല്ലെങ്കിലോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പകരമുള്ള മരുന്നുകളെ കുറിച്ച് ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും അസുഖത്തെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്ന ഒരു കത്ത് ഡോക്ടറിൽ നിന്ന് വാങ്ങി വെക്കുന്നത് നമുക്ക് നല്ല കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് വിദേശ യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ചെറിയ കരുതൽ എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്കൂടെ പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ അടുക്കേ, സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ നാട്ടിൽ എത്ര നിയമങ്ങളുണ്ട്, എന്തൊരു ചോദ്യമല്ലേ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം, ഓരോ ദിവസം തോറും പുതിയ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. പഴയ പല നിയമങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയ നിയമത്തിന് പകരമായിട്ട് പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തും എല്ലായിടത്തുമുണ്ട്. പക്ഷേ പലപ്പോഴും പലയിടത്തും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വിചിത്രമായിട്ടുള്ള ചില നിയമങ്ങൾ ഇപ്പോഴും പലയിടങ്ങളിലും നിലനിൽക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇനി അതുപോലെ തന്നെ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നിയമങ്ങൾ വരുന്നത് പ്രതിഷേധ സൂചകമായിട്ടാണ് നിയമങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസം വരുമോ? എന്തായാലും അത്തരത്തില് വളരെ വിചിത്രമായിട്ടുള്ള എന്നാൽ പ്രതിഷേധ സൂചകമായിട്ട് നിർമ്മിച്ച ഒരു നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്പെയിനിലെ ലഞ്ചാരോൺ എന്ന ഗ്രാമത്തിലുള്ള ഒരു നിയമം. അവിടെ മരണം നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ നിയമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം ഈ നിയമത്തിന് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഇത് 1999 അന്നത്തെ മേയറായിരുന്ന ജോസ് റുബിയോ പുറപ്പെടുവിച്ച ഒരു വിചിത്രമായിട്ടുള്ള മുനിസിപ്പൽ ഉത്തരവാണ് ഇത് എന്ന് പറയുന്നത്. അതായത് 10 ആണ്ടുകൾക്കിപ്പുറവും ഈ പ്രദേശത്തെ ആഗോള വാർത്തകളിൽ നിലനിർത്തുന്ന ഒരു സംഗതി കൂടിയാണ് ഈ മരണം നിരോധിച്ചുകൊണ്ടുള്ള ഈ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് തന്നെ ഒരു സംശയം വരും, അതങ്ങനെ സാധിക്കുമോ? ഇങ്ങനെ മരണം നിരോധിച്ചതുകൊണ്ട് മരണം ഇല്ലാതായി മാറുമോ? അപ്പൊ അത് ഒരു പ്രതിഷേധത്തിന്റെ കഥ കൂടിയാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിയറ നെവാഡ പർവ്വത നിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലഞ്ചാരോൺ പ്രകൃതിദത്തമായിട്ടുള്ള മിനറൽ വാട്ടർ സ്രോതസ്സുകൾക്കും അതുപോലെ തന്നെ സുഖ ചികിത്സാ കേന്ദ്രങ്ങൾക്കും വളരെ പേരുകേട്ട ഒരു നാടാണ്. പക്ഷേ ഇവിടെ 1999 ഈ ഗ്രാമം നേരിട്ടത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാല്, മൃതദേഹങ്ങൾ അടക്കം ചെയ്യാനായിട്ട് അവിടെ സ്ഥലമില്ല. ഗ്രാമത്തില് ആകെ ഒരേ ഒരു സെമിത്തേരി മാത്രമേ ഉള്ളൂ. ഈ ഒരു സെമിത്തേരി നിറഞ്ഞു കവിഞ്ഞതോടുകൂടി പുതിയൊരെണ്ണം പണിയാനായിട്ട് സ്ഥലം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ മേയർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അപ്പോ സർക്കാരിന്റെ നടപടികൾ വളരെയധികം നമുക്കറിയാം. സർക്കാരിന്റെ പല നടപടികളും നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, സർക്കാർ കാര്യം മുറ പോലെ എന്ന് നമ്മൾ പറയുന്നത് പോലെ അവിടെയും സർക്കാരിന്റെ നടപടികൾ താമസിച്ചു. പക്ഷേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ സർക്കാർ നടപടികൾ താമസിച്ചത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അവിടെ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മരണങ്ങൾ നടക്കുന്നതോടുകൂടി ഇത് ഇവിടെ അടക്കുന്നതിന് വേണ്ടി സ്ഥലമില്ല, സെമിത്തേരി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ വൈകിയതോടുകൂടിയാണ് മേയർ ചരിത്രപരമായിട്ടുള്ള ഒരു നടപടി അങ്ങ് സ്വീകരിച്ചത്. എന്ത് ചെയ്തു മേയർ? പുതിയ ശ്മശാനം സജ്ജമാകുന്നതുവരെ ഗ്രാമവാസികൾ ആരും മരിക്കാൻ പാടില്ല, എല്ലാവരും സ്വന്തം ആരോഗ്യം അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മേയർ ഒരു ഓർഡർ പുറപ്പെടുവിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു നിയമമാണോ? ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഈ ഒരു നിയമം വന്നു. അതായത് നിയമപരമായിട്ട് ഈ ഉത്തരവിന് സാധ്യതയില്ലെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഭരണാധികാരിയുടെ ഒരു പ്രതീകാത്മക പ്രതിഷേധം എന്ന രീതിയിലാണ് ഈ നിയമം വന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർഡർ വന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം ലോക ശ്രദ്ധ നേടി. BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ലഞ്ചാരോണിലെ ഈ ഒരു വിചിത്ര നിയമത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. മരിക്കുന്നത് നിയമവിരുദ്ധമാക്കിയ നഗരം എന്ന തലക്കെട്ടുകൾ ലോകമെമ്പാടുമുള്ള പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇത് പ്രത്യക്ഷപ്പെട്ടു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നതോടുകൂടി, അല്ലെങ്കിൽ മേയറുടെ ഈ ഒരു പ്രശസ്തി യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിന് വളരെ ഗുണകരമായി മാറി എന്നുള്ളതാണ്. അതായത് അധികൃതരുടെ ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ പതിഞ്ഞതോടുകൂടി പുതിയ സെമിത്തേരിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി കിട്ടി. അത് മാത്രമല്ല, ഇതെല്ലാം ഈ ഒരു അനുമതിയും കിട്ടി, അതിന്റെ സ്ഥലവും അനുവദിച്ച് കിട്ടി. അതോടുകൂടി അവർക്ക് പിന്നെ ഈ ഒരു അവിടെ ശ്മശാനം പണിയുന്നതിന് സാധിച്ചു. ഒന്ന് അലച്ചു നോക്കിയേ, വളരെ എത്ര മനോഹരമായിട്ടാണ് ഒരു ചെറിയൊരു ഉത്തരവിലൂടെ ഈ ഒരു സെമിത്തേരി പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം നേടിയെടുക്കാനായിട്ട് ഈ മേയർക്ക് സാധിച്ചത് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇത്തരത്തില് ഇത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് ഇന്നും ലോക, അതായത് നാട്ടുകാർ ഈ ഒരു നിയമത്തെ തമാശയായിട്ടാണ് കണ്ടതെങ്കിൽ പോലും ഗ്രാമത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവ് നൽകി. കാരണം വിചിത്രമായിട്ടുള്ള ഈ ഉത്തരവിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിയത്. എന്തായാലും ഭരണപരമായിട്ടുള്ള ഒരു തടസ്സത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് മേയർ പ്രയോഗിച്ച ഈ ഒരു നർമ്മം കലർന്ന തന്ത്രം ഇന്നും രാഷ്ട്രീയ
ശാസ്ത്രീയ തന്ത്രജ്ഞർക്കിടയിൽ ഒരു അത്ഭുതമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. അപ്പൊ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇന്നും ലോക രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ലോക ടൂറിസം മേഖലയിൽ ഒരു വലിയ ഉണർവായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. പലരും ഒക്കെ പറയുന്നുണ്ടാകും നമുക്ക് മരണം നിരോധിച്ച ഒരു ഗ്രാമത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ ഒരു പുത്തൻ ഉണർവ് തന്നെ നൽകുന്നതിൽ അതിന് കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചൊരു ടൈം പാസിലേക്ക് ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ ചിലവുകളൊക്കെ ഇങ്ങനെ അനുദിനം ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് പരാതി പറയുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ വരവ് കൂടുന്നുണ്ടോ വരുമാനം കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ. അപ്പോ എന്തായാലും ഇത് നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ രാജ്യമല്ല ലോകത്തെമ്പാടുമുള്ള എല്ലാവരുടെയും പരാതി ഇത് തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ വൈദ്യുതി ബില്ലും കൂടി ഒന്ന് കൂടിയാലോ, പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തൊക്കെ. ഇപ്പോൾ തന്നെ നമുക്കറിയാം മഴക്കാലമാണെങ്കിൽ പോലും ജസ്റ്റ് ആ മഴ അങ്ങോട്ട് നിൽക്കുന്നതും നമുക്ക് ചൂട് തുടങ്ങുകയാണ് അല്ലെ. ആ ഒരു സമയത്ത് പലരുമൊക്കെ ഈ ഒരു കറണ്ട് ബില്ല് അവരുടെ ബജറ്റിന്, കുടുംബ ബജറ്റിന് ഷോക്ക് അടിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാതെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ, ഇതിന്റെ ആ ഒരു പ്രതിസന്ധിയുടെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് പുരപ്പുറ സോളാർ സബ്സിഡി പദ്ധതിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇതെങ്ങനെയാണ്, ഇത് എന്താണ്, ഇത് നേട്ടമാണോ, ഇത് വെക്കണോ, ഞാനിത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, എനിക്കിത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു കാരണം, നമ്മൾ റേഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ചോദിച്ചു ചോദിച്ചു പോകാമെന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2019 സോളാർ വെച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അന്ന് ഈ പ്രദേശത്തൊന്നും സോളാർ ആരും ഇല്ല, അന്ന് സബ്സിഡിയും ഇല്ല കേട്ടോ ആ ഒരു കാര്യം കൂടെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 6.5 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുടക്കിയ തുകയേക്കാൾ കൂടുതൽ എനിക്കിതിനകത്ത് നിന്ന് നേട്ടമുണ്ടായിട്ടുണ്ട്, അതായത് എനിക്കിത് മുതലായിട്ടുണ്ട് എന്നർത്ഥം. അപ്പോ ഇത് ചോദിക്കുന്നുണ്ട്, പലരും പറയുന്നുണ്ട് ഇത് വെക്കുന്നത് അത് പണി കിട്ടുന്ന ഒരു സംഗതിയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ശ്രോതാക്കളോടുകൂടി ഈ വെച്ചതിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നേടാനാകുമെന്നുള്ള ഒരു വാഗ്ദാനം ഈ ഒരു പദ്ധതിയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് മാത്രമല്ല, 78,000 രൂപ വരെ സബ്സിഡി നേടാനും ഉപഭോക്താക്കൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 1 കോടി വീടുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന പുരപ്പുറ സോളാർ പദ്ധതി ഉറപ്പാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് 2024 PM സൂര്യഘർ പദ്ധതിയുടെ തുടക്കം എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തായാലും എല്ലാ കാര്യത്തിലും, നല്ല കാര്യങ്ങളിലെല്ലാം കേരളീയർ, മലയാളികൾ മുന്നിലുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ മുൻനിരയിൽ കേരളം തന്നെയുണ്ട്. കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഇതുവരെയുള്ള കണക്ക് പ്രകാരമാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ നിന്നും PM സൂര്യഘർ പദ്ധതിയിലേക്ക് 3.49 ലക്ഷം അപേക്ഷകർ, അതായത് 3.5 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് 2.47 ലക്ഷം വീടുകൾ പുരപ്പുറ സോളാർ വൈദ്യുതിയിൽ പ്രകാശിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും ഇതിനകത്ത് സബ്സിഡിയായിട്ട് നമുക്ക് ഇതിനകം കിട്ടിയിരിക്കുന്നത് 1,650.34 കോടി രൂപയാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു പ്രത്യേകമായിട്ട്, അതായത് എങ്ങനെയാണ് ഇതിൻ്റെ സബ്സിഡി കിട്ടുന്നത് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പ്രകാരം 3 വിഭാഗങ്ങളായിട്ടാണ് ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കുക എന്ന് പറയുന്നത്. 1 കിലോവാട്ട് സിസ്റ്റം വെക്കുന്നവർക്കാണെങ്കിൽ മൊത്തത്തിൽ ഉള്ളതിന് 30,000 രൂപ വരെ നമുക്ക് സബ്സിഡി കിട്ടുമ്പോൾ, 2 കിലോവാട്ട് ആണെങ്കിൽ 60,000 രൂപ വരെ, എന്നാൽ മൂന്നാമത് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ 1 കിലോവാട്ടിന്, അതായത് 3 കിലോവാട്ടാണെങ്കിൽ 78 കിട്ടുള്ളൂ കേട്ടോ, 2 കിലോവാട്ടാണെങ്കിൽ 60,000 സബ്സിഡി കിട്ടുമ്പോൾ 3 കിലോവാട്ടിന് പരമാവധി 78,000 രൂപ വരെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ബില്ല് ലാഭിക്കുന്നത്? പലരുടെയും ചോദ്യം ഇതാണ്, സംശയം ഇത് തന്നെയാണ്. അതായത് നമ്മൾ നിലവിൽ 300 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് കരുതുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പ്രതിമാസമുള്ള കണക്കാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ബില്ല് വരുന്നത് 2 മാസം കൂടുമ്പോഴാണ്, അതുകൊണ്ട് തന്നെ ഇത് 1 മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. അതായത് പ്രതിമാസ ബില്ല് 2,400 രൂപയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ

0: പരമാവധി നമുക്ക് കിട്ടുന്ന 3 കിലോവാട്ടിന്റെ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ആ സോളാർ സിസ്റ്റം നമ്മൾ നമ്മുടെ വീട്ടിന്റെ പുറപ്പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ 250 മുതൽ 300 യൂണിറ്റ് വരെ വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു യൂണിറ്റ്, അതായത് 1 കിലോവാട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 4 യൂണിറ്റ് കറണ്ട് കിട്ടുമെന്നുള്ളതാണ് ഒരു ശരാശരി കണക്ക്. അപ്പോൾ 3 കിലോവാട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ 4 × 3 = 12 യൂണിറ്റ് ഒരു ദിവസം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏകദേശ കണക്ക് കേട്ടോ. 12 ഒന്നും കിട്ടണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു മഴ സമയത്തൊക്കെ എനിക്ക് പലപ്പോഴും, ഞാൻ 3 കിലോവാട്ടാണ് വെച്ചിരിക്കുന്നത്, മഴ സമയത്ത് എനിക്ക് പലപ്പോഴും 7 യൂണിറ്റ് 8 യൂണിറ്റ് 9 യൂണിറ്റൊക്കെയാണ് കിട്ടുന്നത്. പക്ഷേ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ എനിക്ക് 12 എന്നുള്ളത് 15, 16, 17 യൂണിറ്റ് വരെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ആവറേജ് എടുക്കുമ്പോൾ, ഒരു വർഷത്തെ ആവറേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു ദിവസം 1 കിലോവാട്ടിൽ നിന്നും 4 യൂണിറ്റ്. 3 കിലോവാട്ടിനാണ് സാധാരണ എല്ലാവരും വെക്കുന്നത് കേട്ടോ. സാധാരണക്കാരായിട്ടുള്ളവർ 3 കിലോവാട്ടിൻ്റെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം ഏകദേശം 12 യൂണിറ്റ്, 3 കിലോവാട്ട് വെച്ച് 30 ദിവസമാകുമ്പോൾ ഒരു 350-360 യൂണിറ്റ് വരെ നമുക്ക് കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വൈദ്യുതി ബില്ല് നമുക്ക് സീറോ ആക്കാം. പക്ഷേ വൈദ്യുതി ബില്ല് സീറോ ആണ് എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല്, കറണ്ട് ചാർജ് അടയ്ക്കേണ്ട എന്നല്ല അർത്ഥം. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇതിൻ്റെ നമുക്ക് മിനിമം ചാർജ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടാകുമെന്നറിയാം. ആ ഒരു തുക നമ്മൾ അടയ്ക്കണം, മാസം തോറും അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലാണെങ്കിൽ സാധാരണ ഉപയോഗമുള്ള ഒരു വ്യക്തിക്ക് 4 മുതൽ 5 വർഷം വരെ, 5 വർഷം കൊണ്ട് അവർക്ക് അവരുടെ ആ തുക തിരിച്ചു പിടിക്കുകയും ചെയ്യാം. ഇനി അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇത്രയും കറണ്ട് ഉപയോഗിച്ചില്ലെങ്കിലോ അധികമായുള്ള കറണ്ട് നമുക്ക് KCB തന്നെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു ബൈഡയറക്ഷണൽ മീറ്ററാണ് കൊണ്ടുവയ്ക്കുന്നത്. അതായത് സാധാരണ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന മീറ്ററിൽ ഒരു വശത്തേക്ക് മാത്രം വൈദ്യുതി ഒഴുകുമ്പോൾ നമ്മുടെ ഈ സോളാർ മീറ്റർ എന്ന് പറയുന്നത് ബൈഡയറക്ഷണൽ മീറ്ററാണ്. അതായത് KCBയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട്, അധികമായിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മിച്ചമുള്ള കറണ്ട് ഈ മീറ്ററിലൂടെ തന്നെ തിരികെ ലൈനിലേക്ക് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തൊട്ടടുത്ത വീടുകളിലേക്ക് പകൽ സമയങ്ങളിൽ വൈദ്യുതി നൽകുന്നത് നമ്മളാണ്. അതായത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ ഉൽപ്പാദിപ്പിച്ച കറണ്ട് കൊണ്ടാണ് തൊട്ടടുത്ത വീട്ടിലെ വിളക്കുകൾ തെളിയുന്നത് പകൽ സമയത്ത് എന്ന് ചുരുക്കം. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? നമുക്ക് രാത്രി സമയത്ത് ഈ വൈദ്യുതിയെ അല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്തതിന് പകരമായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ അധികമായിട്ടാണ് കൊടുത്തതെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു 300 യൂണിറ്റിന്റെ കണക്ക് പറയുകയാണ്, ഞാൻ 200 യൂണിറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി 100 യൂണിറ്റ് അധികമായി KCBക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 യൂണിറ്റിന് 1 യൂണിറ്റിന് അവർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന തുക വെച്ചുകൊണ്ട് നമുക്ക് തരും. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 3 രൂപയ്ക്ക് മുകളിലാണ്, 3 രൂപ 15 പൈസ എന്നാണ് എൻ്റെ ഓർമ്മ, ആ തുകയാണ് അവർ നൽകിയിരുന്നത്. അതായത് അത് വെച്ചുകൊണ്ട് നമ്മൾ എത്ര യൂണിറ്റ് വൈദ്യുതിയാണോ അങ്ങോട്ട് നൽകിയത് അത്രയും തുക നമുക്ക് തിരികെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇതിനകത്ത് മറ്റ് പല പ്രയോജനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ ഈ വീട് വെച്ചിരിക്കുന്ന ആളിൻ്റെ അതേ പേരിലുള്ള അവർക്ക് മറ്റൊരു വീട് മറ്റൊരു സ്ഥലത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു തുക അതിൻ്റെ ചാർജായിട്ട് നൽകിക്കൊണ്ട് ഈ ഇലക്ട്രിസിറ്റി നമുക്ക് അവിടെയും ഉപയോഗിക്കാം. ഒന്നും മനസ്സിലായില്ല അല്ലേ. എങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി ഒന്ന് പറയാം, നമുക്ക് സമയമില്ല അതുകൊണ്ടാണ്. അതായത് ഞാൻ ഇവിടെ ഉൽപ്പാദിപ്പിച്ച കറണ്ട് കുറച്ച് അധികമുണ്ടെങ്കിൽ അതിനൊരു ചെറിയ തുക ചാർജ് കൊടുത്തുകൊണ്ട് എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് കൂടി അത് ഉപയോഗിക്കാം എന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു സംഗതിയാണ് അത്. ഏകദേശം ഈ വർഷത്തോടുകൂടി, ഇനി ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ട, കുറച്ച് നാളായി കണ്ടത്, 300 ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഇതിൻ്റെത് എന്നാണ്. അതിനുശേഷം നീട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്ത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വയ്ക്കുന്നത് കുറെ കൂടി നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടൈം പാസിന്റെ സമയത്ത് അവസാനിക്കുകയാണ്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. തുടർന്ന ആഴ്ചകളിൽ, വരും ആഴ്ചകളിൽ നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കട്ട് സന്തോഷം ഇന്നത്തെ ടൈം പാസിൽ നിന്നും സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.
1: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പി ഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഗാനകൗതുകം.

0: സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: ഗാനകൗതുകത്തിന്റെ 344 എപ്പിസോഡിലേക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ചുരുക്കം ചില പാട്ടുകളെ കാനമേജ് സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളൂ. എങ്കിലെന്ത്, അവയിൽ ഒന്നുപോലുമില്ല നിലവാരം കുറഞ്ഞതായി. ആ പാട്ടുകൾ ഓരോന്നും ഇന്നും ആവർത്തിച്ച് ഞാൻ കേൾക്കുന്നു. പലതും ബാല്യ കൗമാര സ്മരണകളുടെ ഭാഗമായതുകൊണ്ടാകാം. കാനമേജയെ പറ്റി ഈ എപ്പിസോഡ് ചെയ്യാൻ പ്രേരണയായത് 1973 പുറത്തിറങ്ങിയ യാമിനി എന്ന ചിത്രത്തിന് വേണ്ടി ഗാനം രചിച്ച് അർജുനൻ മാസ്റ്റർക്ക് ഈണം നൽകി യേശുദാസ് ആലപിച്ച ഈ ഗാനം കേട്ടപ്പോഴാണ്.

കാനമീജയെ പറ്റി കൂടുതൽ അറിയാൻ പരതിയപ്പോഴാണ് 1926 ജൂൺ 13 ജനിച്ച ഇലവുങ്കൽ ജോൺ ഫിലിപ്പ് എന്ന അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയാണ് ഈ വരുന്ന 13 എന്ന് മനസ്സിലായത്. മറ്റൊരു ആകസ്മിത, അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞതും ഒരു ജൂൺ 13 തന്റെ 61 ജന്മദിനത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. മലയാളത്തിൽ 7 നാടകങ്ങൾക്കും 2 കവിതാസമാഹാരങ്ങൾക്കും 100 നോവലുകൾക്കും വേണ്ടി തൂലിക ചലിപ്പിച്ച അദ്ദേഹം ഏതാനും സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങളും എഴുതി. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിൽ വിവാഹപൂർവ്വ പ്രണയം വിട്ട് സാഗരത്തെ വേൽക്കാൻ പോകുന്ന തന്റെ കാമിനി പുഴയെ ഓർത്ത് കേഴുന്ന പുഴയോര കാമുകൻ. കഥ സന്ദർഭത്തിനൊത്ത് കാനമീജയുടെ ഭാവനാസുന്ദരമായ രചന. സംഗീത പ്രതിഭ അർജുനൻ മാഷിന്റെ തീവ്ര വിഷാദ രാഗ ചേർത്ത്. ആസ്വാദക മനസ്സിൽ നഷ്ടപ്രണയ നൊമ്പരത്തിന്റെ നിതാന്തമായ ഓളങ്ങൾ തീർക്കുന്ന വാണി ജയറാമിന്റെ ആലാപനം. ഈ അവിസ്മരണീയ ഗാനം ഒന്ന് ശ്രവിക്കൂ.

1962 റിലീസ് ചെയ്ത ഉദയയുടെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഭാര്യ എന്ന സിനിമയ്ക്ക് വേണ്ടി കഥയും തിരക്കഥയും രചിച്ചുകൊണ്ട് സിനിമയിലും അരങ്ങേറ്റം നടത്തി. കോട്ടയം ജില്ലയിലെ കങ്ങഴയിലെ ഹൈസ്കൂളിൽ നിന്നും മലയാളം ഹയർ പാസ്സായ ശേഷം പട്ടാളത്തിൽ ചേർന്നു. തിരിച്ചു വരുമ്പോൾ ബി ക്ലാസ് മെഡിക്കൽ പ്രാക്ടീഷണർ ആകാൻ യോഗ്യത നേടിയിരുന്നെങ്കിലും സാഹിത്യവാസന ഉണ്ടായിരുന്നതിനാൽ CMS മിഡിൽ സ്കൂളിലും പിന്നീട് മുണ്ടക്കയം, കുമ്പളാംപൊയ്ക, കോട്ടയം എന്നിവിടങ്ങളിലെ CMS സ്കൂളുകളിലും അധ്യാപകനായി ജോലി നോക്കി. കഥാരചന ജോലിക്ക് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ ജോലി രാജിവെച്ചു. 1977 പുറത്തു വന്ന അഷ്ടമംഗല്യം എന്ന ചിത്രത്തിൽ കമലഹാസനും വിധുബാലയുമായിരുന്നു നായിക നായകന്മാർ. ഇതിലും കാനം അർജുനൻ ടീമിൻ്റെ ആയിരുന്നു ഗാനങ്ങൾ. യേശുദാസ് ആലപിച്ച ഈ മനോഹര ഗാനമാകട്ടെ അടുത്തത്.

അച്ചാച്ചിയുടെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും പ്രണയ സുരഭിലെ ഗാനങ്ങൾ എഴുതാൻ എങ്ങനെ കഴിയും? കവിയുടെ മകളും ഗാനരചയിതാവുമായ സേബ ജോയിയുടെ ചോദ്യം. അർജുനൻ മാസ്റ്ററുമായുള്ള പിതാവിന്റെ ആത്മബന്ധം തന്നെ ആവണം പാട്ടുകളെല്ലാം ഇത്രയും ഹൃദയഹാരിയാകാൻ കാരണമെന്ന് വിശ്വസിക്കുന്നു സേബ ജോയ്. മാസ്റ്ററുടെ മനസ്സ് അച്ചാച്ചിക്കും അച്ചാച്ചിയുടെ മനസ്സ് മാസ്റ്റർക്ക് നന്നായി അറിയുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പാട്ടുകൾ പിറക്കും. താൻ കഥയും തിരക്കഥയും എഴുതിയ സിനിമകൾക്ക് വേണ്ടി മാത്രമേ അച്ചാച്ചി പാട്ടെഴുതിയിട്ടുള്ളൂ. കഥാസന്ദർഭം പൂർണ്ണമായും ഉൾക്കൊണ്ട് എഴുതാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. യാമിനിയിലെ ഈ ഗാനം കേൾക്കുക.

1960s മലയാളത്തിലെ ജനപ്രിയ നോവൽ ശാഖ രൂപപ്പെടുത്തിയതിൽ മുട്ടത്ത് വർക്കിക്കൊപ്പം നിർണായക പങ്കുവഹിച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു കാനം. സേബ ഓർക്കുന്നു, കോട്ട്, ആശയത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അച്ചാച്ചി തയ്യാറായിരുന്നില്ല. അദ്ദേഹം രാത്രി ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് പാട്ടെഴുതാനിരിക്കുക. കൂട്ടിന് അമ്മയും ഉണ്ടാകും. മനസ്സിൽ പാട്ട് രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ ഡയറിയിൽ എഴുതി വയ്ക്കും. പിന്നെ സ്വന്തം ട്യൂണിൽ അതൊന്ന് മൂളി നോക്കും. ഈണത്തിൽ ഒതുങ്ങാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്തും. മിക്കപ്പോഴും അമ്മയായിരിക്കും ആ പാട്ടുകളുടെ ആദ്യ ശ്രോതാവ്. എൻഡ് ഓഫ് കോട്ട്. കട്ട പിടിച്ച ആ ഇരുട്ടിലേക്ക് നോക്കിയാണ് രാത്രിയെക്കുറിച്ച് മലയാളത്തിൽ കേട്ട ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്ന് കാനം മനസ്സിൽ കുറിച്ചത്. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിലെ ആ ഗാനത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.

ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രദ. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പാൽ ഹൽവയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. പാല് 1 ലിറ്റർ, കോൺഫ്ലവർ 1 ടീസ്പൂൺ, മൈദ 1 ടീസ്പൂൺ, പഞ്ചസാര 1 കപ്പ്, നെയ്യ് 2 സ്പൂൺ, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത് 10 എണ്ണം. ഇനി പാൽ ഹൽവ തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി ഒരു പാത്രത്തിൽ പാലൊഴിച്ച് തുടരെ ഇളക്കുക. ഇത് കുറുകി വരുമ്പോൾ വെള്ളത്തിൽ കലക്കിയ മൈദയും കോൺഫ്ലവറും ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാരയും ഇട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കുക. കുറുകി വശങ്ങളിൽ നിന്നും ഇത് വിട്ടുവരുമ്പോൾ നെയ്യ് കുറേശ്ശെ ചേർക്കുക. അണ്ടിപ്പരിപ്പും ഇട്ട് വാങ്ങി നെയ്യ് പുരട്ടിയ പാത്രത്തിൽ കോരിയിട്ട് നിരത്തുക. ഇത് തണുക്കുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കുക. അങ്ങനെ പാൽ ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി പാൽ ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി ഒരു പാത്രത്തിൽ പാലൊഴിച്ച് തുടരെ ഇളക്കുക. ഇത് കുറുകി വരുമ്പോൾ വെള്ളത്തിൽ കലക്കിയ മൈദയും കോൺഫ്ലവറും ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാരയും ഇട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കുക. ഇത് കുറുകി വശങ്ങളിൽ നിന്നും വിട്ടുവരുമ്പോൾ നെയ്യ് കുറേശ്ശെ ചേർക്കുക. അണ്ടിപ്പരിപ്പും ഇട്ട് വാങ്ങി നെയ്യ് പുരട്ടിയ പാത്രത്തിൽ കോരിയിട്ട് നിരത്തുക. ഇത് തണുക്കുമ്പോൾ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കുക. അങ്ങനെ പാൽ ഹൽവ തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സഹകരണ യൂണിയൻ കേരളയുടെ കോളേജുകളിൽ ഹയർ ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിന് ജൂലൈ 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജിലെ BSc നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് ഇന്ന് മുതൽ ജൂലൈ 2 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471256031. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. യോഗ്യത: കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സ്. 1 വർഷ ദൈർഘ്യമുള്ള സർക്കാർ അംഗീകൃത ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ. മലയാളം ടൈപ്പ് റൈറ്റിംഗ് അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 12 രാവിലെ 10 അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447484348. മറ്റൊരു നമ്പർ 8547005083. ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ബന്ധപ്പെട്ട് കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ജൂൺ 11-12 തീയതികളിൽ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കൂടാതെ ഡ്രോപ്സ് ഓഫ് ഹോപ്പ് 2026 തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ രക്തദാതാക്കളെ ആദരിക്കുന്നു. പൊതുജനങ്ങൾക്ക് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. SN Trustee ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവ്. 27 രാവിലെ 11 ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകണമെന്ന് അറിയിച്ചു. കുഴിമതിക്കാട് ഗവൺമെന്റ് HSSലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീനിയർ അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം 24 രാവിലെ 10. ഇളമ്പള്ളൂർ KGV ഗവൺമെന്റ് UP സ്കൂളിലെ UPST ജൂനിയർ സംസ്കൃത അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 15:00 ഉച്ചയ്ക്ക് 2 നടക്കും. കൊല്ലം തേവള്ളി ഗവൺമെന്റ് മോഡൽ HS4 ഗേൾസിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 2:00 ഉച്ചയ്ക്ക് 2 നടക്കും. കുരീപ്ര ചൊവ്വള്ളൂർ സെന്റ് ജോർജ് TTIയിൽ DLD കോഴ്സിന് അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447560380. മറ്റൊരു നമ്പർ 9591216133. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കാറ്റോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഓക്കെ, നല്ലൊരു തണുത്ത അന്തരീക്ഷം അല്ലേ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല അടിപൊളി മഴ. ഞാനിപ്പോ ഇവിടെ ഈ പരിപാടി ചെയ്യുമ്പോൾ തന്നെ പുറത്ത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ, നല്ല കറുത്തീരുണ്ട ഒരു അന്തരീക്ഷമൊക്കെയാണ്. പിന്നെ ഇനി പറയാനാണെങ്കിൽ ഇന്ന് തൊട്ട് ഇങ്ങോട്ട് ഫുട്ബോൾ ആവേശം തുടങ്ങുകയാണ്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് മാച്ച് കാണാനായിട്ടൊക്കെ, ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ആവേശം 2 ദിവസം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലങ്ങ് തുടങ്ങി. ഏതൊക്കെ സ്ഥലത്താണ് അതിൻ്റെ ഒരു വിളംബര യാത്ര അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷമൊക്കെ തുടങ്ങി, കുട്ടികളുമൊക്കെ ആയിട്ട് അവർ വന്നത് കാണാൻ തന്നെ ബാൻഡും മേളമൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഇത് കൂടാതെ നമ്മൾ കേട്ടത് ഒരു കുഞ്ഞിൻ്റെ വാർത്തയിലേ, റോഡിൽ ഒരു എന്താ പറയുക, മുട്ടിലിഴഞ്ഞ് കുഞ്ഞ് റോഡിലേക്ക് ഇഴഞ്ഞു വന്നു, വീട്ടുകാരറിഞ്ഞില്ല. എന്തായാലും ഒരു നല്ല ഒരു മനുഷ്യന് കാരണം ആ കുഞ്ഞിന് ഒരു അപകടവും പറ്റിയില്ല. ആ വീഡിയോ ഒക്കെ കണ്ടൊക്കെ അയ്യോ എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ എന്ന് നമ്മളറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയല്ലേ. ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അതല്ലേ, ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. നമ്മളെ പരിപാടി തുടങ്ങുന്നു. വിളിക്കേണ്ട നമ്പർ 0474293111. ആദ്യത്തെ കോൾ. ഹലോ ഹലോ, ആദ്യത്തെ കോള് തന്നെ ഒന്നും കേൾക്കാൻ പറ്റാത്ത കോളായി പോയോ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ തന്നെ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറിയേക്കുക. വിളിച്ച് തുടങ്ങുമ്പോൾ റേഡിയോ അടുത്ത് നിന്ന് മാറിക്കോളൂ. അതുകൂടാതെ ചിലപ്പോൾ ഒരുപക്ഷെ കുറേ നേരം കൊണ്ട് ശ്രമിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ കോള് കണക്റ്റ് ആവുന്ന ഒരു സമയമുണ്ടല്ലോ. അതായത് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് പേര് ചോദിച്ച് നിങ്ങളുടെ പാട്ട് ചോദിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴെങ്കിലും ആ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കുക. അപ്പോൾ കാരണം നിങ്ങളെ കോൾ കണക്ട് ആയി ഏത് നിമിഷവും നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ എന്തായാലും ആ കാര്യം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നമ്മുടെ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ കോള് കട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക, കോളിലേക്ക് പോകാം. ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി.
3: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
4: ഇത് കൊല്ലത്തുനിന്ന് ബിന്ദുജ വിളിക്കുക.
3: ബിന്ദുജ എന്ത് ചെയ്യാണ്? ഓഹോ, ഓക്കെ. അപ്പോ ഇങ്ങനെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട് ബിന്ദുജ?
4: വീട്ടിലെ ചേട്ടനുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്.
3: 2 കുഞ്ഞുങ്ങൾ, എന്ത് പ്രായമായി?
4: മോള് 2-ലും മോൻ 5-ലും.
3: 2-ലും 5-ലും. ആഹാ, ഓക്കെ. സ്കൂളിൽ പോയോ രണ്ടുപേരും?
4: ഓ, 2-ലും പോയി.
3: ഓക്കെ. ഇനി 3:30-4 മണിയൊക്കെ കഴിയുമ്പോ വീണ്ടും തിരക്കായി അല്ലേ? അതുവരെ റേഡിയോ കേക്കോ? ശരി, കുട്ടികളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ബിന്ദുജ പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നേ?
4: പിള്ളേർക്കുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും.
3: പിന്നെ
4: അവർക്ക് വേണ്ടി കൂടുതൽ
3: കളിക്കും. അല്ല, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിട്ട് അവർ തിരിച്ചെത്തുന്ന ഇടയ്ക്കുള്ള ഒരു സമയം വളരെ പെട്ടെന്ന് അങ്ങ് പോയി എന്ന് തോന്നുവോ ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ? ഓക്കെ ഓക്കെ. ബിന്ദുജ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
4: ഞാൻ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ചേച്ചി.
3: ആഹാ, ഓക്കെ. എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്?
4: ഞാൻ ഒരുപാട് കിട്ടത്തില്ല.
3: കിട്ടത്തില്ല, ഇന്ന് ആദ്യമാണ്.
4: ആദ്യമായിട്ടാ ചേച്ചിയടുത്ത്.
3: ഓക്കെ. അല്ല, അപ്പൊ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പരിപാടിയില്?
4: പാട്ടിനകത്തൊക്കെ വിടും.
3: വാട്സപ്പ് മെലഡി. ശരി ശരി ബുദ്ധിച്ച. അപ്പൊ ഇന്ന് ഏത് പാട്ടാ?
4: പതിനാലാം
3: ആ പറഞ്ഞോ.
4: എന്റെ ചേട്ടന്റെ പിറന്നാളാണ്.
3: ഓക്കെ, ചേട്ടന്റെ പേരെന്താ?
4: വിഷ്ണു.
3: വിഷ്ണു, ഓക്കെ വിഷ്ണു. അപ്പൊ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ആശംസകൾ നേരത്തെ തന്നെ അറിയിക്കുന്നു
4: കേട്ടോ.
3: ഓക്കെ, എല്ലാവർക്കും കൂടെ വേണ്ടേ ഈ ബിന്ദുജ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ മനോഹരമായ ഗാനം നമ്മൾ കേൾക്കാൻ പോവാണ്. കാതോട് കാതോടത്തിലെ ആദ്യത്തെ ഗാനം.

0: ഓക്കെ, അങ്ങനെ മനോഹരമായ ഒരു ഗാനമാണ് കേട്ടത്. നമ്മൾ വീണ്ടും അടുത്തൊരു കൗളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ?
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ, നമസ്കാരം. പള്ളിക്ക് ഇരുന്ന് സുരേഷ് കുമാറാ വിളിക്കുന്നേ.
0: സുരേഷ് ഓർമ്മയുണ്ട്, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ശരിയാ, എങ്ങനെയുണ്ട് ഇപ്പൊ മഴയായിട്ട് യാത്രയൊക്കെ?
1: നല്ല മഴ, കണ്ണ് കാണാൻ വയ്യാത്ത മഴയാണ്.
0: അപ്പൊ ഓട്ടോ ഒക്കെ എങ്ങനെ?
1: പറ്റുന്നില്ല.
0: ആഹാ,
1: വണ്ടി ഓടാനേ പറ്റുന്നില്ല.
0: പക്ഷേ ഓട്ടം കിട്ടുന്ന സമയമാണ് അല്ലേ?
1: ആ, ഓട്ടം കിട്ടുന്ന നല്ല മഴയാണ്, ചെറിയ മഴയല്ല, നല്ല മഴയാണ്.
0: ഈ മഴയത്ത് ഓട്ടം ഓടുമ്പോൾ നനയും ചെയ്യില്ലേ ചേട്ടാ? ചില ഇടയ്ക്കിടയ്ക്ക്
1: ചെറിയ മഴയാണെങ്കിൽ ഓട്ടം കിട്ടും, വലിയ മഴയാണെങ്കിൽ വലിയ പാടാ.
0: ഓട്ടം കിട്ടത്തില്ല, ആളുകളെങ്ങും പോവില്ലായിരിക്കും. ആഹാ, ഓക്കെ. അതേ, അതോടൊപ്പം തന്നെ നിങ്ങൾ കൂടെ കൂടെ ഈ പറയുന്ന കണക്ക് രണ്ട് സൈഡിലും വെള്ളം കയറാതിരിക്കാൻ, അത് ആ ഇത് പിടിച്ച് കെട്ടിടുമ്പോഴൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ നനയും.
1: ആ, പരമാവധി നമ്മള് നോക്കി പോകണം.
0: അതെ അതെ, നിങ്ങൾ
1: നോക്കി പോകണം.
0: അത് മാത്രല്ല, നിങ്ങളും പതുക്കെ പതുക്കെ ഒക്കെ പോകണം കേട്ടോ. അപ്പൊ കാരണം അടുത്തൂടെ പോകുന്നതിന് ദേഹത്തൊന്നും വെള്ളം തെറിപ്പിക്കരുത്. അടിപൊളി പാട്ട് കേൾക്കാം. ഓക്കെ, ഉറപ്പായിട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, സന്തോഷം വിളിച്ചതിൽ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
0: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
2: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
0: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
2: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ.
0: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
2: മൂന്നാം കുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
0: വരൂ, ഈ രുചി നേരിട്ടറിയൂ.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹവും വൃക്ക രോഗവും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ അശ്വതി കൃഷ്ണ ബി, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8-ൽ കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ, ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: ഇത് ആരാണ്?
5: ഞാൻ അഞ്ചാലുംമൂട്ടിൽ നിന്നും സരിതയാണ്.
4: അഞ്ചാലുംമൂട്ടിൽ നിന്നും സരിതയാണ്. ഓക്കെ, പറയൂ, എന്തൊക്കെയാണ് അഞ്ചാലുംമൂട്ടി വിശേഷം? മഴയുണ്ടോ അവിടെ?
5: ഭയങ്കര മഴ, അതിന് സന്തോഷം. കൊറേ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നതാ, കിട്ടുന്നില്ല.
4: ഓക്കെ,
5: കിട്ടത്തില്ല. ഇന്നിപ്പോ ഭയങ്കര സർപ്രൈസ്, ചുമ്മാ വിളിച്ചതാ, കിട്ടത്തില്ല എന്ന് മനസ്സിച്ച് തന്നെ വിളിച്ചതാ, പക്ഷെ കിട്ടി.
4: ആദ്യമായിട്ട് കിട്ടുകയാണ്.
5: പിന്നെ ശ്രീലക്ഷ്മിക്ക് സുഖമാണോ?
4: സുഖായിരിക്കുന്നു, സന്തോഷം.
5: എന്റെ ഒരുപാട് ഇഷ്ടമാ, സൗണ്ട് ഒക്കെ ഒരുപാട് ഇഷ്ടമാ.
4: താങ്ക് യു. ഓക്കെ, എന്താ ചെയ്യുന്നേ? വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നു. എത്ര നാളായി നമ്മളെ റേഡിയോ ഇങ്ങനെ കേട്ടു തുടങ്ങിയിട്ട്?
5: കൊറേ വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്നു. ഞാൻ എപ്പോഴും വിളിക്കണമെന്ന് നോക്കും, പക്ഷെ വിളിക്കും, പക്ഷെ വിളിക്കുമ്പോ കിട്ടത്തില്ല. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് വിളിക്കാതായി, കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട്.
4: ഇന്ന് എന്താ തോന്നി ഒന്ന് വിളിക്കാനായിട്ട്?
5: എന്തോ ഒന്നും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് കിട്ടത്തില്ല, പക്ഷെ ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോഴേ കിട്ടി.
4: അതാണ്, ഇതിനുമുണ്ട് ഒരു സമയം അല്ലേ?
5: അതാണ്. ശ്രീലക്ഷ്മിയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
4: എന്റെ വീട്ടില് ഈ പറയും പോലെ എല്ലാരും ഉണ്ട്. അമ്മയുണ്ട്, ബ്രദർ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അമ്മയുണ്ട്, പിന്നെ
5: അങ്ങനെ.
4: ഓക്കെ, പിന്നെ
5: എങ്ങനെ പറഞ്ഞിട്ടുണ്ട്?
4: പാട്ട് പാടുവോ?
5: ഇല്ല, പാട്ട് പാടത്തില്ല, പറഞ്ഞിട്ടുണ്ട്.
4: ശരി, അവിടെ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ. ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു ശ്രോതാവല്ലേ?
5: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, ഹസ്ബൻഡ് അമ്മയുണ്ട്.
4: ഓക്കെ,
5: ഹസ്ബൻഡ് ഓട്ടോ ഓടുന്നു, മോൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
4: ഓഹോ, ഓക്കെ, ശരി. അപ്പോ മോന്റെ പേരെന്താ?
5: മോന്റെ പേര് അഗ്രജ്.
4: അഗ്രജ് ഏത് സ്കൂളിലാ? അവിടെ അഞ്ചാലുംമൂട് സ്കൂളിലാണോ? ആ സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ ആളിന്റെ?
5: അപ്പൊ
4: ഫുട്ബോളിന് ഇന്നിപ്പൊ തൊട്ട് അങ്ങോട്ട് ഉറക്കം കാണില്ലല്ലോ ആളിന്.
5: ഞാൻ ഇന്നിപ്പം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാത്രി 12:30 കളിയാണ്, എനിക്ക് കാണണം. ഞാൻ പറഞ്ഞു, ആരതിക്ക് ട്യൂഷൻ അല്ലേ, നീ എങ്ങനെ കാണും? അത് കുഴപ്പമില്ല, ഞാൻ എണീക്കാം.
4: കുട്ടികളൊക്കെ ഇന്നോട്ട് ഉറക്കമില്ല അവർക്ക്, അവരൊക്കെ ഉറക്കൊഴിഞ്ഞ് തന്നെ അത് കാണും കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ കുട്ടികൾക്ക് ഭയങ്കര ഹരമായി നിക്കുകയാണ്. പിന്നെ ഇതും വേണം, അവരതും ആസ്വദിക്കട്ടെ അല്ലേ? നല്ലല്ലേ?
5: പോകുന്നുണ്ട്.
4: ഓഹോ,
5: കളിച്ച് നാഷണലൊക്കെ കളിച്ച് ജയിച്ചു വന്നതാ.
4: ഓ ശരി ശരി, അപ്പൊ ആള് മിടുക്കനാണ്, അപ്പൊ ആള് കാണേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ വരട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചില്ല. അപ്പൊ ഇനി ഇതുപോലെ വിളിക്കണം കേട്ടോ.
5: ഓക്കെ ഓക്കെ
4: അപ്പൊ പാട്ട് കേൾക്കാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതുകൂടുകാരാണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, നമുക്ക് ഒരു കോളിനുള്ള സമയമേ ഉള്ളൂ, കാരണം അത് കഴിഞ്ഞ വാർത്തയാണ്. നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം. ആരാണ്? അമ്മ, ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ. ഓക്കെ, ആ ഇനി പേര് പറയോ.
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ആ പാട്ട് കേട്ടാ മതി.
1: വേണ്ടിയുള്ള പാട്ടാണെങ്കിൽ എല്ലാവർക്കും കൂടെ കൂടിയുള്ള പാട്ട്.
0: ആ മോളുടെ പേരൊന്ന് പറയോ. അപ്പൊ മോക്ക് വേണ്ടിയല്ലേ, പേരൊന്ന് പറയോ.
1: മോള് മരിച്ചു പോയി. മോളെ പേര് അശ്വതിയായിരുന്നു.
0: ഓഹോ, ഓക്കെ. എന്ത് പറ്റിയതാ മോക്ക്?
1: തീപ്പൊള്ളലേറ്റ് മരിച്ചതാ.
0: തീപ്പൊള്ളലേറ്റോ? എത്ര വർഷമായി അമ്മ?
1: നമ്മളെ നിലവിളക്കിൽ വന്ന് തീപ്പൊള്ളലേറ്റ് മോളെ ആക്കിയിട്ട് 7 വർഷമായി.
0: ഓ,
1: 26 വയസ്സുള്ളപ്പോഴാ മരിച്ചത്.
0: ഓക്കെ, വിളക്ക് കത്തിക്കുന്ന സമയത്തായിരുന്നോ?
1: ഇല്ല, നമ്മളെ അമ്പലത്തിൽ പൂജയും കഴിഞ്ഞ് വന്ന് മോള് അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. തലേന്ന് ആഴ്ച പൂജയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ചിരുന്നു നമ്മളെ വീട്ടിൽ. അതങ്ങനെ കത്തിച്ച് വെക്കുന്ന പതു കൊണ്ട് എന്നും വിളക്കില് മോള് വിളക്കണച്ചപ്പം സോളിന് കണ്ട് തീ പിടിച്ചു. അങ്ങനെ തീ പിടിച്ച് എന്നെ അന്നേരം വിളിച്ചപ്പോഴും ഞാനും മോളും മാത്രമേ, മോളും അച്ഛനും മരിച്ചു, എന്റെ ചിത്തമൊന്നും മരിച്ചു പോയായിരുന്നു. മോളെ ആക്കിയിട്ട് ഞാൻ കമ്പനി പോയത്. കമ്പനി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്ന് കൊണ്ടുപോയായിരുന്നു. ഇടയ്ക്ക് വെച്ച് മറിഞ്ഞു വന്ന കാലിനൊരു പൊട്ടലുണ്ടായിരുന്നു. വീട്ടിൽ ഇരിക്കട്ടാ പോയി. ഇയാളെ അമ്പലത്തിൽ പോയി പൂജയൊക്കെ കഴിഞ്ഞു വന്നു നിലവിളക്കണക്കിപ്പം ഫോളിന് തീ ചോളിന് തീ പിടിച്ചെന്ന് അതിൻ്റെ കൂടെ പറഞ്ഞത് ഒന്നേ എന്നെ അറിയിച്ചു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമായിരുന്നു. ഒരുപാട് സമയം വിളിക്കുകയടിക്കുകയൊക്കെ ചെയ്യും കമ്പനി. അന്നേരം വിളിച്ചിട്ട് എടുത്തില്ല. അന്നേരം എനിക്കൊരു സംശയം പോലും അങ്ങനെ വിളിച്ച് കൂട്ടുകാരെ എല്ലാം പക്ഷെ മോള് വിളിച്ച് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ജോലി അല്ലായിരുന്നു. കമ്പനി മൈക്കാടി ജോലിയായിരുന്നു.
0: ഈ തീപ്പൊള്ളലേറ്റ സമയത്താണോ ഈ വിളിക്കുന്നേ?
1: ആ ഫോണിനകത്ത് ആ ഫോൺ ഇപ്പോഴും ഉണ്ട്. ആ തീപ്പൊള്ളലേറ്റ് ആ വിളക്കുമുറി തന്നെ ഒരു കണ്ടി വെള്ളവും കുടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു തീപ്പൊരി പോലും വിളിച്ചില്ല. മോളുടെ ശരീരത്തിൽ നിന്ന് ആ പൊള്ളി ഒന്നും കിട്ടിയില്ല. എന്നെ വിളിച്ചപ്പോ പിന്നെ എന്നെ വിളിച്ചു ഞാൻ വിളിച്ചപ്പോ എടുത്ത് അമ്മച്ചയെ ഓടി വായെന്ന് പറഞ്ഞു നില വിളിച്ചുകൊണ്ട് വിളിച്ചു. അങ്ങനെ ഞാൻ ഓടി ഓട്ടോ വിളിച്ചു വന്നപ്പോ വന്ന് അമ്മയെ വണ്ടി വിടല്ലേ ഞാൻ ചോദിച്ചു. എന്തോന്നറി ഈ മോപ്പ് കുഞ്ഞുനാള് ജന്നി വരുമായിരുന്നു. അതാണ് ഞാൻ വിചാരിച്ചപ്പോ ജന്നി വന്ന സംസാരിക്കത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഓടി വന്നപ്പം പറഞ്ഞു ഓട്ടോ വിടല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു ഒരിക്കൽ അയാള് തന്നെ കഥവും പൂട്ടി കെട്ടി എല്ലാം സ്വസ്ഥം എടുത്തിട്ട് എല്ലാം ഒരു കുഴപ്പവും അന്നേരം ഇല്ലായിരുന്നു. ഞാൻ വരുമ്പോ കസേരപ്പുറത്ത് ഇരിക്കുക. വേദന ഉണ്ടെന്ന് പോലും ഇവിടെ അറിയിക്കുന്നില്ല. ഞാൻ ഉടനെ
0: തീ അപ്പൊ അണഞ്ഞു. ആള് കസേരയിൽ ഇരിക്കുവാണ്.
1: തീ ഫസ്റ്റ് ശരീരത്തിൽ തീപ്പൊള്ളലൊന്നും കേട്ടതായിട്ടേ ഇല്ല.
0: നല്ല
1: ശരീരമായി വെള്ളമൊന്നും കുരിച്ചാ മുടിയുണ്ട്. മുടിക്കും തീ കുടിച്ചിട്ടില്ല.
0: ഓക്കെ,
1: ആ ഡ്രസ്സ് ഒരു ജോലി കഴിഞ്ഞതേ ഉള്ളൂ.
0: ഓക്കെ, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോ എന്ത് സംഭവിച്ചു? അപ്പൊ
1: അവിടെ കൊണ്ടു ചെന്നപ്പോ അവരെ ഒന്നിച്ചിരി മരുന്ന് കണ്ടിട്ട് കേട്ടോ. അന്ന് നടന്നാ പിന്നെ ആശുപത്രി കയറിയതും വിടുമ്പോ ഒത്തിരി നടക്കണം. ഞാൻ റോഡിൽ കയറണമെങ്കിൽ അങ്ങനെ നടന്നൊക്കെ പോയി. നല്ലതുപോണം കാര്യം പറഞ്ഞ ഓട്ടോയിൽ ഇരുന്ന് പോയി. അന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തുനടത്തി മരുന്ന് കേട്ടോന്ന ഉപ്രാളം ഉണ്ടായി. അവര് അവിടുന്ന് പിന്നെ മെഡിക്കൽ കൊണ്ടുവന്നു.
0: ഓക്കെ, എന്തായിരുന്നു അന്നപ്പോ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞപ്പോ?
1: അപ്പൊ ഡോക്ടർ പറഞ്ഞ ആദ്യമൊക്കെ എന്നോട് പറഞ്ഞ പിന്നെ അച്ചടിക്ക് ഒരുപാട് മാറ്റമുണ്ട്
0: മാറ്റമുണ്ടെന്ന്.
1: അങ്ങനെ പിന്നെ ഒരു 10-12 മണിയായപ്പോ ഞങ്ങള് ചേച്ചിയോ മോനും ഒക്കെ ഉണ്ടായിരുന്നു. മോൻ പറഞ്ഞു കുഞ്ഞമ്മയൊക്കെ വീട്ടിൽ പോകും ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. അന്നേരം കുഞ്ഞു 9:30 മരിച്ച കാര്യമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് എന്നെ അറിയിച്ചതും രാത്രി 12 ഞങ്ങളെ കൊണ്ട് മുന്നേ ആക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ ആശുപത്രി പോകാനായിട്ട് ഒരുങ്ങിയിരുന്ന സമയത്ത് കുഞ്ഞ് മരിച്ചെന്ന് പിന്നെ അറിയുന്നു, എന്നെ അറിയിക്കുന്നില്ല.
0: ഓക്കെ,
1: ഒരു മോളെ ഉള്ളായിരുന്നു.
0: ശരി, മനസ്സിലായി. സമാധാനിക്കുക അമ്മ എന്തായാലും, കേട്ടോ. ഓക്കെ, എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. മോക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കേൾക്കാം കേട്ടോ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. കേരളത്തിലും ആവേശം വാനോളം. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. രോഗിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗലക്ഷണങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ RT-PCR പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ NIVയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിപ ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് ഇയാളെ മാറ്റി. രോഗസ്ഥിരീകരണ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളും രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ആരോഗ്യമന്ത്രിയും സ്ഥലം MLA സ്ഥിതിഗതികൾ വിലയിരുത്തി.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 8 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നുണ്ടോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയിൽ കർശന പരിശോധന നടത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിനു നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലുണ്ടായ ഈ പുതിയ ഏറ്റുമുട്ടലിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്ട്രക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ലാറ്റിനമേരിക്കൻ ശൈലിയോടും യൂറോപ്യൻ കരുത്തിനോടും ഒരുപോലെ ആഭിമുഖ്യം പുലർത്തുന്ന കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർന്നു. ഗ്രാമനഗര ഭേദമന്യേ നാടാകെ കാൽപന്ത് ലഹരിയിലാണ്. മഹാമേളയ്ക്ക് വിസിൽ മുഴങ്ങാൻ ഈയൊരു പകൽ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോളിനോടുള്ള തങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ച് കേരളം വീണ്ടും ശ്രദ്ധ നേടുകയാണ്. കവലകളിൽ സൂപ്പർ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകൾ ഉയർന്നു കഴിഞ്ഞു. റോഡുകളിലും മതിലുകളിലും പ്രിയ ടീമുകളുടെ ജേഴ്സി നിറങ്ങൾ നിറഞ്ഞു. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ എന്നിവർക്കൊപ്പം ലാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങളുടെ ജേഴ്സികൾ വിപണികളിൽ വൻതോതിൽ വിറ്റഴിയുകയാണ്. ക്യാമ്പസുകളിലും ചില സ്കൂളുകളിലും ലോകകപ്പ് വിളംബര റാലികളും പ്രകടനങ്ങളും നടന്നു. ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും മുൻകൈയെടുത്ത് വലിയ സ്ക്രീനുകളിൽ കളി കാണാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവ് ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും 100 സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി.

271-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1560 രൂപ താഴ്ന്ന് 1,06,800 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ്പ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അളച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കും. എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൌരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
1: PM കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. PM കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ 2nd ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചു.

0: ായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലുകൾക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Our discussions today have three dimensions. First, the bilateral cooperation between India and the West. Second, the partnership between India and the European Union. And third, what our two countries can do together in the world for the world.
0: ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14th കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2nd സിവിൽ ഇൻവെസ്റ്റിച്ചോർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹംഗ്ബോയുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 to 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അങ്ങനെ നമ്മളൊരു ഇടവേള കഴിഞ്ഞ് തുടങ്ങുകയാണ് കാതോട് കാതോരം. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഒപ്പം ഉള്ള ശ്രീലക്ഷ്മി എം എസ്. കോളിലേക്ക് പോവാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: സജി കോയിക്കട.
0: ആ സജി ചേട്ടാ, എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നോ? ഓക്കെ സജി ചേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അറിയാറുണ്ട് സജി ചേട്ടന്റെ, തിരക്കാറുണ്ട് ചേട്ടന് സുഖമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ റേഡിയൊക്കെ കേട്ടുകേട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്പോ ഫുട്ബോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ സജി ചേട്ടാ?
1: ഫുട്ബോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാ.
0: കാണാറില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇന്നോട്ട് അതിന്റെ ഒരു ആവേശമൊക്കെ തുടങ്ങുവാണല്ലോ. നമ്മൾ കണ്ടില്ലെങ്കിലും നമുക്കിത് ഇങ്ങനെ കേൾക്കാം. ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ മൊത്തം ഒക്കെ ഈ ഒരു ബഹളമൊക്കെ കാണും. ഓരോ ടീം ജയിക്കുമ്പോ അതിന്റെ ഒരു വിജയാഘോഷവും അല്ലേ? ഓക്കെ. അപ്പോ
1: ഈ പാട്ടേ 40 വർഷം മുമ്പ് എന്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരത്തി കഴിഞ്ഞ വർഷം റിട്ടയർഡായി. പേര് നിർമ്മല എന്നാണ്.
0: നിർമ്മല ചേച്ചിക്ക് വേണ്ടിട്ടാണ്. ഓക്കെ സജി ചേട്ടാ, സന്തോഷം കേട്ടോ. വിളിച്ചില്ല, പാട്ട് കേൾക്കാം.

0: a flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
1: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
2: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
1: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
2: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
1: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
2: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
1: മൂന്നാംകുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
2: വരൂ, ഈ രുചി നേരിട്ടറിയൂ.
3: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതലാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. കോളിലേക്ക് പോ. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. ഹലോ, ഇത് ആരാ? ഇത് മണിച്ചേട്ടാ. എന്താണ് അവിടെ ഒരു ശബ്ദം? ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതാണ് എന്റെ പ്രശ്നം.
1: അല്ല, ഇവിടെ
0: മഴയുടെയാണോ അതോ റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചിരിക്കുന്നതാണോ? മണിച്ചേട്ടൻ ശബ്ദം കുറച്ച് സംസാരിക്കുന്നതാണോ? എന്താണെന്നറിയില്ല, എനിക്കൊന്നും വ്യക്തമാവുന്നില്ല. ഓക്കെ, ചേട്ടൻ തൃശ്ശൂരുള്ള ആളാണ് അല്ലേ? മനസ്സിലായി, അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് മനസ്സിലായി ആളെ. ഓക്കെ, ഓക്കെ, എല്ലാവർക്കും അറിയാം. ഓക്കെ,
1: എല്ലാവരും
0: ഫിലോമിന, ഫിലോമിനയ്ക്കും അറിയാം.
1: നല്ലൊരു പാട്ട് വേണം കേട്ടോ.
0: ഏത് പാട്ടാ വേണ്ടേ?
1: ഏത് പാട്ടാണ്?
0: ആ പാട്ടാണ് വേണ്ടത്. ആ പാട്ട് കേൾക്കാലോ. ഇത് ആർക്ക്
1: വേണ്ടിട്ടാ?
0: എനിക്ക് സ്വന്തമായിട്ട് കേൾക്കാനാണ്. അതാണോ? ഓക്കെ ഓക്കെ ചേട്ടാ, എന്തായാലും സന്തോഷം കേട്ടോ വിളിച്ചതില്. നമുക്ക് ഗാനം കേൾക്കാം.

0: അപ്പൊക്കെ നല്ലൊരു ഗാനമായിരുന്നു ധനം എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 കാതുകൊടുക്കാതരം തത്സമയ ഫോണിൻ പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ് കോൾ ഉണ്ട് നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: വാഹിദേട്ടനാണ്.
1: അറിയാം സാറേ,
0: പിന്നെ വാഹിദേട്ടൻ ഞാനാണെന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലാവും, ആ പറയുന്ന ഒരു ശൈലി വെച്ചിട്ട് വാഹിദേട്ടനാന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ വാഹിദേട്ടാ, സുഖായിരിക്കുന്നു വാഹിദേട്ടാ.
1: പിന്നെ
0: മഴ, നല്ല മഴ ഇവിടെയൊക്കെ, നല്ല മഴ. ഇപ്പൊ മഴ പെയ്യട്ടെ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുന്നു മഴ കുറവായിരിക്കും അല്ലെ. മഴ കുറവാണ്, മഴ കഴിയുമ്പോ ചൂട്, പിന്നെ മഴ, ആ ഒരവസ്ഥയാണ് ഇപ്പൊ. അവിടെ എങ്ങനെയുണ്ട് പരവര്?
1: പരവര് മഴയുണ്ട്,
0: മഴ പോകുമ്പോ വീണ്ടും ചൂടാകും അല്ലേ.
1: അതെ,
0: ഓക്കെ വായിട്ട്. ഏത് പാട്ടാണ്
1: ഞാൻ കുട്ടിക്കുപ്പായത്തിലെ പാട്ട്.
0: കുട്ടിക്കുപ്പായത്തിലെ പാട്ട്, ഓക്കെ പാട്ട് കേൾക്കാം. എന്താ? ഓക്കെ ചേട്ടാ, സന്തോഷം വിളിച്ചതിൽ.

0: ഓക്കെ, അങ്ങനെ നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഇനി നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ശ്രീലക്ഷ്മി.
0: ഇതാരാണ്?
1: സുലഭ.
0: സുലഭ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുലഭ ചേച്ചി, കുറച്ച് ദിവസമായി.
1: ഞങ്ങളിപ്പോ എന്താ, വെള്ളത്തിന്റെ മുകളിലാണ്.
0: അതെന്താ ചേച്ചി, മഴയായിട്ടാ?
1: നമ്മളെ വീട്ടിന്റെ അടുത്ത് ഈ ഓടാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നാള്? ആ, മൊത്തവും പൊങ്ങി. ഇപ്പം ഭയങ്കര വെള്ളം. ഇന്നലെ മെമ്പർ ഇവിടെ വന്നായിരുന്നു, വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പൊ ഈ വർഷവും കൂടി ഒന്ന് ക്ഷമിക്കാം.
0: അയ്യോ,
1: ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ ഉണക്കിന് പറഞ്ഞതായിരുന്നു. നമ്മള് ഉണക്കിനാണെങ്കിൽ നമുക്ക് ഇത് തോണ്ടി വിടാവുന്നതേ ഉള്ളുവായിരുന്നു. യോടെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിന്റെ അടുത്ത് സ്ലാബില്ല, മൊത്തം വെള്ളം പൊങ്ങി നിൽക്കും. ഇപ്പൊ ഈ ഇന്നത്തെ മഴയും കൂടി ആയപ്പോ മൊത്തത്തിൽ വെള്ളം പൊങ്ങി ഓടയുടെ മുകളിൽ മൊത്തമായി.
0: നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്.
1: നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലക്ഷ്മി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടല്ലേ എനിക്കാണെങ്കിൽ കാലാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ട് അതും കൂടി ആകുമ്പോ ഭയങ്കര പാടാ. പിള്ളേർക്ക് ജോലിക്കുവാനായാലും എല്ലാം ബുദ്ധിമുട്ട് തന്നെ നമുക്ക്. പിന്നെ ഇനിയിപ്പൊ ഇനി വന്ന് പറഞ്ഞതിന്റെ വരി നമുക്ക് ഇനി വെള്ളം ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വണ്ടി ഒന്നും വരത്തില്ല.
0: മനസ്സിലായി. അതായത് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലും വരില്ല അല്ലേ?
1: വരാന്ന് പറഞ്ഞാലേ, നമുക്ക് ഒരു കുളമുണ്ട്, കുളത്തിന്റെ അടുത്ത് റോഡാണ്, അവിടെ മഴ വരും. പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞ സ്ഥലത്ത് വരെ നടന്ന് വരണം. ഓട സ്ലാബ് പകുതി വരെട്ടിട്ടുണ്ട്, പകുതി സ്ഥലത്ത്. പിന്നെ ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് തൊട്ട് ഞങ്ങളെ അങ്ങോട്ടൊന്നും ഓട സ്ലാബ് ഇട്ടിട്ടില്ല, പക്ഷെ കുഴിയുണ്ട്. അത് മൊത്തത്തിൽ പൊങ്ങി വരുമ്പോഴാണ് ആകെ പ്രശ്നം വരുന്നത്. ഒരാൾ കഴിഞ്ഞോണം ഒന്ന് വീഴുകയും ചെയ്തു കുഴിയിൽ. പിന്നെ ഞാൻ ഇപ്പം കയറൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കും. എന്നിട്ട് നമ്മളറിയത്തില്ല, അറിയാൻ വയ്യാത്തവര് വന്നാലേ കുഴി വീണുപോയ എന്തോ.
0: ശരിക്കും വെയില് വന്നാ മതി അല്ലേ? ഇത്
1: അയ്യോ, എനിക്ക് മഴ വേണ്ട, വെയില് മതി.
0: വെയില് വന്നത് വെള്ളം വറ്റിയാ മതിയായിരുന്നു.
1: ഇനി ഇപ്പൊ അടങ്ങാൻ പറ്റത്തില്ല ശ്രീലക്ഷ്മി. ഇവിടെ നമ്മളെ വീട്ടിന്റെ അടുത്ത് വയലും ഉണ്ട്, വലിയ വയല.
0: കൊതുവിന്റെ ശല്യവും ഉണ്ടാവും ചേച്ചി?
1: കൊതു ഇപ്പൊ കുറവാണ് നമുക്ക്. മഴ പെയ്തു നമുക്ക് കൊതു ഇല്ല ഇവിടെ, അങ്ങനെ ഒരു ഉപകാരമുണ്ട്.
0: ഓക്കെ, അത് നന്നായിട്ടോ. ഞങ്ങൾ അവിടെ കൊതുവിന്റെ
1: കൊതുവൊക്കെ ഭയങ്കര
0: കൊതുവാണ്. ഇരിക്കാൻ പറ്റത്തില്ല അത്രക്ക്
1: നമുക്ക് ഇവിടെ പറഞ്ഞാലേ. നമ്മൾ ആദ്യം ഒരു മഴ പെയ്തപ്പോ കുഞ്ഞു കൊതുകളാന്ന് ഭയങ്കര ശല്യായിരുന്നു, പക്ഷെ പിന്നെ വലിയ രണ്ടു മൂന്ന് മഴ പെയ്തപ്പോ കൊതുവില്ല. നമുക്ക് അങ്ങനെ ഒരു ഉപകാരമുണ്ട്, ഇവിടെ കൊതുവിന്റെ ശല്യം
0: ശല്യമില്ല. ഓക്കെ ഓക്കെ.
1: ഇതിനകത്ത് മീനുണ്ട് കോടേടാത്തൊക്കെ, അത് കൊതു.
0: വീട്ടിന്റെ മുമ്പിൽ ഇരുന്ന് അപ്പൊ എന്തൊക്കെ
1: കാഴ്ചകളാണ്? ഒരു ദിവസം വാ, നമുക്ക് വീട്ടിന്റെ മുമ്പിൽ ഇരുന്ന് കാണാം. കാര്യം
0: അവിടെ തന്നെയുള്ള മീനെ ലൈവ് ആയിട്ട് തന്നെ പിടിച്ച് അവിടെ വെച്ച് തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാം.
1: പൊരിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കുകയും ചെയ്യും, നമ്മള് കഴിക്കത്തില്ലെന്നേ ഉള്ളു.
0: ആ മീൻ തിന്നാനാണോ അപ്പൊ എന്നെ വിളിച്ചതല്ലേ?
1: അതെ, വാ ഒരു ദിവസം പിടിച്ച് കറി വെച്ച് തരാം,
0: എന്റെ കൂടെ കഴിക്കണം.
1: അതില്ല,
0: എന്തൊരു സ്നേഹമുള്ള കുട്ടി മാമ.
1: ഇന്ന് നമ്മളുടെ മഹേഷ് സാറിന്റെ ബർത്ത്ഡേ കൂടി അല്ലായിരുന്നു ഇന്നലെ പറഞ്ഞത്? ആ സാറിനും പിന്നെ നമ്മളെ ജയപ്പെട്ടത്താനും ആ മോക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് പറഞ്ഞിരുന്നത് ശ്രീലക്ഷ്മി കുട്ടിക്ക്.
0: സന്തോഷായിരിക്കുന്നു ചേച്ചി. അപ്പൊ പാട്ടും കൂടെ ഒന്ന് പറഞ്ഞോ, എല്ലാരും ഒന്ന് കേക്കട്ടെ
1: പാട്ട്. ഞാൻ മറന്നു പോയത്. വെള്ളാരം കുന്നിലെ എന്നുള്ളൊരു പാട്ട്.
0: വെള്ളാരം കുന്നിലേലല്ല, വെള്ളാരം കിളികൾ വലം വെച്ച്
1: പറക്കും.
0: ഇപ്പൊ വെള്ളാരം കുന്നിലേന്നുള്ള ഒരു പാട്ട് ശരിക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞില്ലെങ്കിൽ ആയിരിക്കും ഞാൻ പാട്ട് മാറ്റിയിട്ടുന്നു.
1: അവർക്കാണ് ഞാൻ റെഡിക്കേറ്റ് ചെയ്യുന്നത് പിള്ളേർക്ക് വേണ്ടി. സാറിനും ആ മോക്കും
0: എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ സന്തോഷം ചേച്ചി വിളിച്ചത്.

0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
1: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
1: മൊബൈൽ 9446787715.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹവും വൃക്കരോഗവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ അശ്വതി കൃഷ്ണ ബി, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
3: ഓക്കെ, അങ്ങനെ നല്ലൊരു ഗാനമായിരുന്നു കേട്ടത്. അപ്പോൾ നമ്മുടെ RJ മഹേഷിനും ജയചേച്ചിക്കും വേണ്ടിയിട്ടായിരുന്നു സുരഭചേച്ചി ആ ഗാനം പറഞ്ഞിരുന്നത്. ഓക്കെ, അങ്ങനെ മനോഹരമായ ഗാനം കേട്ട് നമ്മൾ ഇനി അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ
4: ഹലോ, ഇതാരാണ്? ഗിരീഷ്മയാണോ?
3: ഞാൻ ശ്രീലക്ഷ്മിയാണ്.
4: ഓ, ശരി ശരി. ഞാനിപ്പം ഫോണ് വിളിച്ചതേ ഉള്ളു, 5 മിനിറ്റ്. രണ്ടാലും വിളിച്ച് കിട്ടിയില്ല.
3: സംസാരിക്കുന്ന
4: കൊല്ലം പാൽക്കുളങ്ങനെയുള്ള ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്.
3: ഗോപാലകൃഷ്ണൻ ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ?
4: സുഖം. ഇപ്പൊ തണുപ്പും പിടിച്ചൊക്കെ വീട്ടിനകത്ത് തന്നെ, ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യാത്ത കണ്ടീഷൻ ഇരിക്കുക.
3: എന്താ ചെയ്യാനല്ലേ?
4: ആ, മഴ പെയ്യട്ടെ. മഴ പെയ്യണം, നല്ല മഴകളൊക്കെ പെയ്യണം.
3: നല്ല മഴ പെയ്യണോ ചെറിയ മഴ പോലെ?
4: മഴ എല്ലാവർക്കും ആവശ്യമാണല്ലോ. മഴ കണക്ക് തന്നെ വെയിലും ആവശ്യം. ചേതാട്ട് മാനം തെളിഞ്ഞു വരുന്നുണ്ട് ചേതാട്ടൊക്കെ.
3: ഈ മഴ ഒരുപാട് പെയ്താ ബുദ്ധിമുട്ടുന്നവരും കുറെ പേരുണ്ട്. അപ്പൊ അതാണ്.
4: അതുണ്ട്, അതാണ്. 90

0: ഓക്കേ, സമയം 1 മണി കഴിഞ്ഞ് 43 മിനിറ്റും 43 സെക്കൻഡും ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് അതിരാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: മോളി കൊല്ലത്തിൽ നിന്ന്.
0: മോളി ചേച്ചി,
1: ഓർമ്മയുണ്ട?
0: ഓർമ്മയുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഓർക്കുമായിരുന്നു. എന്തോ ഓ ശരി ശരി, ആരോൺ വൈജന്റെ. ഓക്കെ ഓക്കെ,
1: ഒരു അനിയത്തിയുടെ കുഞ്ഞുമാവയുടെ മോന് ബർത്ത്ഡേ എന്ന്
0: ആണോ?
1: അതിനൊരു പാട്ടായിരുന്നു, വേളയൊക്കെ ഒന്ന് സംസാരിക്കണം.
0: ആ കൊടുത്തോളൂ കൊടുത്തോളൂ.
1: മനസ്സില്ല.
0: ഹലോ, ഇത് ആരെ സംസാരിക്കുന്നേ? ആത്മിക ബൈജു ആണ് സംസാരിക്കുന്നേ. ആത്മിക ബൈജു പഠിക്കാൻ തുടങ്ങിയോ? എവിടാ പഠിക്കാൻ പോകുന്നേ? ഓ, ഏത് ക്ലാസ്സിലാ? യു കെ ജിയിൽ. അപ്പൊ ഇന്ന് എന്താ പഠിക്കാൻ പോകാതിരുന്നേ?

0: എന്തോ?
1: ഫസ്റ്റ്
0: സ്റ്റാൻഡേർഡിലായി. ആഹാ, അപ്പൊ എന്ന് പഠിക്കാൻ പോകണ്ടായിരുന്നോ? ഇന്നില്ലായിരുന്നു. ഓ ശരി, ഓക്കെ. അപ്പൊ കുഞ്ഞാവിടെ പേരെന്തായിരുന്നു ബർത്ത്ഡേ ഉള്ള? അയ്യോ, ആ പേരെനിക്ക് മനസ്സിലായില്ല. ജോക്കുട്ടൻ. ആ, ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജോക്കുട്ടൻ അല്ലേ? ജോക്കുട്ടൻ ഇന്ന് എത്ര വയസ്സായി അപ്പോ?
2: ഹലോ.
0: ഓക്കെ, സുഖമാണ് ജോക്കുട്ടൻ. കുഞ്ഞാവയാണോ? ഏഴ് വയസ്സ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ ജോക്കുട്ടന് വേണ്ടിയിട്ടാണ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ജോക്കുട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ജന്മദിന ആശംസകൾ കേട്ടോ. പാട്ട് കേൾക്കാവേ, ടാറ്റാ.

0: ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം,
4: ആരാണ്?
5: അശ്വതി.
4: അശ്വതി, അശ്വതി എവിടുന്നാണ് വിളിക്കുന്നേ?
5: പേരൂര്.
4: എന്ത് ചെയ്യാണ്? എന്താ ചെയ്യുന്നേ? ഓക്കെ, ഇപ്പൊ ജോലി സ്ഥലത്ത് നിന്നാണോ വിളിക്കുന്നേ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടല്ലേ. ഓക്കെ ശരി, റേഡിയോ കേൾക്കാറുണ്ടോ അവിടെ ജോലി ചെയ്യുമ്പോഴും? ഓക്കെ, ജോലി ചെയ്യുമ്പോഴും കേട്ടോണ്ടിരിക്കാണ്. ഓക്കെ, അപ്പൊ നേരത്തെ വിളിച്ചിട്ടുണ്ടോ അവിടുന്ന്?
5: ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്, പക്ഷേ
4: ആദ്യായിട്ടാണല്ലേ. ഓക്കെ ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, ആ പാട്ട് കേൾക്കാം കേട്ടോ, നല്ല പാട്ടാണ്. ഓക്കെ, അപ്പൊ അത് ആർക്ക് വേണ്ടി ഈ പാട്ട്?
5: കമ്പനിയിലെ എല്ലാവർക്കും വേണ്ടി.
4: കമ്പനിയിൽ എത്ര പേരുണ്ട് ഇപ്പോ നിങ്ങൾ ജോലി ചെയ്യുന്ന?
5: പാട്ട് പാടട്ടെ.
4: ആ, പാടിക്കോ പാടിക്കോ.
5: ഒഴിയുടുകയും കാതല ഈ കൊഴുകിൻ്റെ ഒഴിയത് കാതല ഇത മോക്ഷം തളം.

0: ഹലോ,
1: ഞാനേ വെറുതെ പറയല്ല, നന്നായിട്ടാട്ടോ പാടുന്നേ. പക്ഷെ എനിക്കൊരു ചെറിയ പ്രശ്നം തന്നെ, ഈ പാടിയത് എനിക്ക് അധികം എനിക്കൊന്നും ശ്രോതാക്കൾക്കൊക്കെ അത്ര വ്യക്തമാവാതെ പോയി. കാരണം പക്ഷേ ഈ മഴയൊക്കെ ആയതുകൊണ്ട് റേഞ്ചിന്റെ പ്രോബ്ലം കൊണ്ടാവാം. പക്ഷെ മനോഹരമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ, നമുക്ക് ഇതുപോലെ പാട്ടൊക്കെ പാടാം. ഞാൻ ഓർത്തു വെച്ചേക്കാം ഈ പേര് കേട്ടോ.
0: ഓക്കെ,
1: മനോഹരമായി പാടി. അപ്പൊ നല്ലൊരു ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഗാനം കേൾക്കാം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: കേട്ടുകൊണ്ടിരിക്കുന്ന കാതോടുതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ.
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
4: ഇതാരാണ്?
5: ഇത് സുബ, കൊറ്റങ്കരയിൽ.
4: കൊറ്റങ്കരയിൽ നിന്നും? ഓക്കേ, പറയൂ സുധ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
5: മഴയൊക്കെ തോന്നിയിരിക്കുന്നു.
4: ഇരുണ്ട് കിടക്കുവല്ലേ മൊത്തത്തിൽ അന്തരീക്ഷം, ഒരു അല്ലേ, ഒരു
5: കറുത്തിരുന്നോ?
4: അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നോ? മഴ ഒട്ടും വെയിൽ വരാത്തോണ്ട് ഒരു വിഷമമുണ്ടോ?
5: ഉണങ്ങത്തില്ല.
4: അത് പൊതുവെ എല്ലാ അമ്മമാരുടെ ഒരു വിഷമമാണ്. സാധാരണ രാവിലേക്ക് ഇച്ചിരി തോന്നൊക്കെ നിക്ക്, ഇച്ചിരി വെയിലൊക്കെ കാണും അല്ലേ, പിന്നെ വൈകിട്ടാകുമ്പോഴാണ് പെയ്തോണ്ട്. പക്ഷെ ഇന്ന് മൊത്തത്തിൽ അങ്ങ് മഴയായിരുന്നു. ഓക്കെ, അപ്പോ കൊറ്റങ്കരയിൽ നിന്ന് കൊറേ നാളായോ വിളിച്ചിട്ട്? ആണോ ചേച്ചി? കൊറേ നാളായോ വിളിച്ചിട്ട്? വിളിച്ചിട്ട്. ഓക്കെ, നീ വിളിക്കണം കേട്ടോ ഇടയ്ക്ക്. ഏത് പാട്ടാ വേണ്ടേ? പാടണോ? രണ്ടുപേര് പാടണോ ചേച്ചി?
5: ആ,
4: നോക്കിക്കോ.
5: തേടി വന്നതാരൻ തെന്നലെ തെന്നലെ.
4: ഓക്കെ, മഴയാണ് അതുകൊണ്ട് ഈ തുണിയൊക്കെ എടുക്കാൻ പോകുമ്പോഴും തെന്നല് കേട്ടോ, തെന്നാതെ നോക്കണേ. ഓക്കെ,
5: ആ
4: തെന്നി കിടക്കും. അപ്പൊ ഈ പാട്ടില് പറയുന്ന പോലെ തെന്നല്ലേ. ഓക്കെ ചേച്ചി.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരാണ്. തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 2:34:36 ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറിന് മുൻപ് എൻ്റെ ഫേസ്ബുക്കിലെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫേസ്ബുക്ക് നോക്കിയപ്പോൾ കണ്ടാണ്, സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടാണ്. നമ്മുടെ ചിന്നക്കടയിലൊക്കെ ഈ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ. ജംഗ്ഷനിൽ തന്നെ നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട്. അതുവഴിയൊക്കെ വാഹനമൊക്കെ പോകുമ്പോൾ വെള്ളമൊക്കെ തെറിപ്പിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ നടക്കുന്നവരും ശ്രദ്ധിക്കുക, വാഹനത്തിൽ പോകുന്നവരും ശ്രദ്ധിക്കുക, നടന്നു പോകുന്നവരുടെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മഴയാണ് നനയുന്നുണ്ട്, അതുപോലല്ല ഈ വെള്ളം ഇങ്ങനെ ദേഹത്ത് തെറിപ്പിക്കുന്നത്. അതുകൊണ്ട് അതുവഴി വാഹനങ്ങൾ ഓടിക്കുന്നവർ ദയവായിട്ട് അതുവഴി പോകുമ്പോൾ ഒന്ന് സ്പീഡ് കുറച്ച് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, ഇത് ശ്രീലക്ഷ്മിയാണോ?
0: ശ്രീലക്ഷ്മിയാണ്. ഇത് ആരാണ്?
1: ഞാൻ മങ്ങാട്ട് മഞ്ചേരിയാ.
0: ഓക്കെ, പറയൂ ചേച്ചി, എന്തുണ്ട് വിശേഷം?
1: വിശേഷം സുഖം തന്നെ. അമ്മ വീട്ടിലുണ്ട് കേട്ടോ.
0: ഓക്കെ,
1: അമ്മക്ക് ഇതിനു മുമ്പ് അമ്മ വിളിക്കുവായിരുന്നു ആദിശിവയിലൊക്കെ ജോലിക്ക് പോകുമ്പോഴേ.
0: എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
1: ഓമനെന്നാ പേര്.
0: ഇപ്പൊ
1: ഓമനും പോകുന്നില്ല. അമ്മ അങ്ങ് ചേച്ചിയുടെ കേരളപുരത്തായിരുന്നു, ഇനി വീട്ടിൽ വന്ന് സുഖമില്ലാതെ. അന്നേരം ഇപ്പൊ ഞാൻ ഈ റേഡിയോ ഇട്ട് കൊടുക്കും അമ്മക്ക്. ഇല്ല, ഇത്തിരി സുഖമില്ല, എണീക്കാനൊന്നും ഒക്കത്തില്ല, തലാറക്കൊക്കെ ആയോണ്ടേ. അപ്പൊ ഒരേ കിടക്കണം. അപ്പൊ ഞാൻ ടി വി ആണ് ആക്കാത്തോണ്ട് ഞാൻ റേഡിയോ ഇട്ട് കൊടുത്ത്. അന്നേരം അന്നോട്ടേ അങ്ങ് വിളിയായിരുന്നു. ഇപ്പൊ എന്റെ വിളിച്ചിട്ട് എന്നെ കൊണ്ടു തന്നിട്ട് പറഞ്ഞ ഗുരു സിനിമയിൽ ഒരു പാട്ട് പറ മോളേന്ന്. അവന് ഭയങ്കര
0: ഇഷ്ടമാണ്.
1: കാണിക്കുന്നുണ്ട്.
0: ചെക്കപ്പിനൊക്കെ കൊണ്ടുപോകും കേട്ടോ.
1: ചെക്കപ്പിന് കൊണ്ടുപോയി ഫിസിയോതെറാപ്പി വീട്ടിൽ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ ചെയ്യിക്കുന്ന അങ്ങനെ.
0: ഓ ശരി ശരി. എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ.
1: കഴിക്കുന്നുണ്ട്. അമ്മക്ക് ഭയങ്കര ഇഷ്ടം റേഡിയോയിൽ വിളിക്കാനും ആ പാട്ട് കേൾക്കാനും ഒക്കെ.
0: അമ്മ തിരക്കിന്ന് പറയണേ.
1: പറയാം.
0: കേട്ടോണ്ടിരിക്കുവാണോ അടുത്ത്?
1: ഓ അമ്മ കേട്ടോണ്ടിരിക്ക. കട്ടിലെ ഞാൻ പഴയ ഒരു മൊബൈലിൽ കേട്ടോണ്ടിരുന്ന പരിപാടികളൊക്കെ. അപ്പൊ അത് വെച്ച് കൊടുത്ത് കിടക്കുന്നെടുത്ത്.
0: ഫോണിലൂടെയാണോ കേൾക്കുന്നത്, റേഡിയോയിലൂടെയാണോ?
1: ഫോൺ വെച്ചു കൊടുത്തോളൂ, ഒരു കൊച്ചു ഫോണിനകത്ത് റേഡിയോടെ അത് വെച്ചു കൊടുത്തിട്ടുണ്ട്.
0: എപ്പോഴും റേഡിയോ കേട്ടോണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് സമാധാനത്തിരിക്കുക കേട്ടോ. എല്ലാം ശരിയാവും കേട്ടോ. സുഖമായിരിക്കുന്നു. അപ്പൊ ഗുരു സിനിമയിൽ ഒരു നല്ല ഗാനം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി ഒരു ഗാനം കേൾക്കാം കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേൾക്കാം.

0: ഓക്കെ, ഗുരു എന്ന ചിത്രത്തിൽ വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മളിപ്പോ കേട്ടത്. അപ്പൊ നമുക്കിനി അടുത്തൊരു കൗളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇന്ദിരാമ്മയാണോ? സുഖാണോ?
1: ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കാം.
0: ഞായറാഴ്ച
1: എല്ലാവർക്കും വിളിക്കണ്ടേ? നമ്മള് മാത്രം ഇങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടെങ്കിൽ ശരിയല്ലല്ലോ. ഓരോരുത്തർക്കും വിളിക്കണ്ടേ?
0: അതുകൊണ്ട് മാറിക്കൊടുത്തേണല്ലേ.
1: വെച്ചിട്ടൊന്ന് മാറി,
0: കൊറച്ച് മാറി.
1: മഴ ഇന്ന് നേരം വിളിച്ചപ്പോ മുതല് മഴയല്ല.
0: അതാണ്,
1: എന്നിട്ട് മാറുന്നില്ല. ചെറുതായിട്ടൊന്ന് തോരുന്ന കഴിഞ്ഞാൽ ഉടനെ മഴ.
0: തണുപ്പൊക്കെ ഉണ്ടോ അവിടെ?
1: തണുപ്പ് നമുക്ക് തണുപ്പ് ആയില്ല. പക്ഷെ ഈ മഴ ഇത്രയും പെയ്തിട്ടും ശരീരത്തിനൊക്കെ ഞാൻ
0: ചൂടാ.
1: അസുഖത്തിന്റെ ആണോ കാലാവസ്ഥയുടെ ആണോ എന്നറിയാമില്ല. മൊത്തത്തിൽ എല്ലാരും പറയുന്നത് മഴ പെയ്തെങ്കിലും ചൂടാന്നാ പറയുന്നത്.
0: അത് മഴ കഴിയുമ്പോഴത്തേക്കും നല്ല വെയിൽ വരും, അപ്പൊ നല്ല ചൂടാണ്.
1: പുതച്ചു മൂടി കിടക്കത്തൊക്കെ ഒരു ചൂട്. തണുപ്പ് വന്നില്ല,
0: തണുപ്പ് വന്നില്ല. ഓക്കെ ഓക്കെ അമ്മ, ശരി. അപ്പൊ അമ്മയ്ക്ക് ഇന്ന് ഏത് പാട്ടാ?
1: ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ശരി, പാട്ട് കേൾക്കാം കേട്ടോ.

0: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇത് ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം,
2: കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു.
1: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
3: ിരിക്കുന്നത് കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 2:00 കഴിഞ്ഞ് 19:07 ആയിട്ടുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ
3: ഹലോ നമസ്കാരം.
4: ഹലോ നമസ്കാരം.
3: ഇതാരാണ് സംസാരിക്കുന്നത്?
4: എന്റെ പേര് അഭിലാഷ്. വളത്തുങ്കൽ
3: നിന്നോ? അഭിലാഷ്, എന്തുണ്ട് അഭിലാഷ് വിശേഷം?
4: നല്ല മഴ.
3: അഭിലാഷ് എന്ത് ജോലിക്കാ പോകുന്നേ?
4: ഞാൻ കൺസൾട്ടന്റ് ആയിരുന്നു.
3: അപ്പോൾ ജോലി ഉണ്ടായിരുന്നോ ഇന്ന്?
4: ഏ, ഈ മഴയത്ത് ജോലിയൊന്നുമില്ല.
3: ജോലി ഇല്ല. ഓക്കേ, റേഡിയോ ഒക്കെ കേട്ടിരിക്കുകയാണ്.
4: അതെ.
3: ഓക്കേ, ശരി അഭിലാഷ്, പറയൂ.
4: ഞാൻ അവിടെ വന്നിട്ടുണ്ട്.
3: ആണോ?
4: ഓക്കേ. നാട്ടിലെ പാർട്ടിക്കാരിൽ പറയാം.
3: മനസ്സിലായി മനസ്സിലായി. വൈഫുമായിട്ട് വന്നിരുന്നു അല്ലേ? അല്ലേ? ആ, എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ വൈഫിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അധികം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ വൈഫിനെ പരിചയപ്പെടുന്നത്. ഓക്കെ, വൈഫിനെ തിരിക്കുന്നു പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
4: രണ്ടിലെയും
3: പാടും.
4: കണ്ണേ ഉൻ മുൻ

0: பணி சதாரி சொல்லாமலே யார் பார்த்தது நெஞ்சொருதான் மழை சுடுகின்றது அடி இது காதலா தீ குளிர்கின்றது அடி இது காதலா இந்த மாற்றங்கள் உன்னால உருவானதுதான்.
1: അഭിലാഷ് നന്നായിട്ടുണ്ട് കേട്ടോ. എന്ത് പറയാൻ, എനിക്കറിയാലോ പാട്ട് പാടാൻ വന്നപ്പോ എനിക്കറിയായിരുന്നു നന്നായിട്ട് പാടുന്ന ആളാണ്. അപ്പോ എന്തായാലും ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ പാട്ടിന്റെ ദിവസമാണെന്ന് തോന്നുന്നു. ഈ പാട്ട് ഇപ്പൊ രണ്ടാമത്തെ ആളാണ് പാടുന്നത്. തൊട്ട് കുറച്ച് മുമ്പ് അശ്വതി എന്ന് പറഞ്ഞ ശ്രോതാവ് പാടി, പക്ഷെ എനിക്ക് ഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പൊ ഇപ്പോ അഭിലാഷ് ആ പാട്ട് പാടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ഓക്കെ, വളരെ മനോഹരമായി തന്നെ അഭിലാഷും പാടി. അപ്പൊ ഇനിയും വരണം കേട്ടോ പാട്ട് പാടാനായിട്ടൊക്കെ, ഫ്രീയായിട്ടുള്ള ദിവസങ്ങളിൽ വരണം കേട്ടോ. ഓക്കെ അഭിലാഷ്, അപ്പൊ എന്തായാലും വിളിച്ചൊരു സന്തോഷം, ഗാനം കേൾക്കാം.

0: ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം.
0: ഇതാരാണ്?
1: എന്റെ പേര് മനു.
0: മനു?
1: ആ
0: മനു പറയൂ. മനു
1: സുഖമാണ്?
0: പിന്നെ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നു.
1: നിങ്ങളെ നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട്?
0: ഈ കൊല്ലത്ത് ആണ് ഉദ്ദേശിച്ചെങ്കിൽ നല്ല മഴയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ മഴ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്.
1: ഇന്ന് രാവിലെ ഒരു 8 മണി കഴിഞ്ഞിട്ട് നല്ല മഴ മാറിയിട്ട് വീടിന്റെ ഒരു അന്തരീക്ഷം. ജോലി പോയതാണ് എല്ലാം
0: ശരിയാണ്. ആ ഒരു സമയത്ത് ചെറിയൊരു വെയിൽ ഉണ്ടായിരുന്നു, ഒരു എനിക്ക് തോന്നുന്നു 9-10 മണി വരെ അല്ലേ. ആണാണ് ശരിയാ, ഒരു 10 മണി വരെ ഒക്കെ നല്ല രീതിയിൽ നിന്നു, അത് കഴിഞ്ഞ അങ്ങ് മാറിയത്. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോ മഴ അന്തരീക്ഷം എന്ന് വെച്ചാൽ മഴയായി. ഞാനിവിടെ അടുത്ത്
1: തന്നെയാ.
0: അതും സത്യമാണ്, അത് ഒരിക്കലും കള്ളമല്ല, അത് വളരെയധികം സത്യമാണ്, പരമാർത്ഥം. അതെ, അതും സത്യമാണ്. കാരണം എന്റെ ഹസ്ബൻഡ് അയ്യോ അല്ല, ഞാൻ അങ്ങനെ വന്നില്ല. തിരുവനന്തപുരത്തും മഴയുണ്ട്, ഇപ്പൊ കൊല്ലത്തും മഴയുണ്ട്. ഞാൻ ഈ രണ്ട് സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഇവിടെയും ഉണ്ട്. ഓക്കേ വരൂ. പിന്നെ അപ്പൊ അതുകൊണ്ട് ജോലിക്ക് രാവിലെ പോയി തിരിച്ചിങ്ങ് പോയിരുന്നു.
1: രാവിലെ പോയി ഭക്ഷണത്തിനുള്ള കാശ് അതുകൊണ്ട് ഇന്ന് പോയിട്ടില്ല.
0: ബസ് ചെലവിനുള്ള പൈസ കിട്ടി അല്ലേ പോയിട്ട്? വർക്ക് ചെയ്യുമ്പോ ഈ 2 മണിക്കൂറിന്റെ പൈസയാണോ അതോ പകുതി പൈസയാണോ മൊത്തം പൈസയാണോ വാങ്ങാ? രണ്ടു മണിക്കൂർ ആകുമ്പോഴത്തേക്കും വഴി ചെലവിനുള്ളതേ കിട്ടൂ അല്ലേ?
1: അല്ല, അതെ മേടിക്കും.
0: എന്തായാലും നഷ്ടമില്ലല്ലേ?
1: നഷ്ടമില്ല, ഇന്നത്തെ ചെലവെല്ലാം അതിനകത്തങ്ങ്
0: പോകും.
1: ഭയങ്കര നഷ്ടമാണ്, കൈക്കാശ് മൊത്തം ചെലവാ.
0: ഓക്കെ ശരി. എന്നാലും അപ്പൊ നാളെ ഇതേ കണക്ക് പോയി കുറച്ചേരം ജോലിയൊക്കെ ചെയ്യാൻ പറ്റട്ടെ, മഴ കുറച്ചേരൊക്കെ നീങ്ങി നിക്കട്ടെ അല്ലേ? അല്ല മഴയാണെങ്കിലും, അല്ല അതിപ്പോ നമ്മള് വീട്ടിൽ ഇരുന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, ചോരത്തില്ലല്ലോ. അതേപോലെ റേഡിയോയുടെ അകത്തിരിക്കുമ്പോ പ്രശ്നമില്ല, പക്ഷെ നമുക്ക് റേഡിയോന്ന് പുറത്തു പോകണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പക്ഷേ കുറച്ചെങ്കിലും നനയാതിരിക്കത്തില്ലല്ലോ.
1: അതിന് റേഡിയോയുടെ പുറത്ത് നിങ്ങളെ ശബ്ദം മാത്രമല്ലേ പോകുന്നുള്ളൂ.
0: അല്ല, ഈ റേഡിയോ നിന്ന് പുറത്തിറങ്ങിയാലേ എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. റേഡിയോ എന്നെ 8 മണിക്കൂർ എവിടെ ഇരുത്തത്തോളൂ, അത് കഴിഞ്ഞാ എന്നെ വീട്ടിൽ പോകാൻ പറയും. അതെ അതെ,
1: ഉള്ള ശബ്ദം കൊണ്ട് കൂര പിടിക്കാൻ പറയും.
0: അപ്പഴേ അപ്പഴേ പെട്ടി എടുത്ത് വിട്ടോളാൻ പറയും.
1: അതല്ലേ ഉള്ള ശബ്ദം കൊണ്ട് കൂര പിടിച്ചോളാൻ പറയും.
0: അതെ അതെ, അങ്ങനെയാ പറയുന്ന. ഓക്കെ മനു, അപ്പൊ ഇന്ന് ഏത് പാട്ടാ?
1: ഇന്ന് നല്ലൊരു പാട്ടാണ്, ഞാൻ കേട്ടിട്ട് കുറച്ച് നാളായിരുന്നു.
0: അതേത് പാട്ടാണ്? അങ്ങനാണെങ്കിൽ രണ്ടുപേരി പാടും. അന്നാ 4 വരി, അതിനപ്പുറം നമുക്ക് പറ്റൂല, അതുകൊണ്ടാണ്. അല്ല അതിൽ കൂടുതൽ മനുവിന് പാടാൻ ആഗ്രഹമുണ്ട്, റേഡിയോയിൽ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ട് നാട്ടിലെ പാട്ട് വരാം, ആ പരിപാടിയിലേക്ക് വരിക, പാടുക. 1-ോ 2-ോ 3-ോ പാട്ടുകൾ പാടാം, അതൊക്കെ റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. ഇപ്പൊ പക്ഷെ 2 അല്ലെങ്കിൽ മാക്സിമം
1: 4.
0: എന്നാ പിന്നെ അങ്ങനെ കുഴപ്പമില്ല, എന്നാ പാടിക്കോളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇനി ഒരു പ്രാവശ്യം വിളിക്കുമ്പോ പാടൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ മനു, വിളിച്ചേൽ സന്തോഷം.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
4: കേട്ടുകൊണ്ടിരിക്കുന്ന കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474-293-1111. സമയം 2:00 കഴിഞ്ഞ് 38 മിനിറ്റും 38 സെക്കൻഡും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കോളിലേക്ക് പോകുന്നു. ഹലോ.
5: ഹലോ.
4: ഹലോ. ഇത് ആരാന്ന പറഞ്ഞേ? MS ആണോ? ബേബി MS ആണോ? ഒന്നും കൂടെ പറഞ്ഞേ. ജുബൈദി ആണോ? MS എന്ന് ഞാൻ കേക്കുന്നു, മറ്റേ പേര് യാത്ര കേട്ടില്ല കേട്ടോ. അതാണ് നമ്മൾ രണ്ടുപേരും MS. അതാരാ? ആ, രേഷ്മ MS. അതെ അതെ,
5: പാട്ട് പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ?
4: പറഞ്ഞോ. അതെ, ഈ MS എവിടുന്നാ വിളിക്കുന്നേ?
5: കൊല്ലം
4: അയത്തിൽ നിന്ന്.
5: അയത്തിൽ നിന്ന്
4: ജോലിക്ക് പോകുന്നുണ്ടോ?
5: ഇല്ല ഇല്ല, പോകുന്നില്ല. വീട്ടമ്മയാ?
4: വീട്ടമ്മയാണ്.

0: മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതരാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ.
6: ഹലോ, നമസ്കാരം മാഡം.
5: ഷിബിൻ താമരക്കുളം.
6: ഷിബിൻ, കാതോട് കാതോട് നമ്മൾ ഏറ്റുമുട്ടിയിട്ട് കുറെ ആയി തോന്നുന്നു.
5: അത് ശരിയാണ്. ഓക്കെ, കൊറേ നാളായി. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കൊറേ നാളായെന്ന് തോന്നാത്ത, എനിക്കൊന്ന് മിണ്ടിയും പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. വാട്സ്ആപ്പ്
6: വിളിക്കാറുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യം സംസാരിക്കുന്നത് കൊണ്ട്.
5: അതെ, അതില് വിളിക്കണം, കാരണം ഷിബിൻ വളരെ നന്നായിട്ടാണ് ഓരോ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ.
6: ഓക്കെ, തീർച്ചയായിട്ടും വിളിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച മുന്നതായിട്ട് വിളിക്കാതിരുന്നത് വേണ്ടാന്ന് വെച്ച്, ഞാൻ അത് എല്ലാരും ചൊല്ലും പറഞ്ഞ പരിപാടി വിളിച്ച് പറഞ്ഞായിരുന്നു അതിന്റെ കാര്യം. അല്ല, അതൊരു കൊച്ചുകുട്ടികളുടെ വിഷയമൊക്കെ അല്ലേ.
5: ഓക്കെ ഓക്കെ, അതിനു മുമ്പത്തെ ആഴ്ച എനിക്കൊന്ന് ഈ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു.
6: നമ്മള് ചർച്ചയിൽ സംസാരിക്കുമ്പോ ചെലപ്പോ അത് കുറച്ച് സീരിയസ് ആയിട്ട് വരണ്ടെന്ന്
5: വിചാരിച്ചിട്ടില്ല. എനിക്കൊന്നും ഈ പ്രാവശ്യം നമ്മള് വെള്ളം മഴവെള്ളത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലെ, ഈ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിളിക്കാം. നന്നായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ, എല്ലാ വിഷയത്തെ കുറിച്ചും നന്നായി സംസാരിക്കുന്നു. അപ്പൊ സംസാരിക്കാം കേട്ടോ, ഒന്നും വിഷയമല്ല.
6: ഓക്കെ,
5: അപ്പൊ എന്തായാലും പറയൂ, പാട്ട് ഏതാണ്?
6: ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു മാഡത്തിന്റെ അടുത്ത് പറഞ്ഞത്. എന്നാലും പറഞ്ഞു,
5: ഞാൻ എല്ലാവർക്കും
6: പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പാട്ട് മാറ്റിയിട്ട് കുഴപ്പമില്ല, അതും നല്ല പാട്ടാണ്. പക്ഷെ ഇത് സെയിം ഏകദേശം ഒരേ അർത്ഥങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ മെലോഡിയാണ് എന്തായാലും.
5: ഓക്കെ, ആ പാട്ട് തന്നെ കേൾക്കാം. എന്താ?
6: ഓക്കെ ഓക്കെ
5: ഓക്കെ, ഷിബിൻ വിളിച്ചതിൽ സന്തോഷം.

0: ഓക്കെ, നല്ലൊരു ഗാനമായിരുന്നു ശിവിൻ ആവശ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. നോക്കാം ആരാണെന്ന്.
1: നമ്മുടെ ലാസ്റ്റ് കോളാണ്, പക്ഷേ കോൾ
0: കട്ടായി പോയിരിക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു കോൾ വെത്തട്ടെ അല്ലേ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന കാതോടുകാരാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. ഇനി നമുക്ക് അധികം സമയമില്ല, ഒരു കോൾ കൂടി മാത്രം എടുക്കാനുള്ള സമയമേ ഉള്ളൂ ഇന്നത്തെ കാതോട് കാതോരത്തിൽ. കാണാൻ സമയം 2 മണി കഴിഞ്ഞ് 52:38 ആയിരിക്കുന്നു. അപ്പൊ നമ്മുടെ കോളിലേക്ക് പോവാണ്.
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: ഹലോ,
0: കേക്കാമോ?
2: ആരാണ്?
0: ഇന്ദിര ചേച്ചി. ആ റേഡിയോ അടുത്ത് നിന്ന് ഒന്ന് മാറി നിക്കോ. ഓക്കെ, ഇന്ദിര ചേച്ചി പറയൂ. പിന്നെ എന്തൊക്കെയാ വിശേഷം? പെട്ടെന്ന് കിട്ടിയതാണല്ലോ കോള്.
2: ആ,
0: ദേഷിക്കണ്ട കേട്ടോ. ഇപ്പൊ ഒരു കോൾ അങ്ങോട്ട് കട്ടായി പോയി, അപ്പൊ തന്നെ ഇന്ദിര ചേച്ചിക്ക് കിട്ടി.
2: ലാസ്റ്റ് കോളായി.
0: ഇന്ന് പ്രതീക്ഷിച്ചോ? ഇന്ന് ഒരു തോട്ടെങ്കിലും കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചോ?
2: കിട്ടണേന്ന് പറഞ്ഞോണ്ടിരുന്നേ.
0: പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ? ആ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടോ. ശരി ഇന്ദിര ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഏതായാലും മതിയോ? ഓക്കെ, പിന്നെ പറ, എന്താ ചെയ്യുന്നത് ഇന്ദിര ചേച്ചി?
2: ഞങ്ങൾ ലോട്ടറി കച്ചവടമാണ്.
0: ലോട്ടറി കച്ചവടമാണ്? എങ്ങനെയാ, വീടിനടുത്ത് തന്നെയാണോ അതോ അല്ലാതെ?
2: ചന്ദനത്തോപ്പിലാണ്.
0: സ്ഥിരമായിട്ട് വന്ന് എടുക്കുന്നവരൊക്കെ ഉണ്ടോ?
2: ഉണ്ട്.
0: പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് മഴയൊക്കെ ആയിട്ട് കച്ചവടമൊക്കെ നടക്കുന്നോ?
2: ഓ, ഇന്നത്തെ ഭയങ്കര മഴയായിരുന്നു.
0: ആ, അതുകൊണ്ട് കച്ചവടം നടന്നില്ലേ? ഒരു സ്ഥലത്ത് തന്നെ നിന്നാണോ കച്ചവടം ചെയ്യുന്നേ അതോ കടയായിട്ടോ?
2: ചേട്ടൻ കടയിലിരിക്കും, ഞാൻ കൊണ്ടുനടക്കും.
0: ഓക്കെ ഓക്കെ. എത്ര ദൂരം വരെയൊക്കെ പോകും ഇന്ദിര ചേച്ചി?
2: ഇവിടെ നമ്മളെ ഈ പരിസരത്തൊക്കെ തന്നെ, കരിക്കോട്, മാമൂട് അങ്ങോട്ടൊക്കെ അങ്ങനെ.
0: ആ, മഴയായപ്പോ നടക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലേ? ഓക്കെ, സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ. ശരി, അപ്പൊ എന്തായാലും നല്ലൊരു ഗാനം കേൾക്കാമേ. വിളിച്ചത് സന്തോഷം ഇന്ദിര ചേച്ചി.

ഓക്കെ. അപ്പൊ അങ്ങോട്ട് അങ്ങ് ഉഷാറായല്ലേ, അല്ല അടിപൊളി ഒരു ഗാനമല്ലായിരുന്നു കേട്ടെ. എന്തായാലും ഗാനവും കേട്ട് വിശേഷവും ഒക്കെ കേട്ടിട്ട് വന്നപ്പോഴത്തേ സമയം 2 മണി കഴിഞ്ഞ് 58 മിനിറ്റും 32 സെക്കൻഡും, അതായത് ഇന്നത്തെ നമ്മുടെ കാതോട് കഥറ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുകയാണ് ശ്രീലക്ഷ്മി എം എസ്.

90 റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: വളർച്ചയുടെ പടവുകളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വളർച്ചയുടെ പടവുകളിൽ ഇന്ന് പഠന വൈകല്യത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ട്രാവൻകൂർ മെഡിസിറ്റിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയ രോഷ്ണി മുഹമ്മദ് കുഞ്ഞ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠന വൈകല്യത്തെ കുറിച്ചും അപ്പം സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ റോളിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു മാം പറഞ്ഞിരുന്നത്. നമ്മിപ്പം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ശ്രോതാക്കൾക്കും ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും, ഏത് ഏജിലായിരിക്കും അവർക്കൊരു അസസ്മെന്റ് എടുക്കാൻ പറ്റുന്നത് എന്ന്.
2: നമ്മള് ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ആണെങ്കിൽ പോലും നമ്മൾ അസസ്മെന്റ് പറയുന്ന വെച്ചാല് ഒരു കുട്ടി തുടർച്ചയായിട്ട് 3 വർഷം സ്കൂളിൽ പോയിരിക്കണം. അതായത് അവന് പ്രോപ്പറായിട്ട് ഫണ്ടമെന്റൽസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നമ്മൾ നോക്കണം. അതിനൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കാതെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് അവന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്നുള്ളത്. അതും ലേണിംഗ് ഡിഫിക്കൽട്ടിക്കകത്ത് വരുന്നൊരു ഘടകമാണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാതിരിക്കുക. പല പേരൻസും ചെയ്യാറുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പല ഇഷ്യൂസ് കാരണവും അവർ കുട്ടികളെ സ്കൂളുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ പല സ്കൂളുകൾ മാറി മാറി വരുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ അഡാപ്റ്റ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അവിടുത്തെ സിലബസുകൾ തമ്മിൽ പ്രശ്നങ്ങൾ കാണും. പിന്നെ ആ എൻവയോൺമെന്റുമായിട്ട് അവർക്കൊന്ന് ചേർന്ന് വരണമെങ്കിൽ പൊടി കുഞ്ഞുങ്ങളല്ലേ, അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പറഞ്ഞേക്കുന്ന റൂൾസിലുള്ള ഒരിതാണ്. എന്താണ്, 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആ സ്കൂൾ കുട്ടി സ്കൂളിംഗിലേക്ക് പോയിരിക്കണം. അക്കാഡമിക്സ് പോയിട്ടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റ് ചെയ്യാം. അപ്പോൾ ഒരു 3 വർഷം ഒരു കുട്ടി സ്കൂളിലേക്ക് പോവാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം മെയിൻലി ഒരു 7 ഇയേഴ്സ് അല്ലേ. അപ്പം LKG പോകണം, UKG പോകണം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകണം. ഇത് 3 പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കൊണ്ടുവരുന്നത്. LKG UKG ആവുമ്പം തന്നെ എന്ത് ചെയ്യും, പല ഇതിനു മുമ്പും പല പ്രശ്നങ്ങളുള്ള, അതായത് ഡെവലപ്മെന്റ് ഡിലേയ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ നേരത്തെ തന്നെ പാരന്റ്സ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും.
1: ഇതാണ് മൈൽസ്റ്റോൺസ്
2: അച്ചീവ് ചെയ്യാത്ത കുട്ടികള്, പ്രീ മെച്യൂർ ആയിട്ടുള്ള കുട്ടികള്. കാരണം അവർക്കൊരു അവയർനെസ് നേരത്തെ കിട്ടിയിരിക്കും, എന്താണ് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അപ്പൊ അവർ നമ്മളെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പിന് അവിടെ വരുന്നതായിരിക്കാം. അപ്പം ഡെവലപ്മെന്റ് തെറാപ്പിക്ക് വരുന്നുണ്ടാവും, അവർ ഒക്യുപ്പേഷൻ തെറാപ്പിക്ക് വരുന്നുണ്ടാവും, സ്പീച്ചിന് വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന പാരന്റ്സ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവർ ഏർലി ആയിട്ട് നമ്മുടെ അടുത്ത് വരും. എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഏർലി ഐഡന്റിഫിക്കേഷൻ, നമ്മൾ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഏതൊരു കാര്യവും നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുക, ആദ്യമേ അതിനെ വേണ്ടുന്ന രീതിയിലുള്ള ഒരു മാർഗരേഖ നമ്മൾ ഉണ്ടാക്കി അവരെ ഏർലി ഇന്റർവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവരെ കുറെയൊക്കെ അതിൽ നിന്നും റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
1: ഓക്കെ മാം, അപ്പം പ്രധാനമായും ഏർലി ഐഡന്റിഫിക്കേഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ എന്തെങ്കിലും ഒരു സൂചന നമ്മുടെ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പീഡിയാട്രീഷ്യന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ലീഡ് ചെയ്യും. അങ്ങോട്ട് തന്നെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ഡോക്ടർ അവിടെ നിന്ന് തന്നെ നമുക്ക് റെഫർ ചെയ്യുമായിരിക്കും. മാം, അപ്പം നമുക്ക് ആ ഒരു ഏജിൽ 7 വയസ്സ് അല്ലെ 8 വയസ്സ് ആ ഒരു ഏജിൽ തന്നെ നമുക്കൊരു അസസ്മെന്റ് എടുക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയും അല്ലേ?
2: തീർച്ചയായിട്ടും. LKG UKG പോകുന്ന പല പേരൻസും നമ്മുടെ അടുത്ത് വരാറുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ അക്ഷരങ്ങൾ എഴുതുമ്പോൾ റിവേഴ്സലാണ് എഴുതുന്നത്, അവർ മിറർ റൈറ്റിംഗ് കാണിക്കുന്നു. അത് കണക്ക് നമ്മൾ എന്ത് പഠിപ്പിച്ചു വിട്ടിട്ടും കുഞ്ഞിന് പിറ്റേന്നാവുമ്പോഴത്തേക്കും മറന്നു പോകുന്നുണ്ട് മാം. അപ്പം അവൻ പെൻസിൽ പിടിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല, അവന് ലൈൻ കറക്റ്റിന് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് വേണ്ടത്, ഞങ്ങൾ ഇനി അസസ്മെന്റ് എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് പല പേരൻസും എന്നെ വിളിക്കാറുണ്ട്. അത് കണക്ക് നമ്മളടുത്ത് ഒപ്പിയിൽ വരാറുണ്ട്, മീരാ മാമിനെ തന്നെ കണ്ടു വന്ന് ചോദിക്കാറുണ്ട്. എല്ലാരോടും നമ്മൾ അന്നേരം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന കണക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കൊണ്ടുവന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞിനെ വലിയൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് തള്ളിവിടാതെ അവനെ നമുക്കൊരു താങ്ങും തണലും ആവാൻ പറ്റും. ചിലപ്പം ലേണിംഗ് ഡിസബിലിറ്റി ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണെങ്കിൽ പോലും ഇതും ലേണിംഗ് ഡിഫിക്കൽട്ടിക്കകത്ത് വരുന്നത് തന്നെയാണ്. ചില കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറ്റത്തില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഗൈഡ് ചെയ്യും. പെൻസിൽ ഗ്രിപ്പിംഗ് എങ്ങനെയാണ്, ലൈൻ ഫോക്കസിംഗ് എങ്ങനെയാണ്, അവരെ അറ്റൻഷൻ കൂട്ടാനായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും, അതേപോലെ മിററിങ്ങിനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അവരെ ചെയ്ത് ഇതെല്ലാം അവർക്ക് ഇന്റർവെൻഷൻ ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ദേ വിൽ ബി ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ചെല്ലുമ്പോൾ അവരെ പിയർ ഗ്രൂപ്പുമായിട്ട് അവർക്ക് ഇന്ററാക്ട് ചെയ്ത് അവർക്ക് നല്ലൊരു അക്കാഡമിക്സ് തന്നെ അവിടെ കാഴ്ചവെക്കാൻ പറ്റും.
1: ഓക്കെ, അപ്പൊ മാം ഈ പറയുന്ന പ്രൊസീജിയേഴ്സിലൂടെ പോയി കഴിയുമ്പോൾ തന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് മാറ്റം വരും അല്ലേ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളിപ്പം
1: ലേണിംഗ് പോയിന്റ് ഏർലി ഇന്റർവെൻഷൻ ആണ്.
2: നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ 3 ഇയേഴ്സ് നമ്മൾ പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ഡിഫിക്കൽട്ടി കാണിക്കാന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കം ആൻഡ് അസസ്,
1: എത്രയും
2: പെട്ടെന്ന് ഒരു തിരിച്ചറിയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇപ്പൊ ഈ പറയുന്ന കണക്ക് ഇപ്പൊ 2 കുട്ടികളുള്ള അമ്മമാർക്കാണെങ്കിൽ പെട്ടെന്ന് അത് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം മൂത്ത കുട്ടി പെട്ടെന്ന് എല്ലാം പഠിക്കുന്നുണ്ടായിരുന്നു, ഇളയ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചു വിടുമ്പോൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ലെറ്റേഴ്സ് എഴുതുമ്പോൾ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറയുമ്പോൾ അത് എഴുതാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് അവൻ്റെ അടുത്ത് W എഴുതാൻ പറയുമ്പോൾ അവൻ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് കുഞ്ഞുങ്ങൾ കാണിക്കുമ്പോൾ അതൊരു ലേണിംഗ് ഡിഫിക്കൽട്ടിയുടെ ഒരു സൈനാണ്. അത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവൻ പോകുന്നത് ഏത് ട്രാക്കിലേക്കാണ് എന്നുള്ളത് നമുക്ക് അവിടെ ഒരു ഐഡന്റിഫിക്കേഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാനും അവനെ ഹെൽപ്പ് ചെയ്യാനും പറ്റും.
1: ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഈ ഒരു മാം പറഞ്ഞു അസസ്മെന്റ് കഴിഞ്ഞു, അതിലൂടെ അവർക്ക് പല തെറാപ്പികളിലൂടെ ആയിരിക്കും പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവർക്ക് ഒരു വലിയ റോൾ ഇല്ലേ?
2: തീർച്ചയായിട്ടും. നമ്മള് 45 മിനിറ്റ്സ് ആണ് നമ്മുടെ സെഷൻസ് വരുന്നത്. ഈ 45 മിനിറ്റ്സ് സെഷൻ കഴിയുമ്പോൾ നമ്മൾ 40 മിനിറ്റ്സ് സെഷൻ എടുത്തിട്ട് 5 മിനിറ്റ്സ് നമ്മൾ പാരന്റ്സിനെ വിളിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. അതായത് എന്താണ് ഇന്ന് ഇവിടെ നമ്മൾ ചെയ്തത്, വീട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ വിത്ത് പാരന്റ്സ്. അപ്പം അവര് വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട്, പല പാരന്റ്സിനും ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അറിവില്ലാത്തത് കൊണ്ടും പല പാരന്റ്സും ബ്ലോക്കായിട്ട് നിൽക്കാറുണ്ട്. അവരെയും നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ അവർക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ തന്നെയും അത് കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ എടുത്തിട്ട് അടിക്കാനും വഴക്ക് പറയാനും ഒക്കെ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സെൽഫ് എസ്റ്റീമാണ് അവിടെ പോകുന്നത്. അപ്പൊ കുഞ്ഞു വിചാരിക്കും അയ്യോ ഞാനിനി ഇത് എഴുതിയാൽ തെറ്റിപ്പോവോ, അവനറിയാവുന്നതായിരിക്കാം, ബട്ട് അവൻ ആ ഒരു പേടി കാരണം അവൻ എഴുതില്ല. പല കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേടി കാരണം പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോഴത്തേക്കും ബ്ലാങ്ക് ആയിപ്പോവും, എല്ലാം പഠിച്ചിട്ട് പോകുന്നതാണ്. പക്ഷേ മാർക്ക് കുറഞ്ഞാല് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയും അച്ഛനും എന്നെ അടിക്കുമോ, ആ ഒരു ടെൻഷൻ കാരണം തന്നെ കുട്ടികൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ. പിന്നെ പരീക്ഷ പേപ്പറിലേക്ക് അവർ എഴുതുമ്പോഴത്തേക്കും സ്ക്രിബിൾ ചെയ്യുന്ന കണക്ക് ആ ടെൻഷൻ മൊത്തം ആ പേപ്പറിലേക്ക് വരും, അല്ലെ അവർ ഭയങ്കര പ്രഷറൈസ് ചെയ്തിട്ട് അവർ പിടിച്ചു വെച്ച് എഴുതും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് കുട്ടികൾക്ക് വരും. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന വെച്ചാൽ പാരന്റ്സ് നമ്മൾ പ്രോപ്പർ ഒരു ഗൈഡൻസും അവയർനെസും കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ കുട്ടികളെ നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്.
1: ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് കുട്ടികളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് അവരെ ഒന്ന് ഓവർകം ചെയ്തെടുക്കാൻ പറ്റുന്നത് അതിനകത്തുനിന്ന്?
2: മെയിൻ ആയിട്ടും ഞാൻ പറഞ്ഞ കണക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ മെയിൻ പ്രശ്നം അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും. അവരെന്ത് ചെയ്യുന്നതിനകത്തും അവർ പുറകോട്ടേ നിൽക്കുള്ളൂ. കാരണം 1-2 തവണ അവർ എഴുതിയതോ വായിച്ചതോ ഒക്കെ തെറ്റുമ്പോൾ കൂടെയുള്ള പിള്ളേർ കളിയാക്കലോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഷൗട്ടിങ്ങോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഷൗട്ടിങ്ങോ ഒക്കെ വരുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, അറിയാവുന്നതും കൂടെ അവർ ചെയ്യാതെ അവർ ബാക്ക്വേർഡായിട്ട് നിൽക്കും. അങ്ങനെ കുറെ ബാക്ക്വേർഡ്നെസ് ഉള്ളവർ കുട്ടികൾ കാണിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്കൊരു മോട്ടിവേഷൻ ആദ്യമേ കൊടുക്കുകയാണ്. നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നീ പ്രോ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ കഴിവുകൾ, അതായത് അവർക്ക് കുറെ കഴിവുകൾ കാണും. ചിലപ്പോൾ വായിക്കാനായിട്ടായിരിക്കും അവന് ബുദ്ധിമുട്ട്, പക്ഷെ അവന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കാം, ചിലപ്പോൾ നല്ല രീതിയിൽ പടം വരയ്ക്കുന്നുണ്ടാവും, ചില കാര്യങ്ങൾ അവനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര കഴിവായിരിക്കാം. അങ്ങനെ പല കഴിവുകളുള്ള കുട്ടികൾ നമ്മളെടുത്ത് വരും. അപ്പൊ നമ്മൾ വരുന്ന ഉടനെ ഇവന്റെ എന്ത് കഴിവാണ് ഇവനിക്കുള്ളതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതിന് നമ്മളൊരു റാപ്പോ സെഷൻ വെക്കും. അസസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റാപ്പോയിൽ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഇവർക്ക് കൊടുക്കും, അതിനകത്ത് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യും നമ്മള് കുഞ്ഞുങ്ങളെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ അവിടെ കൊടുക്കും. എന്നിട്ട് നമ്മൾ അവരെ ഈ പറയുന്ന കണക്ക് ഇപ്പോൾ പെൻസിൽ പിടിച്ചെഴുതുന്നതിനകത്ത് പ്രശ്നങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ട്, ലൈൻ ഫോക്കസിങ് വരാത്ത കുട്ടികളുണ്ട്, പ്രോപ്പറായിട്ട് പെൻസിൽ ഗ്രിപ്പ്, അപ്പം അവർ ഭയങ്കര പ്രഷറായിട്ട് പിടിച്ചെഴുതും. അപ്പം നമ്മൾ ആ രീതിയിലുള്ള റെമഡികൾസ് നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ആ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് വീട്ടിൽ അവർ എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കണം എന്നൊക്കെ ഉള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നമ്മൾ പാരന്റ്സിന് കൊടുക്കും. അങ്ങനെ ഓരോ ദിവസവും 1-on-1 സെഷൻസ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പൊ ആ കുട്ടിയും ഞാനും അല്ലെങ്കിൽ ഏതൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ഒരു കുട്ടിയും മാത്രമായിട്ടാണ് നമ്മൾ സെഷൻസ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അവരെ ഇത് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്.
1: കുട്ടികളെ ഈ ഒരു സിറ്റുവേഷനിൽ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പല സിറ്റുവേഷൻസ് മാമിന് കാണുമല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി മാമിന് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ?
2: എൻഹാൻസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന കണക്ക് എന്റെ അടുത്ത് വന്നാല് കൊറേ പാരന്റ്സ് കൊറേ ഹാപ്പി ആയിട്ടാണ് പോവാറുള്ളത്. അതില് എനിക്ക് ഏറ്റവും ഓർമ്മ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വന്നപ്പം അവന് വായിക്കാനും എഴുതാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സെൽഫ് കോൺഫിഡൻസ് വളരെ പോറായിരുന്നു. അപ്പം വന്ന് എനിക്ക് 2 സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഞാനൊന്ന് മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ചെയ്തു, അവന് സെൽഫ് കോൺഫിഡൻസ് കൂടി, അവന് വായിക്കാനായിട്ടുള്ള റെമഡിയൽസ് കൊടുത്തു, അവന് വായിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സൈറ്റ് ബേർഡ്സിന്റെ കുറെ കാർഡ്സ് ഉണ്ട്, ഫ്ലാഷ് കാർഡ്സ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പൊ ഞാനിങ്ങനെ വന്നപ്പോ വെറുതെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവനൊന്ന് രണ്ട് സൈറ്റ് ബേർഡ്സ് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ വായിക്കാൻ എന്ന് ചോദിച്ചപ്പോ ഇവനത് വായിച്ചു. അപ്പൊ അവനെ കാണിച്ച സന്തോഷം, രണ്ട് കുഞ്ഞു വാക്കാണ് വായിച്ചതെങ്കിൽ പോലും അവന്റെ മുഖത്ത് വന്ന ആ ഒരു സന്തോഷവും, അവൻ അത് എക്സ്പ്രസ് അവന്റെ അമ്മ, അവൻ അന്നേരം അമ്മയെ വിളിച്ചകത്ത് കയറ്റണം, കാരണം അവനത് വായിക്കുന്നത് അമ്മയെ കാണിക്കണം. അവൻ അത്രയും സന്തോഷമായിട്ട് എന്റെ അടുത്ത് വെച്ചു, മാം ഒന്ന് വിളിച്ചോ, അമ്മയെ വിളിക്കോ, അമ്മയെ വിളിക്കോ. ഞാൻ പറഞ്ഞു വിളിക്കാം, നമുക്ക് കുറച്ചും കൂടെ വായിച്ചിട്ട് നമുക്ക് അമ്മയെ വിളിച്ചപ്പോരാ, എനിക്ക് അമ്മ ഇപ്പൊ വിളിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ മോൻ എന്ന പോയി. അപ്പൊ ഓടി അവൻ പുറത്തിറങ്ങിയിട്ട്, സാധാരണ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആണ് അമ്മമാരെ വിളിച്ച് അകത്ത് കയറ്റാറുള്ളത്, ബട്ട് ഇവൻ ഓടി പുറത്തിറങ്ങി അമ്മയെ വിളിച്ചിട്ട് വന്നു. അമ്മ വന്ന ഉടനെ ഇവൻ വേറൊന്നും പറയുന്നില്ല, ഈ വാക്ക് വായിച്ച് കേൾപ്പിക്കാണ്. അപ്പൊ അത് കേട്ടപ്പോ അമ്മയും ഭയങ്കര ഷോക്കായി. അങ്ങനെ കുറേ നമുക്ക് ഈ പറയുന്നതിനൊക്കെ നമുക്ക് തന്നെ സന്തോഷം വരുന്നതും അവരുടെ സന്തോഷം കാണുമ്പോഴും അങ്ങനെ കുറേ ഹാപ്പിനെസ് അവര് അത് അവരെ റിവ്യൂസ് ആയിട്ടും അവരുടെ സന്തോഷമായിട്ടും ഒക്കെ അവരെല്ലാവരോടും ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്.
1: പലപ്പോഴും കുട്ടികളുടെ ഭക്ഷണം അവരുടെ ബുദ്ധി അല്ലെ ഓർമ്മ ഇവയൊക്കെ ബാധിക്കാറുണ്ടെന്ന് പറയാറുണ്ട്, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?
2: തീർച്ചയായിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കുട്ടികൾക്കായാലും നമ്മൾക്കാണെങ്കിലും ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മസ്റ്റ് തിങ് ആണ്.
1: അത് അവരുടെ പഠനത്തിനെ ബാധിക്കും.
2: തീർച്ചയായിട്ടും നമ്മളിപ്പോ കുട്ടികൾക്ക് അധികമായിട്ട് മധുരം കൊടുക്കുക, അതേപോലെ തന്നെ ടിൻഡ് ഫുഡുകൾ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഓവറായിട്ടുള്ള ഇത് വരിക, കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്യുക. ഇപ്പം പല കുട്ടികളും ഫ്രൂട്ട്സ് കഴിക്കാറില്ല, വെജിറ്റബിൾസ് കഴിക്കാറില്ല, അതേപോലെ പയറുവർഗ്ഗങ്ങൾ കഴിക്കാറില്ല. ഈ പയറുവർഗ്ഗങ്ങളായാലും ഇപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ മെമ്മറിയെയും നമ്മുടെ ഡയറ്റിനെയും എല്ലാം നമുക്ക് ഫോളോ ചെയ്ത് പോകുമ്പോൾ അത് എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു പങ്കാണ് നമ്മുടെ പഠിത്തത്തിൽ അതുള്ളത്. അപ്പം മെമ്മറിയൊക്കെ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കണക്ക് പണ്ട് തലമുറകൾ തൊട്ടേ കൊണ്ടുവരുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഫൈബർ അടങ്ങിയത്, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം കൂടെ കൂടിയ ഒരു ഭക്ഷണമാണ് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അവിടെ ഈ പറയുന്ന കണക്ക് പാരന്റ്സ് ആണെങ്കിലും ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ എല്ലാം കൺട്രോൾഡ് ആയിട്ട്, ഇപ്പം കുട്ടികൾക്ക് നമ്മൾ ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ സ്വീറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടിൻ ഫുഡുകളോ ഒന്നും കൊടുക്കണ്ടെന്നല്ല നമ്മൾ പറയുന്നത്, ബട്ട് വി ഹാവ് ടു കൺട്രോൾ ദ. അത് മാത്രം കഴിച്ച് ചില കുട്ടികൾ ഡെയിലി അവരുടെ റുട്ടീൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരത് നല്ല രീതിയിൽ പഠനത്തിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ആ ഒരു, ഇപ്പം പല സ്കൂളുകളിലും ടീച്ചേഴ്സ് പറയുന്നുണ്ട് സ്നാക്സിന് ഫ്രൂട്ട്സ് മാത്രമേ കൊണ്ടു ചെല്ലാവൂ, അങ്ങനെ ഒരു റൂൾ ഇപ്പൊ പല സ്കൂളുകളിലും ഫോളോ ചെയ്യുന്നുണ്ട്. ഹാൻഡ്സ് ഓഫ് ദ ശരിക്കും താങ്ക് യു ഫോർ ദാറ്റ്.
1: ഓക്കെ മാം, അപ്പൊ കുട്ടികളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. മാം അതുപോലെ തന്നെ ഇനി നമ്മുടെ പേരന്റ്സ് ടീച്ചേഴ്സ് ഇവരുടെ ഒരു വലിയ പങ്കുണ്ട് കുഞ്ഞുങ്ങളുടെ ഓരോ ഡെവലപ്മെന്റിലും, അവരോട് മാമിന് പറയാനുള്ളത് എന്താണ്?
2: പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന കണക്ക് കുഞ്ഞുങ്ങളെ വീട്ടിലാണെങ്കിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിലാണെങ്കിലും പഠിക്കുന്ന സമയത്തും ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോൾ അത് മാറിക്കോളും എന്നുള്ളൊരു ധാരണ വെക്കാതെ അതിന് ആരെയാണോ കാണിക്കേണ്ടത്, എന്ത് പ്രിക്കോഷൻ ആണോ എടുക്കേണ്ടത്, അല്ല അത് മാറേണ്ടതാണെങ്കിൽ മാറിക്കോട്ടെ എന്നുള്ള രീതിയിൽ വിടാതെ അതിനൊരു ഇന്റർവെൻഷൻ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് അവരുടെ ഐഡന്റിഫിക്കേഷൻ കൊടുത്ത് അതിന് നമ്മളൊരു ജസ്റ്റിഫൈ ചെയ്യുക. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രീ ഇതായിട്ട് വെച്ചിട്ട് നമ്മൾ അത് മാറും എന്നുള്ള രീതിയിൽ ഒരിക്കലും വെക്കാതെ ഇപ്പൊ ടീച്ചേഴ്സ് തന്നെ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്താൽ അത് പേരന്റ്സിനോട് പറഞ്ഞാൽ അത് പേരന്റ്സ് അതിൻ്റെതായ രീതിയിൽ എടുത്തിട്ട് അവരൊരു കൺസേൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പല പേരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അതാണ്, പേരന്റ്സിനോട് പറയുമ്പോൾ അവരത് അഡ്മിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അത് മുഖവരക്കെടുത്ത് അതിനുള്ള പ്രിക്കോഷൻസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാം.
1: താങ്ക് യു മാം. മാം എന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്, പഠന വൈകല്യത്തെ കുറിച്ച് നിരവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു കാണും, അപ്പൊ അതിനെല്ലാം ഒരു പ്രതിവിധിയാണ് ഇത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ രോഷ്ണി മുഹമ്മദ് കുഞ്ഞ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
0: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയ.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. പ്രമേഹവും വൃക്കരോഗവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ അശ്വതി കൃഷ്ണ ബി, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
4: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു? എന്തായിരുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
5: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
4: എന്തിനാ? പത്രത്തിലിടാനാണോ?
5: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
4: റേഡിയോയിലോ?
5: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
4: അതെയോ?
5: കമ്മ്യൂണിറ്റി റേഡിയോ പിൻസിയറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
4: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
3: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ട് കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം,
1: കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു.
0: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
2: നേരളെ ഇപ്പൊ കേട്ട പാട്ട് രാധിക നടിച്ചിരുപ്പാങ്ക അന്ത പടത്തില്, അവിടെ ഈ ഒരു ചിരിച്ച മുഖമാ ജട പോട്ടുകിട്ട് ദാവാണി പാവടച്ചിട്ട് പോട്ടുകിട്ട് ഒന്നുമേ തെരിയാത ഒരു അപ്പാവി പെൺ മാതിരി നടിച്ചിരുപ്പാങ്ക. അവങ്ങൾക്ക് ഇപ്പൊ വയസ്സ് എവ്വളവ് ആയിരിച്ചു, ഇപ്പൊ കൂടെ നടിച്ചുകിട്ട് തന്നെ ഇരിക്കാങ്ക. തായ് കിളവി അപ്പിങ്കിற പടത്തില കൂടെ ரொம்ப അത്ഭുതമാ നടിച്ചിരുപ്പാങ്ക രാധിക. അതായത് നമ്മളുടെ ഭാരതി രാജ സർ അറിമുഖപ്പെടുത്തിയ രാധിക ഇന്നും ചക്കപ്പോട് പോട്ടുകിട്ട് തന്നെ ഇരിക്കാങ്ക നടിപ്പില്ല. ഓക്കെ, ഇപ്പൊ வந்து நிறைய படங்கள் பேர் சொன்னேன் பாத்தீங்களா, கிழக்கே போகும் ரயில், சிகப்பு ரோஜாக்கள், இதெல்லாமே பாரதிராஜா சார் தான் இயக்கி இருக்காரு. புதிய வார்ப்புகள் அந்த படத்துலதான் பாகியராஜா அறிமுகப்படுத்தினாரு. அப்புறம் நிறம் மாறாத பூக்கள், டிக் டிக் டிக் அப்படிங்கிற படம், அலைகள் ஓய்வதில்லை, இதுல கார்த்திக் வந்து இந்த படத்துலதான் அறிமுகப்படுத்தி இருந்தாரு. காதல் ஓவியம், மண்வாசனை, இதுல ரேவதியை அறிமுகப்படுத்தி இருந்தாங்க. புதுமை பெண்ணும் இவரு தான், பாரதிராஜா சார் தான். அப்புறம் ஒரு கைதியின் டைரி, அதுல ரொம்ப நல்லா இருக்கும் தெரியுமா, கடலோர கவிதைகள், வேதம் புதிது, என் உயிர் தோலன், புதுநெல்லு புதுநாத்து, நாடோடி தென்றல், அதுல எல்லாம் ஒரு பாட்டு சூப்பரா இருக்கும் தெரியுமா, ரஞ்சிதா அதுலதான் அறிமுகப்படுத்தி இருந்தாங்க.

0: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം,
1: കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു.
0: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ എല്ലാവരും ചൊല്ലണ ഇവിടെ ആരംഭിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഇതൊരു തത്സമയ ഫോണിൻ പരിപാടിയാണ്, ലൈവ് ഫോണിൻ പരിപാടിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്പർ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും വിളിക്കുക. ഇന്നത്തെ വിഷയം എന്താണെന്ന് പ്രൊമോയിൽ കേട്ട് കഴിഞ്ഞു. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അതിനുമുമ്പ് പറയട്ടെ, ഇത് യൂട്യൂബിൽ ലഭ്യമാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണാൻ സാധിക്കും. അതും അങ്ങനെ സ്മാർട്ട് ഫോണൊക്കെ ഉള്ളവർ അത് പ്രയോജനപ്പെടുത്തുക, അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് നമുക്ക് വിഷയത്തിലോട്ട് വരാം. എല്ലാവരും ചൊല്ലണ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്, കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. പത്രത്തിലൊക്കെ വന്ന് വാർത്തയാണ് ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ച വിവരം, പലരും ഒക്കെ വായിച്ചു കാണും. അപ്പം ഞാൻ ഇതെടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ പി ടി ഐ മീറ്റിംഗിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പോയപ്പോൾ ആ മീറ്റിങ്ങിൽ അവിടെ പ്രിൻസിപ്പൾ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. ഈ പറഞ്ഞ കണക്ക് ശ്രദ്ധിക്കണം, കുട്ടികളെല്ലാം ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ എപ്പോഴും ഇടയ്ക്ക് ബാഗിലൊക്കെ കൊണ്ടുവരികയും ഇടയ്ക്കിടയ്ക്കൊക്കെ അത് വാരി എന്താ പറയുക ചുണ്ടുകളിൽ പുരട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ മേക്കപ്പിൻ്റെ കാര്യമൊക്കെ, മേക്കപ്പ് ഇതിനൊക്കെ പൗഡറുകളോ എന്തോ എനിക്കറിയില്ല, എൻ്റെ ഡീറ്റെയിൽസ് പലതും ഉപയോഗിക്കുമല്ലോ. മേക്കപ്പ് കിറ്റിലുള്ള കാര്യങ്ങളൊക്കെ പൗഡറും ഇതിനൊക്കെയുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഈ ഫേസ് പെയിൻറ്റോ അതുപോലെ ബോഡി ഗ്ലിറ്ററോ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, ഹെയർ ജെല്ല്, പെർഫ്യൂംസ്, ഇങ്ങനെയൊക്കെ പല ഐറ്റംസ്. ഇതിനകത്തെല്ലാം കാർസിനോജീനിക്കായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ നമ്മൾ പലപ്പോഴും നിസ്സാരമെന്ന് കാണുന്നത് പലപ്പോഴും അപകടങ്ങൾ വരുത്തി വെക്കും. അത് അപകടം എന്ന് പറയുമ്പോൾ കിഡ്നി വരെ പോകുന്ന പല കേസും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കളല്ലേ, ഒന്ന് സാര കാര്യം, അത് പൗഡറല്ലേ, അല്ലെങ്കിൽ പെർഫ്യൂമല്ലേ, ഡിയോഡ്രൻ്റ് അല്ലേ, അതെല്ലാം പാർശ്വഫലങ്ങളുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും, പക്ഷേ നമ്മൾ അതിൻ്റെ ഗൗരവം നമ്മൾ അറിയുന്നില്ല. എന്ന് വെച്ചാൽ ഈ കെമിക്കൽസ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് അറിയില്ലല്ലോ. പല പലർക്കും അറിയില്ല, എനിക്ക് പോലും അറിയത്തില്ല ഈ ഇന്നത്തെ ചേർക്കുന്ന കെമിക്കൽസിൻ്റെയൊക്കെ പാർശ്വഫലങ്ങൾ എന്താണെന്ന്, അത് എങ്ങനെയൊക്കെ ശരീരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു പിടിയുമില്ല. അപ്പോൾ നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, കോളിലോട്ട് കിടക്കാം. ആദ്യം ആരാണ് നോക്കാം ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രോതാക്കൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളായാലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക. നിങ്ങൾ കുട്ടികളെ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതെന്ന് പറയുക, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടോ എന്ന് പറയുക, എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ അവർ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതെന്ന് പറയുക. ആഹാ, ഇതാരാണ്? ഹലോ, ഇവിടെ തന്നെ ഉണ്ട്. നമസ്കാരം, നമസ്കാരം,
3: എവിടെയായിരുന്നു?
2: നമസ്കാരം, നമസ്കാരം.
3: ഞാന് തേവലക്കര കോഴിക്കോട് എന്ന് വെച്ചാൽ രാജീവ് എസ് ജോൺ, ജോൺ ഡിസൂസ എന്ന് വേണേ പറയാം.
2: വളരെ
3: അപകടകരമാണ്. തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾക്ക് പൗഡർ വരെയും ദേഹത്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് നല്ല വിവരമുള്ള ഡോക്ടർമാർ പറയുന്നത്.
2: നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് പറഞ്ഞപ്പം ജോൺസൺ ബേബി പൗഡർ വളരെ നിഷ്കളങ്കമായ പൗഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന, അതിന് അവസാനം നിരോധിക്കുകയൊക്കെ ചെയ്തു പല രാജ്യങ്ങളും.
3: കോടിക്കണക്കിന് രൂപയുടെ ഫൈൻ ഇട്ട് കൊടുത്തതാണ് കാര്യം. അത് കുട്ടികളുടെ ദേഹത്തൊക്കെ എടുത്ത്, എന്റെ മക്കളുടെ ദേഹത്തൊക്കെ എന്റെ ഭാര്യ തകർത്ത് വാരി ഇടുമായിരുന്നു. അന്നേരം നമ്മളെ
2: ഞാനും ഒക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, നമ്മുടെ കസിൻസിന്റെ എല്ലാരും കാര്യമായിട്ട് ഉപയോഗിക്കുന്നു. കുളിച്ചു കഴിഞ്ഞാൽ വാരി അങ്ങോട്ട് വിതറും, കഷ്ടത്തും എല്ലാം
3: ദേഹം മൊത്തം തേക്കും. കാര്യം അതൊരു തെറ്റായ അന്ധവിശ്വാസം.
2: അന്ന്
3: ടിവിയില് ഈ നമ്മുടെ ആകാശവാണി, ഇപ്പോഴത്തെ ടിവി ഒന്നും ഇല്ല, ആകാശവാണി ചാനലല്ലേ കാണുന്നത്, ദൂരദർശൻ കേന്ദ്ര ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കിട്ടുന്നതാണ്. അങ്ങനെ ഇത് അവര് ഈ പരസ്യം തന്നെ പിന്നെ ചെയ്യാണ്. എന്താ ആരോഗ്യം വേണമെങ്കിൽ ലൈഫ് ബോയ് വേണം, പിന്നെ ആരോഗ്യം ഇല്ലാതിരിക്കണമെങ്കിൽ വേറെ ഒരു ബോയ് വേണം എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ പരസ്യം. എന്നാൽ ഇത് ഈ സ്ത്രീകളിലെ വളരെ സ്വാധീനിക്കപ്പെടും.
4: പരസ്യങ്ങളെല്ലാം സ്വാധീനിക്കപ്പെടുന്നത്
3: സ്ത്രീകളില. അങ്ങനെ ഇതൊരു തെറ്റായ ഒരു പ്രവണതയാണ്. പക്ഷെ ഇത് പറഞ്ഞ് തിരുത്താനും പറ്റത്തില്ല. കാര്യം ഇത് സീരിയൽ അഡിക്റ്റഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സീരിയൽ കില്ലർ എന്നാണ് ഇതിന് പറയുന്നത്. തീർച്ചയായിട്ടും എന്തോ ഈ കളറ്, നമുക്കറിയാം നമ്മുടെ ഒരു നടൻ സലീം കുമാർ അദ്ദേഹം പറഞ്ഞത് ഇതേപോലെയാണ്, ആദ്യമേ തിരുത്തിയൊക്കെ ചെയ്ത അയാള്. പക്ഷെ അയാൾ ഈ നടന്മാരിൽ ഭൂരിപക്ഷവും സിനിമാ നടന്മാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അവരുടെ ചർമ്മത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ ഇതൊക്കെ വരുന്നതിന് പ്രധാന കാരണം ഇവരീ ചൈനയിൽ നിന്ന് വിദേശ നിർമ്മിതമായ ഈ കോസ്റ്റ്യൂംസ്, അതായത് ഈ നിറം വ്യത്യാസം വരുന്നത് എനിക്കറിയാം. ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത അതിനകത്ത് ഒരു ബോക്സിൽ 10-15 കളറ് വരും. അത് കൂടി വന്നാൽ അവിടെ കിട്ടും. ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇത് മേടിക്കാൻ കിട്ടും, എല്ലാ കടകളിലും, കോസ്റ്റ്യൂം കടകളിൽ. അതായത് ഈ ഈ കളർ നിർമ്മിത വസ്തുക്കൾ ദേഹത്ത് മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഗ്ലാമർ വരും.
4: അന്നേരം
3: ഈ ഗ്ലാമറും അതാണെങ്കിൽ നമ്മുടെ കല്യാണത്തിനൊക്കെ ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. മറ്റ് ഈ മുസ്ലിം സമുദായത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്, കുറവാണ്. പക്ഷെ ഈ രണ്ട് സമുദായത്തിലാണ് ഈ ഏറ്റവും കൂടുതൽ ഈ കളർ ഈ മേക്കപ്പ് ചെയ്യുന്നത്. 5000-10000 ഒക്കെ ഒരു കല്യാണത്തിന് അവർ മേടിക്കുന്നത്. ഇത് തെറ്റാണ്. ഈ സത്യത്തിൽ ഇത് മൊത്തത്തിൽ അങ്ങ് നിർത്തിയാ ചെയ്യേണ്ടത്. കാര്യം ഇവര് തേക്കുന്ന ഈ സാധനമെല്ലാം ഈ സ്ത്രീകളിൽ വൈകല്യങ്ങള്, പലതരം വൈകല്യങ്ങളും മറ്റ് പ്രശ്നങ്ങളും, അവർ കിഡ്നിക്കും മറ്റേ ലിവറിനും ഒക്കെ കേടുവരുന്ന സാധനം കോസ്റ്റ്യൂംസ് ആണ്. ഇത് ഗവൺമെന്റ് അപ്രൂവേഡ് ആയ ഒരു സാധനമേ അല്ല ഈ മുഖത്ത് ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഈ വിഷയം വരുന്നത്. നമ്മുടെ
4: രാജ്യത്തിന്
3: തീർച്ചയായിട്ടും നമുക്ക്
4: പ്രമുഖ കമ്പനികളാണ് ഇറക്കുന്നത്.
3: ഇത് ഗവൺമെന്റ് അപ്രൂവേഡോ അല്ലെ സീൽ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, നമ്മളിറക്കുന്ന തക്കാളിയുടെ സോസ് അല്ലെ ചട്നി, ഈ കുരുമുളക് സോസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പലതരം സോസുകൾ ഇറക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് അത് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഒരു ലേബൽ അതിനകത്ത് പതിച്ചിട്ടുണ്ട്, ടെസ്റ്റേഡ് ഓക്കെ ആന്നും പറഞ്ഞോണ്ട്. പക്ഷെ എങ്കിൽ തന്നെ അവർക്ക് അത് അനുവാദം കൊടുത്താൽ തന്നെ അവർക്ക് അതിനകത്ത് കൂടുതൽ കെമിക്കൽ കയറ്റാം. കെമിക്കൽ അതായത് നമുക്ക് അജിനോമോട്ട രുചി വരാൻ വേണ്ടി, അന്നേരം അവരുടെ സാധനങ്ങൾ കൂടുതൽ വിൽക്കപ്പെടും. ഏതാ ഏറ്റവും കൂടുതൽ രുചിയുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ, അതായത് നിർമ്മാണ സാധനം. ഇത് ചെക്ക് ചെയ്യേണ്ട നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് രാജ്യത്തിന്റെ. പക്ഷെ ഇവര് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണ്ട. പിന്നെ നമ്മള് രാജ്യത്തിന്റെ നിയമങ്ങളെ പറ്റി വായിക്കുമ്പോഴും എടുക്കുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ, ഇപ്പൊ ഞാനിത് കൃത്യമായിട്ട് വായിക്കുന്നതും എടുക്കുന്നതുകൊണ്ടാ പറഞ്ഞത്, നമ്മൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് മദ്യം, പിന്നെ ഈ പറഞ്ഞ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, അതായത് പച്ചക്കറിയുടെ സോസുകൾ വരുമില്ലേ, ചില്ലി സോസ്, പിന്നെ ടൊമാറ്റ സോസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തിനാ അതിന് പറയുന്നത്, അങ്ങനെ എല്ലാ സാധനവും, ഇപ്പൊ മല്ലി സോസ്, പിന്നെ പുതിന സോസ്. നമ്മൾ എങ്ങനെ മരുന്ന്, അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം, നമ്മുടെ പഴയ ഗവൺമെന്റ് കുട്ടികൾക്ക് വേണ്ടുന്ന മരുന്ന് ഏറ്റവും കുറഞ്ഞ മരുന്ന് മേടിച്ചു കൊടുത്തു ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് പുതിയ ഗവൺമെന്റ് തന്നെ അത് ബില്ല് പറഞ്ഞതാക്കി എവിടെ നിയമസഭയില്. താങ്കൾ അത് വായിച്ചു കാണുമല്ലോ. അതെ, ആ നിയമസഭയില് ചർച്ച നടന്നപ്പോഴും അവർക്ക് താൽക്കാലികമായിട്ട്, അതായത് ഭരിക്കുന്നവർക്ക് താൽക്കാലിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഇവർക്ക് കൈക്കൂലി കൊടുക്കും. ഈ കൈക്കൂലി കൊടുക്കുമ്പോ എന്ത് ചെയ്യും, ഏറ്റവും കുറഞ്ഞ ഉൽപ്പന്നമായിരിക്കും എടുത്ത് ആർക്ക് കൊടുക്കുന്നത്, ഈ കുട്ടികൾക്ക്. അന്നേരം ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, അലർജി, മരണം ഇതെല്ലാം. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ലിവോസിട്രിസ് എന്ന് പറയുന്ന പല ഗുളികയുണ്ട്, വൈറ്റാമിൻ എന്ന് പറയുന്ന പല ഗുളികയുണ്ട്. അത് തന്നെ 15 രൂപയുടെ ഉണ്ട്, 5 രൂപയുടെ ഉണ്ട്, 1 രൂപയുടെ ഉണ്ട് ഈ ഗുളികകളെല്ലാം. പക്ഷെ ഇതിന് ഏറ്റവും വില കുറഞ്ഞ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊലിപ്പുറത്ത് ഒരുപാട് അസുഖങ്ങൾ വരും, സ്കിൻ അലർജികൾ ഉണ്ടാവും. അതിന് ഈ ഏറ്റവും കുറഞ്ഞ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പം അത് ആർക്ക് നേട്ടം, ഈ മെഡിക്കൽ സ്റ്റോറുകാരനായ അതിന്റെ നേട്ടം, വിൽപ്പനക്കാരന്. അന്നേരം ഇതെല്ലാം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ആരാണ്? ഞാൻ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ ഈ ഇടയ്ക്ക് ഒരു പനി വന്നപ്പോ എന്നോട് പറഞ്ഞതാണ് ലിവോസിട്രിസിൻ തന്നെ ഏറ്റവും കൂടിയ മരുന്നുണ്ട്, അത് മേടിച്ച് കഴിച്ചാലേ നിങ്ങളുടെ നൂക്കൊലിപ്പും പിന്നെ നിങ്ങളുടെ ചുമയും അതും ഇതൊക്കെ മാറത്തുള്ളൂ. അതായത് ഈ മെഡിക്കൽ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് മേടിച്ച് കഴിച്ചപ്പോഴാണ് എന്റെ ഈ പനി, ഈ മഴ സമയത്തുണ്ടായ പനി മാറിയത്. അന്നേരം നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അറിയാത്തതുകൊണ്ടാ, മനസ്സിലായില്ലേ? ഇത് നമ്മൾ ലൈവ് ടെസ്റ്റഡ്
4: മരുന്നിന്റെ കാര്യമാണ് ഇപ്പൊ താങ്കൾ പറയുന്നത്. നമ്മളിപ്പോ കോസ്മെറ്റിക്സ്, അതായത് കുട്ടികൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിന്റെ കാര്യം പറയുന്നത്, ലിപ്സ്റ്റിക് പോലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കാര്യമാണ്. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പൊ അത് അത് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഒത്തിരി ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു, അലർജികൾ ഉണ്ടാക്കുന്നു കുട്ടികളുടെ വളരെ ലോലമായ എന്താ ചർമ്മമാണ്, തൊലിയാണ്. അപ്പോൾ അതിലൂടെ ഇത് അകത്തോട്ട് ശരീരത്തിലോട്ട് പ്രവേശിക്കും. അത് അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഭാവി

0: ഓക്കെ, അപ്പൊ നമുക്ക് ആ കോള് കട്ടായിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: അപ്പൊ ഇന്നത്തെ വിഷയത്തെ പറ്റി പറയുമ്പോ കുട്ടികളുടെ മേക്കപ്പിന്റെ ഇതാണ് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള പരസ്യങ്ങൾ കണ്ടു, അതായത് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്ത് നിന്ന്, സ്കൂളുകളിൽ നിന്ന് അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ ഒരിക്കലും കുട്ടികളെ മേക്കപ്പ് ചെയ്യുന്നത് നമ്മളാണല്ലോ, അല്ലാതെ നമ്മളാണ്
0: കുട്ടികളെ. ഞാൻ ഈ സ്കൂളിൽ പോയപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് കുട്ടികൾ ഈ ബാഗിനകത്ത് ഇതെല്ലാം ഇട്ടുകൊണ്ട് വരും. അവർ എന്നിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
1: അങ്ങനല്ല, തുടങ്ങി കൊടുക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണല്ലോ. അതായത് വെറും കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്ന കാഴ്ച, നമ്മൾ ആരെയും കുറ്റം പറയല്ലോ. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ നമ്മുടെ ലൈവിലെ ഡോക്ടർ വന്നിട്ടപ്പോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചതാണ്, സാറേ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗർഭിണികൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ പുരട്ടി കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഇവരുടെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത്, അത് ദോഷമല്ല എന്നു ഒരിക്കൽ ഞാൻ ചോദിച്ചതാണ്. പക്ഷെ ഈ പറഞ്ഞത് കൂട്ട് നമ്മളിപ്പോ വേറൊന്നും പറഞ്ഞ സ്കൂളുകളിൽ പരിപാടികൾ വരുമ്പോ ഇവിടെ തട്ടിപ്പോലും ഒരു സൗണ്ടാണ്. അല്ലല്ല, കുഴപ്പമില്ല. പിന്നെ സ്കൂളുകളില് ഈ പരിപാടികൾ വരുമല്ലോ, ഡാൻസും അതും ഇതും എല്ലാം വരുമല്ലോ. അപ്പൊ ഈ കുട്ടികളെ ഒരുക്കും. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു കുഞ്ഞിനെ ലിപ്സ്റ്റിക് ഇതാക്കിയിട്ട് അതേ സാധനം വെച്ചാണ് അടുത്ത കുഞ്ഞിനെ ചെയ്യുന്നത്. ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോന്നല്ല, ഒരു കുഞ്ഞു കാരണം മേക്കപ്പ് ചെയ്യാനായിട്ട് വരുന്നത് ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ഒരാൾക്ക് ഉപയോഗിച്ച സാധനം വെച്ചാണ് അടുത്ത കുഞ്ഞുങ്ങളെ എല്ലാം ഒരുക്കുന്നത്. അപ്പൊ അതൊക്കെ തന്നെ ഏറ്റവും വളരെ, കാരണം അറിയാലോ ഉമിനീരിൽ കൂടി പല അസുഖങ്ങൾ പകരും നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളടത്താണ് ഇത്. അതുപോലെ തന്നെ റോസ് പൗഡറും പൊടി കുഞ്ഞുങ്ങളുടെ, അതായത് വെറും കുഞ്ഞു പിഞ്ച് തൊലിയിലാണ് ഈ റോസ് പൗഡറും പിന്നെ കട്ടിക്ക് ഈ ഐലൈനർ ഒക്കെ വെച്ച് വരച്ച് കുഞ്ഞുങ്ങളെ വിടുന്നുണ്ട്. അപ്പൊ കാണാൻ, അല്ലെങ്കിൽ ആ സമയത്ത് കാണാൻ നല്ല രസം ഉണ്ടാവും, നല്ല സൗന്ദര്യം ആവും. പക്ഷെ ഭാവിയിൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ, ചിലപ്പോ അലർജിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ മുതല് അവർക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, നമ്മള് പണ്ട് ഈ നെറ്റിയിലിടുന്നൊരു ചാന്ത് സിന്ദൂരമുണ്ട്, അതൊരു കുപ്പിക്ക് കുപ്പികളുള്ള ചെറിയ ടിന്നിലാണ് കിട്ടുന്നത്. അതിനെ മേടിച്ചിട്ട് ലിപ്സ്റ്റിക് ഇല്ലാത്തവര് അതിനെ മേടിച്ചിട്ട് അതിനെ കയ്യിൽ തൊട്ടിട്ട് ചുണ്ടില് പെരട്ടുന്നുണ്ട്. പിന്നെ അവരവരുടെ ബാഗിൽ നിന്ന് തന്നെ എടുത്ത് വഴിയിലൊക്കെ വന്ന് നിന്ന് ഒരുങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ചില കുട്ടികളാണെങ്കിൽ ഭയങ്കര ഓവറായിട്ടാണ് ബോണി ചുണ്ടില് ലിപ്സ്റ്റിക് ഇടുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോ സ്കൂളുകാരിത് കാണുന്നുണ്ടേ, കർശനമായ ഒരു നടപടി തീർച്ചയായിട്ടും സ്കൂളുകാർക്ക്
0: എടുക്കാം.
1: ഇപ്പഴും പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അവർ തുടങ്ങിയത്. ഇപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഏതാണ്ട് രണ്ടു വർഷം കൊണ്ട് ഒരു സ്കൂളിൽ എന്റെ മോളെ കൊണ്ട് പോകുന്ന, അപ്പൊ നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരുങ്ങാം, വേണ്ട നമ്മൾ പറയത്തില്ല, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മളാരെയും കുറ്റം പറയല്ല, പക്ഷെ കാണുന്ന കാഴ്ച ഞാനത് പറയുന്നതാണ്. അതായത് ഈ ചുണ്ടിലൊക്കെ ഇടുന്നെന്ന് വെച്ചാൽ കട്ടിക്ക് ഇങ്ങനെ ഇടുക ചെയ്യുന്നത്, ഇതെല്ലാം ഇത്തിരി കഴിയുമ്പോ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ചുമതല വീട്ടുകാർക്കുള്ളതാണ്. പക്ഷെ മിക്കവാറും നമ്മൾ കാണുമ്പോഴും വീട്ടുകാർ പോലും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരുക്കി, കല്യാണങ്ങൾക്കാണെങ്കിലും മറ്റ് ഫംഗ്ഷനൊക്കെ ആണെങ്കിലും ഒരു മത്സരം പോലെ ഒരുക്കി കൊണ്ടുപോകുന്ന.
0: അത് ഈ ഒരു കാലത്തിന്റെ ഒരു മാറ്റം വന്നല്ലോ. പണ്ട് ഇപ്പൊ ഞാന് പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെ അത്രയും മേക്കപ്പ് ഇല്ല. ഇപ്പോൾ എല്ലാരും അത്യാവശ്യം മേക്കപ്പ് ഒക്കെ, മേക്കപ്പ് വസ്തുക്കൾ അണി ദേഹത്ത് അല്ലെ പുരട്ടുകയും അല്ലെങ്കിൽ പൗഡർ പൂശുകയും ഒക്കെ ചെയ്യുന്നുണ്ട്.
1: അല്ല, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കൂണു പോലെ മുളച്ചിരിക്കുന്ന പാർലർ.
0: ഓക്കെ, അവിടെ ഈ കെമിക്കൽസ് അല്ലേ ഉപയോഗിക്കുന്നത്, അവിടെ ഇതെല്ലാം ചെയ്യാനായിട്ട് ബ്ലീച്ച് ആയാലും എല്ലാം ചെയ്യാനായിട്ട്.
1: അതാ പറഞ്ഞത്, അവിടെയും ഈ ഒരു സാധനം ഒരാൾക്ക് വേണ്ടി ഒരു സാധനം അല്ലല്ലോ ബോണി. അവരുപയോഗിച്ചിട്ട് വയ്ക്കുന്ന സാധനം അടുത്ത ആള് ചെല്ലുമ്പോ തന്നെ അല്ലേ എടുത്ത് ഉപയോഗിക്കുന്നത്. കേൾക്കുന്നവര് ഇനി എന്നെ കാണുമ്പോ എന്നെ കൊല്ലാൻ വരണ്ട, പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറയാണ്. കാരണം ഒരാൾക്ക് വേണ്ടി ഓരോ സാധനം ഒരിക്കലും ഒരു പാർലറിലും ഉപയോഗിച്ച് വെക്കത്തില്ല. ഒരാൾക്ക് ഉപയോഗിച്ചിട്ട് അവര് വെച്ചിരിക്കുന്ന സാധനം അടുത്ത ആള് വരുമ്പോ വീണ്ടും അവർ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ എന്തായിരുന്നാലും ശിശുക്ഷേമ സമിതിയും മറ്റും ഇതിനെതിരെ കർശനമായ നടപടി, ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ മുന്നിട്ടിറങ്ങിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോ ഈ റോഡിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ വന്ന് ബാഗിൽ നിന്ന് ഇതൊക്കെ എടുത്ത് ഈ റോഡിൽ നിന്ന്, അതായത് ഇപ്പൊ ഒരു ടൂ വീലറോ അല്ലെങ്കിൽ ഒരു കാറോ കിടന്ന അതിന്റെ ഗ്ലാസ്സിൽ നോക്കിയാണ് അവർ ഒരുങ്ങുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ വന്ന് നമ്മുടെ ഈ കടയിലെ ഗ്ലാസ്സിൽ നോക്കിയിട്ടാണ് ഇവര് ഒരുങ്ങിയിട്ട് പോകുന്നത്.
0: അപ്പൊ ഇവര് ആണ്,
1: കാരണം അവർക്ക് മറ്റൊന്നൊരു വിഷയമല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ കാലം പുരോഗമിച്ചു, അപ്പൊ അതിന്റേതായ മാറ്റം വന്നു. ഈ കടയുടെ ഗ്ലാസ്സിൽ വന്ന് അവര് ഒരുങ്ങിട്ട് പോകുന്നുണ്ട്, നമുക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങള്, കാരണം ഈ കെമിക്കൽ എല്ലാം കൂടെ ഈ കുഞ്ഞുങ്ങൾ ദിവസവും ഉപയോഗിക്കുമ്പോ ഇതെല്ലാം കൂടെ ഉള്ളിച്ചെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം അസുഖം ഭാവിയിലുണ്ടാവും. നേരത്തെ നമ്മള്

0: മറ്റേ പുള്ളി പറഞ്ഞായിരുന്നു, പുള്ളി പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് അതിന്റെ ദോഷവശങ്ങൾ പറഞ്ഞു. സത്യമാണത്, ഇപ്പോഴൊന്നും അറിയത്തില്ല. പക്ഷെ രക്ഷിതാക്കളെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളെ നമ്മൾ ഒരുക്കണം. പണ്ട് നമ്മൾ കരി വാങ്ങിയായിരുന്നു
1: കുഞ്ഞുങ്ങൾക്ക്,
0: തീർച്ചയായിട്ടും ഇന്ന് കരി എന്ന് പറഞ്ഞൊരു സാധനം ചിലപ്പോ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയത്തില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കണം, നമ്മൾ നല്ല രീതിയിൽ നമ്മളും ഒരുങ്ങണം. പക്ഷെ കുഞ്ഞുങ്ങളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ചില അമ്മമാരുടെയൊക്കെ മേക്കപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പൊ മാറേണ്ടിയിരിക്കുന്നു, നമ്മൾ അസുഖക്കാരായി മാറുകയല്ല, നമ്മളെ മേക്കപ്പ് കൊണ്ട് നമ്മൾ അസുഖക്കാരാകുകയല്ല വേണ്ടിയത്. നമ്മള് അസുഖമില്ലാതെ, കാരണം കിടന്നു പോയാൽ നോക്കാൻ ആരും ഉണ്ടാവത്തില്ല, മേക്കപ്പിട്ട മുഖവും ഉണ്ടാവത്തില്ല, കൈ കഴിയുമ്പോ ഇതെല്ലാം പോകും, കയ്യിലെ കാശും പോകും. അപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാ മാതാപിതാക്കൾക്കും, നമ്മൾ സ്കൂളുകാരെയോ അല്ല മറ്റുള്ളവരെയോ ബന്ധക്കാരില്ല, ആദ്യത്തെ ഉത്തരവാദിത്വം നമുക്ക് രക്ഷകർത്താക്കൾക്കുള്ളതാണ്. അത് കൃത്യമായിട്ട് നോക്കുക, കൃത്യമായിട്ട് നോക്കുക, കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക.
1: ഓക്കെ, ഗംഭീരമായിരുന്നു, എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് ഒരു അവലോകനമായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ. അപ്പോൾ ജില്ലാ ശിശുക്ഷേമ സമിതി ഈ ക്യാമ്പയിൻ മൈനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ കവി കുരീപ്പുഴ ശ്രീമാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷം ഈ മൈനാട് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ ആദ്യത്തെ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ മൈനാട് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇപ്പം ശൈലജ ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാനതൊന്ന് പറയുകയായിരുന്നു, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ട്, അതിനകത്ത് ഈ ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസായിട്ട് അല്ലെങ്കിൽ സ്കൂൾ ക്യാമ്പസായിട്ട് ഈ മൈനാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് മറ്റ് സ്കൂളുകളൊക്കെ ഇതിനനുകരിച്ച് എനിക്കൊന്ന് അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പയിനൊക്കെ നടപ്പിലാക്കുമെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പദ്ധതി. ഓക്കെ, അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു.
2: നമസ്കാരം.
1: നമസ്കാരം.
2: ഇത് മയനാട് സ്കൂളിൽ മാത്രമേ ഉള്ളൂ, അതെ എല്ലാ സ്കൂളിലും ഉണ്ട്.
1: എല്ലാ സ്കൂളിലും ഇങ്ങനെ ഇതൊരു ബോധവൽക്കരണം നടക്കുന്നുണ്ട്, ഈ ശിശുക്ഷേമ സമിതിയുടെ ബോധവൽക്കരണം ഇങ്ങനെ നടക്കുന്നുണ്ട്. പത്രത്തിലൊക്കെ റിപ്പോർട്ട് വന്നതാ, പത്രത്തിലൊക്കെ ന്യൂസ്
2: വരുമോനെ, പത്രത്തിലൊക്കെ വരും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതാണ്. പിന്നെ ഞങ്ങളെയൊക്കെ ചെറുതിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു, പൗഡർ വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല, പൗഡറൊന്നും ഇല്ല, ഞങ്ങൾ
1: പൗഡറൊന്നും പൗഡർ അല്ലേ വാരി അങ്ങോട്ട് വിതറും,
2: കുറായും ഫോൺസും
1: ഫോൺസും
2: അതില്ല, പൈസ ഇല്ല വാങ്ങിക്കാൻ, ആ പൈസ ഇല്ല, അതുകൊണ്ട് ഇല്ല. എവിടെങ്കിലും ആരെങ്കിലും ഞങ്ങളെ കൂട്ടുകാർ ഇടുമ്പോ അവരെ തൊട്ട് നമ്മൾ പുറത്തെവിടെങ്കിലും ഒക്കെ തേക്കും, അങ്ങനെയായിരുന്നു ഞങ്ങളെ കൊച്ചുന്നാള്. പിന്നെ വലുതായിട്ട് വലിയവരായിട്ട് പിന്നെ വന്നപ്പോ ഞങ്ങള് ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കാൻ നേരമില്ല, നമ്മളിങ്ങനൊന്നും ചെയ്യാറേ ഇല്ല. ഞാൻ തലമുടിയൊക്കെ നല്ലോണം ഭംഗിയായിട്ടൊക്കെ കെട്ടും, അല്ലാതെ കണ്ണെഴുതുക, പൊട്ടിടുക, ലിസ്റ്റിക്ക് തേക്കുക, പിന്നെ ചെള്ളയെ അത് വെച്ച് തേക്കുക, അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. എനിക്കിപ്പം 10-70 വയസ്സായി മോനെ, എന്റെ തൊലിക്കൊന്നും ഇതുവരിക്കും ഒരു കുഴപ്പമില്ല. എന്റെ കൊച്ചുമോള് പറയുവേ, എന്റെ തലമുടിയൊക്കെ നരച്ചിട്ടുണ്ട്, അന്നേരം അവള് പറയുന്നേ, ഉമ്മിച്ച ഉമ്മിച്ച മസ്തയൊക്കെ ഇട്ട് കാര്യം എടുത്തറിയാം, ഉമ്മിച്ച ഇത്രയും വയസ്സൊന്നും പറയത്തില്ല, അവള് കൂടെ കൂടെ
1: പറയുക. മേക്കപ്പ് വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ?
2: ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല, ഒരാൾ ഉപയോഗിക്കുന്നത്, അത് പിന്നെ അയാള് പിന്നെ ഈ പിന്നെ എപ്പോഴും ഒന്നും ഉപയോഗിക്കത്തില്ല, വല്ലപ്പോഴേ ഉള്ളു. പിന്നെ ഒരാള് ഒട്ടും ഉപയോഗിക്കത്തില്ല, ബോർഡർ പോലും ഇടത്തില്ല, അത് വേറൊരു ടൈപ്പാ. ഇത്
1: ഉമ്മയ്ക്ക് എന്തോ തോന്നുന്നു ഈ പറഞ്ഞിട്ട്, ഇപ്പോൾ ചെറുപ്പക്കാര് അല്ലെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ ഇത് ധാരാളം ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയാൽ തോന്നുന്നു
2: മോനെ, തോന്നുന്നു. നമ്മളെ അടുത്ത് തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒങ്ങി പോകുമ്പോ അമ്മൂമ്മമാരും അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ ചെള്ളയിലൊക്കെ തേച്ചു കൊടുക്കുന്നത്. ഇതിപ്പോ ഇതിങ്ങനെ ഇത് കൊറേ കൂടെ നേരത്തെ വരണമെന്നായിരുന്നു. ഇപ്പം എപ്പോഴെങ്കിലും വന്നല്ലേ, വന്നാ അവര് നല്ല രീതിയിൽ പ്രവർത്തിച്ചാ
1: കൊള്ളാം.
2: പിന്നെ ഈ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്താ തൂമ്പായോ ഏതാണ്ടൊക്കെ ഇപ്പൊ ഇറങ്ങിയല്ലേ, നമ്മളെ ആഭ്യന്തരമന്ത്രിയുടെ
1: തൂഫാൻ,
2: അത് അത് ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലുണ്ട്
1: ലഹരി വസ്തുക്കൾ പിടിക്കാനായിട്ടുള്ള ഒരു ക്യാമ്പയിൻ.
2: അതേപോലെ ഇതും കർശനമായിട്ട് നിയന്ത്രിക്കണം. അതേപോലെ ഒരു മാരക രോഗം വരുന്ന സാധനമായി ഇത്, ഈ പിള്ളേരുടെ മേക്കപ്പ്. അത് നേരത്തെ രാഹു പറഞ്ഞു, പിന്നെ അവരുടെ ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൊക്കെ ഉള്ളത്, ഇപ്പൊ മുസ്ലിങ്ങൾക്കും ഉണ്ട്, അതിനെക്കാട്ടി ഇതായിട്ടാണ് മുസ്ലിങ്ങൾ
1: ചെയ്യുന്നത്.
2: മേക്കപ്പ് ഇല്ലാത്ത കാര്യം എന്തുവാ, ഇതൊന്നും ഇല്ലാത്ത ഒരു കാര്യമില്ല അവരുടെ ഇതില്. അതുകൊണ്ട് എല്ലാ ജാതിയിലും ഉണ്ട്. നിയന്ത്രിക്കണമെന്ന സമയം കഴിഞ്ഞു.
1: അല്ല, സ്വയം നിയന്ത്രിക്കാനേ പറ്റൂ, നമുക്കിപ്പോ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. നിയമവശാൽ പിന്നെ ഇതിനകത്ത് പരിശോധനകൾ നടത്തി ഇങ്ങനെ പറഞ്ഞ കണക്ക് ഈ മെറ്റൽസ് ഉള്ള ഈ ഇതൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള കെമിക്കൽസ് ഉള്ള ഈ മേക്കപ്പ് വസ്തുക്കളൊക്കെ ഗവൺമെന്റ് നിരീക്ഷിക്കണം, അത് കൂടുന്നോ ഇല്ലയോ എന്നൊക്കെ. പലരെയും കിഡ്നി അടിച്ചു പോയ കഥയൊക്കെ നമുക്ക് അറിയാമല്ലോ, കോഴിക്കോടോ ചില പ്രദേശത്ത്. അല്ല, ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ചിലപ്പോ ഇത് വാങ്ങിച്ചു തേച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ.
2: അതേപോലെ വഴി വന്ന് നിന്ന് അലിഷ്ഠിക്കുന്ന കട്ടി കിട്ടോണ്ട് പോകുന്നത് ഇത് അങ്ങ് എല്ലുന്നേരം സമയത്ത് അതങ്ങ് കുറേ അങ്ങ് വയറ്റി
1: പോകും. വയറ്റി പോകും, തീർച്ചയായിട്ടും പോകും. നമ്മള് വെള്ളം കുടിക്കുമ്പോഴും എല്ലാം കുറെയൊക്കെ അകത്തോട്ട് പോകും. നമ്മള്
2: പിന്നെ അടുത്ത് തിന്നുവാ അതും. അവർക്ക് ചുള്ളി ചുമന്നിരിക്കണം, ഒറിജിനൽ അല്ലാതുള്ള ചോവ് പോരാ. അത് ഒരു ഇനിയായിട്ട് ഞങ്ങളെ ചാത്തനാകുളത്തെ സാധാരണക്കാരുടെ മക്കളാ പോകുന്നത്, അവിടുത്തെ പിള്ളേര് വരെ ഇപ്പൊ ഇങ്ങനെയാ പോകുന്നത്. അതുകൊണ്ട് ഇത് കൊറേ കാലം കൊറേ മുമ്പ് മുമ്പേ ഇത് വരണ്ടെന്നായിരുന്നു. ഇത് കർശനമായിട്ട് നിയന്ത്രിക്കണം, എന്റെ ഒരു അപേക്ഷയും കൂടാതെ. അല്ല, നമ്മൾ ആരത്ത് പറയാനോ മോനെ, ഇങ്ങനെ റേഡിയോയില് ഇങ്ങനെ ഫോണി പറഞ്ഞ
1: ഒരു അവസരം പോലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലാവുമല്ലോ എന്റെ ഒരു എന്താ പറയാ സീരിയസ്നെസ്.
2: അവരെ കൊച്ചുങ്ങളെല്ലാം സുന്ദരിയാവണ്ടേ, കല്യാണത്തിന് പോയാലും എന്തോത്തിന് പോയാലും. അതുകൊണ്ട് അവര് ചെയ്യും.
1: സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് ചില ഒളിഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അത് നമ്മള് തിരിച്ചറിയണം.
2: അതെ, പിന്നെ എന്റെ ഒരു നാട്ടുവിന്റെ മോള് അന്ന് അവളെ കല്യാണമായിരുന്നു, പെണ്ണ് കാണലായിരുന്നു. അപ്പൊ അന്നേരം ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തൊരു എല്ലാ ബ്യൂട്ടി ബ്യൂട്ടി പാർലറും അടച്ചു ഞായറാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങളെ ആട്ടോക്കാരെ അവിടെ കൊണ്ടുപോയി, ആ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തൊരു പാർലറിൽ കൊണ്ടുപോയി. അന്നേരം ആ കൊച്ചു പറഞ്ഞു, ഇവിടെ എല്ലാരും ചെയ്യുന്ന കണക്കല്ല, അല്ല ഇച്ചിരി പൈസ കൂടുവല്ല. ഞാൻ പറഞ്ഞ അതിനെന്തെങ്കിലും പൈസ തരാം. അന്നേരം പറഞ്ഞ് എല്ലടവും ചെയ്യുന്ന കണക്കുള്ള ഇതല്ല, ഞങ്ങളെല്ലാം ഒറിജിനൽ സാധനങ്ങൾ, കെമിക്കലൊന്നും തരാത്ത നല്ല സാധനം. ഇവിടെ തോനെ ആൾക്കാരൊന്നുമില്ല, ഈ കെം എഞ്ചിനീയറിംഗ് കോളേജിലെ സാറന്മാര്, പിന്നെ ആശുപത്രിയിലെ സാറന്മാര്, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എനിക്ക്. അല്ലാതെ എല്ലാരെയും വിളിച്ച് ഞാൻ ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ചെയ്തു തന്നെ. അങ്ങനെ നടത്തുന്നവരും ഉണ്ട്.
1: അപ്പൊ അല്ലേ, ഈ ഒറിജിനൽ ആയാൽ പോലും, ഞാൻ അതും കൂടെ പറഞ്ഞേ, ഈ ഒറിജിനൽ ആയാൽ പോലും അതിനകത്തൊക്കെ രാസവസ്തുക്കളുണ്ട്. അത് പിന്നെ ആ അനുവദിച്ച തോതിനപ്പുറം കടക്കത്തില്ലെന്നേ ഉള്ളൂ. ഈ മറ്റ് ഈ കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഈ അനുവദിച്ച തോതിലും ഒക്കെ കൂടുതൽ കെമിക്കൽസ് അതിനകത്ത് കാണും, അതായിരിക്കും പെട്ടെന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ അലർജി, സ്കിൻ അലർജി പോലും പിന്നെ അത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ്.
2: അല്ല,
1: ഞാൻ
2: പിന്നെ ഇപ്പൊ അവരാരും അതൊന്നും ഉപയോഗിക്കത്തില്ല.
1: അല്ല, ഇന്നത്തെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകൾ പോലും വീണ്ടും സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഇതെടുത്ത് ഉപയോഗിക്കുന്നു. പലപ്പോഴും അത് കാണുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഇവരെന്തിനാണ് ഇത്രയും ചെയ്തത്, എന്റെ ആവശ്യമില്ലല്ലോ എന്ന് നമ്മൾക്ക് കാണുന്ന നമുക്ക് തോന്നും. എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് ചിലരെ കണ്ടിട്ട്, ഇവർ ഇത്രയും മേക്കപ്പ് ഇട്ട് ഇവർക്ക് അല്ലാതെ സൗന്ദര്യം ഉണ്ടല്ലോ, പിന്നെന്തിന് ഇതിന്റെ ആവശ്യം.
2: സത്യമാ പറയുന്നത് പിന്നെ അവരവരെ വേഷം ചെയ്തായാലും വേഷം ഇട്ടായാലും എന്തായാലും അവരവർ തന്നെ അവരവരെ അങ്ങ് നശിപ്പിക്കുക. അല്ലാതെ പിന്നെ നല്ല നല്ല നല്ല വേഷം ധരിക്കോ, അവര് നല്ല നല്ലവരായിരിക്കും പക്ഷെ നല്ല വേഷം ധരിക്കത്തില്ല. അവര് വൽഗറായിട്ടാ പോകുന്നത്, അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനായിരിക്കും എന്തോ എന്തെങ്കിലും ഒക്കെ ആവശ്യം. ഇത് ഇത് ഒരു നല്ല
1: കാര്യമാണ്. ശരി, കോളിലോട്ട് കിടക്കുന്നു. നമ്മൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതുമായിട്ടുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും യാന്ത്രിക സൗന്ദര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല, നമ്മൾ ബാഹ്യമായ സൗന്ദര്യത്തെ കുറിച്ചാണ് കൂടുതൽ വ്യാകുലരാകുന്നത്. ഓക്കെ, അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
1: ഗുഡ് ഈവനിംഗ്.
3: പിന്നെ ഈ കുട്ടികളുടെ സൗന്ദര്യ വാർത്തക വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നില്ലേ,
1: അതാണ് വിഷയം.
3: ഈ സോഷ്യൽ മീഡിയ സ്വാധീനവും പരസ്യങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ എനിക്കിപ്പോ ഈ സോപ്പ് ഇടാതൊക്കെ കുളിക്കുന്നത് ചിലപ്പോഴൊക്കെ ലൈബോയ് സോപ്പും കുട്ടികീറ പൗഡറും പോണ്ട്സ് പൗഡറും ചേച്ചെങ്കിലായി, അല്ലെങ്കിൽ അന്ന് കണ്ണാടി നോട്ടമൊന്നും ഇല്ലല്ലോ. പറയും പൗഡർ പൗഡറും ഇടല്ലേ ശ്വാസകോശത്തിലൊക്കെ കേടുണ്ടാവും എന്നൊക്കെ പറയുമായിരുന്നു.
1: ഞാൻ
3: ത്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോ ഞാൻ പിന്നെ പൗഡറൊക്കെ തുണ്ടുപോയായിരുന്നു, പിന്നെ ഈ ലൈഫ് ഹെയർ ആൻഡ് ലവ്ലി ഒക്കെ ഉപയോഗിക്കാറുണ്ട് അന്ന്. പക്ഷെ ഇപ്പോഴതിന്റെ പിന്നെ ഇതിന്റെ ഇതിന്റെ എതിർവശങ്ങളൊക്കെ കുറിച്ച് മനസ്സിലായി. ഇപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല.
1: ഒരു കാലത്ത് ശരിയാ, ഞാൻ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഫെയർ ആൻഡ് ലവ്ലി വലിയൊരു പരസ്യങ്ങളിലും എല്ലാം നിറഞ്ഞു തന്നു.
3: അതൊക്കെ അന്നൊക്കെ ഉപയോഗിക്കുന്നത്, പക്ഷെ ഇപ്പൊ ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ അതിന്റെ അതിന്റെ മറ്റുള്ള അതിന്റെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. എന്റെ മോനും അതുപോലെ, എന്റെ മോന് കുഞ്ഞുനാൾ തൊട്ട് ഞാൻ പൗഡർ ഒന്നും ഇടത്തില്ലായിരുന്നു. പൗഡർ വീട്ടിൽ കൊണ്ടുവരുമ്പോ ഉമ്മ കണ്ണൊക്കെ എഴുതി കൊടുക്കത്തേ ഉള്ളൂ, ഞാനൊന്നും ഇടത്തില്ലായിരുന്നു. കുട്ടികളോട് ഇതിന്റെ ആരോഗ്യ വശങ്ങളെ കുറിച്ച് സംസാരിക്കുകയും മുതിർന്നവരുടെ ചർമ്മവും കുട്ടികളുടെ ചർമ്മവും വ്യത്യസ്തമാണെന്നൊക്കെ, രാസവസ്തുക്കൾ അടങ്ങിയ ക്രീമുകൾ അവരുടെ മൃദുവായ ചർമ്മത്തിന് കേടുപാട് ഉണ്ടാക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ സ്വകാര്യ സ്വാഭാവികമായ ചിത്ര ഈ സ്വാഭാവിക ഭംഗിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ബാഹ്യ സൗന്ദര്യത്തെക്കാൾ പറഞ്ഞ അവരുടെ കഴിവുകളും വ്യക്തിത്വമാണെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുമല്ല അങ്ങനെ അവരുടെ ആത്മവിശ്വാസം വളർത്തണം. അല്ലെങ്കിൽ അവര് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ, ഈ ഫിൽറ്ററുകളിട്ട കുറെ ചിത്രങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ
1: ഇറങ്ങിയിട്ടുണ്ടല്ലോ.
3: യഥാർത്ഥം പറത്തവരെയും വെളുത്തവരാക്കുമല്ലോ, അത് യഥാർത്ഥമല്ലെന്ന് അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം.
1: പലരും നേരിട്ട് കാണുമ്പോൾ ഞെട്ടുന്നതാണ് ഇത്.
3: യൂട്യൂബ് വീഡിയോകളും അത് ഇൻഫ്ലുവൻസുമാരുടെ അമിത സ്വാധീനത്തിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പിന്തിരിപ്പിക്കണം. പിന്നെ മാതാപിതാക്കൾ സൗന്ദര്യ വസ്തുക്കൾക്ക് അമിത പ്രാധാന്യം നൽകാതിരിക്കാനും ശ്രദ്ധിക്കണം. കുട്ടികൾ എപ്പോഴും അതിന് അവർ മുതിർന്നവരെല്ലാം അനുകരിക്കാൻ ശ്രമിക്കുന്നത് കൂടുതലും. അതുമല്ല നിർബന്ധമാണെങ്കിൽ ഈ കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ കറ്റാർ വാഴ, കടലമാവ് പോലുള്ള സുരക്ഷിത അതുപോലെ ഉരുളക്കിഴങ്ങിന്റെ നീരൊക്കെ ഉപയോഗിക്കുക, ക്യാരറ്റിന്റെ നീരൊക്കെ വെച്ച് നല്ല ഒരു ഇതാണ്, കെമിക്കലൊന്നും ഇല്ലാത്ത. ഇപ്പൊ ചെറിയ രാവിലെ കറ്റാർ വാഴ പോലെ ബെല്ലും നാരങ്ങ നീരും കൂടെ പുരട്ടി രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഇട്ടാലും ഒരു കുഴപ്പമില്ല, ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അത് പിന്നെ അതുപോലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഇത്തരം കാര്യങ്ങൾ കൃത്യമായ ഒരു ബോധവൽക്കരണം തന്നെ നടത്തണമെന്നാ പറയുന്നത്. അവർക്ക് അന്നെങ്കിലും അവർ മാനസിക ഇപ്പൊ ഒപ്പം തന്നെ ഇപ്പൊ ചില ക്രീമുകൾ കിഡ്നി കംപ്ലൈന്റ് ഉണ്ടാക്കുന്നു, ലിവറിന് കംപ്ലൈന്റ്
1: ചില സ്ഥലത്തൊക്കെ വലിയ പ്രശ്നമായിട്ടുണ്ട്.

0: പൊള്ളാറുണ്ട്.
1: പൊള്ളാറുണ്ട് പൊള്ളാറുണ്ട് പൊള്ളാറുണ്ട്.
0: ആ അതെ അതെ. അതിനൊക്കെ ഇന്നത്തെ പിന്തിരിഞ്ഞ് നല്ലൊരു ബോധവൽക്കരണം തന്നെ ഇതിന് ആവശ്യമുണ്ട്. ഇതിപ്പോ നേരത്തെ ഇങ്ങനെയുള്ള പ്രോഗ്രാം കൊണ്ടുവരണം. കാരണം ഈ കുട്ടികളും അവർക്ക് പല പല അസുഖങ്ങൾ ഉണ്ടാകുന്ന ഇതിൽ നിന്നാണ്. ഒരു ചിലപ്പോഴൊക്കെ ഓരോരുത്തരുടെ ഓരോ പേരന്റ്സ് ഒരുക്കി ഓരോ യുവജനോത്സവത്തെ കൊണ്ടുപോകുമ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ വായിലൊക്കെ ലിസ്റ്റിക്ക് ഇട്ടിട്ട് അവർക്ക് ആഹാരം വാരി കൊടുക്കുന്നതിനെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം അത് പകുതിയാകും വായിച്ച് ചെല്ലു
1: തീർച്ചയായും.
0: അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഒരു പേരന്റ്സിനാണ് ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടത്.
1: ഇത് പേരന്റ്സിനുള്ള ബോധവൽക്കരണം എനിക്കൊന്നും ഞാൻ ഇത് നടത്തുന്നത് മുതിർന്നവർക്ക് ഈ പറഞ്ഞ പേരന്റ്സിനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൈക്കുഞ്ഞുങ്ങളിൽ ലിപ്സ്റ്റിക് ഒക്കെ തേച്ച ഒരു രണ്ടു വയസ്സുള്ള കുട്ടികളിലൊക്കെ ഇങ്ങനെ എടുപ്പത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ തേച്ച. അല്ല മുഖത്ത് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട കുട്ടികളൊക്കെ
0: ഡോക്ടറെ കാണാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടോട്ടാ
1: കൊണ്ടുവരുന്നത്.
0: അതിനൊക്കെ പിന്തിരിക്കണം കുഞ്ഞുങ്ങളെ. അതാണ് പറഞ്ഞത് നേരത്തെയുള്ള ശ്രോതാക്കൾ പറഞ്ഞതുപോലെ ഇനി ഒരു ബോധവൽക്കരണം നടന്നത് ഇതെല്ലാം കറക്റ്റായ കാര്യമാണ്. നമ്മളെ മക്കളെ ആയിച്ചോടെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ
1: ശ്രദ്ധിക്കണം.
0: അതുകൊണ്ടല്ല പല പല അസുഖങ്ങളൊന്നും നമുക്ക് അതിന് ഇത് കിട്ടും വിടുതൽ കിട്ടത്തുള്ളൂ. ആ അതുകൊണ്ട് എന്തായാലും നല്ലൊരു ഇതാണ് നല്ലൊരു വിഷയം കൊണ്ടുവന്ന മോണിക്കത്തിന്റെ അഭിനന്ദനങ്ങൾ.
1: ഓ താങ്ക് യു താങ്ക് യു. ശരി എന്നാ ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പൊ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞ ഉടനെ മടങ്ങി വരാം.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
1: ഓക്കെ, എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മെൻസറിലൂടെ. അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ഇന്നത്തെ വിഷയം, കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു, ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474293111. 0474-1193-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. എനിക്കൊന്നും ഇപ്പോൾ കോളുകളില്ല, ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ വിളിക്കണമെന്നാണ്. ഈ കുട്ടികളുടെ എങ്ങനെയാണ് ഉപയോഗം, എത്രമാത്രം ഉണ്ട് എന്നൊക്കെ അറിയാവുന്ന മാതാപിതാക്കൾ വിളിക്കുക, അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കേൾപ്പിക്കുക, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറഞ്ഞ സ്കൂൾ കുട്ടികളുടെ അമ്മമാരോ ഒക്കെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരൊക്കെ വിളിക്കുക, അവർ ഇത് എത്രമാത്രം അവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് എത്രമാത്രം അവർക്ക് ഇത് ഇതിനെക്കുറിച്ച് അറിയാം എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മറ്റ് കുട്ടികൾ മക്കൾ പറഞ്ഞ അനുസരിച്ച് കൂട്ടുകാരൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പരസ്യങ്ങൾ അവരെ സ്വാധീനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അവർക്ക് എത്രമാത്രം അറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ മാതാപിതാക്കൾ തന്നെ വിളിക്കണം. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞായിരുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾ, ഈ കൈക്കുഞ്ഞുങ്ങൾക്ക് വരെ വളരെ മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊണ്ടു നടക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം, കാലം മാറി, അല്ലെങ്കിൽ പണ്ട് അങ്ങനൊന്നും ചെയ്തിരുന്നില്ല, പക്ഷെ ഇപ്പോൾ വളരെ എല്ലാവരും നല്ല മോഡേണായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ഒരു ചടങ്ങ് കണക്ക് ഇതെങ്ങനെയുള്ള അല്ലേ, വെളിയിലോട്ട് പോകുമ്പം നല്ല ഉഷാറായിട്ട് പോവുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് അല്ലേ, ധാരാളം മേക്കപ്പും ഇപ്പോൾ ലിപ്സ്റ്റിക്കും എല്ലാം എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ അണിഞ്ഞൊരുങ്ങുക എന്നുള്ളത്, പ്രത്യേകിച്ച് പണ്ടേ സ്ത്രീകൾക്ക് അണിഞ്ഞൊരുങ്ങാൻ വളരെ താല്പര്യമുള്ളതാണ്, അവരെ എപ്പോഴും പണ്ടും അണിഞ്ഞൊരുങ്ങിയിരുന്നു, പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു എന്നുള്ളതാണ്, ഇത്രയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പലരും അങ്ങനെയാണല്ലോ പറയുന്നത്, സീനിയേഴ്സ് ആയിട്ടുള്ള പലരും ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് അതാണ്. പണ്ട് അങ്ങനെയൊന്നുമില്ല, വെറും ഒരു എന്താ പറയുക, ഒന്ന് കുളിച്ചൊരുങ്ങുക എന്ന് പറയുമ്പോൾ കുളിക്കുക എന്നുള്ള പ്രധാനമായിട്ട്, അതിനോടൊപ്പം കണ്ണെഴുതുക അല്ലെങ്കിൽ കൺമഷി പുരട്ടുക എന്ന് അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളിൽ ഒതുങ്ങിയിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒക്കെ വിപുലീകരിച്ച്, കാലം മാറിയപ്പോൾ അത് വിപുലീകരിച്ച് ഈ കമ്പനികൾ ഇറക്കുന്ന വലിയ പ്രോഡക്ട്സിലോട്ടൊക്കെ അത് കടന്നു. അങ്ങനെ അപ്പോൾ ആ ബ്രാൻഡഡ് പ്രോഡക്ട്സിലോട്ട് കടന്നു. ആ ബ്രാൻഡഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്

0: അതിനകത്ത് ചൈനീസ് നിർമ്മിത ഈ പറഞ്ഞ വസ്തുക്കൾ കാണും, ഇതിനൊക്കെയുള്ള കോസ്മെറ്റിക്സ് കാണും, അതിൻ്റെയൊക്കെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കെമിക്കൽസ് അല്ലെങ്കിൽ ഇവിടുന്ന് ചെറുകിട സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ വളരെ തുച്ഛമായ വിലയ്ക്ക് വളരെ കുറഞ്ഞ കെമിക്കൽസിലൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ കാണും. അത് ദേഹത്തിന് നമ്മുടെ ശരീരത്തിന് വലിയ ഹാനികരമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഒരു കോളുണ്ട്, കോളിലോട്ട് ഇടയ്ക്കാണ് നമ്മൾ. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ ആ
1: ഇന്നത്തെ വിഷയക്കുള്ള കേട്ടോ,
0: ഇഷ്ടപ്പെട്ടു.
1: നല്ലൊരു സംസാരിച്ചിരിക്കുന്നെ. അതായത് നമുക്ക് ദൈവം തന്നിട്ടൊരു സൗന്ദര്യം ഉണ്ട് സത്യത്തിൽ, അതാണ് നല്ലത്. ഈ മോഡിഫൈനൊക്കെ പല കാര്യങ്ങളെ കെമിക്കൽസ് കാര്യങ്ങളെല്ലാം പറയുന്നല്ലോ, അത് ഞാനിപ്പോ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ഈ പഴയ കാലം നമ്മുടെ കൊല്ലത്ത് പുലികളി ഉണ്ടായിരുന്നു, പുലികളി.
0: അപ്പൊ
1: അതിനെ അനുസരിച്ച ഫസ്റ്റ് ലെവൽ ചെയ്യുന്ന ദേഹത്തെ ഈ രോഗം മുഴുവൻ കംപ്ലീറ്റ് പഠിച്ചു കളയുക. പഠിച്ചു കളഞ്ഞിട്ട് അയാളുടെ പുറത്ത് പല സൈസ് പേറ്റുള്ള ഒരു രോഗമുഖങ്ങളെല്ലാം അടച്ചിയാണ്. അപ്പൊ കൂടെ കൂടെ ഈ പുലിയുടെ കൂടെ നിൽക്കുന്ന ആളുകള് ഒരു പൗപ്പത്ത് വീട്ട് കഴിയുന്നതോറും ദേഹത്തോട്ട് ഈ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക, തണുത്ത വെള്ളം. ഈ ദേഹം നടക്കുക അല്ലെങ്കിൽ രോഗങ്ങളെ വേർപുള്ളി പോണ്ടേ,
0: അപ്പൊ
1: കംപ്ലീറ്റ് പെയിന്റോന്ന് അടഞ്ഞിരിക്കുക. അപ്പൊ ഈ ഈ ധാരാളം വെള്ളം ഒഴിച്ചെടുക്കും. പിന്നെ ഇതിന്റെ ആവശ്യമില്ലാത്ത പ്രവർത്തനം കളിയാൻ പറയും. പിന്നെ മുസ്ലിങ്ങളും മറ്റുള്ളവരെല്ലാം കൂടി ചേർന്ന് ഇതൊക്കെ നിർത്തുകയും ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ്. നമ്മുടെ കൊല്ലത്ത് ചിന്നക്കിടയിലും മരിയടയിലും ഒരു വലിയ ആഭരണമായിരുന്നു.
0: അതെ അതെ അതെ
1: അതെ അപ്പൊ ഇതൊക്കെ വലിയ നാശം. അതേസമയത്ത് ഇപ്പൊ ഈ സ്വാമിമാരൊക്കെ കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം ഇടുന്നുണ്ട്, അത് ഔഷധമാണ്. ഭക്ഷണം എന്ന് വെച്ചാൽ അണുക്കളെ കൊല്ലുന്ന നാശിനി. അത് കേട്ടോ, ബ്രാഹ്മിൻസൊക്കെ ഇങ്ങനെ ഈ നെറ്റിയിലും ദേഹത്തൊക്കെ ഭക്ഷണം ഇടും. പക്ഷേ അത് ഇപ്പൊ ഇടാറില്ല. പക്ഷേ അത് അണുനാശിനിയായിട്ട് ഉള്ളൊരു ഒരു സങ്കല്പം അണുനാശിനി. പക്ഷേ ഈ സൗന്ദര്യങ്ങളെല്ലാം പറ്റിയിട്ട് അവരുടെ ശരീരത്തിന്റെ ഭംഗി കൂട്ടാനായിട്ട് ഉള്ള ക്ഷമം യഥാർത്ഥത്തിൽ വിപുലമായിട്ട് ദേശത്തിന്റെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അതൊന്ന് ശ്രദ്ധിച്ചാലേ അവരുടെ ആരോഗ്യം ഏറ്റവും നല്ല. ഈ
0: എനിക്കൊന്ന് ബേബി സാറിന് എനിക്കൊന്ന് ഒരു നീണ്ട കാലത്തെ ചരിത്രം ഇതിനെ കുറിച്ച് അറിയാം അല്ലേ? ബേബി സാറിന്റെ കുട്ടിക്കാലത്തെ സ്ത്രീകളുടെ ഒരു എടുത്ത മാത്രം ഉണ്ടായിരുന്നു.
1: ഇല്ല, പള്ളി പോലും ഇങ്ങനെ മേക്കപ്പിൽ പള്ളി ചെന്നു അച്ഛൻ പ്രത്യേകം വഴക്കുറ പൗഡർ കളിച്ചൂടാ. ദൈവം നമുക്ക് തന്നിട്ടുള്ള സൗന്ദര്യത്തൊക്കെ പോയാ മതി. യഥാർത്ഥത്തിൽ അത് തന്നെ
0: സൗന്ദര്യം. സ്ത്രീകൾ
1: എന്തൊക്കെയായിരുന്നു? മേക്കപ്പ് ഒന്നുമില്ല, കുളിക്കുക, നല്ല എണ്ണ എണ്ണ പുരട്ടി പെരുമ്പി എല്ലാം കുളിക്കുക, പള്ളി പോകുക. അല്ല, ഈ സൗന്ദര്യ വസ്തുക്കൾ അന്നെന്ത് ഈ മോഡിഫിക്കേഷൻ യാതൊന്നും ഇല്ല. ആണുങ്ങളായി പെടുകയാണ് പിന്നെ ഈ പൗഡറിന്റെ അല്പം അല്പം പൗഡർ മാത്രമേ ഉള്ളൂ. കുട്ടിക്കുറ പൗഡറോ യാഡലി ഒക്കെ അന്നിട്ട് പോയത് ഇപ്പൊ അപ്പൊ അപ്പൊ വളരെ. പക്ഷെ ഇപ്പൊ പിന്നെ അതെല്ലാം മാറിപ്പോയല്ലോ. എങ്കിലും ആളുകൾക്ക് തിരിച്ചറിവുണ്ടായിട്ട് ഉള്ള സൗന്ദര്യം മിച്ചമുണ്ട് പെരുമാറുക. പക്ഷെ ഭക്ഷണം നല്ല ഭക്ഷണം ഔഷധമാണ്. ഔഷധത്തിന് ഈ അണുക്കളെ കൊല്ലുന്ന ബ്രാൻഡ്സ് കുളി കഴിഞ്ഞാൽ ദേഹത്ത് ഇങ്ങനെ ഈ നെറ്റിയിലും മറ്റും ഭക്ഷണം പണ്ട് ഞാൻ മതി പഠിക്കുന്ന നെറ്റിയിൽ ഭക്ഷണം പൂച്ചയൊക്കെ അവർ വരുന്ന വരാറുണ്ട്. ഈ ബ്രാൻഡ്സും മറ്റുള്ള പിള്ളേരും ഒക്കെ അങ്ങനെ ഒരു വരുന്ന ഒരു എന്നാൽ ഭക്ഷണത്തിന് ഈ അണുക്കളെ നശിക്കാനുള്ള വലിയ
0: ശക്തിയാണ്.
1: അങ്ങനെ ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നേലും വിഷയം നല്ലത് തന്നെ. ഇനി ഈ മനസ്സിലാക്കുന്നവരെ അതനുസരിച്ച് വെച്ചോട്ടെ, ലിപ്സ്റ്റിക്കാകട്ടെ മറ്റുള്ള അത് നെയിൽ പോളിഷ്. ഇറ്റ് ഈസ് ഓൾസോ വെരി ഡേഞ്ചറസ് നെയിൽ പോളിഷ്. ഇപ്പൊ ഇങ്ങനെ പോളിഷ് പോവാറുണ്ട്. ഇപ്പൊ തിരിച്ചറിയെല്ലാം ഇപ്പൊ അങ്ങനെ വലുതായിട്ടൊന്നും കാണുന്നില്ല.
0: പണ്ടങ്ങനെയില്ല,
1: അതല്ല പണ്ടത്തെ എനിക്ക് ഓർമ്മ പണ്ടത്തൊക്കെ നെയിൽ പോളിഷ് ഇന്നേ ഏർപ്പാടില്ല. ഇപ്പൊ പിന്നെ നെയിൽ പോളിഷ് ഒക്കെ ഇപ്പൊ വലുതായിട്ട് കാണാറില്ല. ഇടയ്ക്ക് കണ്ടു വരുമായിരുന്നു. ഇപ്പൊ അതൊക്കെ പറ്റി തിരിച്ചറിവുണ്ട്. അതൊക്കെ ഉപേക്ഷിക്കാൻ തോന്നി. അതായത് ഈ സൗന്ദര്യസൊക്കെ കഴിയുന്ന കോസ്മോട്ടിക് അല്ല ഇന്നും പരിസ്ഥിതി കിട്ടുന്നുണ്ട്. കോസ്മോട്ടിക് എന്തോ നീണ്ടൊരു പരിസ്ഥിതി കിട്ടും. അതിൽ ഈ കോസ്മോട്ടിക് ഏർപ്പാടുകളൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്ന ഒരു പരിസ്ഥിതി കേട്ടായിരുന്നു നമ്മുടെ ബെൻഷീർ റേഡി തന്നെ. അവിടെ ഒരു ആളുകൾക്ക് ബോധം കിട്ടി നല്ല രീതിയിൽ വരട്ടെ. സന്തോഷം
0: സന്തോഷം. കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു, പഴയ കാര്യമൊക്കെ പറയാൻ കേൾക്കാൻ സാധിച്ചു. അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
2: ഹലോ
0: ഹലോ നമസ്കാരം
2: സാർ, ഇത് ഐ ടി വിളിക്കാണ്.
0: പേരെന്താണ്?
2: ഐ ടി രശ്മി.
0: രശ്മി, ഓക്കെ. രശ്മി പറയൂ, എന്താണ് പറയാനുള്ളത്?
2: സാർ, ഇപ്പോഴത്തെ ഇന്ന് സാർ തെരഞ്ഞെടുത്ത സബ്ജക്ട് വളരെ നല്ലൊരു സബ്ജക്ട് ആണ്. അപ്പൊ അതുകൊണ്ടൊന്ന് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി ഞാൻ വിളിച്ചതാ. നമ്മൾ ഈ ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ പുതിയ യുവതലമുറ മുഴുക്ക ഇപ്പൊ ഈ പുതിയ പുതിയ ഓരോ പ്രോഡക്റ്റുകൾ, അതായത് സൗന്ദര്യവർദ്ധക പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുണ്ടാവുന്ന ഓരോരോ ദൂഷ്യവശങ്ങൾ, നമ്മളിപ്പോ ഈ ഇടയ്ക്ക് തന്നെ പത്രത്തിൽ വായിച്ച് യൂത്ത് ഫേസ് എന്ന് പറഞ്ഞ ക്രീമിന്റെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച്, അത് ഉപയോഗിച്ച് കഴിഞ്ഞ് എന്താണ് അവരുടെ കിഡ്നി തന്നെ ട്രിബിൾ
0: ആയിട്ട്
2: കുട്ടികളുടെ, എന്നിട്ടും ഇത് അനുഭവത്തിൽ നിന്ന് പഠിക്കാത്ത ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് വെളുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവര് ചെയ്യുന്ന ഓരോരോ മണ്ടത്തരങ്ങള് അത് പേരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത കുട്ടികളുണ്ട്, അത് പറഞ്ഞു കൊടുക്കാത്ത പേരന്റ്സും ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഇത് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് മൂന്നാല് പേരെ എനിക്ക് അറിയാം. അവര് നല്ല മാനറവും കറുത്തു വരുന്ന കുട്ടികൾ പെട്ടെന്നാണ് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് നല്ല രീതിയിൽ നിറം വെക്കും. നമ്മൾ തന്നെ അതിശയിക്കേ, ഇത്രയും പെട്ടെന്ന് അവർക്ക് എങ്ങനെ ഈ ചേഞ്ച് വന്നു. അപ്പൊ നമ്മള് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് വ്യക്തികളോട് ഞാൻ ചോദിച്ചു, അപ്പോഴേ പറയാറുന്ന അവര് മറ്റുള്ള ഇങ്ങനത്തെ പ്രോഡക്റ്റുകളല്ല, അവര് പ്രകൃതിയായിട്ടുള്ള പ്രോഡക്റ്റുകൾ. അപ്പൊ നമ്മള് പറയും കസ്തൂരി മഞ്ഞൾ പോലൊക്കെ ഉള്ള നാച്ചുറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആണ്. പക്ഷെ അതൊന്നും, പക്ഷെ ഈ പറയുന്ന പോലെ ഇത്രയും കളർ വെക്കുകയൊന്നുമല്ല, നല്ലൊരു ഗ്ലോ സ്കിൻ കിട്ടും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവർക്കൊന്നും അത് പോരല്ലോ, അവർക്ക് പെട്ടെന്ന് വിളക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോഴത് മനസ്സിലാക്കണം, ഇനിയെങ്കിലും വരുന്ന തലമുറയെങ്കിലും അത് മനസ്സിലാക്കി പെരുമാറണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
0: അതെ,
2: തീർച്ചയായിട്ടും അത് വർദ്ധിച്ചു തന്നെ വന്നോണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മെർക്കുറിയുടെ അളവ് കൂടുതൽ കൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് ഈ
0: മാറ്റം. സ്കിന്നിൽ മെർക്കുറി മാത്രമല്ലല്ലോ, കാഡ്മിയം, ലെഡ്, അങ്ങനെയൊക്കെ ഉള്ള സിങ്ക്,
2: എല്ലാം അതെ, അതിന്റെ ഉപയോഗം കൊണ്ടാണ് പെട്ടെന്ന് ഈ കളർ വെക്കുന്നത്. അത് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അതെ, ക്യാൻസർ വരുന്നുണ്ട്,
0: കാർസിനോജനിക് ആണ് ഇതെല്ലാം പലതും ഒക്കെ, PFAS അടങ്ങിയിട്ടുള്ള പലതും ഉണ്ട്.
2: നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ, ഞാൻ ഉപയോഗിക്കുന്നത് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്, അന്നും ഇന്നും ഉപയോഗിക്കാറുണ്ട്.
0: അതൊക്കെ എനിക്കൊന്ന് പണ്ട് കാണുന്ന കാര്യമാണ് മഞ്ഞളൊക്കെ തേക്കുക. എനിക്കൊന്നും നമ്മുടെ ഭാരതീയ ഒരു പാരമ്പര്യം അനുസരിച്ച് മഞ്ഞൾ ധാരാളം ഇങ്ങനെ സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ടല്ലോ.
2: അതെ, നല്ലതല്ലേ, നമ്മുടെ പ്രകൃതി സമൃദ്ധമായ കാര്യമാണ്, നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് നമ്മുടെ മറ്റുള്ള അണുബാധകളിൽ നിന്നും എല്ലാം സംരക്ഷിക്കുന്നത്.
0: പണ്ടത്തെ ക്രീമും, അതായത് ഞാൻ പണ്ട് സിനിമാ തിയേറ്ററിലൊക്കെ പോകുമ്പോ വിക്കോ ടെർമറിക് എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ടി വിയിൽ വിക്കോ ടെർമറിക്കിന്റെ ഒക്കെ ധാരാളം പരസ്യം കാണും. ഇതെല്ലാം മഞ്ഞളാണ് അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ചന്ദനമൊക്കെ അടങ്ങിയിരിക്കുന്നു.
2: അതെ അതെ, അങ്ങനെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഒത്തിരി നമ്മുടെ ആയുർവേദ ക്രീമുകൾ തന്നെ ഒരുപാടുണ്ട്. അതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. പക്ഷെ ഈ പറയുന്ന പോലെ പെട്ടെന്നൊന്നും എന്താണ് ഭയങ്കരമായി വെളുക്കുന്ന
0: സാധനങ്ങളൊന്നും അല്ല.
2: അതെ, അപ്പൊ അത് ഇനിയെങ്കിലും മനസ്സിലാക്കി പെരുമാറണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വരുന്ന തലമുറയോട്.
0: കൊള്ളാം എന്തായാലും രശ്മി, അതിനകത്ത് ഒരു പ്രയോഗം പറഞ്ഞല്ലോ, കൊള്ളാം. ഓക്കെ, നമ്മൾ ഇനി ന്യൂസ് ശ്രോതാക്കളെല്ലാം പറയാനുണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-99-111-04-24-29-1-1-1-1. ഇതാണ് വിളിക്കേണ്ട നമ്പർ. പലരും, എനിക്ക് ഞാൻ അതാ നേരത്തെയും പറഞ്ഞ, മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികളുടെ, പ്രത്യേകിച്ച് ഹൈസ്കൂളിലൊക്കെ, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ ഉള്ള അവിടെയാണല്ലോ കൂടുതൽ ഈ മേക്കപ്പിലോട്ട് തിരിയുന്ന ഒരു പ്രായം എന്നൊക്കെ പറയുന്നത്, ഒരു ടീനേജ് പ്രായം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതൊന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള പറയണൊക്കെ മേക്കപ്പിലോട്ടൊക്കെ സ്വാഭാവികമായിട്ടും തിരിയാറുണ്ട്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ, അങ്ങനെയുള്ള മാതാപിതാക്കൾ എന്ത് പറയുന്നു കേൾക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും. എന്താണ് സൊസൈറ്റിയോട്, സമൂഹത്തിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവർ കാണുന്നത്, ഇല്ലേ, ഈ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ, അവർ എങ്ങനെ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ കുട്ടികൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു കൂടെ നമ്മൾ അറിയണമല്ലോ. ചിലർക്കത് നമ്മൾ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, അവർ പിന്നെ വയലന്റ് ആവും. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണല്ലോ, കുട്ടികൾ പെട്ടെന്ന് ദേഷ്യവും അല്ലേ ആകെ നിരാശയും ഒക്കെ വരും, ഡിപ്രഷനും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതും അങ്ങനെയുണ്ട് പ്രശ്നങ്ങളും. അപ്പോൾ ഈ കുട്ടികളുടെ ചർമ്മം എന്ന് പറയുമ്പം, മുതിരുമ്പോൾ ചർമ്മത്തിന് കുറച്ച് കട്ടിയൊക്കെ വരും, അത്ര ലോലമൊന്നുമല്ല. പക്ഷേ ഈ ചർമ്മം ചെറുപ്പത്തിൽ വളരെ ലോലമാണ്, വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തേച്ചാൽ അകത്തോട്ട് പെട്ടെന്ന് വലിച്ചെടുക്കപ്പെടും. അപ്പോൾ പ്രായമായ തോറും അതിൻ്റെ ഒരു ലോലതയൊക്കെ അങ്ങനെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഒന്ന്, ഈ ഇന്നത്തെ പ്രശ്നം വെച്ചാൽ ഹെവി മെറ്റൽസ് ആണ് ഇന്നത്തെ അടങ്ങിയിരിക്കുന്നത്. അത് കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ ഹെവി മെറ്റൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതായത് കാഡ്മിയം, ലെഡ്, ക്രോമിയം, സിങ്ക്, ഇതൊക്കെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് ആണ്. ഡിസ്റപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പാരാഫിൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഈ പറഞ്ഞ കണക്ക്, വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഒരു സൈക്കിള് തന്നെ തെറ്റിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാരാഫിൻസും PFAS അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് അലർജി ഉണ്ടാക്കുന്നു, അത് വലിയൊരു പ്രശ്നമാണ് പലർക്കും. കുറച്ച് കഴിയുമ്പം ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാക്കുന്നു, അതിനൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആ അപ്പൊ നമുക്കൊരു കോളുണ്ട്, കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
3: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
3: ഒരു സങ്കടം കൊണ്ടാണ് ഈ പറയാമെന്ന് വിചാരിച്ചത്.
0: സങ്കടം എന്താണ്?
3: വിളിക്കാൻ തേച്ചത് പാണ്ഡാവ്. സത്യമാണ്, അദ്ദേഹം ഒരു ഗൾഫിൽ നിന്നൊരു കക്ഷി വന്നു നമ്മുടെ കേരളത്തിൽ തന്നെ. അപ്പോ ഇദ്ദേഹം ഇച്ചിരി
0: സാരമില്ല
3: നമുക്ക് കാര്യങ്ങൾ. അപ്പോ ഈ കക്ഷി ഇതുപോലെ മേക്കപ്പ് ചെയ്യാം, കല്യാണോ അടുത്ത് കേട്ടോ, ഒരാഴ്ച മുമ്പ് ഇദ്ദേഹത്തിന് ഒന്ന് കുട്ടപ്പനാവണം. പറഞ്ഞു, ഹലോ ഭൈ, നിങ്ങൾ ഇതുപോലെ ഒരുങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമായാലോ? എന്തായാലും കല്യാണത്തിന്റെ തലേ ദിവസം മീശയുടെ ഭാഗമൊക്കെ വെളുത്ത് ഒരുമാതിരി വല്ലാതായി. പിന്നെ ആയുർവേദത്തിൽ കൊണ്ടുപോകേണ്ടി വന്നു അന്ന് തന്നെ. അപ്പൊ തൽക്കാലത്തേക്കൊക്കെ ഒരുങ്ങി ഇറങ്ങാൻ ഡോക്ടർ ഒരു വിധി പറഞ്ഞു കൊടുത്തു. രണ്ട് സാധാരണ മറ്റൊന്നും തോന്നരുത്, നമ്മള് ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴിങ്ങനെ ഈ ബോംബെ റെഡ് സ്ട്രീറ്റിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് ഞാനൊരു 85-86 സമയത്തൊക്കെ ഈ ലിപ്സ്റ്റിക് അണിഞ്ഞൊക്കെ നിൽക്കുന്നത് കണ്ടേ. പിന്നെ നമ്മുടെ നൈ പോളിഷ്, നമ്മുടെ കാലിൽ, നമ്മുടെ കാലിന്റെ ഇടയ്ക്ക് ചെയ്യുന്ന ഓരോ തച്ചു ഒരു ഇതുപോലെ വരുമല്ലോ മഴ സമയത്തൊക്കെ. അപ്പൊ നമ്മൾ ഈ നൈ പോളിഷ് അതിനകത്തോട്ട് നമ്മളിങ്ങനെ
0: ഒഴിക്കുമായിരുന്നു,
3: നമുക്കൊരു ആശ്വാസമാണ്. പിന്നെ കഥകളിക്കാരൊക്കെ കണ്ണൊക്കെ ചുമപ്പിക്കാൻ പ്രകൃതിദത്തപരമായ ഒരു കാര്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ താടി ഇതൊക്കെ വെക്കുന്നത് കളർ
0: അതെല്ലാം
3: മറ്റേ ക്ഷേത്രങ്ങളിലെ ഈ കലകളെല്ലാം ചെയ്തിരുന്ന അതും പച്ച അതായത് ജഡി ബ്യൂട്ടീസും ഉണ്ടായിരുന്നു. ശശിധരൻ പിള്ള എന്നൊക്കെ പറയുന്ന ആളുണ്ട് തൃശ്ശൂര്, അവരൊക്കെ അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അവരാണ് ഈ മധുരയിലെ ക്ഷേത്രത്തിലൊക്കെ ഇപ്പം റീസെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തന്നെ നാച്ചുറലായിട്ട് പല കാര്യങ്ങളും, മഞ്ഞള്, കസ്തൂരി മഞ്ഞള്, നമ്മുടെ കാട്ടുള്ളി, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് സൗന്ദര്യവർദ്ധ ഇതായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ഈ ചുണ്ട് ചുവപ്പിക്കണമെങ്കിൽ നമ്മുടെ തേക്കിന്റെ തളിർത്ത ഇലയുണ്ടല്ലോ, ആ മുട്ട് അത് ഒടിച്ച് നമ്മുടെ കൈ ചേർത്തിട്ട് നമ്മുടെ തുണ്ടി ചേർത്താൽ മതി, നല്ല ചുമപ്പ്
0: കിട്ടും.
3: ഇങ്ങനെയൊക്കെയുള്ള പിന്നെ രണ്ട്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നാച്ചുറൽ സൗന്ദര്യം ഉണ്ട്. രണ്ട്, ഈ ഭസ്മം എന്ന് പറയുന്ന ഒരു അതൊരു വേപ്പർ ഇതാണ്, അതായത് നമ്മുടെ അശുദ്ധമായ വിയർപ്പുകളൊക്കെ പിടിച്ചെടുക്കും. അതാണ് നെറ്റി കഴുത്ത്. പിന്നെ അതിനൊരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്, ജപങ്ങള്. അതുകൊണ്ട് മനുഷ്യന് ഫലമുണ്ട്. പിന്നെ സൂര്യ നമസ്കാരം ചെയ്യും, ഇതുകൊണ്ട് സൗന്ദര്യം. പിന്നെ രണ്ട്, ഇനി എന്തായാലും ശരി, നമുക്കൊരു ഫിറ്റ് ഫോർ ശരീരം ഉണ്ടെങ്കിൽ അതാണ് ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഒരു 10 വയസ്സായവര് നമ്മൾ രാവിലെ വെള്ളം കുടിക്കും, അല്പസ്വല്പം നടക്കും, കുശീലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോ സമയത്തിന് ഭക്ഷണം കാണത്തില്ല എങ്കിലും നമ്മളൊക്കെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു യഥാർത്ഥത്തിൽ ഭക്ഷണമൊക്കെ വളരെ ചുരുക്കം കഴിഞ്ഞാൽ 90 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരില്ലേ, ഒരു ഫ്രൂട്ട് മാത്രം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇല്ല പറഞ്ഞ പോലെ പോണി, ഈ ചാക്കി കിടക്കേണ്ടവര് മെത്തപ്പായി കിടക്കുന്നുണ്ടോ, മെത്തപ്പായി കിടക്കുന്നുണ്ടോ, മെത്തയെ കിടക്കുമ്പോഴും ഒക്കെ അതിൻ്റെതായ, അത് ഞാൻ അനുഭവപ്പെട്ടവനാ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മള് നമ്മുടെ മക്കള് അല്ലെ കുടുംബം എന്നൊക്കെ പറഞ്ഞത് ചെയ്യുമ്പോ, അപ്പോ ഈ അത് നമ്മൾ തന്നെയാണ്, മലയാളികൾ തന്നെയാണ് ഈ ഉയർത്തിക്കൊണ്ട് വന്നേ. ഈ അല്ലലറിഞ്ഞ് മക്കൾ വളരണമെന്ന് പറയുന്നൊക്കെ ശരിയാ. അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോ ചിന്തിക്കുമ്പോ, ആ 6-7 മക്കളെ ഇന്നലെ നമ്മൾ കണ്ടത് ഒരു 97 മക്കളോളം, 5 ആമക്കൾക്കും മരുമക്കൾക്കുമായിട്ട് എന്റെ 97-100 പേരിൽ കൂടുതലുള്ള ഒരു കുടുംബം വരുന്നുണ്ട് മലപ്പുറത്ത്. അപ്പൊ അവരൊക്കെ എന്ത് സന്തോഷം. പിന്നെ രണ്ട്, നമ്മളെ ഇതുപോലെ ഈ മക്കത്തായോ അത് ഇതൊക്കെ വന്ന് രണ്ട് ഈ കൂട്ടുകുടുംബ അവസ്ഥ, അതിനൊക്കെ മുഖ്യ കാരണങ്ങൾ സ്ത്രീകൾ തന്നെയാണ്. ഒരാൾക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ വേറെ ഒരു സമ്പത്ത് കൂടും, അപ്പൊ അവരെ വിഡ്രോ ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ കേരളം ശിഥിലമായി എന്ന് പറയാം. പിന്നെ ഇത്തരം പൊങ്ങച്ചും ചാടിയൊക്കെ സ്വാഭാവികമായിട്ട് സാക്ഷരത എന്ന് പറയും. പക്ഷെ ഒരു ബംഗാളി വന്ന് ഇവിടെ 3rd ആ ലാംഗ്വേജ് പറയും, ഈ മലയാളി പോയി ലാംഗ്വേജ് പറയും. ഒരു ഒരു പാരഗ്രാഫ് മലയാളം നേരെ ചൊവ്വേ ആരെങ്കിലും വായിക്കൂ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകുന്നത്. പിന്നെ അവസാനം പറയുമ്പോ അച്ഛന് മാനേജ് ഇല്ല, അമ്മയ്ക്ക് മാനേജ് ഇല്ല എന്നൊക്കെ പറയും. ഇതൊക്കെ നമുക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. നമുക്കൊക്കെ ഒരു പാന്റ് 10-13 വയസ്സ് ഒരു പാന്റ് ഇടാൻ പോലും ഉള്ള ഓർഡർ ഇല്ല. അപ്പൊ നമ്മള് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ അമ്മച്ചടുത്താണല്ലോ പറയുന്നത്. അമ്മച്ചി പറയുമ്പോൾ ഞാൻ പറയത്തില്ല അങ്ങനെ. അവസാനം നമ്മൾ നേരിട്ട് അച്ഛനോട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു ഡയലോഗ് എന്താണെന്നറിയോ, അച്ഛാ ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി, പ്രായപൂർത്തിയായി, മീശയൊക്കെ വന്നാണ്ടില്ലേ, എനിക്കൊരു പെർമിഷൻ തരണം പാന്റ് ഇടാൻ. അപ്പോ അങ്ങനെയൊക്കെ. അപ്പം ബോണി ബോണി ചേട്ടൻ ചിരിക്കുന്ന പോലെ ചിരിച്ചോണ്ട് ആ ഒരു ഒരു പുഞ്ചിരിയൊക്കെ വന്ന്, എന്നിട്ട് എനിക്ക് ഒരു കണ്ണുകൊണ്ടൊരു ആ കഷണ്ടി തലയിൽ ഒരു ഓർഡറൊക്കെ തന്നു. അപ്പൊ എന്റെ അച്ഛന്റെ സ്ഥാനത്തോടാണ്, എന്റെ അച്ഛനും മോണി ഒരു ഘട്ടൊക്കെ ഉണ്ട്.
0: ആണുങ്ങളെല്ലാം
3: അച്ഛനല്ലേ, ആണെന്ന് പറയുന്നത് അച്ഛനാ, അച്ഛനെന്ന് പറയാൻ നല്ലത്, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ ഹലോ
4: ഹലോ, നമസ്കാരം സാർ.
0: ആ നമസ്കാരം,
4: ശിബിനാണ് താമരക്കുളം.
0: ആ ആ ഓക്കെ, ആ പറഞ്ഞോളൂ ശിബിൻ.
4: അപ്പൊ സാർ ഇതും, ഹലോ,
0: ആ
4: കേൾക്കുന്നുണ്ടല്ലോ?
0: കേൾക്കുന്നു കേൾക്കുന്നു.
4: അപ്പൊ ഇതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത പ്രത്യേകമായി, ഇതും വീട്ടിൽ മുതിർന്നവരെന്നെ സൂക്ഷിക്കേണ്ടത്. കാര്യം മുതിർന്നവർ പറഞ്ഞാൽ ആൺകുട്ടികളല്ല, അതില് പെൺകുട്ടികളാണ് കൂടുതലും, പെൺകുട്ടികളും അമ്മമാര്. കൊച്ചു കുട്ടികൾക്കടക്കം സംസാരിക്കാൻ പോലും ആകാത്ത കൊച്ചു കുട്ടികൾക്കടക്കം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. ഇപ്പോ ലിപ്സ്റ്റിക്കും പലതും, അതും പലത് റേറ്റും നോക്കത്തില്ല, ബ്രാൻഡും നോക്കത്തില്ല, അത് എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കത്തില്ല, അങ്ങനെ മേടിച്ചോണ്ട് വരും. കുറെ വാരി തേക്കും, കുറെ പുട്ടിയിടും, പുട്ടിയിട്ട് വാരി തേച്ചിട്ട് അത് ശരിയില്ല, അത് ശരിയില്ല, സ്കിന്നു പ്രോബ്ലം, തൊലി പ്രോബ്ലം. ഇതൊക്കെ ഈ കൊച്ചുകുട്ടികൾക്കെല്ലാം ഇപ്പൊ തന്നെ തേച്ച് കൊടുത്താലേ അവര് അവരുടെ മുഖം നോക്കി ഞാനിത്തിരി ഗ്ലാമർ ആണ് എന്ന് പറയേണ്ട സമയം ആവുമ്പോൾ ആ മുഖം വികൃതമായിരിക്കും. തീർച്ചയായിട്ടും അതിലൊന്നും ഒരു സംശയം ഉണ്ട്. അങ്ങനത്തെ ബ്രാൻഡുകളാണ്
0: പോടിക്കൊണ്ടിരിക്കുന്നത്.
4: എത്ര വലിയ വലിയ ബ്രാൻഡുകൾ എത്ര നിരോധിച്ചു സാറ്, എന്തെല്ലാം നിരോധിച്ചു.
0: അല്ല ശിവനെ, ഈ നമ്മൾ ഈ മേക്കപ്പ് ഇടുന്ന സ്ത്രീകളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മേക്കപ്പ് ഇടാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവരുടെ സ്കിന്നൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ അങ്ങ് തൂങ്ങി അല്ലാത്ത അവസ്ഥയാണ്, ചുളുങ്ങി അല്ലാത്ത വേറെ അവസ്ഥയിലാണ്. അപ്പൊ അവർക്ക് പിന്നെ മേക്കപ്പ്
3: കാലഘട്ടം അങ്ങനെ
0: ആയിപ്പോയില്ല.
3: ഡ്രസ്സിംഗിന്റെ ഡ്രസ്സെല്ലാം ഒരു മോഡേൺ ഡ്രസ്സുകളായി. അപ്പോൾ മുഖത്തിനും ഒരു മോഡേൺ വേണല്ലോ. അത് അങ്ങനെ ആയി പോയി, കാലഘട്ടം മാറിപ്പോയി. അപ്പൊ ഇതിന് ഒരു നാടൻ ടിപ്പ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുഖം നല്ല നല്ല അതിനെയും വെച്ച് സൂപ്പർ ആക്കാം. ഓക്കെ, ഒരു രണ്ട് മൂന്ന് ടിപ്പ് ഞാൻ പറയാം. ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അരിപ്പൊടി, കുറച്ച് പാല്, കുറച്ച് തേനി, അതും കൂടെ മൂന്നും കൂടെ കട്ടിയായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുക കുളിക്കുന്നതിന് മുന്നേ അരമണിക്കൂർ മുന്നേ. കട്ട തൈരുണ്ട് പറഞ്ഞാൽ അത് കഴുത്തിന് ചുറ്റും കുറച്ച് തേക്കുക, കട്ട തൈര്, എന്നിട്ട് അരമണിക്കൂർ രണ്ട് കുളിക്കുക. അതുപോലെ തന്നെ ഉഴുന്ന്, ഉഴുന്ന് ലേശം കുതിർത്തി വെച്ചിട്ട് ആ ഉഴുന്നും പാലും തേനും കൂടെ മിക്സ് ആക്കുക. ഇച്ചിരി ഒന്ന് മിക്സിയിലിട്ട് അന്ന് കട്ടിക്ക് അരച്ചിട്ട് അത് അരമണിക്കൂർ മുന്നിൽ തേക്കാം. അതുപോലെ തന്നെ കടലമാവ്, കടലമാവും ഈ പാലും തേനും ഇത് മൂന്നും കൂടെ ഇത്തിരി നല്ല കട്ടിക്ക് മിക്സ് ആയിട്ട് തേക്കാം. കുളിക്കുന്നതിനും അരമണിക്കൂർ മുന്നേ മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ ആ കട്ട തൈരും കഴുത്തിൽ തേച്ചാൽ കഴുത്തും മുഖവും ക്ലീൻ ആവും. അല്ലാതെ ഈ ഇതെല്ലാം മേടിച്ചിട്ട് വന്ന് തേച്ച് നമ്മുടെ ഗ്ലാമർ നമ്മളെ തന്നെ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഞാൻ
0: പറയുന്നത്. പണ്ട് പയറുപൊടിയും ഈ പറഞ്ഞ കടലമാവും ഒക്കെയാണ് കുളിക്കാനായിട്ടല്ലേ ഉപയോഗിച്ചിരുന്നത് പലപ്പോഴും.
3: ഇതെല്ലാം ഇപ്പൊ റിസ്ക് ആണ്, ഇതിനും ആർക്കും ഇതൊക്കെ ഒരുപാട് കുറച്ച് ജോലിയല്ലേ. അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം തേച്ചിട്ട്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, ഇതിനുള്ള സമയമൊന്നും ഇല്ല, അതാണ് ഇതിന്റെ വിഷയങ്ങൾ.
0: ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, എനിക്കൊന്ന് അടുത്ത കോൾ ഉണ്ടോ? ഓക്കെ ഓക്കെ, ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം, സമയമുണ്ട്, ഒരു അഞ്ച് മിനിറ്റും കൂടെ കാണണം. വിളിക്കേണ്ട നമ്പർ 0474293111 0474239311 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പം എന്താണ് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ, ഈ പി എഫ് എ എസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചിലപ്പോൾ പലരും, ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു, അത് പലരും മനസ്സിലായി കാണത്തില്ല. പോളിഫ്ലോറോ ആൽക്കലൈൽ സബ്സ്റ്റൻസസ് ആണ്, അത് സിന്തറ്റിക് ഓർഗനോ ഫ്ലോറിൻ കെമിക്കൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡാം ഈ ഒരു 200 കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒരു കുറച്ച് പഠനം നടത്തിയപ്പോൾ അതിനകത്ത് ഒരു 52% ഈ വളരെ ഉയർന്ന തോതിലുള്ള ഫ്ലൂറൈൻ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലിയ കേടാണ് ഇങ്ങനെ. അതുകണക്കിന് ആന്റി ഏജിങ് ആക്ടിവിറ്റീസ്, ആന്റി ഏജിങ് എലമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് റെറ്റിനോള്, സോളിസൈലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ്, അങ്ങനെ പല സാധനങ്ങളും, അതെല്ലാം ഈ പറഞ്ഞ കണക്ക് കുട്ടികളിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, രാസവസ്തുക്കൾ എന്താ അടങ്ങിയെങ്കിലും എനിക്ക് തന്നെ ഇതിൻ്റെ പല പേരുകളും അറിയത്തില്ല. ഞാനിപ്പോൾ ഇതൊക്കെ കുറിച്ചെടുത്തതാണ്, നമുക്ക് തന്നെ അറിയില്ല. അതിനകത്ത് നമ്മളൊന്നും വായിച്ചു നോക്കാറില്ല. ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ആ ഡീറ്റെയിൽസ് എല്ലാം കാണും നമ്മൾ. പക്ഷെ അത് പലപ്പോഴും നമ്മളൊന്നും നോക്കാറില്ല. എന്നാത്ത എന്ത് ഇതിൻ്റെയൊക്കെ ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും, ഈ ഇതൊക്കെയാണോ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാതെ. നമ്മൾ വെറുതെ ഒരു ഒരു പേസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് കെമിക്കൽ കണ്ടൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പണ്ട് നമ്മൾ ഉമുക്കിരിയോ ഒക്കെ തേച്ചിരുന്ന അതിനകത്ത് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്, ഇനാമൽ തേഞ്ഞു പോവും എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അല്ലേ നമ്മുടെ ആധുനിക പേസ്റ്റ് നമ്മൾ ശീലിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ പേസ്റ്റ് പോലും നമ്മളൊന്ന് എടുത്ത് അതിൻ്റെ ഓരോ കെമിക്കൽ അതിനകത്ത് ബാക്ക് സൈഡിൽ കാണും, ആ പേസ്റ്റിൻ്റെ ട്യൂബിൻ്റെ ബാക്ക് സൈഡിൽ അതിനകത്ത് അടങ്ങി, അല്ലെങ്കിൽ എൻ്റെ കവറിൽ കാണും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ഓരോ കെമിക്കൽസ് നമ്മളെടുത്തൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നമ്മൾ ഞെട്ടിപ്പോവും. ഇതിൻ്റെയൊക്കെ പാർശ്വഫലങ്ങളൊക്കെ ഇത് ഇതൊക്കെയാണോ ഞാൻ രാവിലെ എടുത്ത് തേക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അതിനൊക്കെയാണ് നമ്മൾ ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് നമ്മളിപ്പോൾ ഓരോന്ന് വാങ്ങിക്കുമ്പം അതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കാര്യങ്ങൾ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എലമെൻസിൻ്റെയൊക്കെ രാസവസ്തുക്കളുടെയും അല്ലെങ്കിൽ അതിനകത്ത് ചേർത്തിരിക്കുന്ന ചേരുവകളുടെയൊക്കെ ഡീറ്റെയിൽസ് കാണും, അതിനകത്ത് ആ കെമിക്കൽ നെയിം കാണും. അതൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് ഗൂഗിളിൽ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഓരോന്ന് അതെന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എല്ലാം നമുക്ക് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. അപ്പോൾ അത് ഞെട്ടിക്കുന്നതായിരിക്കും പലപ്പോഴും, ഇത് ഇതിനിങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം. സൈഡ് എഫക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഉപയോഗിക്കുന്ന ദീർഘനാൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം വളരെ വ്യക്തമായിട്ട് വരും. അപ്പോൾ ഇതിനകത്തൊരു ഗവേഷണം നടത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു പ്രോഡക്റ്റ്സ് ഉപയോഗിക്കത്തില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ അത്രയ്ക്ക് നമ്മളങ്ങോട്ട് പിന്നെ നമുക്കൊരു ഭയമായിരിക്കും പലപ്പോഴും, ഒരു ഭയം ഉണ്ടാക്കുന്നൊരു അവസ്ഥയുണ്ടാകും, ഒരു ഫോബിയ വരും. പിന്നെ ഇതിങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കാതെ പറ്റും. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഈ രാസവസ്തുക്കൾ എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ടല്ലോ. കുടിക്കുന്ന പാലിൽ പോലും ഇന്ന് കേടാവാതിരിക്കാനും ഒക്കെ ഓരോന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശുദ്ധമല്ല എന്നുള്ളൊരു അവസ്ഥയും ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം ഉൾപ്പെടെ ഈ പറഞ്ഞൊക്കെ രാസവസ്തുക്കളെല്ലാം അടങ്ങിയിരിക്കുന്നു. നമ്മൾ അതിൻ്റെയോടൊപ്പം നമ്മൾ വീണ്ടും കുറേ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഫേസ് ക്രീമോ എന്തായിരിക്കട്ടെ, പൗഡറോ അല്ലെങ്കിൽ ഗ്ലിറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞക്ക് ഫേസ് പെയിൻ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഹെയർ ജെല്ല്, പെർഫ്യൂം, നമ്മൾ ഡിയോഡ്രൻ്റൊക്കെ ചിലർ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മുന്നേട്ടിപ്പോവും. ചുമ്മാ അങ്ങോട്ട് സ്പ്രേ ചെയ്യും, ദേഹം മുഴുക്കെ അങ്ങോട്ട് സ്പ്രേ ചെയ്യും. ചിലപ്പോൾ കക്ഷത്തൊക്കെയാണ് സ്പ്രേ ചെയ്യുന്നത്, ഈ കക്ഷമൊക്കെ വളരെ സെൻസിറ്റീവാണ്, ഡിയോഡ്രൻ്റെ അവിടെയൊക്കെയാണല്ലോ അടിക്കുന്നത്. അത് ചിലരെ അത് വലിച്ചെടുക്കും പെട്ടെന്ന്, ലോലമായ ചർമ്മമായതുകൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ വലിച്ചെടുക്കും, ശരീരത്തിൻ്റെ ഉള്ളിലോട്ടായിരിക്കും ഇതെല്ലാം പോകുന്നത്, നമ്മളറിയുന്നില്ല. നമ്മളന്നേരം ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ വളരെ ഹാപ്പിയായിട്ട് പോകുന്നു, നമുക്ക് ആർക്കും മണമൊന്നും അടിക്കുന്നില്ല എന്ന് വിചാരിച്ച് പോകുന്നു. പക്ഷേ ദീർഘനാൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പല അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് കാരണമാണെന്ന്. നമ്മൾ ആ അസുഖത്തിൻ്റെ പുറകെ തന്നെ പോകുന്നു, ചികിത്സിക്കുന്നു, നമ്മൾ വേറെ ഏതെങ്കിലും കാരണമാണെന്ന് വിചാരിക്കുന്നു, ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും കാരണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ് ഈ രാസ ഈ പറയണക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ ചർമ്മത്തിന് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് എനിക്കറിയാം എന്ന് എല്ലാവരും പറഞ്ഞു, നമ്മൾ മുക്കിന് മുക്കിന് ഈ പറയണക്ക് ബ്യൂട്ടി പാർലറുകൾ ധാരാളമുണ്ട്. നമ്മൾ എല്ലാവരും ഒരു ഭൂരിഭാഗം പേര് ഇപ്പോൾ പോകുന്നുണ്ട് ബ്യൂട്ടി പാർലറുകൾ. ഇവിടെ നേരത്തെ ഒരു ശ്രോതാവ് സൂചിപ്പിച്ച കണക്ക് അവിടെ ഉപയോഗിക്കുന്നത് കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ആണോ അല്ലെങ്കിൽ കൂടിയ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് നമ്മൾ അത് പരിശോധിക്കേണ്ടതൊക്കെയാണ്. നമ്മൾ പക്ഷേ അത് ചെയ്യാറില്ല, നമ്മളോട് പോയി ഇരിക്കുന്നു, അവരെ ഉപയോഗിക്കുന്നത് വെച്ച് നമ്മൾ തൃപ്തി അടയുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു അങ്ങനെ. അപ്പോൾ ഈ ഇന്ത്യയുടെ ഒരു അല്ലേ പണ്ട് നെഹ്റു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് ഒരു പറയണക്ക് ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ഒരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കമ്പനി വേണമെന്ന് ആലോചിക്കുകയും അങ്ങനെ ടാറ്റയോട് അങ്ങനെ അങ്ങനെ ഒരു ആശയം പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ ബ്യൂട്ടി ഫോറിൻ ബ്യൂട്ടി പ്രോഡക്ട്സിനെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ ഒരു കമ്പനി വേണം ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന. അങ്ങനെ ടാറ്റയോട് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ലാക്മേ ഉണ്ടാകുന്നത്, ലാക്മേ എന്ന് പറഞ്ഞ കമ്പനി ഉള്ളിലെടുക്കുന്നത് ഇവിടെ. അപ്പോൾ അവിടെ അല്ലേ, അപ്പോൾ ഒരു കാലത്ത് എനിക്കൊന്ന് ഇന്ത്യൻ ഒരു ഒരു വരേണി വർഗത്തിൻ്റെ ഈ പറയണക്ക് സൗന്ദര്യ സങ്കല്പത്തിൽ ലാക്മേ ഒരു വലിയ ഘടകമായിരുന്നു. അപ്പോൾ നെഹ്റുവിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് അതുണ്ടായത്. എന്തായാലും എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും ഇങ്ങനെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ട്. പക്ഷേ അത് എത്രമാത്രം ആപത്തുണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തുക, ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അത് പല സ്കൂളുകളിലോട്ടൊക്കെ ആ ക്യാമ്പയിൻ അല്ലേ എന്താ പറയുക അങ്ങനെ ശക്തിപ്പെടട്ടെ അല്ലേ, മറ്റുള്ളവർക്ക് അത് അതിൻ്റെ ആശയങ്ങൾ എല്ലാവരിലും എത്തിച്ചേരട്ടെ. അങ്ങനെ ഒരു ആശംസയും കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കുറേയേറെ ചിലപ്പോൾ നമുക്ക് അത് പല പലർക്കും നമ്മൾ പല കുട്ടികളും ഇതൊക്കെ അലർജി പ്രോബ്ലം അല്ലെങ്കിൽ ദീർഘനാള് ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ വരെ ഉണ്ടാകും, അതൊക്കെ തന്നെ ഹോർമോണൽ ഇംബാലൻസുകൾ അല്ലേ, അതിനൊക്കെ ഇത് ഇതാണ് കാരണമാകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ ചികിത്സിക്കുന്നു, പക്ഷേ എന്താണ് അതിൻ്റെ മൂലകാരണമെന്ന് പലപ്പോഴും അന്വേഷിച്ച് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം കാരണം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സ്കൂളുകളിലോട്ട് ഇതിൻ്റെ ഒരു സന്ദേശം എത്തട്ടെ എന്ന് പറയുകയാണ് ഈ അവസരത്തിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പറഞ്ഞ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. സമയം ആയി, 5:30. അപ്പോൾ എല്ലാം വിളിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്, ബോണി.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
2: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ, സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടമ്മമാർ, സാധാരണക്കാർ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉപഭോക്താവ് എന്ന നിലയിൽ നേരിടാറുണ്ട്. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാതെ അവർ വിഷമിക്കാറുമുണ്ട്. വീട്ടമ്മമാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒരു ഫ്രിഡ്ജ് വാങ്ങി, ഒരു ടി വി വാങ്ങി, അതല്ലെങ്കിൽ ഒരു കുക്കർ വാങ്ങി, പിന്നീടത് പിന്നീടത് ഡാമേജായി, എങ്ങനെയാണ് നമ്മൾ കോടതിയെ സമീപിക്കേണ്ടുന്നത്, കോടതിയുടെ നിയമക്കുരുക്ക് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആ പോയത് പോയി, ഇനിയിപ്പോ അതിന്റെയൊക്കെ പിന്നാലെ നടന്നു വെറുതെ സമയം കളയുന്നത് എന്തിനാണ്? ഇനി കോടതിയിൽ പോകാനും അതിന്റെ ചിലവും കൂടി ഇതിന്റെ കൂട്ടത്തിൽ വരില്ലേ എന്നൊക്കെ ഓർത്ത് വളരെ വിഷമിച്ച് പലരും പല വിഷയങ്ങളും ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഉപേക്ഷിക്കരുതെന്നും കോടതി നൂലാമാലകളൊന്നും തന്നെ ഉപഭോക്തൃ കമ്മീഷനുകൾക്ക് ഇല്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി വിധിന്യായങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിധിന്യായങ്ങൾ, കോടതി ഉത്തരവുകൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഉപഭോക്താക്കളുടെ ഈ ചെറിയ വിഷയങ്ങൾ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചും ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ളതാണ്. വിലയേറിയ വാർത്തകൾ മാത്രമേ പലപ്പോഴും നമുക്ക് മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, ടി വിയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒരു വീട്ടമ്മയുടെ സാരി നശിക്കപ്പെടുകയും അവർ അത് ഉപഭോക്തൃ കോടതി പ്രകാരം വിധി വാങ്ങിക്കുകയും ചെയ്താൽ അതൊന്നും ജനങ്ങളെ അറിയിക്കുവാൻ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവല്ലാതെ മറ്റു വഴികളില്ല. ഈ ഉത്തരവ് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഈ ഉപഭോക്തൃ കമ്മീഷനുകളുടെ വിധികൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കാരണം ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. ഉപഭോക്താവ് നിർദ്ദേശിച്ച മെറ്റീരിയൽ ഉപയോഗിച്ച് വിവാഹ പത്രം ഭംഗിയായി ഡിസൈൻ ചെയ്ത് നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ബോണ്ടിംഗ് സ്ഥാപനത്തിനെതിരെ കോടതി ഉത്തരവ് വന്നു, കമ്മീഷൻ ഉത്തരവ് വന്നു. പിഴത്തുക സഹിതം നഷ്ടപരിഹാരം നൽകണം. എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റേതാണ് ഈ വിധി. വിവാഹ വസ്ത്രം ഡിസൈൻ ചെയ്തതിൽ പിഴവ് വരുത്തിയ ബോണ്ടിക് ഉടമ നഷ്ടപരിഹാരം നൽകണമെന്ന് മേഹ സാറ വർഗീസ് നൽകിയ പരാതിയിൽ സി സി നമ്പർ 541/2016 എന്ന കേസിലാണ് 23/9/2018 ഫയൽ ചെയ്ത 2023 ജൂലൈ 25 വിധി പറഞ്ഞത്. എന്താണ് പ്രശ്നം? ആലപ്പുഴ പുത്തൻകാവ് സ്വദേശി മേഘ സാറ വർഗീസ് കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിനെതിരെ നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിവാഹം പോലെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ പോലും ഉപഭോക്താവ് എന്ന നിലയിൽ കബളിപ്പിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് കമ്മീഷൻ ഈ വിധിന്യായത്തിലൂടെ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പരാതിക്കാരനിൽ നിന്ന് അഡ്വാൻസായി കൈപ്പറ്റിയ 23,500 രൂപ നഷ്ടപരിഹാരമായി 5,000 രൂപ, ചിലവിനത്തിന് 5,000 രൂപ, ഇങ്ങനെ മൊത്തം 33,500 രൂപ 30 ദിവസത്തിനകം എതിർകക്ഷികൾ പരാതിക്കാരന് തിരികെ നൽകണമെന്ന് ജില്ലാ കമ്മീഷൻ ഉത്തരവിടുകയാണ് ഉണ്ടായത്. നോക്കൂ, ഒരു വിവാഹ വസ്ത്രം അത് വേണ്ട രീതിയിൽ ചെയ്യാതെ പണം ഈടാക്കുവാൻ ശ്രമിച്ചതിനെതിരെയാണ് കേസ് വന്നത്. ഇത് ഏറ്റവും സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവുകളൊക്കെ തന്നെ ജനം അറിയേണ്ടതായിട്ടുണ്ട്. ഇതിന് തത്തുല്യമായ വിഷയങ്ങൾ ഓരോ ഉപഭോക്താവിന്റെയും വീട്ടിലുണ്ടാകുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.

0: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. പ്രമേഹവും വൃക്കരോഗവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ അശ്വതി കൃഷ്ണ ബി, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
1: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ പിച്ചിയാർ അജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ MHR 107.8. ഉപഭോക്താവിന്റെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. പക്ഷേ മാധ്യമങ്ങൾ അവരുടെ വിഷയങ്ങൾ ആ രൂപത്തിൽ ജനങ്ങളെ അറിയിക്കുന്നില്ല. കാരണം ഏതെങ്കിലും ചെറിയ വിഷയമായിരിക്കും. ഉദാഹരണത്തിന്, മെഴുകുതിരി വാങ്ങിയ ഒരു ഉപഭോക്താവ് അത് വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ചു നോക്കിയപ്പോൾ അത് കത്തുന്നില്ല. വളരെ ചെറിയ തുകയ്ക്ക് വാങ്ങിയതാവും. 150-200 രൂപയ്ക്ക് വാങ്ങിയ മെഴുകുതിരിയാണ് കത്താതെ പോയത്. അവരെന്താണ് ചെയ്യുന്നത്? ഈ 200 രൂപയ്ക്ക് വേണ്ടി ഒരുപാട് പണം ചിലവാക്കി കോടതിയിൽ പോകാതെ അതെന്ന് പറഞ്ഞേക്കാം എന്ന് കരുതും. എന്നാൽ ഒരു ഉപഭോക്താവ് അതല്ല ചെയ്യേണ്ടുന്നത്. പണച്ചെലവില്ലാതെ തന്നെ നമുക്ക് ഈ വിഷയത്തിന്റെ പരിഹാരം കാണാൻ ഉപഭോക്തൃ കമ്മീഷനുകളുണ്ട്. അംഗീകാരമില്ലാതെ ഫ്ളാറ്റ് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. ഉപഭോക്താവിനെ അങ്ങനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഫ്ളാറ്റ്

ഗുണഭോക്താവിന് ഉറപ്പും നൽകിയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് പരാതിക്കാരൻ ഹോം ലോണിനായി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് 7 നിലവരം മാത്രം പണിയുന്നതിനാണ് നിർമ്മാണ കമ്പനിക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കാരണം കൊണ്ട് ബാങ്ക് ലോൺ നിരസിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് 9 നിലയിലാണ്. അതുമൂലം പരാതിക്കാരൻ മുൻകൂറായി നൽകിയ തുക തിരികെ ആവശ്യപ്പെട്ട് കമ്പനിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ കമ്പനി എന്താണ് ചെയ്തത്? ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾക്ക് നോട്ടീസുകൾക്ക് ശേഷം മുൻകൂർ നൽകിയ 7,25,000 രൂപയിൽ 5,00,000 രൂപ മാത്രം, അതും പല ഗഡുക്കളായിട്ടാണ് പരാതിക്കാരന് തിരികെ നൽകിയത്. സ്വന്തമായ ഒരു വീട് എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. എന്നാൽ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ ചില കെട്ടിട നിർമ്മാതാക്കൾ ആ സ്വപ്നങ്ങൾ തകർത്തു കളയുന്നു. ഇതിന് മൂകസാക്ഷിയാകാൻ ഇനി കഴിയില്ല എന്നാണ് ജില്ലാ കമ്മീഷൻ വിധിന്യായത്തിൽ എഴുതി ചേർത്തത്. നിർമ്മാണ കമ്മിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ അധാർമിക വ്യാപാര രീതിയും ചൂഷണവും ബോധ്യമായ സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതിയുമായി എത്തുന്നത്. നിർമ്മാണ കമ്പനി ഉപഭോക്താവിന് ബാക്കി നൽകാനുള്ള 2,25,000 രൂപ 2017 ആഗസ്റ്റ് 1 മുതൽ 9.5% പലിശയോടെ 30 ദിവസത്തിനകം തിരികെ നൽകണമെന്നും നഷ്ടപരിഹാരമായി 50,000 രൂപയും ചിലവിനത്തിൽ 10,000 രൂപയും കൂടെ നൽകണമെന്നും വിധിയിൽ പറയുന്നു. പരാതിക്കാരൻ ജോക്കോ ആന്റണി വൈറ്റിലെയാണ്. എതിർകക്ഷി ഗാലക്സി ഹോം കൊച്ചിയാണ്. CC 419/2021 എന്ന കേസിലാണ് ഈ വിധി വന്നത്. ഈ വിധി വഴി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട പ്രധാന സംഗതി എന്താണ്? നമ്മളൊരു ഫ്ളാറ്റ് വാങ്ങുവാൻ തീരുമാനിക്കുമ്പോൾ ആ ഫ്ളാറ്റിന് നിയമാനുസൃതമായ അനുമതികൾ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാൻ ഇനി നമ്മൾ തയ്യാറാകും. നമ്മളുടെ ഫ്ളാറ്റിന് അനുമതി ലഭിച്ചിരിക്കുന്ന 9 നിലയിലാണ്. എന്നാൽ കെട്ടിട നിർമ്മാണ ചട്ടമനുസരിച്ച് 7 നില മാത്രമേ ഇവിടെ പണിയാൻ പാടുള്ളൂ എന്നാണ് ഈ ഫ്ളാറ്റിന് സർക്കാർ നൽകിയിരിക്കുന്ന അംഗീകാരം. അപ്പോൾ ഇനി നമ്മൾ വളരെ ശ്രദ്ധാപൂർവം മാത്രമേ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ പോകുമ്പോൾ കാര്യങ്ങൾ വിലയിരുത്തുകയുള്ളൂ. അതാണ് ഈ ഉത്തരവുകൾ ജനങ്ങളിലെത്തുന്നത് വഴി ഉള്ള ഗുണമെന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.

0: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എന്റെ സി ആർ ജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 97.8. നമ്മൾ ഉപഭോക്തൃ കമ്മീഷനുകളിലെ വിധികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിധികൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് നമ്മൾ അറിയാതെ പോകുന്നു. ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രകാരം ചികിത്സാ ക്ലെയിം നിഷേധിച്ചതിന് ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവ് നൽകി. വിഷ്വൽ ഇന്റേണൽ യൂറോ യൂറിത്രോട്ടമി VIU എന്ന ശസ്ത്രക്രിയയ്ക്ക് യൂറിനറി സ്റ്റോൺ ചികിത്സയ്ക്ക് നിഷ്കർഷിച്ച സബ്ലിമിറ്റ് ബാധകമാക്കി ക്ലെയിം പരിമിതപ്പെടുത്തിയത് വൈദ്യശാസ്ത്രപരമായി അസ്വീകാര്യവും കരാർ വ്യവസ്ഥകളുടെ ലംഘനവുമായിട്ടാണ് എറണാകുളം ജില്ലാ കമ്മീഷൻ ഉത്തരവിട്ടത്. ചാലക്കുടി സ്വദേശിയായ ഐ പി ജോസഫ് ഫ്യൂച്ചർ ജനറലി ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഈ ഉത്തരവുണ്ടായത്. ഗ്രൂപ്പ് ഹെൽത്ത് പോളിസി പ്രകാരം 500,000 രൂപയുടെ പരിരക്ഷ പോളിസി ഉടമയ്ക്ക് കമ്പനി വാഗ്ദാനം നൽകിയിരുന്നു. 2024 ഡിസംബർ 2024 പരാതിക്കാരൻ അപ്പോളോ അഡ്ലക് ആശുപത്രിയിൽ വെച്ച് ബുൾബാർ യൂറിത്രൽ സ്ട്രക്ചറിനായി വിഷ്വൽ ഇന്റേണൽ യൂറിത്രോട്ടോമി പത്രക്രിയയ്ക്ക് വിധേയനായി 71,533 രൂപ ബില്ലാവുകയും ചെയ്തു. എന്നാൽ ഇൻഷുറൻസ് കമ്പനി 35,000 രൂപ മാത്രമാണ് അനുവദിച്ചത്. മൂത്രാശയക്കല്ല് ചികിത്സകൾക്ക് പ്രത്യേക പരിധിയുണ്ടെന്നും 35,000 രൂപയാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ക്ലെയിം നിരസിച്ചത്. എന്നാൽ VIU ശസ്ത്രക്രിയ മൂത്രാശയക്കല്ല് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമല്ലെന്നും അത് തന്റെ പ്രധാന രോഗനിർണയം യൂറിത്രൽ സ്ട്രക്ചറൽ ആയിരുന്നുവെന്നും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കി പരാതിക്കാരൻ കമ്മീഷനെ ബോധിപ്പിച്ചു. ഇൻഷുറൻസ് പോളിസിയിലെ വ്യവസ്ഥകൾ അവ്യക്തമാണെങ്കിൽ ഉപഭോക്താവിന് അനുകൂലമായി പരിഗണിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. മൂത്രാശയക്കല്ല് നീക്കം ചെയ്യാനുള്ള പ്രത്യേക പരിധി ഈ ചികിത്സയ്ക്ക് ബാധകമാക്കാൻ കഴിയില്ല. ഇൻഷുറൻസ് കമ്പനിയുടെ ഇത്തരം നടപടികൾ അനീതിയും വൈദ്യശാസ്ത്രപരമായ അസ്വീകാര്യവും ഇൻഷുറൻസ് ഉടമ്പടികൾക്ക് വിരുദ്ധവുമാണ്. ഇത് സേവനത്തിലെ ന്യൂനതയും അധാർമിക വ്യാപാര രീതിയുമാണെന്ന് എറണാകുളം ജില്ലാ കമ്മീഷൻ നിരീക്ഷിച്ചു. രോഗിയുടെ ആശങ്ക നിറഞ്ഞ നിമിഷങ്ങളിൽ ഇൻഷുറൻസ് പോളിസികൾ ഒരു സുരക്ഷാവലയം ആകേണ്ടതിന് പകരം മറ്റൊരു തടസ്സമായി മാറിയെന്ന് ഉത്തരവിൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പരാതിക്കാരെ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ക്ലെയിം വിലയിരുത്തൽ കൃത്യവും മനുഷ്യത്വപരവും മെഡിക്കൽ തെളിവുകൾക്ക് യോജിക്കുന്നതും ആയിരിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. ചികിത്സാ ചെലവിന്റെ ബാക്കി തുകയായ 36,533 രൂപ 9% വാർഷിക പലിശ സംഘം തിരികെ നൽകുക, മാനസിക പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടിനും അന്യായമായ വ്യാപാര രീതിക്കും നഷ്ടപരിഹാരമായി 25,000 രൂപയും കേസ് നടത്തിപ്പിന്റെ ചെലവിലേക്ക് 5,000 രൂപയും 45 ദിവസത്തിനകം നൽകണമെന്ന് എതിർകക്ഷികൾക്ക് ജില്ലാ കമ്മീഷൻ ഉത്തരവ് നൽകി. വളരെ കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരവാണിത്. ഒരാൾ ആശുപത്രിയിലാകുന്നത് അയാളുടെ ഏറ്റവും പ്രയാസം നിറഞ്ഞ നിമിഷങ്ങളിലായിരിക്കും. സാമ്പത്തികമായും ഒക്കെ വളരെ പ്രതിസന്ധി നേരിടുന്ന ആ നിമിഷങ്ങളിൽ അവർക്ക് രക്ഷാകവചമാകേണ്ടത് ഇൻഷുറൻസ് കമ്പനികളാണ്. നിർഭാഗ്യവശാൽ പല ഇൻഷുറൻസ് കമ്പനികളും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് തുക നിഷേധിക്കുന്നത് ഇനി വ്യാപകമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെ നടക്കാനുള്ള എന്തോ ബുദ്ധിമുട്ടിന്റെ ഭാഗമായി ഉപഭോക്താക്കൾ ഈ വിഷയം പലപ്പോഴും വഴിയിൽ കളഞ്ഞിട്ട് പോവുകയാണ് ഉണ്ടാകുന്നത്. അത് മാറണം. ഇതിനെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ഇൻഷുറൻസ് ക്ലെയിം എടുക്കുന്ന സമയത്ത് പറയുന്ന നിർദ്ദേശങ്ങളായിരിക്കില്ല പിന്നീട് ഇവർ പലപ്പോഴും രോഗിയായി കഴിഞ്ഞ് ബില്ലുമായി ചെല്ലുമ്പോൾ കാണിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ ഇതിനെതിരെ നിയമ നടപടികൾക്ക് പോകുവാൻ ഉപഭോക്താക്കൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇതിന് കൂട്ടുനിൽക്കുന്ന സംവിധാനങ്ങളെ കൂടി ചോദ്യം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. രോഗികളുടെ കാര്യത്തിലെങ്കിലും അന്യായവും സേവനത്തിലെ ന്യൂനതയും അധാർമിക വ്യാപാരവും കാണിക്കാതിരിക്കുക. അതിന് കൂട്ടു നിൽക്കാതിരിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ, ലോഗ് ഔട്ട്.
1: റേഡിയോ ബെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് സി ആർ അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. സഹകരണ യൂണിയൻ കേരളയുടെ കോളേജുകളിൽ ഹയർ ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിന് ജൂലൈ 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജിലെ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് ഇന്ന് മുതൽ ജൂലൈ 2 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0471256031. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. യോഗ്യത: കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സ്. 1 വർഷ ദൈർഘ്യമുള്ള സർക്കാർ അംഗീകൃത ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ. മലയാളം ടൈപ്പ് റൈറ്റിംഗ് അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 12 രാവിലെ 10 അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447483 48. മറ്റൊരു നമ്പർ 8547005083. ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ബന്ധപ്പെട്ട് കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ജൂൺ 11-12 തീയതികളിൽ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കൂടാതെ ഡ്രോപ്സ് ഓഫ് ഹോപ്പ് 2026 തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ രക്തദാതാക്കളെ ആദരിക്കുന്നു. പൊതുജനങ്ങൾക്ക് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. SN ട്രസ്റ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപക തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവ്. 27 രാവിലെ 11 ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകണമെന്ന് അറിയിച്ചു. കുഴിമതിക്കാട് ഗവൺമെന്റ് HSSലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീനിയർ അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം 24 രാവിലെ 10. ഇളമ്പള്ളൂർ KGV ഗവൺമെന്റ് UP സ്കൂളിലെ UPST ജൂനിയർ സംസ്കൃത അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 15 ഉച്ചയ്ക്ക് 2 നടക്കും. കൊല്ലം തേവള്ളി ഗവൺമെന്റ് മോഡൽ HS4 ഗേൾസിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 4 ഉച്ചയ്ക്ക് 2 നടക്കും. കുരീപ്ര ചൊവ്വള്ളൂർ സെന്റ് ജോർജ് TTIയിൽ DLD കോഴ്സിന് അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447560380. മറ്റൊരു നമ്പർ 9895126133. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് എലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: a flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: Hello friends, welcome to Word of the Day. Today's word is
3: paginate. Paginate.
2: Paginate is spelled as P A G I N A T E.
3: This is a verb which means to divide content into discrete numbered pages, or to arrange page numbers to a document. ഒരു പുസ്തകത്തിലെയോ ഡോക്യുമെന്റിലെയോ താളുകൾക്ക് ക്രമത്തിൽ അക്കങ്ങൾ നൽകുക, അല്ലെങ്കിൽ പേജുകളാക്കി തിരിക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
2: Thank you all.

0: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തനോന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാപാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
3: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള പി പി കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഷിഗെല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗെല്ല

0: വൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ രണ്ടു തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തിരിടുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 അടുക്കും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ വമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദേ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ എം.ആർ. അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ശിഖല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ നിന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി. ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. ആദ്യം അബല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന പുതുക്കാട് കൃഷ്ണ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
1: നമസ്കാരം, സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ഇന്ന് നമ്മോടൊപ്പം സുഗുനോ ഭവന്തുവിൽ ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: അപ്പൊ ഇന്നത്തെ നമ്മുടെ സുഗുനോ ഭവന്തുവിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക വിഷയമാണ്, നാഡീ വ്യവസ്ഥകളെ കുറിച്ച്. നമ്മൾ യോഗയിൽ ഒരുപാട് പ്രാണായാമങ്ങളും ലളിതമായ സ്ട്രെച്ചിങ് മുറകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ നാഡീ വ്യവസ്ഥ ശാന്തമാകാൻ സഹായിക്കുന്ന ഒരുപാട് യോഗ പ്രക്രിയകൾ യോഗയിലുണ്ട്. ഇത് സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിനെയും ശരീരത്തിനെയും ബാലൻസ് ചെയ്യാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ നാഡീ വ്യവസ്ഥയ്ക്ക് യോഗ അത്യാവശ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ നാഡീ വ്യവസ്ഥയെ കുറിച്ച് ഒരു അവബോധം നമുക്ക് ഉണ്ടാവണമല്ലോ, അതിനെക്കുറിച്ചൊരു ചെറിയ കാര്യം പറയാം. നമുക്ക് നമ്മുടെ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ഒന്ന് സങ്കല്പിക്കുക, നമ്മളൊരു വലിയ മോള് സങ്കല്പിക്കുക. ഇപ്പം കുട്ടിയത്തെ ലൂലു മോളായിക്കോട്ടെ. അപ്പം ഈ ഒരു വലിയ മോള് 365 ദിവസവും വർക്ക് ചെയ്യുകയാണ് അല്ലേ. അവിടുത്തെ എല്ലാ കടകളും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ജീവനക്കാരും എല്ലാം പല ഷിഫ്റ്റുകളിലായിട്ട് വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മോളിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടന്നു പോകുന്നത്. പക്ഷെ ഇത് നടന്നു പോകണമെങ്കിൽ അവിടെ ഒരു സെൻട്രൽ കമാൻഡിങ് സിസ്റ്റം ഉണ്ടാവണം. ഒരു ഒന്നുകിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ അവരുടെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് അവരെ കൈകാര്യം ചെയ്യുന്ന കുറച്ച് വ്യക്തികളോ സിസ്റ്റംസോ ഉണ്ടാവണം. അതുകൊണ്ടാണ് ആ ഒരു സെൻ്റർ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ മോളിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് അതിനെ സഹായിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരം. നാഡീവ്യൂഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ആജ്ഞാ കേന്ദ്രമാണ്. നമ്മൾ ചിന്തിക്കുന്നത്, പറയുന്നത്, അനുഭവിക്കുന്നത് എന്ന് വേണ്ട നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹമാണ്. ചിന്തകൾ, ഓർമ്മ, ചലനം തുടങ്ങിയ സങ്കീർണമായ കാര്യങ്ങൾ, അത് മാത്രമല്ല നമ്മുടെ ശരീരം ചിന്തിക്കാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ്, ശ്വാസം എടുക്കുന്നതും വിടുന്നതും, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ കിഡ്നി വർക്ക് ചെയ്യുന്നു, നമ്മുടെ ലിവർ വർക്ക് ചെയ്യുന്നു, സ്പ്ലീൻ, പാൻക്രിയാസ്, അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഒരു സിസ്റ്റം പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതെങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല, പക്ഷെ ആ സിസ്റ്റം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം ഈ നമ്മുടെ നാഡീവ്യൂഹമാണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. നമ്മുടെ ഈ നാഡീവ്യൂഹമാണ് ഒരു വ്യക്തിയെ വൈജ്ഞാനിക ശേഷിയിലും സംസാരത്തിലും വികാരത്തിലും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം. മനുഷ്യന്റെ നാഡീ വ്യവസ്ഥയില് തലച്ചോറ്, സുഷുമ്ന നാഡീ ഗ്രന്ഥികള്, അവയവങ്ങള്, പേശികള് എന്നിങ്ങനെയുള്ള ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഞരമ്പുകൾ ഉൾപ്പെടെ ഉള്ള ഒരു സംവിധാനമാണ്. നമുക്കറിയാം നമ്മുടെ ഞരമ്പുകളുടെയൊക്കെ സങ്കീർണ സംവിധാനങ്ങള് പരിസ്ഥിതിയിൽ നിന്ന്, അതായത് പുറമേ നിന്ന് പല വിവരങ്ങൾ ശേഖരിക്കാനും അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കാനും അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ പ്രവർത്തനത്തിലും ചിന്തയിലും ഒക്കെ കൊണ്ടുവരാനും ഒക്കെ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത്രയും പവർഫുൾ ആണ് നമ്മുടെ നാഡീവ്യൂഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ നാഡീവ്യൂഹം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ച, രുചി, സ്പർശനം, വികാരം, ശബ്ദം, ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ മസ്തിഷ്കം, ബ്രെയിൻ പ്രതികരിക്കുന്ന രീതികൾ, അത് മാത്രമല്ല നമ്മുടെ വാർദ്ധക്യം, ഉറക്കം, രോഗശാന്തി, ഹൃദയമെടുപ്പ്, ശ്വസന രീതികൾ, പിന്നെ അത് മാത്രമല്ല സമ്മർദ്ദപരമായ സാഹചര്യങ്ങളോട് ഓരോ മനുഷ്യരും ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കുന്നു, ഇതെല്ലാം നമ്മുടെ നാഡീവ്യൂഹമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. വിശപ്പ്, ദഹനം, അങ്ങനെ പ്രായപൂർത്തിയാവുക, വാർദ്ധക്യമാവുക, ഇതെല്ലാം നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ ഒരു സിസ്റ്റം റൺ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെയാണ്. നമുക്ക് നമ്മുടെ നാഡീവ്യൂഹത്തെ രണ്ടായിട്ട് തരംതിരിക്കാം, കേന്ദ്ര നാഡീവ്യൂഹവും പെരിഫറൽ നാഡീവ്യൂഹവും. ഞാനിതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം തരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഈ നാഡീവ്യൂഹത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല, അതായത് പലപ്പോഴും അത് ഉൾക്കൊള്ളാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്.
1: നമ്മളിപ്പോൾ നാഡീവ്യവസ്ഥയെ കുറിച്ച് സംസാരിച്ചു. ഇനി ഈ നാഡീവ്യവസ്ഥയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒക്കെ വരാറുണ്ട്, അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
2: ഈ രോഗങ്ങളെന്ന് പറയുമ്പം പലതരത്തിലുള്ള അണുബാധകൾ സംഭവിച്ചേക്കാം. നാഡീവ്യൂഹത്തിന്റെ പ്രശ്നം മൂലം സന്ധിവാദം പോലുള്ള പല പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പിന്നെ അത് മാത്രമല്ല, സ്ട്രോക്ക് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. രക്തക്കുഴലുകൾ തടസ്സപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുമ്പോഴോ ഒക്കെ ഇത് സംഭവിക്കുന്നതാണ്. തലച്ചോറിന് ആവശ്യത്തിലധികം രക്തം ലഭിക്കാതിരിക്കുന്ന അവസ്ഥ, ഇത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് നാഡീവ്യൂഹത്തിൽ. പിന്നെ പലതരത്തിലുള്ള ട്രോമാസ്, ട്രോമ അപകടം മൂലം ഉണ്ടാകാം, ചിലപ്പോൾ വീഴ്ചകൾ മൂലം ഉണ്ടാകാം, നമ്മൾ കാല് തെറ്റി സ്റ്റെപ്പ് ചെയ്യുന്ന വീഴുക, അത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നാഡീവ്യൂഹത്തെ പ്രശ്നത്തിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. പിന്നൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ, പ്രായമാകുന്നതോടുകൂടി നമ്മുടെ നാഡീവ്യൂഹത്തിലേക്ക് വരുന്ന സിഗ്നൽസ് പതുക്കെ പതുക്കെ കുറയും, മന്ദഗതിയിലേക്ക് വരും. ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ബലഹീനതകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ വിരലുകൾ, കൈകൾ, ജോയിൻസ് ഇതിലേക്കൊക്കെ ഉള്ള നമ്മുടെ ഈ ഐ ഹാൻഡ് കോർഡിനേഷൻ മൂവ്മെൻറ്റ്സ് ഇതിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാം. കൂടുതലും പ്രായമായ ആൾക്കാർക്ക് ഇത് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളതാണ്. പിന്നെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ചിലപ്പം ചിലർക്ക് പേശികളുടെ ബലക്ഷയം സംഭവിക്കുന്നു, ഓർമ്മക്കുറവ് സംഭവിക്കാറുണ്ട്, മാനസിക ശേഷി കുറഞ്ഞു വരുന്നതായിട്ട്, അതായത് നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ സമ്മതില്ല, അല്ലെങ്കിൽ നമുക്ക് കാര്യകാരണ വിവരസഹിതം നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള കഴിവ്, ഇതിനകത്തെല്ലാം പ്രശ്നങ്ങൾ ആയി തുടങ്ങും. പേശികളിൽ ക്ഷതം സംഭവിക്കുക, സംസാരത്തിലൊക്കെ ഒരു മന്ദഗതി, സ്ലോ ആയിട്ട് പതുക്കെ പതുക്കെ വരും. കൂടുതലും വാർദ്ധക്യത്തിൽ വരുന്ന ആൾക്കാർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാറുള്ളത്.
1: നമ്മളിപ്പോൾ നാഡീവ്യവസ്ഥയെക്കുറിച്ചും അതിന് വരുന്ന രോഗങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ചു. ഇത് കുറച്ച് ഗൗരവത്തോടുകൂടിയാണ് വന്നത് എന്ന് നമ്മളെങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും?
2: തുടക്കത്തിലൊക്കെ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല, പ്രോബ്ലംസ് ഇങ്ങനെ വരുന്നതുകൊണ്ട്. ചെറുതായിട്ടൊക്കെ ആൾക്കാർ പല കാര്യങ്ങളും അവഗണിക്കാറുണ്ട്. ചിലർക്ക് ദഹനത്തിലെ പ്രശ്നങ്ങൾ വളരെയധികം കൂടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് കുറച്ച് കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അത് മാത്രമല്ല, ചിലർക്ക് നല്ല കടുത്ത തലവേദന വരാറുണ്ട്. പിന്നെ കയ്യിലും കാലിലും ഒക്കെ വരുന്ന മരവിപ്പ്, സംവേദനക്ഷമത നഷ്ടപ്പെടുന്ന സെൻസേഷൻസ് ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ അത് മാത്രമല്ല, ചിലർക്ക് പെരുമാറ്റത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പിന്നെ ഈ ഏകോപനമില്ലായ്മ, പേശികളുടെ ചലനങ്ങൾ നഷ്ടപ്പെടുകയും അതിൻ്റെ ഒരു ഒരു ഏകോപനം ഇല്ലാത്ത ഒരു അവസ്ഥ, പേശികളുടെ ചലനങ്ങൾ നഷ്ടപ്പെടുകയും അത് പലപ്പോഴും നമുക്ക് ഏകോപനം സാധ്യമാകാത്ത ഒരു അവസ്ഥയിലേക്കും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ കാര്യമായിട്ട് തന്നെ കാണേണ്ടതാണ്. അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതുമാണ്.
1: ഇപ്പൊ നമ്മുടെ ഈ നാഡീവ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് യോഗ എങ്ങനെയാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിത് ഏതൊക്കെ യോഗാമുറകളാണ് ഇതിനു വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്?
2: ഞാൻ ആദ്യം തന്നെ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ നാഡീവ്യവസ്ഥയിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ട്, സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്. ഓട്ടോണോമിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഡൈജഷൻ, സ്ട്രെസ് റെസ്പോൺസ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഓട്ടോണോമസ് നെർവ് സിസ്റ്റമാണ്. എന്നാൽ ഇവിടുത്തെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ്. പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ് ശരിക്കുമുള്ള കഥാപാത്രം. നമ്മുടെ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ് നമ്മുടെ റിലാക്സേഷന് ഏറ്റവും നന്നായിട്ട് വഴിതെളിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആവുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു, നമ്മുടെ മനസ്സ് കുറേ കൂടെ ശാന്തമാകുന്നു, നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നു. പലതരത്തിലുള്ള സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ കൂടി ആത്മസംയമനത്തോടെ നമുക്ക് പെരുമാറാൻ സാധിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വേഗസ് നെർവ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് സ്റ്റിമുലേറ്റ് ആവും. ഇത് പാരാസിമ്പത്തറ്റിക് റെസ്പോൺസിന്റെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഈ ശാന്തത കൈവരുന്നത്, അല്ലെങ്കിൽ എത്ര മോശമായിട്ടുള്ള അവസ്ഥയിൽ പോലും ഒരാൾക്ക് ശാന്തമായിട്ട് എങ്ങനെ പെരുമാറാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വേഗസ് നെർവ് നമ്മുടെ ബ്രെയിനും ഗട്ടുമായിട്ടുള്ള ഒരു വലിയ കണക്ഷനിലുണ്ട്. ഗട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, വയറിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഗട്ട് ഹെൽത്ത് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഫീൽ ചെയ്യുമ്പം നമ്മുടെ വിശപ്പ് പോവും, ചിലർക്ക് വിശപ്പ് കൂടും. ഇതെല്ലാം നമ്മുടെ ഗട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ബ്രെയിനും ഇതുമായിട്ടുള്ളൊരു വലിയ കണക്ഷൻ, നമ്മുടെ മൂഡ്, നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ഡൈജഷൻ ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സങ്കല്പിക്കുക, ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഒരു റൂമിൽ കയറി ഒരു എ സി ഓൺ ചെയ്യുന്നു. ഒരല്പസമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ചൂടിന് ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തി. ഈ എ സി ഓൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഇടുമ്പോൾ തന്നെ ആ മാറ്റം സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ ഈ വേഗസ് നേവ് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് ഇടുന്ന പോലെ തന്നെയാണ്. ഒരു ചില്ല് ഔട്ട് ബട്ടൺ തന്നെയാണത്. അപ്പോൾ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ യോഗയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രാണായാമത്തിൽ കൂടെയും വളരെ സ്ലോ ആയിട്ടുള്ള യോഗ ആസനങ്ങളിൽ കൂടെയും, പ്രത്യേകിച്ച് വളരെ സാവധാനത്തിൽ ചെയ്യുന്ന യോഗാസനങ്ങൾ ശരിയായ രീതിയിൽ ഉള്ള ബ്രീതിങ് ടെക്നിക്സോടുകൂടി വെച്ച് തന്നെ സ്ലോ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ വേഗസ് നേവ് സ്റ്റിമുലേറ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് ശരീരത്തിൽ ഒരു സ്വസ്ഥത ഫീൽ ചെയ്യുന്നത്, മനസ്സിന് ശാന്തത ഫീൽ ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ്. അപ്പോൾ ദിവസേന യോഗ ചെയ്യുന്നവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് അവർക്ക് ഒരു പരിഹാരത്തിന് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ വന്നിട്ട് അത് പരിഹരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ യോഗയുടെ പരിശീലനം എന്തുകൊണ്ടും നമുക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നു.
1: ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗ മുറകൾ ഏതൊക്കെയാണ്?
2: ഒരുപാട് യോഗാസനങ്ങളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ബാലാസനം എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. ഇതൊരു റിസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള, വളരെ സ്ലോ ആയിട്ട്, വളരെ കാമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസന മുറയാണ്. ഇത് നമ്മുടെ വേഗസ് നേവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അത് വഴി നമ്മുടെ ശരീരത്തിൽ നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. എത്ര സ്ട്രെസ്സുള്ള സമയത്താണെങ്കിലും പോലും ഒന്ന് രണ്ട് ഇത്തരം യോഗാസന മുറകൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിലാക്സേഷനാണ് നമുക്ക് കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും അത് ചെയ്ത് പരിശീലിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ ഉള്ളത് വിപരീതകരണി എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. വിപരീതകരണിയും കൂടുതലും റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോവർ ബാക്കിലേക്കൊക്കെ ഉള്ളൊരു പ്രഷർ, നമുക്കറിയാം ഈ സ്ട്രെസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് ഈ കഴുത്തിൻ്റെ വേദന, നടുവിൻ്റെ വേദന എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ നല്ലൊരു റിലാക്സേഷൻ കിട്ടും. കാരണം പേശികൾക്കൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടുമ്പോൾ തന്നെ ഈ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ വന്ന പല കാര്യങ്ങൾക്കും മാറ്റങ്ങളുണ്ടാവും. പിന്നെ മാർജാരാസന എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. ഈ മാർജാരാസന നമ്മുടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, സ്ട്രെസ് മൂലം നമ്മുടെ കഴുത്ത്, ഷോൾഡേഴ്സ് ഇവിടെയൊക്കെ നല്ല സ്റ്റിഫ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങും. അത് പതുക്കെ പതുക്കെ ഇരുന്ന് ഇരുന്ന് വേദനയാവും. അപ്പോൾ അവിടെയൊക്കെ ഒരു നല്ല റിലീസ് കിട്ടും, പേശികൾക്ക് നല്ല റിലീസ് കിട്ടും. നടുവിൻ്റെ ഭാഗത്ത്, പുറം ഭാഗത്തെ പേശികൾക്ക് നല്ലൊരു ടെൻഷൻ റിലീസാണ്. മാർജാരാസനം സ്ഥിരമായിട്ട് ചെയ്യുന്നത് നടുവേദനയുള്ളവർക്കും വളരെ എഫക്റ്റീവാണ്. പിന്നെ പ്രാണായാമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം വളരെ എഫക്റ്റീവാണ് ഇത്തരം ആൾക്കാർക്ക്. സ്ഥിരമായിട്ട് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നവർക്ക് നാഡികളെല്ലാം തന്നെ ശുദ്ധിയായിരിക്കും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നാഡീവ്യൂഹത്തെ ഡയറക്റ്റായിട്ടൊരു സ്റ്റിമുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആവുന്നു. അതുവഴി നമുക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ ശാന്തത ഫീൽ ചെയ്യുന്നു. അവസാനമായിട്ട് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നെർവസ് സിസ്റ്റത്തെ കാം ഡൗൺ ചെയ്യുന്ന ഒന്നാണ്. കാരണം സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് കുറെ കൂടെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ആ ഒരു പ്രസന്റ് മൂമെന്റിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. കൂടുതലും നമ്മൾ ഭാവിയിലേക്കും കഴിഞ്ഞ കാര്യങ്ങളിലേക്കും നോക്കി ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് ഇത്തരം മെഡിറ്റേഷൻസ് കുറെ കൂടെ മൈൻഡ്ഫുൾ ആവാനായിട്ട്, ഈ നിമിഷത്തിലേക്ക് അവർക്ക് അവരെ തന്നെ കൊണ്ടുവരാനും ഈ നിമിഷത്തിലായിരിക്കാനും ഈ നിമിഷത്തിന്റെ സന്തോഷം അനുഭവിക്കാനും സാധ്യമാകും.
1: സുഗുണ ഭവന്തുവിൽ നമുക്ക് നാഡീവ്യവസ്ഥകളെ കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും യോഗയിലൂടെ എങ്ങനെ ഈ നാഡീവ്യവസ്ഥകൾ മാറ്റാം എന്നതിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. ഈ അറിവ് പകർന്നു തന്ന നമ്മുടെ യോഗ ഗുരു പ്രിയ ആന്റണിയോടൊപ്പം പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു രേഷ്മ.

0: പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്വം അനിവാര്യമെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്വം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
1: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട്, 0495-237-3901, മൊബൈൽ 9072-00-7767.
0: തിരുവനന്തപുരത്ത് ഷിഗെല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗെല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: We attach high importance to the welfare and well-being of our seafarer community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
0: കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് യുഎസ് മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിനുകൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള MT ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള 3 കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. യുഎസ് ആക്രമണത്തിലാണ് മറ്റ് 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 2 ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്വെഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലോവാക്കിയയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे लोकल आर्ट लोकल संस्कृति लोकल खानपान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करे.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7 കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3 ഉൾപ്പെടെ 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
0: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമാണെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
6: ആകാശവാണി. റേഡിയോ ബെൻസിഗർ 107.8.

ലിസണേഴ്സ് ലോഞ്ചിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് ഒരു പ്രത്യേക വിഷയം തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മള് എന്താ പറയാ, നമ്മൾ ഓരോ ദിവസവും അങ്ങനെ കടന്നു പോവുകയാണ്, നമുക്ക് പ്രായം കൂടുന്നുണ്ട് അല്ലെ. അപ്പോ പ്രായം കൂടുന്നതിനനുസരിച്ച് അർത്ഥം മാറുന്ന ഒരു ദിവസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് ബർത്ത്ഡേ. ചെറുപ്പത്തിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഉറക്കം പോലും വരാത്ത ദിവസങ്ങളായിരുന്നു അല്ലെ. അതിൻ്റെതായിട്ടുള്ളൊരു ത്രില്ലും അതിൻ്റെതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ നമുക്കിങ്ങനെ വന്നു കയറും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ബർത്ത്ഡേയെ പറ്റി തന്നെ ആയാലോ. അപ്പോൾ ബർത്ത്ഡേകൾ ഇന്നും പഴയ പോലെ സ്പെഷ്യലാണോ എന്നുള്ളതാണ്.

0: ഇന്ന് ഭയങ്കര സ്പെഷ്യൽ അല്ലേ സാർ? ഇന്ന് ഭയങ്കര സ്പെഷ്യൽ. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ, ഞാനൊക്കെ ഒരു രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ ഒരു മുട്ടായി മേടിച്ച് കൊടുക്കാൻ പോലും എന്താ പറയാ, വീട്ടിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടെങ്കിലും തരത്തില്ല. അതാണ് അന്നത്തെ ഒരു കാഴ്ചപ്പാട്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മുടെ കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ തന്നെ നമ്മൾ ആഘോഷിക്കുന്നത് ഭയങ്കര ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ ആഘോഷങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കുറച്ചിട്ട് നമ്മൾ എത്രയോ പേര് ഭക്ഷണം കിട്ടാത്തവരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ പേര് റോഡ് സൈഡിൽ കിടക്കുന്നവരുണ്ട്
1: അല്ലെ.
0: നമ്മൾ ആ ചെലവഴി, നമ്മൾ വീട്ടിൽ ചെലവഴിക്കുന്ന പൈസ, നമ്മുടെ മോളോ മോനോ ആരാണെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഒരു തുകയുണ്ടാവുമല്ലോ, ആ തുക ഈ റോഡ് സൈഡിൽ കിടക്കുന്നവർക്ക് നാലഞ്ച് ഊണ അല്ലെങ്കിൽ നാലഞ്ച് ബിരിയാണി എന്തെങ്കിലും മേടിച്ചല്ലെങ്കിൽ വീട്ടിൽ പാചകം ചെയ്തിട്ടാണെങ്കിലും വെച്ച് അവർക്ക് കൊണ്ട് കൊടുത്താലും നമുക്ക് മനസ്സിൽ തൃപ്തിയാണ്. നമ്മൾ തന്നെ വീട്ടിൽ ആഘോഷിച്ചിട്ട് കുറെ ബലൂൺ മേടിച്ച് പൊട്ടിച്ചിട്ടും കുറെ ഐസ്ക്രീം മേടിച്ചിട്ട് മുഖത്ത് തേച്ചിട്ടും ഇതിലൊന്നും ഒരു അർത്ഥമൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്.
1: എന്റെ
0: ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത്.
1: മനസ്സിലായി?
0: സത്യമല്ലേ? ഈ വേസ്റ്റ് ആക്കുന്ന പൈസ എത്രയോ പാവപ്പെട്ട ഒരു ഭക്ഷണം പോലും കിട്ടാതെ, ഐസ്ക്രീം ഒന്നും അവർക്ക് കിട്ടത്തില്ല. ഐസ്ക്രീമോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ വലിയ വലിയ കേക്കോ ബർത്ത്ഡേ കേക്കോ ഒന്നും കിട്ടത്തില്ല. അവര് വിശന്നിരിക്കുന്നവർക്ക് കുറച്ച് ഭക്ഷണമെങ്കിലും നമ്മുടെ വീട്ടിൽ പാചകം ചെയ്തിട്ട് കുറച്ചൊരു പൊതിയൊക്കെ പോയിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു പറഞ്ഞാൽ അത് നമ്മുടെ മോനാണെങ്കിലും മോൾക്കാണെങ്കിലും ജീവിതകാലം മുഴുവൻ അതൊരു ഒരു ക്ലിയറൻസ് കിട്ടും. ഓക്കെ,
1: ശരിയാണ് ശരിയാണ്.
0: അപ്പൊ ഓക്കെ സാർ, എന്നാ
1: വേറെ
0: വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ?
1: വേറെ വിശേഷമൊന്നുമില്ല, അങ്ങനെ പോകുന്നു.
0: ഓക്കെ ഓക്കെ, സന്തോഷം.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യം കൂടെ, അതായത് റോഡരികിൽ പാവപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പൊതിച്ചോറ് വലിയ എന്താ പറയുക, വലിയ ഒരു അനുഗ്രഹമായി തന്നെ നമ്മളെ തൊഴുതുകൊണ്ട് കഴിക്കുന്ന എത്രയോ എത്രയോ ആൾക്കാർ നമ്മുടെ റോഡുകളിലുണ്ട് അല്ലേ. അവർക്കൊക്കെ ഒരു ഭക്ഷണം, ഒരു പൊതി ചോറ് കൊടുക്കുന്നത് അത്രയും നല്ലൊരു പുണ്യ പ്രവൃത്തിയുമാണ്. അവർക്കും സന്തോഷമാണ്, അവരൊന്ന് നമ്മളെ പ്രാർത്ഥിക്കുകയും ചെയ്യും, നമുക്ക് നല്ലത് കിട്ടും അല്ലെ. അങ്ങനെ ബർത്ത്ഡേകൾ എങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ കുറിച്ചും കൂടെ ഒന്ന് ഓർക്കാമെന്നാണ് നമ്മുടെ ഷിബിൻ ചേട്ടൻ പറഞ്ഞത്. അത് പറഞ്ഞത് കറക്റ്റാണ്. എന്തായാലും ഈ പറയുന്നതൊക്കെ നമ്മൾ അങ്ങ് അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് ചേട്ടൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ ഏതാണ്ട് സമയം ഏതാണ്ട് 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കാണ്. ചെറിയൊരു ഗാനം കേൾക്കാൻ സമയമായി, ഗാനം കേട്ടാലോ. അപ്പൊ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്കൊന്ന് പൊളിച്ചുള്ള ഗാനങ്ങൾ പോവാം അല്ലേ. ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോവാം, കേട്ടിട്ട് ഓടിച്ചിരിച്ചോളാം.

0: അങ്ങനെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുന്തോറും അതിന്റെ ആ ഒരു അർത്ഥം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഉറക്കം പോലും അല്ല, നേരത്തെ പറഞ്ഞ പോലെ. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ പുതിയ ഡ്രസ്സ്, മിഠായി, സ്കൂളിൽ ഫ്രണ്ട്സിന്റെ ട്രീറ്റ്, അല്ലെങ്കിൽ വീട്ടിലെ ചെറിയൊരു ആഘോഷം, ഇതിനെയൊക്കെ പറ്റി ആകെ ത്രില്ലടിച്ച് ഇങ്ങനെ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ബർത്ത്ഡേ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കാലങ്ങൾ തന്നെയുണ്ട്. ഇപ്പോൾ വീട്ടിലേക്കാണെങ്കിൽ മോളാണെങ്കിൽ എന്നെ ചോദിക്കും, എന്നാണച്ചാ എൻ്റെ ബർത്ത്ഡേ, എന്നാണച്ചാ എൻ്റെ ബർത്ത്ഡേ. ഈ ഇന്ന് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കുഴപ്പമില്ല, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ചോദിക്കും, ഇനി എന്നാണച്ചാ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആ ഒരു ദിവസം എന്നുള്ളതാണ്. പക്ഷെ ഇന്നാണെങ്കിൽ കാലം കുറേ മാറി അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. അടുത്തൊരു പ്രിയ ശ്രോതാവ് എത്തിയിട്ടുണ്ട്.
1: ഹലോ,
2: നമസ്കാരം.
1: പിന്നെ ജന്മദിന ആശംസകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും.
2: താങ്ക് യു.
1: സുഖം തന്നെയല്ലേ?
2: സുഖമായി പോകുന്നു.
1: പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ അച്ഛന്റെ കാലം മുതലുള്ള കാര്യം. എന്റെ അച്ഛന്റെ ബർത്ത്ഡേ പറഞ്ഞാൽ ഇവിടെ ഒന്നുമല്ല, ആണ്ടവനാണ്. ആണ്ടവൻ പറഞ്ഞ പഴനി.
2: ഓക്കെ.
1: ആ പഴനി പോയിട്ട് ഞങ്ങള് എല്ലാവരും മക്കളും അച്ഛനും പോയിട്ടും അമ്മയും ഒക്കെ പോയിട്ട് അവിടെ ആഘോഷിച്ചിട്ട് അവിടെ പോയി രാവിലത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ അവിടെ ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചു കഴിയുമ്പോ ഓരോ സമയത്ത് വയസ്സിന്, അതായത് മുൻകാലങ്ങളിൽ 10, 15, 20 അങ്ങനെ ഈ ഫ്രീ ടോക്കൺ വാങ്ങിയിട്ട് ജനങ്ങൾ വെളിയിലിരിക്കുന്ന ഒന്നുമില്ലാത്ത ഭിക്ഷാടകർക്ക് കൊടുക്കും. ഇന്ന ഹോട്ടലുണ്ട്, അവിടെ പോയി വാങ്ങിക്കോളൂ, കഴിച്ചോളൂ പറഞ്ഞിട്ട് കഴിക്കാൻ ഈ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ പോകും, അവരവിടെ പോയിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ
2: ചെയ്യുക.
1: അത് കഴിഞ്ഞ് അച്ഛന്റെ കാലം കഴിഞ്ഞപ്പോ അച്ഛന്റെ അതേ തന്നെ ഞാനും ഇപ്പൊ പോയിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാന് എന്റെ ബർത്ത്ഡേക്ക് ഞാന് അവിടെ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ മാക്സിമം എത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും ആൾക്കാർക്ക് അവിടെ പോയിട്ട് പൈസ ടോക്കൺ വാങ്ങിയിട്ട് ഹോട്ടലിൽ നിന്ന് ടോക്കൺ വാങ്ങി എല്ലാവർക്കും മരുന്നുകളെ കൊടുക്കും. അന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം, ഞാനും ഞങ്ങളുടെ ഏട്ടൻ അനിയന്മാര്, ഏട്ടൻ ഞാൻ അനിയൻ പെങ്ങന്മാര്, ഈ മൂന്നാൾക്കാരും കൂടി ഈ ടോക്കൺ വാങ്ങിയിട്ട് ഓട്ടമാണ്. എന്തിനറിയാം, എത്ര ആൾക്ക് എത്ര ടോക്കൺ കിട്ടുന്നു ആ ടോക്കൺ കൊണ്ടിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടമുണ്ട്. അങ്ങനെ ഒരു രസമായ ഒരു കാലമാണ് അന്നത്തെ. ഇപ്പൊ മക്കളെ കൊണ്ട് പറഞ്ഞു ഒരു സെക്കൻഡ്. പിന്നെ ഇപ്പൊ എങ്ങനെ ചോദിച്ചാല് ഇപ്പൊ മക്കള്, നമ്മുടെ മക്കള് പറഞ്ഞ ഇപ്പൊ നമ്മുടെ മക്കൾക്ക് അങ്ങനെയൊന്നുമില്ല. അച്ഛൻ എന്താ വേണം ചെയ്തോളെ, ഞങ്ങൾ ഇവിടെ നിൽക്കുക, നിങ്ങൾ അവിടെയൊക്കെ ആർക്കെങ്കിലും വേണ്ടത് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വന്നോളൂ പറയും. അതാണ് ഇപ്പോഴത്തെ കാലം, മനസ്സിലായേ? അപ്പൊ അന്നത്തെ ഞങ്ങളുടെ കാലങ്ങള്, പണ്ട പൂർവ്വ ഞങ്ങളുടെ കാലങ്ങൾ, എന്റെ അച്ഛന്റെ കാലത്ത് അച്ഛനെ കൊണ്ട് ഇപ്പൊ ഈ ടോക്കൺ എത്ര ടോക്കൺ വാങ്ങി അങ്ങനെ പിടിഞ്ഞു വാങ്ങിയിട്ട് ഓടി ഓടി കൊടുക്കുന്നതാണ്. ഇപ്പൊ എങ്ങനെ അറിയാം, നമ്മളെ മക്കളെ കൊണ്ട് കൊടുത്താൽ ഹൈ, അവർക്ക് അത് പറ്റില്ല, അച്ഛൻ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി പറയും, അല്ലെ അമ്മ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി
2: പറയും.
1: അതാണ് യുവം, മനസ്സിലായേ? അപ്പൊ ഞാൻ പറയാം മക്കളെ കൊണ്ട്, ഇതേപോലെ നിങ്ങൾക്കും ആകുമ്പോ നിങ്ങൾ ഇതേപോലെ ഞങ്ങള് ചെയ്യുന്ന അതേ കർമ്മങ്ങൾ നിങ്ങളും ചെയ്തു വിടണം. എന്തിനറിയോ, നിങ്ങൾക്ക് നല്ല മനസമാധാനവും നല്ല ഉയർച്ചയും കിട്ടണമെങ്കിൽ ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരു ഒരാൾക്ക് ഒരു ആൾ ഒന്നും ഇല്ലാത്ത ആളെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കാരും നമ്മളെ സഹായിക്കാനുണ്ടാവും. എന്തേ, നമ്മളിപ്പോ ഒരാൾക്ക് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്ന് ഒരു നേരം ആഹാരം കൊടുത്തു വെക്കാം. അപ്പൊ നമ്മക്ക് ഈ ഒരു നേരം ആഹാരം കൊടുത്തതിന് പകരം നമുക്ക് രണ്ടാൾക്ക് ആഹാരം കൊടുക്കാനുള്ള വരുമാനം ബാക്കിയുള്ളവർ തരും. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്.
2: അതെ അതെ, കറക്റ്റ് ആണ്.
1: അല്ലാതെ നമ്മള് ആരും ഇപ്പൊ ഒന്നുമില്ല, നമ്മളെ 5 പൈസ ഇല്ലെങ്കിൽ നമ്മള് എന്ത് ചെയ്യണം, 5 പൈസ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അടുത്തുള്ളവർന്നെങ്കിലും 5 പൈസ വാങ്ങിട്ട് ഒരു പിച്ചക്കാരന് കൊടുക്കും. എന്താ അറിയോ, അവര് വരുന്നത് നല്ലതാണോ, അവരെ മുഖം നോക്കി അറിയാം പിച്ചക്കാരനാണോ അല്ലെങ്കിൽ നല്ലതാണോ, വിശ്വുള്ള ആളാണോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ആളാണോ. അവരെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും പാവങ്ങളാണെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാം. എല്ലാം നമ്മളെ ഈ, അതായത് ഒന്നും ഇല്ലാത്ത ജീവിതത്തിൽ നിന്ന് മുന്നേറി വന്നതാണ് ഇത്രയും കാലം വരെ നമ്മൾ മുന്നേറി എത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ മറ്റുള്ള അനുഭവിക്കാൻ പാടില്ല, നമ്മൾക്ക് കാകണ സഹായം നമ്മൾ ചെയ്തു കൊടുക്കാം. അതിനെ അപ്പൊ നമ്മക്ക് ഒന്ന് പോകാനൊന്നും ഇല്ല. എന്തേ, നമ്മള് ജനിക്കുമ്പോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ അതനുസരിച്ച് അപ്പൊ ജനിച്ച് അത് അഹങ്കാരം പാടില്ല, അഹന്ത പാടില്ല മനുഷ്യന്. ഈ രണ്ട് പാരും ഒന്നും പാടില്ല. പിന്നെ കുറ്റം പറയാൻ പാടില്ല, അതായത് മനുഷ്യന്റെ മുഖത്ത് നോക്കി കുറ്റം പറയാം. പക്ഷെ അയാളെ കുറിച്ചിട്ട് ഇപ്പൊ അയാൾ പോയപ്പോ വേറൊരാളെ കുറിച്ച് നമ്മൾ വീട്ടിലിരുന്നിട്ട് വർത്തമാനം പറയാൻ പാടില്ല, അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. അതാണ് മനുഷ്യന്റെ ഏത്. ഇപ്പോഴത്തെ മനുഷ്യൻ ഇപ്പൊ അതൊന്നും പറയാനുള്ള നേരമില്ല. കാരണം എന്തറിയോ, നമുക്ക് കമ്പ്യൂട്ടർ യുഗമായി. അതാണ് ഓക്കെ. ഇനി അധികം പറഞ്ഞാലേ കൊല്ലക്കാരൻ രാജയെ തല്ലും,
2: അല്ല
1: മഹേഷ് ബാദൂരിയെ തല്ലും. എന്തറിയാ, അയാൾക്ക് പണിയില്ല, നിങ്ങൾക്കും പണിയില്ല, നിങ്ങൾ അയാളുടെ വർത്തമാനം പോയിട്ടോണ്ടിരിക്കണം. ഞങ്ങൾ പാലക്കാടുകാര് ഒത്തൊരുമയുള്ള ആളാണ്. മിസ്റ്റർ ഷിബിൻ വിളിച്ചു, ഞാൻ രണ്ടാമത് വിളിച്ചില്ലേ.
2: അതാണ്
1: ഓക്കെ, ഗുഡ് നൈറ്റ്.
0: ഓക്കെ, അപ്പൊ വിളിച്ചൊരു സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ പെരുന്നാളിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും, ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അപ്പൊ നമ്മൾ ആദ്യത്തെ രണ്ട് കോളേഴ്സും പറഞ്ഞ സംഗതിയാണ് ചാരിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം അല്ലേ, നമുക്ക് ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന അല്ലേ, ഫുഡാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരു രണ്ട് രൂപയാണെങ്കിൽ കൂടിയും കൊടുത്താൽ അതിന് കിട്ടുന്ന ഒരു സന്തോഷം, അതിൽ കിട്ടുന്ന ഒരു പുണ്യം അല്ലേ. അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ ബർത്ത്ഡേയ്സിലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നതിനും അടിച്ച് പൊളിക്കുന്നതിനും ഒക്കെ പകരം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് ഒപ്പം തന്നെ ഇതുപോലെ ഒരു രണ്ട് പേർ ഒരാൾക്കെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അന്നും ഇന്നും ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കൂടുതലും എല്ലാവരും ചെയ്യുന്നത് എന്താണ്, ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ എന്താ പറയുക, ശശിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഫേസ്ബുക്ക് എല്ലാ ദിവസവും തുറക്കുന്ന അല്ലെങ്കിൽ ആഴ്ചകളിലെങ്കിലും തുറക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്തൊരു നോട്ടിഫിക്കേഷൻ വരും, ശശിയുടെ ബർത്ത്ഡേ ഇന്ന ദിവസം ആണ് എന്നും പറഞ്ഞു. അപ്പോൾ ആ ശശിയെ വിളിക്കണം, അല്ലെങ്കിൽ ശശിക്ക് ഒരു മെസ്സേജ് ഇടണം. വിളിക്കാനായിട്ട് ചിലപ്പോൾ ഓർക്കുമ്പോഴത്തേക്ക് വിളിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഫേസ്ബുക്കിൽ കൂടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ ഒരു മെസ്സേജ്, ആ ശശി എന്താ പറയുക ബർത്ത്ഡേ വിഷയത് കഴിഞ്ഞു, അപ്പൊ ആ കർമ്മം അവിടെ കഴിഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു കാര്യം വരെ എത്തി അല്ലേ, ഫേസ്ബുക്ക് വാട്സപ്പ് അതുവഴിയൊക്കെ ഉള്ള പരിപാടികളായി. പക്ഷേ ആ ഒരു പഴയ ആ ഒരു എക്സൈറ്റ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ത്രില്ല് ഇപ്പോഴും നമ്മളെ ആ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാവാറ് ഇല്ല എന്നും പറയും, പക്ഷേ എന്നാൽ അത്യാവശ്യം ആ ഒരു ത്രില്ലിൽ തന്നെ പോകുന്ന ചില എന്താ പറയുക ഭാഗ്യശാലികളും ഇല്ലാതില്ല. അത്യാവശ്യം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാം ചെയ്തെടുത്ത് നമ്മൾ എല്ലാവരും ഒത്തുകൂടി അല്ലേ വീട്ടിൽ തന്നെ ഒരു കേക്ക് മുറിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമായിട്ടുള്ള സാധനം പായസമോ എന്തെങ്കിലും വെച്ച് കഴിച്ച് ബർത്ത്ഡേ ഘോഷിക്കുന്നവരുമുണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ എല്ലാ ദിവസവും പോലെ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെയും ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 അപ്പോൾ 7:58 അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
3: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
5: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
3: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
5: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
3: സീറ്റുകൾ പരിമിതം.
5: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ: ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
3: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
5: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
3: 49 വർഷത്തെ പാരമ്പര്യം.
5: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
3: ഫോൺ 0474274-0503.
5: മൊബൈൽ 9446787715.
6: വനിതാ ലോകം, സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
0: തിരികെവരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർജി മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് ആരുത്തിരി ചെറിയ കാനത്തേക്ക് പോകാൻ സമയമായി. കാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: മൈ ബിഗ് ഫാദർ എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു കാലത്ത് ബർത്ത്ഡേ എന്നത് ഒരു ഉത്സവമായിരുന്നു. എന്നുവെച്ചാൽ കേക്ക് ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ല, പക്ഷേ സന്തോഷം അതുണ്ടായിരുന്നു. എന്നുവെച്ചാൽ സ്കൂളിൽ കളർ ഡ്രസ് ഒക്കെ ഇട്ട് പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലും, അത് ആ കളർ ഡ്രസ് ഇന്ന ദിവസം അല്ലെങ്കിൽ ആ ഒരു ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി വാങ്ങുന്ന കളർ ഡ്രസ്സാണെന്ന് കാണുമ്പോൾ തന്നെ അവിടെ സ്വപ്നം ചെയ്യാൻ തുടങ്ങും. അത് തയ്ച്ച് കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇട്ട് നോക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ്, ആ ഒരു ത്രില്ല് എന്നൊക്കെ പറഞ്ഞാൽ അത് പറയാൻ എന്താ പറയുക, വാക്കുകൾക്ക് അതീതമാണ്. പക്ഷേ ഫ്രണ്ട്സ് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോഴും അതിലും കിട്ടുന്ന ഒരു സന്തോഷവും വേറെയാണ്. പിന്നെ ഇതിലൊക്കെ വേറെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കി വെക്കുന്ന ആ പായസം അല്ലെങ്കിൽ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ്, അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി, അതിൽ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഒരു സന്തോഷം, അത് പറഞ്ഞാൽ തീരില്ല. അതാണ് അന്നത്തെയൊക്കെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ബ്ലാസ്റ്റിംഗ് ആണല്ലേ. അന്നത്തൊക്കെ ഉള്ള ഒരു ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങ് പൊട്ടിത്തെറുകയാണ്. അത് നമുക്ക് പറയാം. എന്തായാലും അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് ഇപ്പോൾ. ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. എന്തുണ്ട് മുരളീ ചേട്ടാ, സുഖമാണോ?
1: സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ട് സാറിന് ബർത്ത്ഡേ ആശംസകൾ.
0: താങ്ക് യു.
1: പിന്നെ നല്ല കാലാവസ്ഥ, നല്ല തണുത്ത
0: അന്തരീക്ഷം.
1: നമ്മുടെ ബർത്ത്ഡേയെ കുറിച്ച് പറഞ്ഞാല് എന്റെ കുട്ടിക്കാലത്ത് നിന്നും ബർത്ത്ഡേ എന്താണെന്ന് പോലും കേട്ടിട്ടില്ല. 1951 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്.
0: 51
1: അന്നൊന്നും ബർത്ത്ഡേ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മളതിനെ കുറിച്ച് ആവശ്യം അമ്മയുടെ മുട്ടായി പോലും
0: കിട്ടിയിട്ടില്ല.
1: അങ്ങനെ അവള് ഹൈസ്കൂളിലൊക്കെ ചെന്ന സമയത്ത് ചിലപ്പോ ചില വലിയ വീട്ടിലെ പിള്ളേരൊക്കെ ഒരുപാട് മുട്ടായി കൊണ്ടുവരും, എല്ലാവർക്കും ഓരോ മുട്ടായി തരും. ഇന്ന് എന്റെ ജന്മനാളാണ് അങ്ങനെ പറഞ്ഞു. അതാണ് അന്നാണ് നമ്മള് ജന്മനാളിന്റെ ആഘോഷത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്, അറിയുന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വിവാഹം കഴിഞ്ഞ ശേഷം നമ്മുടെ മക്കളൊക്കെ ആയി വന്നപ്പം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമായില്ലേ. സ്കൂളിൽ പോകുമ്പോ മുട്ടായി കൊടുത്തു വിടുക, പുതിയ ഡ്രസ്സൊക്കെ കൊടുത്തു വിടുക, മറ്റു സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, വീട്ടിൽ തന്നെ ബന്ധുക്കളെ എല്ലാം വിളിച്ചു വരുത്തി ഒരു പാർട്ടി നടത്തുക, ഇപ്പോഴാണ് അതെല്ലാം ബർത്ത്ഡേ ആഘോഷം തുടങ്ങിയത്. പണ്ടെന്ന് കഴിഞ്ഞൊരു സംഭവം ഇല്ല. പിന്നെ നമ്മുടെ റേഡിയോ തന്നെ ഉണ്ടല്ലോ, രാവിലെ ഗ്രീറ്റിംഗ് ടൈം, എല്ലാവരുടെയും ബർത്ത്ഡേ വിളിച്ചറിയിക്കാനുള്ള ഒരു സംവിധാനം. ഇപ്പോഴാണ് ബർത്ത്ഡേ ആഘോഷങ്ങൾ തുടങ്ങിയത്. എത്രയോ രൂപകളാണ് അടിച്ചു പൊടിച്ച് കളയുന്നത്. അത്ര വലിയ ആഡംബരം വേണമെന്നില്ല യഥാർത്ഥത്തിൽ. ആഡംബരം കുറയ്ക്കുക.
0: ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു കാലം കഴിയുന്തോറും ഈ ബർത്ത്ഡേയുടെ ആ ഒരു എന്താ പറയാ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തിരിച്ചറിവ് കൂടിക്കൂടി വന്നതുകൊണ്ടോട് അതിനനുസരിച്ചുള്ള ആഘോഷങ്ങളും കൂടിക്കൂടി വരികയാണ് അല്ലെ.
1: കൂടിക്കൂടി വരികയാണ് ആഘോഷങ്ങളാണ് ഇപ്പൊ. ഒന്നിനും കൊള്ളാത്ത പറയാ, ഐസ്ക്രീമും മേടിച്ചുകൊണ്ട് കണ്ടിച്ച് മുഖത്തും വില പറഞ്ഞാല് മുഖത്തും മാറി തേച്ച് കൊറേ അങ്ങനെയും കൊടുത്ത് ഇങ്ങനെയും കൊടുത്ത് യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുള്ളതല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ പൈസ എങ്ങനെ ചെലവാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് എന്താണ് ആഘോഷിക്കാൻ പറ്റാത്ത അതിലെ വെഡിങ് ആനിവേഴ്സറി തരത്തില ഇതെല്ലാം ഇപ്പൊ ഭയങ്കര ആഘോഷമായിരിക്കല്ലേ. അങ്ങനെ ഒരു വിഭാഗം ആഘോഷിക്കട്ടെ, നമുക്ക് അത് കണ്ട് സന്തോഷിക്കാം. കൂടുതലൊന്നും പറയുന്നില്ല.
0: വിളിച്ചത് സന്തോഷം, ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും എന്താ പറയാ, ചേട്ടൻ സംസാരിച്ചത് മൊത്തം എന്താ പറയാ മുൻപത്തെ ഒരു ബർത്ത്ഡേയുടെ, അതായത് ചേട്ടന്റെ കാലത്തൊക്കെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയാ അങ്ങനെ ഒരു ഡേ ഉണ്ടെന്ന് തന്നെ അറിയാൻ വയ്യാത്ത ഒരു കാലമായിരുന്നു. അതിനുശേഷമാണ് പിന്നെ എന്താ പറയാ സ്കൂളിലേക്ക് മുട്ടായി കൊണ്ട് കൊടുക്കാനും കേക്ക് മുറിക്കാനും ഒക്കെ തുടങ്ങിയതും ഇങ്ങനെ ഇവിടം വരെയൊക്കെ എത്തിയതും. പക്ഷെ ഞാൻ ഓർക്കുന്ന ഒരു സമയമുണ്ട്. അതായത് ഇപ്പൊ ഈ മുഖത്ത് കേക്ക് തയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നമ്മള് ഞാൻ PG പഠിക്കുന്ന സമയത്ത്, കോയമ്പത്തൂരാണ് PG പഠിച്ചത്, അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് രാത്രി 12 ബർത്ത്ഡേ ബോയിയുടെ റൂമിൽ ചെന്ന് തട്ടി വിളിക്കും. ബർത്ത്ഡേ ബോയുടെ റൂമിൽ ചെന്ന് തട്ടി വിളിച്ച് അവനങ്ങോട്ട് പുറത്തിറങ്ങുന്നതും അവൻ്റെ തലയുടെ ഉച്ചയ്ക്ക് മുട്ട അടിച്ച് പൊട്ടിക്കും. അത് നല്ല മുട്ടയും അല്ല, ചീഞ്ഞ മുട്ട അടിച്ചങ്ങ് പൊട്ടിക്കും. പൊട്ടിക്കുമ്പോഴത്തേക്ക് അത് നല്ല നാറി എനിക്ക് പുറത്തോട്ടിറങ്ങുന്നത്, അപ്പം അറിയാമല്ലോ ആ ഒരു സ്മെല്ല്. എന്നിട്ട് അതിൻ്റെ പുറത്തോട് ഈ അടുത്തുള്ള മറ്റേ ചന്തയിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെയുള്ള വെജിറ്റബിൾ ഷോപ്സിലൊക്കെ പോയിട്ട് ചീഞ്ഞ് നാറിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കളക്ട് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള വെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു ബക്കറ്റ് വെള്ളവും ഈ സാധനങ്ങളും ഒക്കെ കാണും. ഇതെല്ലാം കൂടെ ചേർത്ത് അവൻ്റെ പുറത്തോട്ടം കൊഴിക്കും. അപ്പോൾ അറിയാലോ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും കൊണ്ടുകൊണ്ട് ആ മുറിയിൽ നിന്ന് അവൻ ഇറങ്ങി ഓടി ഈ മുട്ടയടിച്ചതും അല്ലെങ്കിൽ ഇത് ബക്കറ്റായിട്ട് ഒഴിച്ച ഫ്രണ്ട്സിനെയും എല്ലാവരും കൂടെ ഇവൻ കെട്ടിപ്പിടിക്കാനും ഓടും. ഓടുമ്പം ഈ ഹോസ്റ്റലിനെ പ്രമൈസ് മൊത്തം ഓട്ടിക്കും. ഈ ഫ്രണ്ട്സിനെയും ഇവനും കൂടെ ആ രാത്രി മൊത്തം ഓട്ടമാണ്. ഓട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇവനെ ഒഴിച്ച സാധനങ്ങളെല്ലാം കൂടെ കെട്ടിപ്പിടിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 10-12 പേര് ഫ്രണ്ട്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 12 പേരെയും ഇവ ഓട്ടിക്കും ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട്. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇട്ട് ഉരുട്ടി എല്ലാം കഴിഞ്ഞ് പോയി കുളിക്കും. കുളിച്ച് എല്ലാവരും കൂടെ കുളിച്ച് പാട്ടൊക്കെ പാടി ഇറങ്ങി തിരിച്ച് വന്നിട്ടാണ് കേക്ക് മുറിക്കുന്നത്. അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുമ്പോഴും അപ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ ചിലവന്മാർ ഇതുപോലെ ചീഞ്ഞ മുട്ട പിന്നെയും പൊട്ടിക്കുന്ന ടീമുകളുണ്ട്. പിന്നെയും ഓരോ സാധനങ്ങൾ വരുത്തേച്ച് പിന്നെയും കുളിപ്പിക്കുന്ന ടീമുകളുണ്ട്. അത് 2-3 പ്രാവശ്യമൊക്കെ കുളിപ്പിക്കും ഈ ബർത്ത്ഡേ പോയി. ലാസ്റ്റ് കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേക്ക് പാടിയായിരിക്കും കിടന്നുറങ്ങുന്നത്. എന്നിട്ട് രാവിലെ എണീച്ച് ക്ലാസ്സിനും പോകണം. എന്നിട്ടാണ് രാത്രി ഈ പറഞ്ഞ ബർത്ത്ഡേ പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷം ഞാനും കൊണ്ടിട്ടുണ്ട്. എൻ്റെ തലയ്ക്കും മുട്ടയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഈ പറയുന്ന നടക്കും ഞാനും ഓടിച്ച് ഇതുപോലെ കെട്ടിപ്പിടിക്കുകയും 1-2 പ്രാവശ്യമൊക്കെ ഞാൻ എന്നെ 2 പ്രാവശ്യം കുളിപ്പിച്ചു അന്ന്. ഓരോ സാധനം എടുത്തൊഴിച്ച് നല്ല സ്മെല്ലുമായിരുന്നു അന്ന്. പിറ്റേ ദിവസം എനിക്ക് ഞാൻ 5 പ്രാവശ്യം കുളിച്ചിട്ടും എനിക്ക് ആ സ്മെല്ല് എൻ്റെ എന്താ പറയുക മൂക്കിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. അതുപോലത്തെ അനുഭവമായിരുന്നു അത്. അതിന്ന് ഞാൻ ഓർക്കുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും അടുത്തൊരു ചെറിയ ഗാനത്തിലേക്ക് പോകാൻ സമയമായി. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: വൈരം എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോ. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ഞാൻ സുജി കൊയ്ഡ.
0: എന്തുണ്ട് ഏട്ടാ വിശേഷം? സുഖമാണോ?
1: ഓക്കെ.
0: പിന്നെ
1: എന്റെ കുഞ്ഞു പ്രായത്തിലേ എനിക്ക് ബർത്ത്ഡേ എന്തോന്ന് അറിയത്തില്ലായിരുന്നു.
0: ഓക്കെ.
1: എന്റെ 25 വയസ്സായപ്പോ കല്യാണത്തിന് ഈ പള്ളി ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ലെറ്റർ വാങ്ങിക്കണം. അപ്പൊ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതിയിട്ടാണ് തരുന്നത്. അന്നേരമാണ് കറക്റ്റ് ഡേറ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്.
0: അപ്പൊ
1: ഇത് കൊണ്ടുവന്ന് അവിടുത്തെ നമ്മളെ പെണ്ണിന്റെ ആ ഇടവകയെ കൊണ്ട് കൊടുക്കണം ആ പള്ളി. അപ്പോഴാണ് നമുക്ക് നമ്മള് ജനിച്ച ദിവസം ഏതാണെന്ന് മനസ്സിലായത്. പിന്നെ അന്ന് തൊട്ട് കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് പിന്നെ ഈ കഴിഞ്ഞ 33 വർഷമായിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മളെ ഭാര്യ അതിനെല്ലാം മുന്നിലാണ്. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നു.
0: എന്നുവെച്ചാല് അവിടുത്തെ ആ ഒരു തിയറി എന്ന് പറയുന്നത് ലൈഫ് വളരെ ചെറുതാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം നമ്മള് പൊളിക്കണം എന്നുള്ളതാണ്.
1: ഞാനിതിനെതിരാണ്, പക്ഷെ അവളിതിനു മുന്നിലാണ്. ഡ്രസ് വാങ്ങിക്കുന്ന കാര്യത്തിലായാലും കേക്ക് വാങ്ങിക്കുന്ന കാര്യത്തിലായാലും എല്ലാത്തിനും ഞാനൊന്നിനും അനകത്തില്ല. പുള്ളിക്കാരെല്ലാം റെഡിയാക്കാം. പിന്നെ പണ്ടൊക്കെ സ്കൂളിൽ നമ്മളെ ആക്കുമ്പോഴേ അന്ന് ടീച്ചർക്ക് ഒരു ഡേറ്റ് ഉണ്ട്. അന്ന് നമ്മളെ കൊണ്ട് ചേർക്കുന്ന സമയത്ത് സ്കൂൾ ആ സമയത്ത് ഒരു ഡേറ്റ് ടീച്ചറായിരുന്നു. അതൊക്കെയാണ് മിക്കവാറും പഴയ കാലത്ത് ആൾക്കാരുടെ സർട്ടിഫിക്കറ്റിന് അതെല്ലാം കിടക്കുന്നത്. ഒറിജിനൽ ബർത്ത്ഡേ ആയിരിക്കും. അതുപോലെ തന്നെ പേരും അങ്ങനെ തന്നെയാണ്.
0: നേരെ
1: എന്റെ പള്ളിയിലെ പേരല്ല എന്റെ ഇപ്പോഴത്തെ പേര്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വ്യത്യാസമുണ്ട് പഴയ കാലം ഇപ്പോഴത്തെ കാലമേ. പിന്നെ മുമ്പേ ഈ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞില്ലേ, മുട്ട തലയിൽ കിട്ടുന്നതും അത് പറയണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ ആ പരിപാടി നമ്മുടെ പിള്ളേർ
0: തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം ഒരുവിധപ്പെട്ട കോളേജിലെല്ലാം ഉണ്ട് അത്.
1: പക്ഷെ നമ്മുടെ നാട്ടിൽ
0: ഇവിടെ ഇവിടെ ഒരു സംഗതി ഉണ്ട്. ഈ എന്താ പറയാ, കയ്യിലും കാലിലും പിടിച്ച് ഇല്ല തൊട്ടിലിട്ട് ആട്ടും പോലെ ഇങ്ങനെ ആട്ടും. ആട്ടിയിട്ട് ഇങ്ങനെ മേളിലോട്ട് ഉയർത്തി ഇങ്ങനെ ഇട്ടിട്ട് തിരിച്ചു വരുമ്പോ പിടിക്കും.
1: കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ക്രീം വാരി അങ്ങോട്ട്.
0: അതിന്റെ എക്സ്ട്രീം ആണ് ഈ മുട്ട പൊട്ടിക്കുന്നത്. അതും ചീഞ്ഞ മുട്ടയായിരിക്കും, അത്രയ്ക്ക് നല്ല മണമുള്ള മുട്ടയായിരിക്കും. തപ്പി നടക്കും നമ്മൾ.
1: ശരി.
0: സന്തോഷം. ഇനിയും വിളിക്കുക. അപ്പൊ എന്തായാലും ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടിത്തിരിച്ചോളാം.
2: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. പ്രമേഹവും വൃക്കരോഗവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ അശ്വതി കൃഷ്ണ ബി, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
0: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർജി മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമ്മള് വളർന്നപ്പോൾ ബർത്ത്ഡേയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു അർത്ഥമൊക്കെ അങ്ങ് മാറി. എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഗിഫ്റ്റ് കാത്തിരുന്നു, ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആർച്ചീസ്, ഹോൾമാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഷോപ്സിലെ ഗ്രീറ്റിംഗ്സ് നല്ല സൂപ്പർ വേർഡ്സ് ഒക്കെ നോക്കി എടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും ക്രഷായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആർക്കാണെങ്കിലും കൊണ്ട് കൊടുക്കുക. അധ്യാപകർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ക്യാച്ചി ആയിട്ടുള്ള വേർഡ്സ്, നല്ല വാക്കുകളുള്ള ഗ്രീറ്റിംഗ്സ് ഒക്കെ നോക്കി കണ്ടുപിടിച്ച് സമയം കളഞ്ഞ് മെനക്കെട്ട് അങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു ത്രില്ലും ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ അന്നൊക്കെ തീർച്ചയായിട്ടും ഗ്രീറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു ചെറിയൊരു ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും കൂടിപ്പോയ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ അന്നൊക്കെ എന്ന് പറയുമ്പോൾ കേക്ക് നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ നമ്മൾ എത്ര പേരെങ്കിലും ഓർക്കുന്നു, അതായത് ഇന്റെ ബർത്ത്ഡേ ഇന്നാണ് എന്ന് അന്നൊക്കെ പഠിച്ചിരുന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഓർക്കുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടങ്ങൾ ഒക്കെ ആയിട്ട് മാറി അല്ലേ. അപ്പൊ ഇന്ന് നമ്മളെ ഓർക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ ഈ ബർത്ത്ഡേ വരുമ്പോൾ അന്നൊക്കെ എന്ന് പറയുമ്പോൾ മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെയുള്ള ആ ത്രില്ലും എക്സൈറ്റ്മെന്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബർത്ത്ഡേ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വന്ന് കയറും. ഇന്ന് ചിലർ പറയും വീണ്ടും ഒരു വർഷം കഴിഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഒരു വർഷം കൂടെ കഴിയുമ്പോഴേക്കും ഞാൻ ഒരു പ്രായം കൂടെ ആയി എന്ന് പറയുന്ന ഇതുവരെയായി എന്ന് വെച്ചാൽ ബർത്ത്ഡേ ഓരോ ബർത്ത്ഡേ കഴിഞ്ഞതും പുള്ളിക്ക് ടെൻഷൻ കയറുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഏജ് കൂടി പോവല്ലേ എന്നുള്ള ടെൻഷൻ വരുന്ന ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനേക്കാൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കലണ്ടറിൽ ഒരു ഡേറ്റ് മാറുന്നു എന്നുള്ള, ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അത് മാറണമല്ലോ, അങ്ങനെ മാറി മാറി പോകുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും അവിടെ പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല അല്ലേ. പക്ഷെ എന്നാലും അത് നമ്മളൊന്ന് ആ ഒരു ദിവസം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനൊരു പ്രാധാന്യം കൊടുത്ത് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ പോവുക, തൊഴുക, നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നല്ലോ എന്നിങ്ങനെ നമ്മൾ സ്വയം അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക, അതിൻ്റെതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലേ. ഇതൊക്കെയാണ് ഈ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും അടുത്തൊരു ചെറിയ ഗാനം കേൾക്കാം, നല്ലൊരു മെലഡി ആയിട്ടുള്ള ഒരു ഗാനം കേൾക്കാം. കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: മനസ്സിനക്കരെ എന്ന സിനിമയിലെ നല്ല മനോഹരമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ബർത്ത്ഡേകൾ ഉണ്ടോ? സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലോ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോവുകയാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അതിൽ ഈ ഫേസ്ബുക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കും, അപ്പൊ വാട്സാപ്പിലാണെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഒരു ബോയുടെ ഒരു സംഗതി ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫേസ്ബുക്ക്, ഇന്ന ആളുടെ ബർത്ത്ഡേ ഇന്ന ദിവസമുണ്ട്. അപ്പോൾ ആ ആളുടെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ആ ദിവസം കാത്തിരുന്നിട്ട് ആ ദിവസം സ്റ്റാറ്റസ് ഇടുകയാണ്. അപ്പോൾ അവനെ എല്ലാവരും അറിയും. അപ്പോൾ അങ്ങനെ ഒരു ബർത്ത്ഡേ വിഷസുകൾ ഇങ്ങനെ വരും. വാട്സാപ്പിൽ ഇതുപോലെ തന്നെ സ്റ്റോറീസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ സ്റ്റോറീസ് വരും. സ്റ്റോറീസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ കാണിക്കും ഇന്ന ആളുടെ ബർത്ത്ഡേ ഇന്ന ദിവസമാണ്, ഞാനും അയാളും കൂട്ടിരുന്ന ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. അപ്പൊ അതിലിങ്ങനെ ഇതുപോലെ വിഷസ് ഇങ്ങനെ വരും. പക്ഷെ ഈ നൂറുകണക്കിന് ഇങ്ങനെ വിഷസ് കിട്ടും, പക്ഷെ അതിൽ എത്ര പേരാണ് നമ്മളെ ശരിക്കും ഓർക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റുമോ? അപ്പൊ ഈ ഇത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷയം, പക്ഷെ ശരിക്കും എത്ര പേരാണ് നമ്മളെ ഓർക്കുന്നത് എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ? അപ്പൊ നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മളെ എത്ര പേര് വിഷയമായിരിക്കും? അപ്പൊ ടെക്നോളജി നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ടോ അല്ല റിലേഷൻഷിപ്പാണോ അല്ലെങ്കിൽ ആ ബന്ധങ്ങളാണോ ആ ഒരു വിഷസ് കൊണ്ടുവന്നേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകും അല്ലേ? അപ്പൊ ആക്ച്വലി എല്ലാവരും തിരക്കിലാണ്. അപ്പൊ ആ തിരക്കിന്റെ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തിന് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞിന്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും സഹോദരൻ്റെ ആണെങ്കിലും സഹോദരൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ബർത്ത്ഡേയും അതുപോലുള്ള വിശേഷങ്ങൾ പോലും മറന്നു പോകുന്ന തിരക്കാണ് ഇപ്പോഴത്തെ എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മറവി ചിലപ്പം അത്രയ്ക്ക് ഹേർട്ട് ആകുന്ന കാലം വരെ ഉണ്ടായിരുന്നു. ഓ, ഇന്നെന്റെ ബർത്ത്ഡേ എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും അല്ലെങ്കിൽ നിങ്ങളൊന്നും ചിന്തിച്ച പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ആഹാരം കഴിക്കാതിരുന്ന പല പിണക്കങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനേ സമയമുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ടല്ലേ. ഇപ്പം ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള തിരക്കിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഓടുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടല്ലേ അവൻ മറന്നുപോയതായിരിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കി എന്തായിട്ടുള്ള ഇതിലിങ്ങ് പോയി കഴിഞ്ഞാൽ ലൈഫ് നല്ല സ്മൂത്ത് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ഗാനം കേൾക്കാൻ സമയമായി. ഗാനം കേട്ടാലോ? അല്ല, അതിനു മുമ്പ് ചെറിയൊരു കോൾ ഉണ്ട്, അതിലേക്ക് പോകും. ഹലോ,
1: ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം.
1: ഹാപ്പി ബർത്ത്ഡേ ടു യു സാറിന്. നൂറ് നൂറ് ആശംസകൾ ഞാൻ നേരുന്നു. ആയുസ്സും ആരോഗ്യം എല്ലാവിധ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു.
0: പിന്നെ
1: നമ്മുടെയൊക്കെ എന്ന് പറയുമ്പോ എന്റെ അമ്മ വീട്ടിലെല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി, പായസം. അന്നൊക്കെ വീട്ടിൽ പായസം വെക്കുവാന്നല്ല, അരിപ്പായസം. പിന്നെ അമ്പലത്തിൽ പോയി അർച്ചനയൊക്കെ നടത്തും. അങ്ങനെ വീട്ടിന്റെ അടുത്തുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ പിന്നെ മുട്ടായി ഒന്നും അന്നത്തെ കാലത്തൊന്നും നമ്മളെ സ്കൂളിലൊന്നും അക്കാലങ്ങളിലൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ മോന്റെ സ്കൂളിൽ പഠിച്ച കാലം മോലെ മോന്റെ ബർത്ത്ഡേ വരുമ്പോ മുട്ടായി, പിന്നെ ലെട്ടു, ഇങ്ങനെ ആഘോഷങ്ങളും കേക്കുകളും ഇതൊക്കെ മുറിച്ച് ആഘോഷങ്ങളൊക്കെ. മോളും അതുപോലെ ബഷീർ സ്കൂളിൽ പഠിച്ചതാണ്. അവിടെ അവിടെ ഞാൻ 10-50 പേരോളം അവിടെ ഡേ കെയറിൽ പഠിച്ചുകൊണ്ട് പിന്നെ പോകുന്നുണ്ട്, അവിടെ വന്നു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാകുമ്പോൾ മിഠായി 2-3 പാക്കറ്റ് മിഠായി ഇതുപോലെ ലഡു എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് അവിടെ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മോള് മരിക്കുന്നതിന്റെ അവസാനത്തെ ആഘോഷം അവിടെ നടത്തി, പക്ഷെ എന്റെ മോക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് എന്റെ മോള് മരിച്ചുപോയി. അങ്ങനെ അവസാനം പഠിച്ച സ്കൂളിൽ വെച്ചൊരു ഫംഗ്ഷൻ ഇറങ്ങി, അവിടെ എല്ലാം ആഹാരങ്ങളെല്ലാം അവർക്കെല്ലാം കൊടുത്ത് ബിരിയാണി ആയിരുന്നു. അതിൽ മോക്കും മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ ഇപ്പൊ കൊണ്ടുവന്ന് ഇവിടെ വായിലോട്ട് വെച്ച് കൊടുത്ത് ഇന്നതാണെന്ന് പറഞ്ഞ ഇടയായിട്ട് മിസ്സുമൊക്കെ ആയിട്ട് സംസാരിച്ചു. പെട്ടെന്ന് പിന്നെ മോള് എല്ലാ രീതിയിലൊന്നും വല്ലാതായി. മോള് ഇവിടുന്ന് പോയപ്പോ 1.5 വർഷമായി. മോള് അവസാനം മോക്ക് ഫംഗ്ഷന് മേടിച്ച കോടിയിട്ടാണ് മോള് യാത്ര പറഞ്ഞത്. അങ്ങനെ എല്ലാം സംഭവിച്ച് അങ്ങനെ മക്കളുടെ കാര്യങ്ങൾക്കെല്ലാം എന്ന രീതിയിലെല്ലാ ആഘോഷങ്ങളും. പിന്നെ എന്റെ ചില സമയങ്ങളിലൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. ഇതിനെ വർഷമൊന്നും നമുക്കൊരു ആഘോഷമില്ല. ഈ വർഷം വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഇത്തിരി ആഹാരമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ മനസ്സിന് വലിയ സന്തോഷം ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോന്ന്. അല്ലാതെ പിന്നെ നമുക്ക് ബർത്ത്ഡേ ഒരു സമ്മാനമൊക്കെ കൊണ്ടുവന്ന് റേഡിയോ. അങ്ങനെ എല്ലാ രീതിയിലും ഈ റേഡിയോയിൽ നമുക്ക് ഇതിലൂടെ നമ്മൾ വന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ടായി. ഇല്ലാത്ത ഭാഗ്യങ്ങളെല്ലാം കിട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ ഒരുപാട് സ്വത്തുകളും പണങ്ങളും ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അതിലൊക്കെ ഒരുപാട് വേറെ സ്നേഹങ്ങളും സന്തോഷങ്ങളും നമ്മളെ ദുഃഖത്തിലും പ്രയാസത്തിലും എല്ലാം വിളിച്ചുണർത്തി ഉണർന്നു കിടന്ന ഉണര് ഉറങ്ങി കിടക്കുമ്പോ ഉണരെ ഉണരെന്നും പറഞ്ഞ് വിളിക്കുന്നവരാ. അപ്പോഴങ്ങനെ ഉള്ള ഒരു വലിയ സമ്പത്ത് ഇതിൽ നിന്ന് എനിക്ക് കിട്ടി. എനിക്കൊരു വലിയ ഭാഗ്യമാ. വേറെ ഒന്നുമില്ലെങ്കിലും എന്നെ അന്വേഷിക്കാൻ ആളുണ്ടല്ലോ.
2: തീർച്ചയായിട്ടും
1: അങ്ങനെ ഒരു വലിയ ഇതിലൂടെ വന്നത് കൊണ്ട് എന്റെ മോക്കും എല്ലാ അതുപോലെ ഇതിലൂടെ വന്ന ഒരു എല്ലാ ശ്രോതാക്കളും വന്ന് മോടെ കാര്യങ്ങൾക്കെല്ലാം പങ്കെടുക്കുകയും എല്ലാത്തിലും സഹകരിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യമുള്ള ശ്രോതാക്കളെല്ലാം ഉണ്ടായി. എല്ലാവരും വരികയും മോടെ കാര്യത്തിനൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് വന്ന് എല്ലാ കാര്യങ്ങളിലോട്ടും പോകും. ഇപ്പം വരെ നമ്മളെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നവരുണ്ട്. അതാണല്ലോ സ്നേഹം. അങ്ങനെ ഉള്ള ഒരു സ്നേഹം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അത് അങ്ങോളം തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് അതുള്ള നല്ല ആർജിയന്മാരും നിങ്ങളുടെ ഓരോ രീതിയിലുള്ള ഓരോ പ്രോഗ്രാമും എല്ലാം നമ്മുടെ മനസ്സിനെ ഞാൻ ഒരു കൊല്ലം കൊണ്ട് വിളിക്കുന്നില്ലായിരുന്നു മനസ്സത്ര പോരായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ആക്റ്റീവ് ആവാൻ ഇപ്പൊ റേഡിയോയ്ക്ക് വിളിക്കണമെന്നൊക്കെ ഒരു മനസ്സുണ്ടായി. ഇപ്പൊ എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടായി. അങ്ങനെ എന്നെ എന്നെ ഉണർത്തി. അപ്പൊ എന്റെ ശ്രോതാക്കളാ സോതാക്കളല്ലേ സഹോദരിമാരും എന്റെ അമ്മയും ഒക്കെയാണ്. അപ്പൊ അവരൊക്കെ എന്നെ ഉണർത്തി. അതുകൊണ്ട് സന്തോഷമുണ്ട്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം കൊള്ളാം എന്ന് വെച്ചാൽ നമ്മള് ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് ഏത് ശ്രോതാവിനാണെങ്കിലും ഉണ്ടാവുന്ന ഓരോ അവസ്ഥകൾ പറയാനൊരു അവസരം ഈ റേഡിയോ കൂടി കിട്ടുന്നെന്ന് പറഞ്ഞാൽ അതിലേറെ കിട്ടുന്ന ഒരു വലിയ ഒരു ഭാഗ്യമായിരിക്കും.
2: അതെ അതെ, താങ്ക് യു.
1: അതെ, അത് നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ സൗണ്ട് മറ്റുള്ളവരുടെ സൗണ്ടും അവരെ ഓരോ അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ ഓരോന്നും മനസ്സിലാക്കാൻ
2: പറ്റുന്നത്.
1: നമ്മളിവിടെ ഇരുന്നാലും ഈ റേഡിയോ കൂടി എവിടെല്ലാം എത്ര ശ്രോതാക്കള് ഇത് കേട്ടോണ്ടിരിക്കുന്നു. അതിലൂടെ വലിയ ഭാഗ്യം എനിക്ക് വേണമെന്നില്ല. ഈ സന്തോഷം തന്റെ മുന്നോട്ട് പോട്ടെ. അതുകൊണ്ട് നല്ല ലഡു പോൽ പൊതിഞ്ഞ ആശംസകൾ പേര് വന്നു.
2: മനസ്സിലായി, താങ്ക് യു.
0: വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കുക. അപ്പൊ എന്തായാലും അമ്മ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ആക്റ്റീവ് ആവുക, ഇതുപോലെ വിളിക്കുക, സംസാരിക്കുക. അപ്പൊ ഞങ്ങളൊക്കെ അമ്മയുടെ ഉണ്ടാവും. അമ്മയുടെ എല്ലാ വിശേഷങ്ങളിലും സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ലിസണേഴ്സ് ലോഞ്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു ഗാനം കേൾക്കാൻ സമയമായി. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ നല്ല മനോഹരമായ ഒരു മെലഡി ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: എന്തുണ്ടമ്മ വിശേഷം? സുഖാണോ?
1: വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ആദ്യമേ ആയുഷ്മാൻ വല്ലാണ്ട് വൈകുക.
0: താങ്ക് യു.
1: ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ.
0: താങ്ക് യു, താങ്ക് യു. പിന്നെ
1: കോയമ്പത്തൂർ പഠിച്ചെന്ന് പറഞ്ഞല്ലോ, തമിഴൊക്കെ അറിയോ?
0: നല്ലതറിയാം.
1: എഴുതാറിയാം,
0: എഴുതാൻ എത്ര നാലും ഒപ്പിക്കും. വായിക്കാൻ ഓക്കെ.
1: ഞാൻ കോയമ്പത്തൂർ ഒന്നും പോയില്ല, പക്ഷെ എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയാം.
0: ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ പഠിച്ചിട്ടൊക്കെ പോയി. കാസറ്റ് ഒക്കെ കിട്ടുമ്പോ അതിന്റെ പുറകിൽ ലിറിക്സും ഇതൊക്കെ കാണുമല്ലോ.
1: സാവിത്രി, രജിമി ഗണേശൻ, ഇങ്ങനെ എന്റെ കാലത്തൊക്കെ ആരൊക്കെ ഇല്ലേ, പിന്നല്ലേ ഇങ്ങോട്ടേക്ക് ജയലളിത ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഓരോ പേരിൽ നിന്ന് ഓരോ അക്ഷരങ്ങൾ എഴുതി എഴുതി എടുത്ത് പഠിച്ചു പഠിച്ചു, അങ്ങനെ അക്ഷരങ്ങളെല്ലാം പഠിച്ചു, എന്റെ മോളെയും പഠിപ്പിച്ചു കൊടുത്തു.
0: സിനിമാ പേര് അതൊക്കെ വെച്ചിട്ട്,
1: സിനിമാ പേര് അതെല്ലാം കേട്ടു. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഒരു തമിഴ് സ്റ്റൈലിലാണ് പേരുകൾ പോയേക്കുന്നത്.
0: ഓ ശരി, ഓക്കെ.
1: അതുകൊണ്ട് മറ്റേ ബർത്ത്ഡേ പറയാം. ഞങ്ങളുടെ എന്റെ ഏജില് എന്റെ സമയത്തൊന്നും ഞങ്ങൾ ഇതുപോലെ ബർത്ത്ഡേ ഡേറ്റ് ഏതൊന്നും പോലും അറിയില്ലായിരുന്നു. എന്നുവെച്ചാല് ഞങ്ങള് മലയാള മാസത്തിലെ നാളിന്റന്ന് അമ്മ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്യും. മറ്റു ഏതെങ്കിലും അർച്ചനയോ എന്തെങ്കിലും എന്തെങ്കിലും പൂജ ചെയ്ത് വീട്ടിൽ വന്നിട്ട് അതിന് അവിടുന്ന് പായസം നടത്തുന്നുണ്ടെങ്കിൽ ആ പായസം കൊണ്ടുവന്ന് എല്ലാവർക്കും ഇങ്ങനെ ഇച്ചിരി പ്രസാദം പോലെ
0: വെക്കും.
1: അങ്ങനെ അമ്പലത്തിലുള്ള വിശേഷമേ ഉള്ളു.
0: പിന്നെ
1: എന്റെ ചേച്ചിമാർ ഇളയതാ, അപ്പൊ എന്റെ ചേച്ചിമാർക്ക് മുന്നേ കല്യാണം കഴിച്ച് അവരുടെ മക്കളൊക്കെ വന്ന് അവരുടെ മക്കളൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴും ഈ ബർത്ത്ഡേ ആഘോഷമില്ല. പക്ഷേ അവർക്ക് സ്കൂളില് ഇതുപോലെ കളർ ഡ്രസ് ഇട്ടുണ്ടാവാൻ പറ്റുമായിരുന്നു. അപ്പൊ അവർക്ക് അത് ഫ്രണ്ട്സ് ഭയങ്കര സന്തോഷം. അപ്പൊ കുട്ടികള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടോ, മുട്ടായൊക്കെ കൊണ്ടുകൊടുക്കും. എന്റെ മോള് വന്നപ്പോഴത്തേക്ക് ഏപ്രിലാണ് രണ്ടുപേരും ഉള്ളത്, ഒരു ദിവസം പോലും കളർ ഡ്രസ് ഇട്ടുണ്ടോന്ന് പറ്റിയിട്ടില്ല. ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ലല്ലുകുട്ടിന് ഓർമ്മയില്ല, പോട്ടെ. മറ്റേ മോൾക്ക് താല്പര്യമില്ലായിരുന്നു, യൂണിഫോം തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷെ അവൾ ഒരു ദിവസം പോലും ഈ പഠിത്തകാലം ഒരു ഒറ്റ ദിവസം പോലും അവൾ കളർ ഡ്രസ് ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വന്നപ്പോ നീലിക്കുട്ടി വന്നപ്പോ എന്താ അതും ഏപ്രിലെ അവക്കും പറ്റുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം പിന്നെ അതിനിടയ്ക്ക് മറ്റേത് പറയട്ടെ, കൊച്ചുകുട്ടികൾ അടുത്ത ജനറേഷൻ വന്നപ്പോഴത്തേക്ക് അവർക്കൊക്കെ ബർത്ത്ഡേ ആഘോഷങ്ങളായി, ഇതുപോലെ വെഡിങ് ഡേ ആഘോഷം.

0: എന്റെ വീട്ടില്. നേരെ മുറിച്ചും നീലുവിന്റെ പപ്പയുടെ വീട്ടില് ഭയങ്കര
1: ആഘോഷം.
0: കേക്ക് മുറിയും സ്വന്തം കാര്യം ബന്ധക്കാര്യം എല്ലാരെയും വിളിച്ച് ഇപ്പോഴും ഇപ്പോഴും എല്ലാ കുട്ടികളൊക്കെ അവിടുത്തെ കൂട്ടത്തിൽ നീലും ഉണ്ട്. പിന്നെ അവിടുത്തെ കുട്ടികളൊക്കെ വലുതായി, 20, 18, 17 വയസ്സൊക്കെ ആയി. ഇപ്പോഴും ബർത്ത്ഡേ ആണ്. അവിടുത്തെ അമ്മയ്ക്ക് 80 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും ബർത്ത്ഡേ ആഘോഷമാണ്. എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എന്നറിയോ, ഇവിടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ ഒരു എന്റെ ബർത്ത്ഡേ ഡേറ്റ് വരുന്ന എടുത്ത ആളിന്റെ പേരിലോട്ട് ഒരു മെസ്സേജ് അയച്ചു, ഞാൻ എന്റെ മരുമകന്റെ പേരിലോട്ട്. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ഒരു ബർത്ത്ഡേ കൈ കിട്ടി എന്റെ 58-ാമത്തെ വയസ്സിൽ. അത്രയൊരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അല്ല, നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയാനും ആരുമില്ല. ഇപ്പോഴും നീലുമോള് കഴിഞ്ഞ വർഷമായപ്പോ ഇങ്ങനെ ടീച്ചറിന് ഭയങ്കര വിഷമം, എല്ലാവരും കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മോക്ക് പറ്റുന്നില്ല. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ടീച്ചർ മാത്രം പറഞ്ഞു. പിന്നെ ഏപ്രിൽ മെയ്യില് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു ബർത്ത്ഡേ. അപ്പൊ അതിന് 2-3 പേര് എഴുന്നേറ്റ് അവർക്ക് 3 പേർക്കും കൂടെ ഒരു ഡേറ്റ് കൊടുത്തു. മാർച്ചില് ഒരു ഡേറ്റ് കൊടുത്തു. എടുത്തിട്ട് ഒടിച്ചു പൊളിച്ച് ഡ്രസ്സൊക്കെ ഇടും, കേക്കും സിസ്റ്റർമാർക്കും എല്ലാവർക്കും കൊടുത്ത്. അവരെ മോളെ കൂടെ
1: അടിച്ചു
0: പൊളിച്ച് ടീച്ചർ കൊള്ളാം, നല്ല ടീച്ചർ. അങ്ങനെ മോൾക്ക് അങ്ങനെ ഒരു സമയം കിട്ടി. ഈ കുട്ടിക്ക് ഈ വർഷത്തെ ടീച്ചർ ചിലപ്പോ ചെയ്യുമായിരിക്കും, അറിയത്തില്ല. അങ്ങനെ എല്ലാവർക്കും കൊണ്ട് കൊടുത്ത് ഞാൻ കൊള്ളാമല്ലോ കൊണ്ട് കൊടുത്തോളോ ഞാൻ ചോദിച്ചു. പിന്നെ നമ്മക്ക് എന്ന് വെച്ചാല് ഒരു ഡ്രസ് എടുത്ത് കൊടുക്കും, ഒരു ബീച്ച്, ഒരു സിനിമ, ഇപ്പം അതുമില്ല, ഒന്നുമില്ല. അതാണ് എന്റെ ബർത്ത്ഡേ, ഞങ്ങളുടെ വീട്ടിൽ
1: ബർത്ത്ഡേ.
0: അപ്പൊ പിന്നെ നീ വേറെന്താ?
1: കോയമ്പത്തൂർ പഠിച്ച് ഭയങ്കര തമിഴൊക്കെ പേശുന്നേ
0: അല്ലേ? കോയമ്പത്തൂർ
1: വല്ലാത്തൊരു അനുഭവമായിരുന്നു.
0: അത് വല്ലാത്ത വിഷയം, ഭയങ്കര ആലോചിക്കുമ്പോ ഒരു ഇതുമാണത്. പിന്നെ
1: ഒന്നുമില്ല.
0: അപ്പൊ നല്ല നല്ല പാട്ടുകൾ കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട 2 പാട്ടുകൾ നല്ലതായിട്ട് കേട്ടു, വൈരത്തിലും പിന്നെ ഇപ്പൊ കേട്ട പാട്ട്. ഞാൻ എന്റെ ലല്ലുമോളെ ഓർക്കും ആ പാട്ട് കേൾക്കുമ്പോ.
1: അപ്പൊ
0: ശരി, ഒരിക്കൽ കൂടി നല്ല ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആയുസിന്റെ 1 വയസ്സ് കുറയുവാണ് അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. ഏതായാലും ബർത്ത്ഡേ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ ഇനി വരുന്ന വർഷങ്ങൾ.
1: വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും സമയം ഏതാണ്ട് 8:47 ആയിരിക്കാണ്. അപ്പൊ ചെറിയൊരു പാട്ട് കേട്ടാലോ? അപ്പൊ ഒരു ഗാനം കേട്ട് ഓടിച്ചു.

അങ്ങനെ കാണാ കൺമണി എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. അപ്പൊ യഥാർത്ഥത്തിൽ പ്രായം കൂടുമ്പോൾ ബർത്ത്ഡേ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് വളർന്നു, നമ്മൾ പഠിച്ചു, നമ്മൾ ജയിച്ചു, നമ്മൾ എവിടെയൊക്കെയോ പരാജയപ്പെട്ടു, പക്ഷെ എങ്കിലും നമ്മൾ പടപൊരുതി ജയിച്ചു വന്നു, എന്നിട്ട് നമ്മൾ അവസാനം ഇവിടെ വരെ എത്തി. ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പ്രായം കൂടിയത് കൊണ്ടല്ല, ജീവിച്ചിരിക്കുന്നതിൻ്റെ നന്ദി പറയുന്ന ഒരു ദിവസമാണത്. നമ്മൾ കണ്ടുമുട്ടിയ ആളുകൾക്കും നമ്മളെ സ്നേഹിച്ച വ്യക്തികൾക്കും നമ്മൾ കടന്നുപോയ വഴികളും നമ്മൾ പടപൊരുതി ജയിച്ച മത്സരങ്ങൾക്കും ഒക്കെ നന്ദി പറയുന്ന ഒരു ദിവസം, അതാണ് ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം ഏതാണ്ട് 8:53 ആയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഗാനം കൂടെ കേട്ടാലോ.

അപ്പോ സുഹൃത്തുക്കളെ, ബർത്ത്ഡേകൾ മാറിയിട്ടുണ്ടാകാം, ആഘോഷങ്ങൾ മാറിയിട്ടുണ്ടാകാം, പക്ഷെ ഒരു കാര്യം മാറരുത്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ വില. കേക്ക് മുറിക്കുന്നതിനേക്കാൾ വലുത് നമ്മളെ ഓർക്കുന്ന മനസ്സുകളാണ്. ഗിഫ്റ്റ് അതിനേക്കാൾ വലുത്, ഗിഫ്റ്റിനേക്കാൾ വലുത് ഒരു സ്നേഹം നിറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എല്ലാവർക്കും എല്ലാവരെയും ഓർക്കാം. ബർത്ത്ഡേ എന്നത് പ്രായം കൂടുന്നതിന്റെ ആഘോഷമല്ല, ജീവിതം നമുക്ക് നൽകിയ മറ്റൊരു വർഷത്തിന്റെ നന്ദി പറയലാണ്. അപ്പൊ അതാണ് ബർത്ത്ഡേ. ഓക്കെ, അപ്പോ ഇതുപോലെ മറ്റ് വിഷയങ്ങളുമായി നിങ്ങളെ ചിന്തിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പൊ ഇന്നത്തെ ഈ ബർത്ത്ഡേ നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് ഒരുപാട് പ്രിയ ശ്രോതാക്കൾ പങ്കെടുത്തു, ഇതിനെ മനോഹരമാക്കി. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. വിഷ് ചെയ്ത എല്ലാവർക്കും എൻ്റെ എന്താ പറയുക, നന്ദി. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ വെച്ചേക്കുക, ഞാൻ അങ്ങ് പോയിക്കോട്ടെ. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു ശുഭനിദ്ര ഞാൻ നേരുന്നു. അപ്പം അടുത്തൊരു ഗാനത്തോടുകൂടി സൈനിങ് ഓഫ്, ആർ ജെ മഹേഷ് മധു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർചാറ്റുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:50 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അച്ചായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവേക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

മരണം സ്വാഭാവികവും സാർവത്രികവുമാണ്. മരിക്കുന്നതാവട്ടെ പലവിധവുമാണ്. വാർദ്ധക്യത്തിലെത്തി സ്വാഭാവികമായി മരിക്കുന്നവരുണ്ട്. മോഹിച്ച ജീവിതം നിലനിർത്താൻ ശ്രമിച്ചിട്ടും മരണം ജീവിതത്തെ അപഹരിച്ചെടുക്കുന്നു. ദുഃഖഭാരത്താൽ ജീവിതം അടുത്ത് ജീവൻ ഒടുക്കുന്നവരുമുണ്ട്. പലതരം ദുരന്തങ്ങൾ മൂലം മരണപ്പെടുന്ന ഹതഭാഗ്യരായ വേറെ ചിലർ, മനുഷ്യർ തമ്മിലുള്ള പോരുകളിൽ കൊല്ലപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു മരണമുണ്ട്. അഗ്നിയെപ്പോൽ കത്തിയമരുന്നവർ, അഗ്നി ചുറ്റുമുള്ളവർക്ക് ചൂടും വെളിച്ചവും ദാനം ചെയ്ത് സ്വന്തം ജീവിതം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യാ സ്വസ്തി എന്നല്ലേ കവിവാക്യം. ഒന്നിൻ്റെ മരണം മറ്റൊന്നിന് ജീവനാണ്. വിത്ത് ജീർണിക്കുമ്പോൾ നാമ്പുകൾ മുളപൊട്ടുന്നു. അർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളാണ് ഈ ലോകത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. സ്വയം നിലനിർത്താൻ ശ്രമിക്കുന്നവയെല്ലാം വിളവ് നൽകാതെ വാടിപ്പോകുന്നു. മക്കളെ വളർത്തുന്ന അമ്മ നല്ല ഉദാഹരണമാണ്. അവളുടെ സുഖങ്ങളെല്ലാം ത്യജിച്ച് ഉള്ളതെല്ലാം നൽകി മക്കളെ വളർത്തുന്നു. മക്കൾ വളർന്ന് വലുതാകുമ്പോഴേക്ക് അമ്മ വൃദ്ധയും ആവതില്ലാത്തവളുമാകുന്നു. അവളുടെ സൗന്ദര്യവും യൗവനവും ആരോഗ്യവുമെല്ലാം തന്നെ സമർപ്പിക്കുകയാണ്. സമർപ്പിച്ചതെല്ലാം മറ്റൊരു ജീവനിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്രകാരം ജീവനർപ്പിച്ച അസംഖ്യം രക്തസാക്ഷികളുടെ ചുവന്ന കഥകളാണ് നമ്മുടെ ചരിത്രം. എല്ലാവരും എന്തായാലും മരിക്കും. പക്ഷെ അതിനെ രണ്ട് രീതിയിലാണ് മനുഷ്യർ വീക്ഷിക്കുന്നത്. ജീവിതം അടുത്ത് മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരും മരണത്തെക്കുറിച്ച് ഭയന്ന് ജീവിക്കുന്നവരും. ഇരു കൂട്ടരും അന്വേഷിക്കേണ്ടത് മരിക്കാനൊരു കാരണമാണ്. ജീവിക്കാനൊരു കാരണം കണ്ടെത്തുന്നവർക്ക് മരിക്കാനൊരു കാരണവും ഉണ്ടാവും. ജീവിക്കാനും ജീവിതം സമർപ്പിക്കാനും ഒരു കാരണം കണ്ടെത്തിയാൽ മരണം ജീവദായകമാകും. അപ്പോൾ സ്നേഹം മരിക്കാതെ ജീവിക്കും.